ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 27, കൊല്ലവർഷം 1202 ചിങ്ങം 2, 2026 ഓഗസ്റ്റ് മാസം 18 തീയതി ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുഹൈബ് മൗലവി.
1: ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബീഉൽ മാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ധാരാളമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ് റബീഉൽ മാസം. പ്രവാചക ജീവിതത്തെ റബീഉൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും ഓർക്കുന്നുണ്ട്. കേവലം ഓർക്കുക എന്നതിനപ്പുറത്ത് ആ ജീവിതത്തെ പകർത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് ഗൗരവപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. നിശ്ചയം അല്ലാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണുള്ളത്. ആത്മീയ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം

0: മാതൃകയായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെയായിരുന്നു. ആത്മീയതയിൽ തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ സന്തുലിതമായൊരു കാഴ്ചപ്പാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ്. ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ ദീർഘമായി നമസ്കരിക്കും. പ്രവാചകൻ നമസ്കരിച്ച് പ്രവാചകൻ്റെ കാലിലൊക്കെ നീരുണ്ടാവുന്നവരെ നമസ്കരിക്കും. ഇത് കണ്ട് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു താങ്കൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ നന്ദിയുള്ള അടിമയാവണ്ടേ, അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്ന അല്ലാഹുവിൻ്റെ ദാസനായിട്ട് ഞാൻ മാറണ്ടേ. അവിടെ നമ്മൾ പ്രവാചകൻ്റെ ആത്മീയതയുടെ അകവും പുറവും ഒരുപോലെയായിട്ട് കാണുന്നു. ഇനി ആ ആത്മീയതയുടെ സന്തുലിതത്വവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ ആത്മീയതയെ മുന്നോട്ട് നയിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ചില ശിഷ്യന്മാർ കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത്. അങ്ങനെ പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പ്രവാചകൻ ആരാധനകൾക്ക് വേണ്ടി രാത്രിയുടെ വലിയൊരു ഭാഗത്തെ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ വിശ്രമിക്കുന്ന രാത്രിയുടെ ഭാഗങ്ങൾ ഉണ്ട് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഓരോരുത്തരും തീവ്രമായിട്ടുള്ള ആത്മീയ ധ്രുവത്തിലേക്ക് അവരെത്തിയെന്ന രീതിയിലുള്ള പ്രതിജ്ഞകൾ എടുക്കുമ്പോഴാണ് പ്രവാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ രാത്രി ധാരാളം നിസ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ ആവശ്യമായ വിശ്രമവും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഞാനാണ് നിങ്ങൾക്ക് മാതൃകയാവേണ്ടത്. എൻ്റെ മാതൃകയിൽ നിന്നും ആരെങ്കിലും അകന്നാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ആത്മീയതയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അതോടൊപ്പം കുടുംബജീവിതം, മനോഹരമായ കുടുംബജീവിതം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്നുണ്ട്. അതോടൊപ്പം നേതാവ്, ഭരണാധികാരി എന്ന അർത്ഥത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അങ്ങാടിയിൽ വെച്ച് ഒരാൾ എങ്ങനെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ധൃതിയിൽ ഓടി ഓടി വന്ന് പ്രവാചകൻ്റെ ശരീരം പിടിച്ച് വല്ലാണ്ട് ആലിംഗനം ചെയ്യുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആളുകളെ നയിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിത്വമാണ് ഞാൻ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത. എല്ലാ മേഖലകളിലും പ്രവാചകൻ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയം അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണുള്ളത് എന്ന് പറയുമ്പോൾ ആ മാതൃകയെ അനുധാവനം ചെയ്യാൻ, അത് ജീവിതത്തെ പകർത്താനുള്ള ശ്രമമാണ്. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിച്ചു പോവാത്ത അവിടുത്തെ ആത്മീയതയെ, അവിടുത്തെ കുടുംബജീവിതത്തെ ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതിനെ റബിയുൽ അവൽ മാസവും പ്രവാചക അനുസ്മരണവും ഒക്കെ പ്രവാചകന്റെ മാതൃകകളെ സംബന്ധിച്ചുള്ള പരാമർശവും പ്രവാചക ചരിത്രത്തെ അയവിറക്കലുമെല്ലാം നമുക്കതിന് വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി.
1: ഉഷ മലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ്. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

പതിനൊന്ന് മണിക്ക് ഹരിതവാണി കിളിക്കൊഞ്ചൽ 13-ാം ഭാഗം തേൻ കിളികൾ, രചന സി റഹീം. 11:15 റേഡിയോ റിപ്പോർട്ട്. ആകാശവാണി ഇന്നലെ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതം പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട്. 11:30 കൂട്ടുകാരി, ദേശീയ പഞ്ചഗുസ്തി താരം ബുഷ്റ ബീവിയുമായുള്ള അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി, അധ്യാപകനായ ജെയ്സൺ തോമസുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും, ഡോക്ടർ ജിമി എം ജിഒ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം വേനൽ മഴ 12-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് നേർമൊഴി, അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പരിപാടി, സിനിമ മേം AI കാ ബെഡ്ത പ്രഭാവ്, അവസർ യാ ഖത്ര, ധന്യമോൾ ജി സംസാരിക്കുന്നു. 5:15 തുടിതാളം, തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം 1-ാം ഭാഗം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, പുന്നലൂർ AM ഹാഷിം പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ചിത്ര ബി നായരുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, ഭൈരവി പാടിയ ലളിതഗാനം, ശ്വേത അനന്തശിവൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അനാമിക കാർത്തികേയൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, തുടർന്ന് ഹരികൃഷ്ണൻ BH അവതരിപ്പിക്കുന്ന അഷ്ടപതി. 8 മണിക്ക് സർഗ കേരളം, വിനു വി എബ്രഹാം എഴുതി അവതരിപ്പിക്കുന്ന കഥ, CS രാജേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിത. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ശ്രേഷ്ഠ പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. കൊല്ലം കാർത്തിക് അവതരിപ്പിച്ചത് കഥ ഒരു പെണ്ണിന്റെ കഥ. 10 മണിക്ക് കഥകളി പദങ്ങൾ, കലാമണ്ഡലം ഹൈദരാലിയും സംഘവും അവതരിപ്പിച്ചത് കഥ നളചരിതം 3-ാം ദിവസം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.7°C, പെയ്ത മഴ 0.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 25.4°C, പെയ്ത മഴ 0.2 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ഉദയഗീതത്തിൽ ഇന്ന് മായാലക്ഷ്മി, ഭാവന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. കായാമ്പുവർണ്ണന്റെ ചുടിയിണയിൽ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഈ ഗാനം ആലപിക്കുന്നത് മായാലക്ഷ്മി. ഗാനരചന ഹരിദാസാരംഗി, സംഗീതം സത്യൻ പരമേശ്വരൻ.

സത്യൻ പരമേശ്വരൻ സംഗീതം നൽകി. മായാലക്ഷ്മി പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം, വനമാല പൂവുകൾ വിടരും പൂവനം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വി രാജഗോപാൽ.

0: മായാലക്ഷ്മി, ഭാവന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി, സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഝാർഖണ്ഡിൽ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള ഉദ്യോഗാർത്ഥി പ്രക്ഷോഭത്തിൽ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചതായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. പരാതി ഉന്നയിച്ച എല്ലാ വിവാദ പരീക്ഷകളും റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള കണ്ടെയ്നർ കവാടം ഇന്ന് തുറക്കും. തുറമുഖം വഴിയുള്ള കയറ്റുമതി, ഇറക്കുമതി, ചരക്ക് നീക്കം ഇന്ന് രാവിലെ 10:45 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയുടെ പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി ഭീകര ശൃംഖലയിലെ 254 പേരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 2 പേർ കേരളത്തിൽ നിന്ന്. സർക്കാർ ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ പേരും ഒ പി സമയവും ബോർഡിൽ വ്യക്തമാക്കി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. കേരളത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കാനുള്ള നടപടികൾ പൂർണ്ണമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ബില്ലിന് ഇന്നലെ അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 284 റൺസിന് ഓൾഔട്ടായി ശ്രീലങ്ക. ഇതോടെ ഇന്ത്യയ്ക്ക് 178 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡായി.
2: തലമുറകളായി പേപ്പാറയിലെ വനങ്ങൾ വന്യജീവികൾക്കും അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾക്കുമിടയിൽ ഒരു സ്വാഭാവിക അതിർത്തി അടയാളപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആ അദൃശ്യരേഖ കൂടുതൽ കൂടുതൽ നേർത്തതാവുകയാണ്. ആനകളും കാട്ടുപോത്തുകളും പുലികളും വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ഇറങ്ങുന്നത് വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ നിത്യജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. വിദുര, ബോണക്കാട്, കോട്ടൂർ, ചെട്ടച്ചൽ, പെരിങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാർ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ വരുന്നതും കാട്ടുപന്നികൾ രാത്രിയിൽ വിളകൾ നശിപ്പിക്കുന്നതും വീടുകൾക്കും റോഡുകൾക്കും സമീപം പുലിയെ കാണുന്നതും പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
3: കൃഷിയും കാര്യങ്ങളുമാണ് ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ കാണുന്നത്.
2: വൈലിപ്പുലി സെറ്റിൽമെന്റിൽ താമസിക്കുന്ന അനീഷ്,
3: കഴിഞ്ഞ ദിവസം വരെ ആന വന്നിട്ട് വിളയിലിറങ്ങിയിട്ട് മരിച്ചിനി, വാഴ, കമുക് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആനയെ സംബന്ധിച്ച് അടുത്ത് നിൽക്കുന്ന മരങ്ങൾ ഈ ഫെൻസിങ് വേലിയിലേക്ക് തള്ളിയിട്ടിട്ട് എർത്തിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ട് അതിനകത്ത് കയറി അത് കഴിക്കുന്നതുണ്ട്, അതിനെ വലിച്ച് പുഴുതെറിയുന്നതുണ്ട്. രാത്രി നില്ല, പകൽ നില്ല, എല്ലാ സമയത്ത് വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സമയങ്ങളെല്ലാം വഴികളിൽ തടസ്സമായിട്ട് ആന, കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി ഒരുപാട് തെങ്ങുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളെല്ലാം പുറത്തുനിന്ന് കടകളിൽ പോയി തേങ്ങ വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്ന് നമുക്ക് നിത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൊമ്പുള്ള ആനകളുണ്ട്. കുഞ്ഞുങ്ങളുള്ള സമയത്ത് ഇത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിത് ഓട്ടിച്ചു കഴിഞ്ഞാലും കുറെ ഫ്രണ്ടിലോട്ട് പോയിട്ട് വീണ്ടും ഞങ്ങളൊന്ന് ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഇത് വരുന്നത്, കാരണം ഉറക്കമില്ല ഞങ്ങൾക്ക്. ഇതിന്റെ പുറകിലാണ് കാട്ടുപോത്ത് വരുന്നത്.
2: പട്ടം കുളിച്ചപ്പാറ നിവാസി രഘു,
4: ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഒരു ആന നാട്ടിൻപുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പയ്യൻ ആന ഓട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ പയ്യൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. റബ്ബറും തെങ്ങും ആണ് ഇപ്പൊ കൂടുതൽ നശിപ്പിക്കുന്നത്. അതിപ്പോ ലക്ഷങ്ങളെ നഷ്ടം തന്നെ എന്ന് പറയാം. മരിച്ചിനി മറ്റു സാധനങ്ങളൊക്കെ നട്ട് തിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്.
2: ഫോറസ്റ്റ് വാച്ചറും കർഷകനുമായ മോഹനൻ,
5: ഒരുപാട് തവണ ആനക്കണ്ടി കറി കയറിയിട്ടുണ്ട്. ഡ്യൂട്ടി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും 260 വച്ചാല് ഒരു 5-6 റബ്ബർ ഒഴിവാക്കില്ല. ഓടിച്ചുകളും ഒരു 4 ലക്ഷത്തിൻ്റെ ഉണ്ട്. പിന്നെ മരച്ചിനിയും വാഴ, തെങ്ങ്, കമുക്, റബ്ബർ എല്ലാം കൂടെ നോക്കുമ്പോൾ
2: ഒറ്റ രാത്രി കൊണ്ട് മാസങ്ങളുടെ അധ്വാനമാണ് ആന നശിപ്പിക്കുന്നത്. കാട്ടുപന്നികൾ പലപ്പോഴും വിളവെടുപ്പിന് തൊട്ടുമുൻപ് മുഴുവൻ പച്ചക്കറി കൃഷിയും നശിപ്പിക്കും. നാട്ടിലെ കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക വീടുകൾക്കും ആവർത്തിച്ചുള്ള ഈ കൃഷിനാശങ്ങൾ ഉൾക്കൊള്ളാൻ സാമ്പത്തിക ശേഷി കുറവാണ്.
6: വാഴ കംപ്ലീറ്റ് നശിപ്പിച്ചു രാത്രി ഒറ്റ.
2: കർഷക സരള,
6: ഞങ്ങൾക്ക് വീട്ടിലും ശല്യമാണ്, ഞങ്ങൾ പോണ വഴിക്ക് ശല്യമാണ്, കരടി ശല്യമുണ്ട്, സ്കൂളിലെ കുട്ടികളെ എല്ലാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസം മാറി പോണതാ.
2: വൈലിപ്പുലി സെറ്റിൽമെന്റിലെ ഒരു മൂപ്പൻ രാജൻ,
7: മെനിങ്ങാന്ന് 5 ആനകൾ വന്ന് ഒരു ആന തിരിച്ചു ഒരു പയ്യനെ ഓട്ടി, ആ പയ്യൻ വീണ്, ആ ഇറത്തിന്റെ അകത്തായോണ്ട് പയ്യൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ പയ്യൻ അപ്പഴി എന്നെ ആന പഴിച്ചു. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഫോറസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ആന അകത്ത് കയറാതിരിക്കാനുള്ള കിടങ്ങ് കുഴികളെടുത്ത് അതിനെ പരിപാലിച്ച് വർഷം വർഷം തോറും മെയിൻ്റനൻസും ചെയ്തു വന്നാൽ വലിയ ശല്യം ഉണ്ടാവില്ല.
2: വിളകളുടെ നഷ്ടം മാത്രമല്ല, സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുമോ, കുട്ടികളെ ഉത്കണ്ഠയില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയുമോ എന്നെല്ലാമുള്ള അനിശ്ചിതത്വത്തിലാണ് പ്രദേശവാസികൾ.
8: എന്റെ അംഗനവാടി വന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് അംഗൻവാടിയിൽ വരാനും.
2: കല്ലൂപ്പാറ അംഗനവാടി അധ്യാപിക ലളിത.
8: കാരണം മഴയൊക്കെയുള്ള ദിവസമാണെങ്കിൽ ഒരു 3 മണിക്ക് മുന്നേ കുട്ടികളെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ആന വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ആന പകലും അവരുടെ വീടിന്റെ കുറച്ച് മുകളിൽ നിൽക്കണം എന്നൊക്കെയാണ്. ഇത്തിരി മഴയും ഉണ്ടായിരുന്നു. അതിന്റെ പട്ടി കുറച്ചിട്ട് നോക്കിയപ്പോൾ ആന ഒന്ന് മുറ്റത്ത്, അതായത് നമ്മളിട്ട് അടുത്തായിട്ട് വന്ന് ആന നിൽപ്പുണ്ട്. ഒരു ഒറ്റേനാണ് നമ്മൾ നേരെ ചീറിക്കൊണ്ടുവന്നു. 1500 റബ്ബറിലും കൂടുതൽ ഉണ്ടായിരുന്നു, ഇപ്പൊ 100 or 110 ഉള്ളു. ബാക്കി ഫുള്ള് ആന തള്ളിയാണ്. അതുപോലെ ഓരോരോ വീടുകളും. അല്ലാതെ നമുക്കതിന് ഒരു നഷ്ടപരിഹാരമോ അതിനുള്ള വേറെ പരിഹാര മാർഗങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, നമുക്കത് കിട്ടിയിട്ടുമില്ല.
2: വിദ്യാർത്ഥിനി സേതുലക്ഷ്മി.
9: 1st class മുതൽ ഇവിടെ നിന്നാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇവിടുന്ന് മാറേണ്ടി വന്നു. പ്രശ്നം എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ കാട്ടാന ശല്യവും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രി സമയത്തൊക്കെ പേടിച്ച് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. വീടിന്റെ മുമ്പേലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്.
2: ചില സ്ഥലങ്ങളിൽ അധികൃതരുടെ സംരംഭങ്ങൾ ഫലം കണ്ടിട്ടുണ്ടെങ്കിലും കേടുപാടുകൾ സംഭവിച്ച വേലികൾ ദീർഘകാലത്തേക്ക് നന്നാക്കാതെ കിടക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു.
10: രാത്രികാലങ്ങളിൽ പേപ്പാറ പോലുള്ള മുൾവനങ്ങളിലുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക്.
2: നെടുമങ്ങാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നിസ ബീഗം.
10: വന്യമൃഗശല്യം നന്നായിട്ടുണ്ട്. അവിടെയുള്ള കായികനികളും എല്ലാം

0: ചക്കയും മറ്റുമൊക്കെ കൃഷി ഒരുപാട് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പരാതി കിട്ടാറുണ്ട്. അത് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരാതികൾ കൈമാറുന്നുണ്ട്. പരാതി ഇതുവരെ ഒരു നടപടിയും കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടവർ പറയുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് ഈ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് നമ്മൾ കത്ത് കൊടുക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്.
1: വിദുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു.
2: വിദുര ഗ്രാമപഞ്ചായത്ത് പേപ്പാറ വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായി അടുത്ത് ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. വന്യമൃഗങ്ങൾ ഇപ്പൊ കാട്ടിൽ നിൽക്കാതെ എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിലിറങ്ങി ആളുകളുടെ കൃഷികളെല്ലാം നശിപ്പിക്കുകയും അവർക്ക് സ്വൈര ജീവിതം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ കമ്മിറ്റികൾ രൂപീകരിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ ആനക്കിടങ്ങുകൾ എടുക്കുന്നതിനും നമ്മുടെ സ്കൂളുകളുടെ ചുറ്റുവട്ടത്ത് ആനക്കിടങ്ങ് നിർമ്മിച്ചുകൊണ്ട് അവിടെ മതിലുകൾ കെട്ടി സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ വർഷം അതിലിവിടെ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് കിട്ടും തോറും അത് ആനകൾ വന്ന് നശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പല ഉന്നതികളിലും ഇത്തരത്തിലുള്ള നമ്മൾ ആനക്കിടങ്ങൾ എടുക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ ബിബിജി റാംജി പദ്ധതിയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള പ്രോജക്ടുകൾ ഞങ്ങൾ ഇപ്പൊ അയച്ചിട്ടുണ്ട്.
1: വിള കന്നുകാലി സ്വത്ത് നാശങ്ങൾക്ക് സർക്കാർ പദ്ധതികൾ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിലും ദുരിതബാധിത കുടുംബങ്ങൾക്ക് അത് ലഭിക്കുന്നതിൽ കാലതാമസം വരുന്നതായി പരാതിയുണ്ട്. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ നഷ്ടപരിഹാര സംവിധാനം കൊണ്ടേ പൊതുജന വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും ദുർബല വിഭാഗങ്ങൾക്കിടയിലെ നീരസം കുറയ്ക്കാനും കഴിഞ്ഞേക്കൂ.
3: നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴി അവർക്ക് ഫെൻസിങ് ചെയ്യുന്നതിന് ഉള്ള ആനുകൂല്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തിരുന്നു.
1: വിദുര കൃഷി ഓഫീസർ ദിവ്യ.
3: അതുപോലെ തന്നെ ഈ വർഷം വിദുര ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ സോളാർ ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വന്യജീവി സംഘർഷമായി വിള നഷ്ടം വരുന്ന കർഷകർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ എയിംസ് പോർട്ടൽ വഴി അവർക്ക് അതിനെ നാശനഷ്ടത്തിന് വേണ്ടി അപേക്ഷിക്കാം. അതിനാദ്യം അവർ കൃഷിഭവനിൽ അറിയിക്കണം. അത് കഴിഞ്ഞ് ജനസേവന കേന്ദ്രം വഴി അവർക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് ഫീൽഡ് പരിശോധന നടത്തിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ സ്വീകരിച്ച് നമ്മൾ അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. കർഷകർക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ലഭിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ RKVY പദ്ധതി മുഖാന്തരം നമുക്ക് 2.5 കോടി രൂപ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൺവെർജ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. 2.5 കോടി രൂപ പെരിങ്ങമല പഞ്ചായത്തും വിദുര പഞ്ചായത്തും 2 പഞ്ചായത്തുകളിൽ ചെയ്യാനായിട്ടാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്.
1: ജനങ്ങൾക്കും വന്യജീവികൾക്കും ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതല്ല, മറിച്ച് ഇരുവർക്കും അന്തസ്സോടെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് കേരളത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. വനങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാതെ വനങ്ങൾ സംരക്ഷിക്കുന്നത് പ്രായോഗികമോ നീതിയുക്തമോ ആവില്ല.
4: ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഈ ഫെൻസിംഗ് നിർമ്മിച്ചാലും ആന അതിനെ മരം പുഴുത് ആ ഫെൻസിംഗിൽ അടിച്ച് തകർത്തതിനു ശേഷം ഇപ്പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥിതിഗതികളുണ്ട്.
1: അരുവിക്കര MLA ജി സ്റ്റീഫൻ.
4: കുഴിക്കുന്ന ട്രഞ്ച് കുറച്ചു കാലമാകുമ്പോഴേ ഈ മഴ കാലം വരുമ്പോഴും വനത്തിനകത്തു നിന്ന് വലിയ അളവിലുള്ള വെള്ളം വന്ന് ഇത് ഇടിഞ്ഞ് ട്രഞ്ച് കുറെ നികരുന്ന ഘട്ടത്തിൽ ആന ആവണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. കാട്ടുപോത്ത് പുലി വനത്തിനകത്തു നിന്ന് നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട്. കരടി നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ കുരങ്ങിന്റെ ശല്യം. അപ്പൊ ഇതിനെ ഘട്ടംഘട്ടമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പലപ്പോഴും ഫലപ്രദമായി നമുക്ക് കഴിയുന്നില്ല. അതിനുവേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം ഉണ്ടായാൽ അവർക്ക് കൊടുക്കുന്ന ഓരോ ഐറ്റം കൃഷിയുടെയും പണം അതിന്റെ അളവ് കുറവാണ്. 2, അലോട്ട്മെന്റ് സമയത്തിന് കിട്ടാത്തതിന്റെ ഭാഗമായി ഇവർക്കത് സമയത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനവും, നിർബന്ധമായും ഞങ്ങൾ എല്ലാ മീറ്റിംഗുകളിലും നിയമസഭയിൽ തന്നെയും ഇതിന്റെ അലോട്ട്മെന്റ് പൂർത്തിയാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്.
1: റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ്, സോളാർ വേലി, ആന പ്രതിരോധ കിടങ്ങുകൾ, ക്യാമറ ട്രാപ്പുകൾ, പൊതു അവബോധ ക്യാമ്പയിനുകൾ തുടങ്ങിയ നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ ചന്ദ്രൻ.
5: ഇപ്പം സർക്കാർ ഒരു 100 ദിന കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ അതിൽ മനുഷ്യ വന്യജീവി സംഘർഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശത്ത് വിസ്ത ക്ലിയറൻസ് വഴിവക്കലുള്ള അടിക്കാടുകൾ വെട്ടുന്ന ഒരു പരിപാടിയാണ്. അത് 11 സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് 25 കിലോമീറ്റർ ഈ പ്രദേശത്ത് നമ്മൾ വിസ്ത ക്ലിയറൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ 7 കിലോമീറ്റർ പ്രദേശത്ത് സോളാർ ഫെൻസ് അതിന്റെ മെയിന്റനൻസ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4.5 കിലോമീറ്റർ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ 8.6 കിലോമീറ്റർ ഫെൻസിങ് ഏതാണ്ട് ഒരു മാസത്തിനകം കൊണ്ടുവരുന്നുണ്ട്. 2 കിലോമീറ്റർ ട്രഞ്ച് ഉന്നതികൾക്ക് ചുറ്റും എടുത്തിട്ടുണ്ട്. AI ഡിവൈസ് ആയിട്ടുള്ള ഫാം ഗാർഡ് എന്ന് പറയുന്നത്, അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ 100 മീറ്റർ പരിധിയിൽ ആനയോ കാട്ടുപോത്തോ പോലുള്ള വന്യമൃഗങ്ങൾ വന്നാൽ അലാം പുറപ്പെടുകയും മൃഗങ്ങൾ ഇത് കേട്ട് ഓടിപ്പോകുകയും ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫാം ഗാർഡ്. ഇത് നമ്മൾ മാങ്കാല എന്ന് പറയുന്ന സെറ്റിൽമെന്റിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. 24x7 സമയം പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം പരുത്തിപ്പള്ളി റേഞ്ചിനുണ്ട്. അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൈമറി റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ പ്രശ്നമുള്ള മേഖലകളിലെ സ്പെഷ്യൽ വാച്ചർമാരെ നമ്മൾ പോസ്റ്റ് ചെയ്തു. കൂടാതെ അക്കേഷ്യ മാഞ്ചിയം പോലുള്ള കാടുകളൊക്കെ അത് ഫെല്ല് ചെയ്ത് അവിടെ 200 ഹെക്ടർ പ്രദേശത്ത് സ്വാഭാവിക വനവൽക്കരണം എക്കോ റെസ്റ്ററേഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് KFTC ഏതാണ്ട് 415 ഹെക്ടർ തോട്ടം അവരുടെ കൈവശമാണ്. ഈ തോട്ടങ്ങൾ അതിന്റെ അടിക്കാടുകൾ വെട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ചില പ്രൈവറ്റ് റബ്ബർ തോട്ടങ്ങളുണ്ട്, ഇവിടെയൊക്കെ കാട് വളർന്നു കിടക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ കാട്ടുപോത്തിന്റെയും ആനയുടെയൊക്കെ വിഹാര കേന്ദ്രങ്ങളായി മാറുകയാണ്. അപ്പൊ പകൽ സമയത്ത് ഇവയൊക്കെ ഈ പ്രദേശത്ത് ഇരിക്കുകയും രാത്രി ആകുമ്പോഴത്തേക്കും മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു. അപ്പൊ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ TCF തലത്തിൽ പറഞ്ഞിട്ടുണ്ട്.
1: പേപ്പാറയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശമാണ് ആവശ്യപ്പെടുന്നത്. തടയാവുന്ന ഓരോ മരണവും നശിപ്പിക്കപ്പെടുന്ന ഓരോ വിളയും ഉറക്കമില്ലാത്ത രാപകലുകളും വനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത അവയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമല്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അവരും പൗരരാണല്ലോ.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിയോ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. വാർത്തകൾ വിശദമായി.

0: ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിനപ്പുറം ഭൂമി അനുവദിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി ഉൽപ്പാദനം ആരംഭിക്കൽ എന്നിവയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന്റെ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. ഭൂമി ലഭ്യത, കണക്ടിവിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ, നിയമപരമായ അനുമതികൾ, പ്രത്യേക ഉദ്ദേശ വാഹനങ്ങളുടെ അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ പരിഹരിക്കണമെന്നും നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കുറ്റമറ്റതും ശക്തവും പ്രതികരണശേഷിയിൽ അധിഷ്ഠിതവുമായ ഭാവിക്കുതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കാനും വിഷയങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പരിവർത്തനാത്മക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ചർച്ച ഊന്നൽ നൽകിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം സുവർണാക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഡെസ്ക് വോയിസ്.
1: യൂറോപ്പ് ഉൾപ്പെടെ വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന ഗവൺമെന്റിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തും. വിഴിഞ്ഞം തുറമുഖം നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ തീരദേശ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയെ അടിമുടി മാറ്റിമറിക്കാനും സമഗ്ര വികസന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു.
0: സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജന അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരുടെ പേരും ഒ പി ദിവസവും കൃത്യമായി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്തെ താഴെത്തട്ടിലെ പല ആശുപത്രികളിലും ഒ പി സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ വരെ ഇത് അടിയന്തരമായി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ തസ്തികകളുടെ എണ്ണം, നിലവിലെ ഒഴിവുകൾ, ഓരോ ഡോക്ടറുടെയും ഒ പി സമയം തുടങ്ങിയ വിവരങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കാണാവുന്ന രീതിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും ഇവയിൽ വ്യത്യാസം വരുന്ന മുറയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ പുതുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യു എസുമായി നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ നിർണായക എണ്ണഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണതോതിൽ ആക്രമണാത്മക സൈനിക നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇടക്കാല കരാർ ഉടൻ നടപ്പിലാക്കാൻ യു എസ് തയ്യാറായില്ലെങ്കിൽ യു എസ് നാവിക ഉപരോധം മറികടക്കാൻ സൈനിക നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നിലപാടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒമാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം കണ്ടെത്തിയതായി സംശയിക്കപ്പെടുന്ന ക്രിമിനൽ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കാൻ അധികൃതരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കള്ളപ്പണം ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും തെരഞ്ഞെടുപ്പിനെ തന്നെയും അപകടത്തിലാക്കുമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെന്റ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണമോ സ്വത്തുക്കളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അറിയിക്കണമെന്ന് ജസ്റ്റിസുമാർ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ സഹിതമായിരിക്കണം പിടിച്ചെടുത്ത പണത്തെക്കുറിച്ച് കോടതിയെ അറിയിക്കേണ്ടതെന്നും ജസ്റ്റിസുമാർ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇക്കാര്യത്തിൽ കാലതാമസമുണ്ടായാൽ അത് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും എൻ കെ സിംഗും പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ 10 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്താൽ വിവരം ആദായ നികുതി അധികൃതരെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു.
0: തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ

0: അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ മെയ് 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടത്തും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ആസ്ഥാനമായ ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും നൂതന സാങ്കേതിക വിദ്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവെച്ചു. IASR ഡയറക്ടർ ഡോക്ടർ ആർ ദിനേശും കമ്പനി ചെയർമാൻ റവറന്റ് CB പാലക്കുഴിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 11-ാമത് ഗവേഷണ ഉപദേശക സമിതി യോഗത്തോടനുബന്ധിച്ച് വിവിധ സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
1: കർഷകർക്കിടയിൽ സുഗന്ധവിജ്ഞാന കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പ്രചാരണവും ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. യോഗത്തിൽ ഗവേഷണ സ്ഥാപനത്തിലെ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ജിനോമിക്സ് ഫെസിലിറ്റി വികസിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടൂൾ കിറ്റും ഡാറ്റ വിശകലനത്തിനായുള്ള നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകളും പുറത്തിറക്കി. ഇതോടൊപ്പം ഏലപ്പെ നിയന്ത്രിക്കുന്നുള്ള ഗ്രാനുലർ സാങ്കേതിക വിദ്യയുടെ വാണിജ്യ ഉൽപ്പാദനത്തിനും വിപണനത്തിനുമുള്ള ലൈസൻസും IASR ചന്ദ്ര കുരുമുളക് ഇനത്തിന്റെ രണ്ട് പുതിയ ലൈസൻസുകളും കൈമാറി.
0: ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ഷി യു ക്യുയെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ പരാജയപ്പെടുത്തി 2-ാം റൌണ്ടിലേക്ക് മുന്നേറി. വനിതാ ഡബിൾസ് ജോഡികളായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. സ്പെയിൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ഏകദിന മാധ്യമശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ രാവിലെ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനാകും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമശില്പശാല നാളെ എറണാകുളം മരടിൽ സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാ സംസൂചിതവാൻ യത് പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന നേതൃത്വേ പ്രശാസനേന സ്വാതന്ത്ര്യദിവസാത് പൂർവമേവ ISI ഇത്യേതത് സമർത്ഥിതം ഷഹജാദ് ഭട്ടി ആതങ്കിജാലം ധ്വസ്തീകൃതം. സഹ സൂചിതവാൻ യത് പ്രശാസനേന ദ്വിശതാധികാൻ സദസ്യാൻ ഗൃഹീത്വാ തസ്യ വിധ്വംസാത്മകാക്രമണാനാം യോജനാഃ അപി വിഫലീകൃതാഃ. സാമാജിക സഞ്ചാരപടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ സഹ ഉക്തവാൻ യത് സുരക്ഷാബലൈഃ ചതുർദശ രാജ്യാണാം വിഭിന്നേഷു സ്ഥലേഷു സമന്വിതാഭിയാനാനി പ്രചാലിതാനി യൈഃ ഏതത് ജാലം ധ്വസ്തീകൃതം. ഏതത് ഭാരതസ്യ ആതങ്കവാദം പ്രതി ശൂന്യ സഹിഷ്ണുതായാഃ ഉത്കൃഷ്ടം ഉദാഹരണമസ്തി. സുരക്ഷാ സംസ്ഥാഭിഃ അസ്യ മാസസ്യ ദ്വാദശ ദിനാങ്കേ രാജ്യാരക്ഷിബലൈഃ സഹ തത്ക്ഷണം ഗുപ്തസൂചനാനാം ആദാനപ്രദാനസ്യ പ്രണാല്യാഃ ഉപയോഗം കൃത്വാ ഷഹജാദ് ഭട്ടിജാലേന സംബദ്ധാനാം വിധ്വംസാത്മക പ്രയാസാനാം പ്രതിരോധായ സമന്വിതം ബഹുരാജ്യീയം അഭിയാനം പ്രചാലിതം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം.

0: വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kheerashree.kerala.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന ഈ മാസം 20 വരെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി 0486-22-2099 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം, അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്നീ 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നയപരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-237-868. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31-നകം കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഇന്ന് മുതൽ സെപ്റ്റംബർ 30-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 20-21 തീയതികളിൽ രാവിലെ 10 മണി മുതൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-29-62-296 എന്ന നമ്പറിൽ വിളിക്കുക. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31-ന് വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-22-51-103. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-223-584. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ഓഗസ്റ്റ് 18. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാനായി കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഖങ്ങളിൽ ഒരാളായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്തരിച്ചതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 1945 ഓഗസ്റ്റ് 18 ആണ്. തായ്പേയിലുണ്ടായ വിവാദമായ വിമാനാപകടത്തിലാണ്

0: അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. 1868 ഓഗസ്റ്റ് 18 ഫ്രഞ്ച് വാനനിരീക്ഷകനായ പിയറി ജാൻസൺ സൂര്യപ്രകാശത്തിന്റെ സ്പെക്ട്രം പരിശോധിക്കുന്നതിലൂടെയാണ് ഭൂമിക്ക് പുറത്ത് ആദ്യമായി ഹീലിയം എന്ന മൂലകം കണ്ടെത്തുന്നത്. ഒരു പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് സൗരജ്വാലകളെ നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകാശ സ്പെക്ട്രത്തിൽ അതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ഇളം മഞ്ഞരേഖ ജാൻസൺ ശ്രദ്ധിച്ചു. ഇതാണ് പിന്നീട് ഹീലിയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. സൂര്യന്റെ ഗ്രീക്ക് ദൈവമായ ഹീലിയോസ് എന്ന വാക്കിൽ നിന്നാണ് ഹീലിയം എന്ന പേര് ഈ മൂലകത്തിന് ലഭിച്ചത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ നോർമൻ ലോക്കിയറും ഇതേ കാലയളവിൽ ഈ കണ്ടെത്തൽ സ്വതന്ത്രമായി നടത്തിയിരുന്നു. 1877 ഓഗസ്റ്റ് 18 അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസാഫ് ഹാൾ ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. വാഷിംഗ്ടൺ DC US നേവൽ ഒബ്സർവേറ്ററിയിൽ വെച്ചായിരുന്നു ഈ ചരിത്ര പ്രധാനമായ കണ്ടെത്തൽ. ഫോബോസ് കണ്ടെത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ രണ്ടാമത്തെ ഉപഗ്രഹമായ ഡീമോസും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പായിരുന്ന 26-ഇഞ്ച് ഗ്രേറ്റ് ഇക്വറ്റോറിയൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ രണ്ട് ഉപഗ്രഹങ്ങളും ദർശിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനിച്ചത് 1900 ഓഗസ്റ്റ് 18. മോത്തിലാൽ നെഹ്റുവിന്റെ മകളും ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയുമായിരുന്ന അവർ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്നു. 1900 ഓഗസ്റ്റ് 18 അലഹബാദിൽ ജനിച്ച അവർ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ സ്വരം ഉറക്കെ കേൾപ്പിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത് 1951 ഓഗസ്റ്റ് 18. അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൌലാന അബ്ദുൽ കലാം ആസാദാണ് സ്ഥാപനം രാജ്യത്തിന് സമർപ്പിച്ചത്. പശ്ചിമബംഗാളിലെ ഖരഗ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഉന്നത നിലവാരമുള്ള എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്ന ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കപ്പെട്ടത് 1920 ഓഗസ്റ്റ് 18. പതിറ്റാണ്ടുകൾ നീണ്ട സ്ത്രീ സമത്വ പ്രക്ഷോഭങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളുടെയും വിജയമായിരുന്നു ഇത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ചെയ്യുകളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫ്.
1: ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണശീലവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: കേരളം ഇന്ന് ആരോഗ്യ സൂചികകളിൽ മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, പലതരം ക്യാൻസറുകൾ എന്നിവ ആശങ്കാജനകമായി വർദ്ധിച്ചു വരികയാണ്. ലഭ്യമായ പൊതുജനാരോഗ്യ കണക്കുകൾ പ്രകാരം കേരളത്തിലെ മുതിർന്നവരിൽ ഏകദേശം 3-ൽ 1 ഉയർന്ന രക്തസമ്മർദ്ദവും 5-ൽ 1 പ്രമേഹവും ഉള്ളതായി വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. യുവാക്കളിൽ പോലും ഹൃദയാഘാതം വർദ്ധിക്കുന്നതും ഗൗരവകരമായ മുന്നറിയിപ്പാണ്. ഈ രോഗങ്ങൾക്ക് പാരമ്പര്യം മാത്രമല്ല, ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവും അമിത മാനസിക സമ്മർദ്ദവും പ്രധാന കാരണങ്ങളാണ്. സന്തോഷകരമായ കാര്യം, ശരിയായ ജീവിതശൈലിയിലൂടെ ഇവയിൽ പലതും തടയാനോ നിയന്ത്രിക്കാനോ കഴിയും എന്നതാണ്. ഭക്ഷണം തന്നെയാണ് ആദ്യത്തെ ചികിത്സ. ആയുർവേദം പറയുന്നു, ഹിതാഹാരം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ആധുനിക വൈദ്യശാസ്ത്രവും ഇതേ സന്ദേശമാണ് നൽകുന്നത്. ഫുഡ് ഇസ് മെഡിസിൻ. നല്ല ഭക്ഷണശീലങ്ങൾ. ഒരു സമയം വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം മിതമായ അളവിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ദിവസവും കുറഞ്ഞത് 400 ഗ്രാം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഹൃദയത്തെയും കുടലിനെയും സംരക്ഷിക്കുന്നു. തവിട് കളഞ്ഞ വെളുത്ത അരി മാത്രം ആശ്രയിക്കാതെ തവിട് നീക്കാത്ത മുഴുധാന്യങ്ങൾ, ബ്രൌൺ റൈസ്, കുത്തരി, ഗോതമ്പ്, റാഗി, ചോളം, തിന, കമ്പ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പയർവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, രാജ്മ തുടങ്ങിയവ പ്രോട്ടീനുകളുടെ മികച്ച ഉറവിടങ്ങളാണ്. പാലുൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ കൊഴുപ്പ് കുറഞ്ഞ പാൽ, മോര്, സംഭാരം, തൈര് എന്നിവ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ആരോഗ്യകരമാണ്. എണ്ണ, നെയ്യ്, വനസ്പതി, ഡാൽഡ എന്നിവയുടെ അമിത ഉപയോഗം ഒഴിവാക്കുക. ദിവസേന ആവശ്യമായ അളവിൽ മാത്രം ആരോഗ്യകരമായ എണ്ണകൾ ഉപയോഗിക്കുക. മധുരപാനീയങ്ങൾക്ക് പകരം വെള്ളം. ശീതളപാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവയിൽ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. ഇവ പ്രമേഹത്തിനും അമിതവണ്ണത്തിനും കാരണമാകാം. ദിവസവും ഏകദേശം 2 മുതൽ 2.5 ലിറ്റർ, ഏകദേശം 8 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. നാരങ്ങാ വെള്ളം, മോര്, കരിക്കിൻ വെള്ളം എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണ രീതികളിലൊന്നായി മെഡിറ്ററേനിയൻ ഡയറ്റ് അറിയപ്പെടുന്നു. ഇതിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും, മുഴുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, ഒലിവ് ഓയിൽ, വളരെ കുറഞ്ഞ അളവിൽ ചുവന്ന മാംസം എന്നിവ ഉൾപ്പെടുന്നു. നമ്മുടെ പരമ്പരാഗത കേരള ഭക്ഷണവും ഇതിന് വളരെ അടുത്തതാണ്. സാമ്പാർ, അവിയൽ, ഓലൻ, തോരൻ, ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മീൻ, പുട്ട്, ഇഡ്ഡലി തുടങ്ങിയവ ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഡാഷ് ഭക്ഷണ രീതി ലോകമെമ്പാടും ശുപാർശ ചെയ്യപ്പെടുന്ന ഭക്ഷണ രീതിയാണ്. ഇതിൽ പ്രാധാന്യം നൽകുന്നത് ഉപ്പ് കുറയ്ക്കുക, ദിവസം 5 ഗ്രാമിൽ താഴെ മാത്രം. പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം, ധാരാളം പഴങ്ങളും പച്ചക്കറികളും, മുഴുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവയാണ്. വാഴപ്പഴം, ഓറഞ്ച്, തക്കാളി, ബീട്രൂട്ട്, ചീര, മുരിങ്ങയില തുടങ്ങിയവ ഈ ഭക്ഷണ രീതിയുടെ പ്രധാന ഭാഗങ്ങളാണ്. റെഡ് മീറ്റ് എത്രമാത്രം. ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ കഴിക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിലും റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക് പതിവായി അല്ലെങ്കിൽ അമിതമായി കഴിക്കുന്നതും പ്രോസസ്ഡ് മീറ്റുകളായ സോസേജ്, സലാമി, ബേക്കൺ തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. മരുന്ന് കഴിച്ച് രോഗം നിയന്ത്രിക്കുന്നതിനേക്കാൾ ശരിയായ ഭക്ഷണത്തിലൂടെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണശീലവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.

0: തൊഴിൽ ദർശനം.
1: കേരള പ്ലാനിംഗ് ബോർഡിൽ ഇന്റേൺഷിപ്പിന് അവസരം. ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവർക്കും PhD ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. 2 മാസമാണ് കാലാവധി. യോഗ്യത: എക്കണോമിക്സ്, സോഷ്യോളജി, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചർ, അഗ്രോണമി, എൻവയോൺമെന്റൽ സയൻസ്, സോഷ്യൽ വർക്ക്, ഫിഷറീസ്, എഡ്യൂക്കേഷൻ, ലോ, പബ്ലിക് പോളിസി, കമ്മ്യൂണിറ്റി മെഡിസിൻ ലോ അല്ലെങ്കിൽ അനുബന്ധ വിഷയത്തിലോ പഠിക്കുന്നവരും PhD ചെയ്യുന്നവരും ആയിരിക്കണം. അപേക്ഷയോടൊപ്പം 1500 വാക്കിന്റെ റിസർച്ച് പ്രപ്പോസലും സമർപ്പിക്കണം. വെബ്സൈറ്റിലുള്ള അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വകുപ്പ് മേധാവിയുടെ ശുപാർശ കത്തും റിസർച്ച് പ്രപ്പോസലും യോഗ്യത തെളിയിക്കുന്ന രേഖകളും സഹിതം സ്കാൻ ചെയ്ത് ഇന്റേൺഷിപ്പ് SPB2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: ഇന്റേൺഷിപ്പ് SPB2026@gmail.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 20. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.spb.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.spb.kerala.gov.in. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 15 ഒഴിവും ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 8 ഒഴിവും ലെവൽ 5 അല്ലെങ്കിൽ 4 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 2 ഒഴിവുമുണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവുകൾ. കായിക ഇനങ്ങൾ: ആർച്ചറി, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ഗോൾഫ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്. യോഗ്യത: 10ാം ക്ലാസ് ITI, 12ാം ക്ലാസ് ബിരുദം. തപാൽ മുഖേന അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. വിശദമായ വിവരങ്ങളും അപേക്ഷാ ഫോമും https://clw.indianrailways.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://clw.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 20. അപേക്ഷ സമർപ്പിക്കേണ്ട തപാൽ വിലാസം: ചീഫ് പേഴ്സണൽ ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് PO, ചിത്തരഞ്ജൻ, ജില്ല പശ്ചിം ബർദമാൻ, വെസ്റ്റ് ബംഗാൾ, പിൻകോഡ് 7133. വിലാസം ഒരിക്കൽ കൂടി: ചീഫ് പേഴ്സണൽ ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് PO, ചിത്തരഞ്ജൻ, ജില്ല പശ്ചിം ബർദമാൻ, വെസ്റ്റ് ബംഗാൾ, പിൻകോഡ് 7133. ഇന്ദിരാഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ വിമനിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ 12, അസോസിയേറ്റ് പ്രൊഫസർ 14, പ്രൊഫസർ 10 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. വിവിധ വകുപ്പുകളിലായാണ് ഒഴിവുകൾ. ഒഴിവുള്ള വകുപ്പുകൾ: ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 21. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി August 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.igdtu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.igdtu.ac.in.
0: തൊഴിൽ ദർശനം.

മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് വേറിട്ടൊരു ഭാവലോകം തീർത്ത സംഗീത സംവിധായകൻ ശ്രീ ജോൺസന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. പുലർവെട്ടത്തിൽ അദ്ദേഹം സംഗീതം പകർന്ന ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം.

0: കൂടെവിടെ എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസൺ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്.
1: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിയോ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: വാർത്തകൾക്ക് ശേഷം പുലർവെട്ടം തുടർന്ന് കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണവും സുസ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതി പ്രകാരം 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിലൂടെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 82,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള 7, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 വീതവും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപേക്ഷകർക്ക് അംഗീകാരപത്രങ്ങൾ കൈമാറി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അംഗീകാരം ലഭിച്ച ആകെ കമ്പനികളുടെ എണ്ണം 106 ഉയർന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം മേ 106 പ്രോജക്ട്സ് അപ്രൂവ് ഹോ ചുക്കേ ഹേ ഓർ 2.5 ലക്ഷം ലോഗോ കോ ടോട്ടൽ ഡയറക്ട് ഓർ ഇൻഡയറക്ട് മിലാകെ ഇൻ ഫാക്ടറീസ് മേ എംപ്ലോയ്മെന്റ് മിലേഗാ ജിസ് സ്കീം മേ 31 പ്രോജക്ട്സ് അപ്രൂവ് ഹുവേ ഹേ.
3: സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200ലധികം ഭീകരപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് 62, ഹരിയാനയിൽ നിന്ന് 52, ഡൽഹിയിൽ നിന്ന് 51, പഞ്ചാബിൽ നിന്ന് 44 പേർ ഉൾപ്പെടെ 200ലധികം പേർ പിടിയിലായിട്ടുണ്ട്. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയിലെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, CCTV ക്യാമറകൾ എന്നിവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NDA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് ടി ഡി പി എൽ നടത്തിയ JSSC CGL പരീക്ഷയും മറ്റ് എല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ ആദരം. ഇന്നലെ കാഠ്മണ്ഡുവിലെ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിച്ചെടുത്ത കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കൃത്യസമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പണമോ ആസ്തികളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെട്ട കോടതിയെയോ അറിയിക്കണം. ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:45 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാത്രം പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുകളുടെ നേരിട്ടുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതുവരെ മദർഷിപ്പുകൾ എന്ന വൻ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്ന രീതിയിലുള്ള സേവനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി നടത്താനുമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ അനുമതി July 17 ലഭിച്ചത്. പൂർണ്ണ കണ്ടെയ്നറുകൾ മാത്രമാവും നിലവിൽ വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാവും.
3: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ പ്രിയങ്ക ജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യവകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് വിതരണം ചെയ്യും. കളക്ടർ കോൺഫറൻസ് ഹാളിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുക സമ്മാനിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഝാർഖണ്ഡിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും ഒന്നാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തൃഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ ജോഡികളെ മറികടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ ഹരികരൻ അംശകരുൺ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്കു കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണം സുസ്ഥിരത പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ജാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: പുലർവെട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
7: സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ദേശീയ നേതാവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 1897 January 23 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച ബോസ് കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസസിന് തയ്യാറെടുക്കാൻ ഇംഗ്ലണ്ടിൽ പോയെങ്കിലും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായി തിരിച്ചെത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. 1938 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പക്ഷേ അഹിംസാത്മക സമീപനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹം രാജിവെച്ചു. 1941 വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു. 1943 അദ്ദേഹം ജപ്പാനിലേക്ക് പോയി. അവിടെ ഇന്ത്യൻ യുദ്ധ തടവുകാരും പ്രവാസികളും ചേർന്ന് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ കമാൻഡറായി. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ യുവത്വത്തെ സ്വാധീനിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ്.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഗാന്ധിയായിരുന്നു ചേമ്പർലൈനിനെ കാണാൻ പോയ നിവേദക സംഘത്തിന്റെ നേതാവ്. നേറ്റാൾ ഒരു സ്വയംഭരണമുള്ള കോളനിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതിന്റെ കാര്യങ്ങളിൽ വളരെ പരിമിതമായേ ഇടപെടാൻ തരമുള്ളൂ. അതുകൊണ്ട് വെള്ളക്കാരുമായി ഇണങ്ങിക്കഴിഞ്ഞ് അവരുടെ പ്രീതിയും വിശ്വാസവും നേടുവാൻ ഇന്ത്യക്കാർ ശ്രമിക്കണം എന്നായിരുന്നു മെമ്മോറാണ്ടത്തിന് ചേമ്പർലൈൻ നൽകിയ മറുപടി. ഈ മറുപടി നിവേദക സംഘത്തിലെ അംഗങ്ങളിലും ഇന്ത്യക്കാർക്കിടയിലും വലിയ ഇച്ഛാഭംഗമുണ്ടാക്കി. ഏതായാലും ചേമ്പർലൈൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് നന്നായി എന്നവർക്ക് തോന്നി. കോളനി ഗവൺമെന്റിന്റെ നില ശരിയായി മനസ്സിലാക്കുന്നതിന് അത് അവർക്ക് സഹായമായി തീർന്നു. നേറ്റാളിൽ നിന്ന് ട്രാൻസ്വാളിലേക്കാണ് ചേമ്പർലൈൻ പിന്നെ പോയത്. ബൂവറി യുദ്ധത്തിന്റെ ഫലമായി ട്രാൻസ്വാളും കേപ്പ് കോളനിയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിത്തീർന്നു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയത്. ഡർബാനിൽ നിന്ന് കേപ്പ് ടൗണിലേക്ക് 1100 നാഴിക ദൂരമുണ്ട്. ഇന്ത്യക്കാർ നിവസിക്കുന്ന സ്ഥലങ്ങളിൽ ചേമ്പർലൈൻ എത്തുമ്പോൾ ഗാന്ധി അവിടെ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അതാത് പ്രദേശക്കാർ ആഗ്രഹിച്ചിരുന്നു. ഡർബാനിൽ നിന്ന് ചേമ്പർലൈൻ ആദ്യം പോയത് ജോനാസ്ബർഗിലേക്കാണ്. യുദ്ധം കഴിഞ്ഞ് അധികം കാലമാകാത്തതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് പ്രത്യേക പാസുകൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഈ പാസുകൾ ലഭിക്കുന്നതിന് വെള്ളക്കാർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക് പാസ് കിട്ടുക അത്ര എളുപ്പമല്ല. യുദ്ധത്തിനു മുമ്പ് ട്രാൻസ്വാൾ ഡച്ചുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ അവിടെ

0: പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രാൻസ്വേൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നതോടുകൂടി അവിടെ പോകുന്നതിന് പാസുകൾ ആവശ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഗാന്ധിക്ക് പാസ് വേണ്ടി വന്നത്. ട്രാൻസ്വേളിൽ ബ്രിട്ടീഷ് ആധിപത്യം ആരംഭിച്ചതോടുകൂടി ഏഷ്യക്കാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക വകുപ്പ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. ആ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ അധികവും സിലോണിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന ബ്രിട്ടീഷുകാരായിരുന്നു. ധിക്കാരപരമായ പെരുമാറ്റത്തിൽ അവർ തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാരെ കടന്നു നിൽക്കും. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ജോനാസ് ബർഗിൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത്. ഗാന്ധിയോട് ഇരിക്കുവാൻ പറയുവാനുള്ള മര്യാദ പോലും ആ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ധിക്കാരഭാവത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയോട് ചോദിച്ചു. എന്റെ നാട്ടുകാരെ സഹായിക്കാനും ഉപദേശിക്കുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു ഗാന്ധിയുടെ മറുപടി. ഇവിടെ സ്ഥിരതാമസക്കാരനായ ഇന്ത്യക്കാരനല്ല നിങ്ങൾ. ചേംബർലൈനിന്റെ മുമ്പാകെ പോകുന്ന നിവേദക സംഘത്തിൽ നിങ്ങൾക്ക് ചേരാൻ തരമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയെ അവിടെ നിന്നയച്ചു. അതുകൊണ്ട് ഗാന്ധി ഒട്ടും ക്ഷുഭിതനായില്ല. തന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിവേദക സംഘത്തിന്റെ നേതാവായി നിശ്ചയിക്കുവാൻ ഗാന്ധി അവിടുത്തെ ഇന്ത്യക്കാരെ ഉപദേശിച്ചു. ജോർജ് ഗോഡ്ഫ്രേ എന്ന ഇന്ത്യക്കാരനെ അവർ നേതാവായി തെരഞ്ഞെടുത്തു. അദ്ദേഹവും ഒരു ബാരിസ്റ്ററാണ്. നിവേദക സംഘം ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടം ചേംബർലൈനിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് അടുത്ത ഭാവിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കില്ലെന്നും തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനായി കുറെ കാലം കൂടി തെക്കേ ആഫ്രിക്കയിൽ പാർക്കേണ്ടി വരുമെന്നും. അതുകൊണ്ട് ഗാന്ധി ജോനാസ്ബർഗിൽ സ്ഥിരമായി താമസിക്കുവാൻ തീർച്ചപ്പെടുത്തി. ഒട്ടും വൈകാതെ ട്രാൻസ്വാൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റായി ചേരുകയും ചെയ്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: നമ്മുടേതാണ് ജീവിതത്തിന്റെ തെളിമ.
1: ബേബി ടീച്ചറെ, നമ്മുടെ മനോഹരൻ സാറിന്റെ ഗ്രാമസേവാ ട്രസ്റ്റിന്റെ മീറ്റിംഗിന്റെ വിശേഷങ്ങൾ അറിഞ്ഞോ?
2: എന്താ ഗംഗരട്ട, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ലേ അത്? പണിക്കർ സാറിന്റെ ഇവിടെയുള്ള സംരംഭം കണ്ടു തുടങ്ങിയതാണെന്ന് കുട്ടപ്പായി പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: അതേന്നേ, പക്ഷെ പണിക്കർ സാർ കെട്ടിപ്പടുത്തതുപോലെ കെട്ടിപ്പടുക്കാൻ ഇത്തിരി പാടാണെന്നേ. ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തെ കണ്ടു പഠിക്കണം. ഇവരൊക്കെ എല്ലാവരെയും ഒപ്പം കൂട്ടി പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ അദ്ദേഹം മാതൃക കാട്ടുകയല്ലേ ചെയ്തത്? അതുകൊണ്ട് അസൂയമുത്ത് തുടങ്ങിയതാ മനോഹരനും സംഘവും അവിടെ ഈ ഗ്രാമസേവാ ട്രസ്റ്റ്.
3: എന്താണ് അയൽക്കാരെ പറ്റി ഇവിടെ ഒരു ചർച്ച?
2: ചർച്ച ചെയ്യാൻ ഗംഗാരട്ടൻ കാര്യം പറഞ്ഞു തീർന്നില്ല കുട്ടപ്പായി.
1: അല്ല, ഒന്നുമില്ല, ഇന്നലെ അവരുടെ മീറ്റിംഗിൽ ഓണപ്പരിപാടികളെക്കുറിച്ചും പിന്നെ നടപ്പിലാക്കേണ്ട സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചും ചർച്ച ഉണ്ടായെന്ന്. ഒരു കമ്മിറ്റി അതിനായി രൂപീകരിക്കണമെന്ന് തീരുമാനവും ഉണ്ടായി.
2: അതിനെന്താ, അത് നല്ല കാര്യമല്ലേ? അതിനാണോ നിങ്ങൾ ഈ വിഷമിക്കുന്നത്?
1: ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ എന്റെ ബേബി. കമ്മിറ്റി രൂപീകരണത്തിൽ സ്ത്രീകൾക്ക് വോട്ടുണ്ടാവില്ല അത്രേ. മാത്രമല്ല, അവരുടെ അഭിപ്രായങ്ങളും ആവശ്യമില്ലെന്ന്. വല്ല കലാപരിപാടികളും അവതരിപ്പിക്കണമെങ്കിൽ ആവാമെന്ന്. ആണുങ്ങൾ മാത്രം ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സ്ത്രീകൾ പുറകിലിരുന്ന് കേൾക്കുകയോ ചായക്കപ്പ് കഴുകുകയോ ചെയ്താൽ മതിയെന്നാണ് ഭാരവാഹികളുടെ നിലപാട്.
2: അത് കൊള്ളാലോ, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ?
1: വിലാസിനി അമ്മയില്ലേ, ആ ട്രസ്റ്റിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അവർ വിയർപ്പൊഴുക്കിയത് എനിക്കറിയാം.
3: വീടുകളിലും പുറത്തും പണിയെടുക്കാൻ സ്ത്രീകൾ വേണം. പക്ഷേ ഒരു കാര്യം തീരുമാനിക്കാൻ വരുമ്പോൾ അവർക്ക് വകതിരിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നേ പണ്ടേ ചിലരുടെ ജന്മ സ്വഭാവമാണ്.
2: എന്ത് കഷ്ടമാണിത്! അണയും പൈസയും കൂട്ടിപ്പെറുക്കി പാവപ്പെട്ട കർഷകരും സ്ത്രീകളും കൊടുക്കുന്ന പണം കൊണ്ടാണ് ആ ട്രസ്റ്റ് നടക്കുന്നത്. നമ്മുടേതുപോലല്ല. എന്നിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെണ്ണുങ്ങളെ വാതിലിന് പുറത്ത് നിർത്താനോ? നമുക്കിത് വെറുതെ വിട്ടുകൂടാ.

0: ചേച്ചി ഒന്ന് അടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്നേ.
1: ബേബി ടീച്ചർ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട് അഭിരാമി. ഇന്നും പല ട്രസ്റ്റുകളിലും സ്ത്രീകൾ വെറും കാഴ്ചക്കാരാണ്. അവർ വീട്ടുപണിക്കും അടുക്കളയ്ക്കും മാത്രമുള്ളവരാണെന്ന ഈ പഴയ ചിന്താഗതിയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്.
2: അതെ ഫാദർ, നമ്മളൊക്കെ എത്രയോ കാലമായി ജോലി ചെയ്യുന്നു, എന്നിട്ട് പോലും പൊതുവേദികളിൽ സംസാരിക്കാൻ ചെന്നാൽ പെണ്ണുങ്ങൾ ഉപദേശം തരാൻ വരേണ്ട എന്ന മനോഭാവമാണ്. എല്ലാവരും അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്.
1: നമ്മുടെ പണിക്കർ സാറിന്റെ ഈ ട്രസ്റ്റ് നോക്കൂ, ഈ കാലഘട്ടത്തിലും എത്ര പുരോഗമനപരമായ നിലപാടാണ് അദ്ദേഹം എടുത്തത്.
3: പുരുഷന്മാർ മാത്രം സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്ന ട്രസ്റ്റുകളുടെ പരമ്പരാഗത രീതി മാറ്റാൻ അച്ഛൻ കാണിച്ച ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കഴിവാണ് പ്രധാനം, ലിംഗഭേദമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു.
1: മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യമെന്ന് പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. നാം മാതൃക കാട്ടിയിട്ടും ആളുകൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്?
4: എനിക്ക് അഭിപ്രായം പറയാമോ?
1: ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞത് എത്രയോ ശരി. എന്താണ് അനാമിക ഇത്? ഇത്രയുമായിട്ടും അനാമികയ്ക്ക് അനാമികയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ?
2: ഫാദർ ഇന്ന് മൊത്തം പഴഞ്ചൊല്ലുകളുടെ പൊരുളുമായാണല്ലോ വന്നിരിക്കുന്നത്.
1: കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കാരണവന്മാർ തന്നെ വഴികൾ കണ്ടുവച്ചിട്ടുള്ളപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കുകയല്ലേ വേണ്ടൂ. എന്തായാലും അനാമിക കാര്യം പറയട്ടെ.
4: നമ്മൾ ഒരു പൊതുയോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ അഭിരാമി അധ്യക്ഷയായിരുന്ന് പ്രമേയം മുന്നോട്ട് വയ്ക്കണം. അതാ ട്രസ്റ്റ് ഭാരവാഹികൾ മാത്രമല്ല, ഈ നാട് മുഴുവൻ കാണണം.
3: അനാമിക, നീ തന്നെയാണോ ഇത് പറയുന്നത്?
4: എന്താ അഭിരാമി, എനിക്കിത് പറഞ്ഞൂടെ? ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥയൊന്നുമല്ല കേട്ടോ, എന്നെ അങ്ങനെ മാത്രം ചിത്രീകരിക്കരുത്.
1: അനാമികയുടെ ഈ വാക്കാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിച്ചം. വ്യക്തിപരമായ പിടിവാശികളും ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് നാടിൻ്റെ പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നതാണ് വലിയ കാര്യം. അനാമികയെ ഈ വെളിച്ചത്തിലേക്ക് നയിച്ചത് അനാമികയുടെ ഉള്ളിലെ ആ നന്മ തന്നെയാണ്.
2: അപ്പോൾ നമ്മൾ അഭിരാമിയെ മുന്നിൽ നിർത്തി യോഗം സംഘടിപ്പിക്കുന്നു. ഗ്രാമഭേദമന്യേ എല്ലാവരെയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗ്രാമത്തിലെ തന്നെ പെൺകുട്ടികൾ തയ്യാറാക്കിയ പല മേഖലയെ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിക്കുന്നു. പെണ്ണുങ്ങളുടെ വകതിരിവും കാര്യപ്രാപ്തിയും ആ ഭാരവാഹികൾ സ്വന്തം കണ്ണുകൊണ്ട് കാണട്ടെ അല്ലേ?
3: അത് മാത്രമല്ല, അനാമിക കൺവീനറായി ഓണാഘോഷ കമ്മിറ്റിയും രൂപീകരിക്കുന്നു.
4: ഞാനോ?
3: അതെ, നീ തന്നെ. എന്താ പറ്റില്ലേ?
4: എന്താ പറ്റാതിരിക്കാൻ?
1: ഇത് അവർക്കുള്ള മറുപടിയാണെന്ന് അവർ കരുതില്ലേ?
4: കരുതണമല്ലോ, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതൊക്കെ കണ്ട് സ്വയം തിരുത്തും. അല്ലാത്തവരുടെ കണ്ണു തുറപ്പിക്കാൻ നമുക്കാവില്ലല്ലോ. അവർ സ്വയം വലിയവർ ചമഞ്ഞ് നടക്കട്ടെ എന്ന്.
3: അതെ, പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ശരിയായ വഴിയാണല്ലോ. സ്ത്രീകളുടെ സംഘാടക ശേഷിയും കഴിവുകളുമൊക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഏത് പ്രമാണിക്കാ ധൈര്യം ഉണ്ടാവുന്നത്?
2: സ്ത്രീയും പുരുഷനും പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു നാട് വളരുകയുള്ളൂ.
1: പണിക്കർ സാറിന്റെ മാതൃക, നിങ്ങളുടെ ആത്മവിശ്വാസം, ഇവയെല്ലാം സമ്മേളിക്കുന്ന നാളത്തെ യോഗം ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാകും.
0: ഞാൻ എല്ലാം കേട്ടു, എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. ഞാൻ ദാ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ PA ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: നമുക്ക് ചുറ്റും കുടുംബശ്രീ മിഷന്റെ സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഠനം, താമസം, ഭക്ഷണം, യൂണിഫോം, പഠന സാമഗ്രികൾ എന്നിവ സൗജന്യം. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾ

ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിലുള്ള ഒഴിവിലുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 17 മുതൽ 35 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 8547126028 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേട്ടത് നമുക്ക് ചുറ്റും. പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. മഴവിൽ കാവടി എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാലും സംഘവും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: bowlers, claiming 4 wickets, while Ravindra Jadeja took 3. Prime Minister Narendra Modi today stated that one should not bow down even before the rising sun, for the very act of striving constitutes true valour. The Prime Minister said this while sharing Sanskrit Subhashitam in a social media post. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Anuja. With the Prime Minister's announcement at the Independence Day speech, the centre is designing its free coaching network with NEET and JEE taking up 2 high-stakes entrance tests first and prioritising students from EWS and areas with limited access to coaching, writes the Times of India. All the dailies carry the news of BJP's new-look national team, new team a blend of regional social mix, writes the Asian Age. NTA ordered to audit all exam processes, give centre report on corrective action is a front page headline in Hindustan Times. DGCA is in process of issuing an order on drug testing that will apply across all domestic airlines, according to another headline in Hindustan Times. Soren scraps examinations as protests rock Jharkhand, stir will continue seeking CBI probe, says the Hindu. An op-ed in Pioneer writes on the next phase of India's digital payments revolution after UPI gives India one of the strongest payment system of the 21st century. The challenge now is to deepen it through complementary institutions to make digital finance an integral part of everyday economic life. And finally, the Economic Times cites, in a first, an army soldier gets Shaurya Chakra for foiling drone attack, highlighting the increasing use of unmanned systems by non-state actors. And with that, it's back to you, Anuja.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Jharkhand government cancels JSSC CGL examination after 24-day students' protest. Also cancels all other recruitment exams conducted by private agency TDPL. US President Donald Trump praises India's voter ID system, hails it as a model for stricter US election rules. India to host 12th BRICS Environment Ministers meeting in New Delhi today. Indian Army Chief General Dhiraj Seth conferred rank of Honorary General of Nepal Army by President Ramchandra Podail in Kathmandu. IMD issues red alert for very heavy rainfall in Jharkhand today. And Ayush Shetty stuns world number one and defending champion Shi Yu Chi in first round of men's singles at BWF Badminton World Championships in New Delhi. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8:30.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: രാധ സ്റ്റേഷനും പരിസരവും ശ്രദ്ധിച്ചു. നാട്ടിൻപുറത്തെ വയൽവരമ്പത്ത് വന്നുപെട്ട ഒരു പണിക്കാരന്റെ മട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷന്. അവിടെ ആകെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ മാസ്റ്ററാണ്. അയാൾ ടിക്കറ്റ് വിൽക്കും, മണിയടിക്കും, വണ്ടിക്ക് കൊടി കാട്ടും, വണ്ടി പോയാൽ ഗേറ്റിൽ ചെന്ന് നിന്ന് ടിക്കറ്റ് പരിശോധിക്കും, ടിക്കറ്റില്ലാത്തവരെ തടഞ്ഞു നിർത്തി തമിഴ് മലയാൺമയിൽ ചില പ്രഭാഷണം നടത്തും. പല കഥാപാത്രങ്ങളായി അഭിനയിച്ച് കഥ പറയുന്ന ഒരു ചാക്യാരുടെ മട്ടുണ്ട്. മുഖത്തൊക്കെ വസൂരിക്കല, ഒരു റെയിൽവേ വെള്ള ടാങ്കോളം തന്നെ, തടിയും കറുപ്പും, ശരീരപ്രകൃതിക്ക് തീരെ ചേരാത്തൊരു കിളിനാദവും. അയാൾ സംസാരിക്കുമ്പോൾ പിമ്പിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി വർത്തമാനം പറയുകയാണെന്നേ തോന്നൂ. രാധ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഇടം കണ്ണിട്ട് നോക്കി. ശകാരിച്ചാലോ എന്നൊരു ശങ്ക. ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, കോന്തലയ്ക്കൽ മുറുക്കി കെട്ടിയിട്ടുമുണ്ട്. എന്നാലും സ്റ്റേഷൻ മാസ്റ്ററല്ലേ. ഇതിനു മുമ്പേ രാധ 2 തവണ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരിക്കൽ അച്ഛനൊന്നിച്ച് ഗുരുവായൂർക്ക് പോയപ്പോൾ കുറച്ചു ദൂരമേ പോകേണ്ടു, തീവണ്ടിയിലിരുന്ന് മോഹം തീർന്നില്ല. പിന്നെ കഴിഞ്ഞാണ്ടിൽ കെട്ടിലമ്മയുടെ കൂടെ പഴനിക്ക് പോകാനും കഴിഞ്ഞു. ആ 2 യാത്രയും മനസ്സിൽ മാറി മാറി നിഴലിക്കുന്നു. അവയിൽ നിന്ന് എത്ര വ്യത്യാസപ്പെട്ടതാണ് ഈ യാത്ര. അവൾക്ക് ഒന്ന് നെടുവീർപ്പിടാതെ കഴിഞ്ഞില്ല. വണ്ടി വരുന്നില്ലല്ലോ, അവൾ ഗോപാലകൃഷ്ണനോട് എന്നതിലധികം തന്നോടായിട്ട് തന്നെ പറഞ്ഞു. വരാറായി. എന്നിട്ടും അനുജൻ സമാധാനിപ്പിച്ചു.
6: മുറുക്കു വേണ്ടേ?
5: കുടയും താങ്ങി പിടിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരൻ അടുത്തു. അവൾ മറുപടി പറഞ്ഞില്ല. അവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞു. വേണ്ട, ഇത് സാധാരണ മുറുക്കല്ല. കച്ചവടക്കാരൻ ചരക്കിന്റെ ഗുണം വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അയാളുടെ വായ അടച്ചു കളഞ്ഞു.
6: ബിലാത്തിയിൽ നിന്ന് കൊണ്ടുവന്നതാവാം, ഞങ്ങൾക്ക് വേണ്ട.
5: കച്ചവടക്കാരൻ അയാളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് നീങ്ങി. എന്തിനാണ് അനിയ അയാളോട് ശുണ്ഠിയെടുക്കുന്നത്? രാധ ഉപദേശിച്ചു.
6: വേണ്ടെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ തന്നെ സ്വൈരമില്ല, അതിൻ്റെ കൂടെ ഇവൻ്റെ മുറുക്കും.
5: രാധ മറുപടി പറഞ്ഞില്ല. ആ സംഭാഷണം നീട്ടിക്കൊണ്ടു പോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല.
6: പറഞ്ഞിടത്തോളം ആരെങ്കിലും കേട്ടുവോ?
5: അവൾ ചുറ്റും നോക്കി. അറിയുന്നവരാരുമില്ല, എല്ലാം പുതിയ മുഖങ്ങളാണ്. വെറ്റിലക്കെട്ടും ചുമന്നു നിൽക്കുന്ന ആ താടിക്കാരൻ മുസൽമാൻ തന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ചില കണക്കുകൾ, കുറച്ചു നേരം കണക്കു കൂട്ടും, പിന്നെ താടി ചൊറിയും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതൊക്കെ ആവർത്തിക്കും. ചൂടി വല കൊണ്ട് കുപ്പായമിടുവിച്ച ഒരെണ്ണഭരണിയും മുമ്പിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു കിഴവൻ. വായിൽ പല്ലില്ലെന്ന് തോന്നില്ല. പറക്കാൻ തുടങ്ങുന്ന കുരിയാറ്റക്കിളിയെപ്പോലെ നെറുകയിൽ ഒരു കുടുമയുണ്ട്. മേലേക്കു മേലെ രണ്ട് കൂറ്റൻ ചക്കയും അവയ്ക്കടിയിൽ ഒരുണക്കപ്പാളയും വെച്ച് ഭദ്രമായി കെട്ടിയുറപ്പിച്ച ചുമടും താങ്ങി നിൽക്കുന്നു ഒരു പച്ച ബെൽട്ടുകാരൻ. അങ്ങനെയൊന്ന് തലയിലുണ്ടെന്ന നാട്യമേയില്ല. പൂ ചൂടിയ പോലെ തിരിയുന്നു, മറിയുന്നു, മുറുക്കുന്നു, നടക്കുന്നു. എണ്ണക്കാരൻ തന്തയുമായി കൂടെ കൂടെ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു.
6: ഒരു ബാക്ക് പറഞ്ഞാലി നാക്ക് മുറിച്ചാലും മാറ്റാവോ
5: എന്നാണ് പച്ച ബെൽട്ടുകാരൻ ചോദിക്കുന്നത്. മാറ്റാം എന്നു പറയാൻ കിഴവനുമില്ല ധൈര്യം. ആ വാദപ്രതിവാദം നീണ്ടു പോവുകയാണ്. പുരുഷന്മാർ വാക്കു പറഞ്ഞാൽ മാറ്റമില്ലേ? വരാമെന്ന് പറഞ്ഞവർ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സ് വീണ്ടും പതറുന്നു.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
7: ചരിത്രത്തിൽ ഇന്ന്
8: എന്നും രാവിലെ 7:13
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി. സ്മൃതി മധുരം. പൂക്കളത്തിന്റെ സുഗന്ധം നാടെങ്ങും പരന്നു തുടങ്ങിയിരിക്കുന്നു. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഒരു പൂക്കാലവും കൂടി എത്തിയിരിക്കുന്നു. പൂക്കാലത്തിന്റെ മാധുര്യം തുളുമ്പുന്ന ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: PK ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ശുഭയാത്ര.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മണിബന്ധ ശക്തി വികാസക, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: മണിബന്ധ ശക്തി വികാസക, ഇത് റിസ്റ്റ് ജോയിന്റുകൾക്കുള്ള പരിശീലനങ്ങളാണ്. താടാസന സ്ഥിതിയിൽ കൈത്തലങ്ങൾ തുടകൾക്ക് മുൻപിലായി കമഴ്ത്തി വയ്ക്കുക. കൈകൾ തോളുകൾക്ക് സമാന്തരമായി ശരീരത്തിന് മുൻപിലേക്ക് ഉയർത്തി കൈകളിൽ മുഷ്ടി പിടിക്കുക. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുമടങ്ങാതെ കൈമുഷ്ടികൾ താഴേക്കും, ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈമുഷ്ടികൾ മുകളിലേക്കും ചലിപ്പിക്കുക. 3 മുതൽ 5 പ്രാവശ്യം വരെ തുടരുക. പിന്നീട് സാധാരണ ശ്വാസത്തിൽ കൈമുഷ്ടികൾ ഘടികാരദിശയിൽ വട്ടത്തിൽ കറക്കാവുന്നതാണ്. ഇത് എതിർദിശയിലേക്കും ആവർത്തിക്കുക. കൈകൾ താഴ്ത്തിയിട്ട് വിശ്രമിക്കുക. അടുത്തതായി അങ്കുലി ശക്തി വികാസക പരിശീലനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. താടാസന സ്ഥിതിയിൽ നിൽക്കുക. 2 കൈകളും ശരീരത്തിന് മുൻപിലേക്ക് തോളുകൾക്ക് സമാന്തരമായി ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈവിരലുകൾ ചുരുട്ടുക. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈവിരലുകളും കൈത്തലവും വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ കൈവിരലുകളെല്ലാം നന്നായി നിവർത്തിപ്പിടിക്കുക. 5 മുതൽ 10 പ്രാവശ്യം വരെ ആവർത്തിക്കുക. ശേഷം കൈകൾ ശരീരത്തിന് വശങ്ങളിൽ തൂക്കിയിട്ട് വിശ്രമിക്കുക. അടുത്തതായി സൂക്ഷ്മ വ്യായാമങ്ങളിൽ വക്ഷസ്ഥല ശക്തി വികാസക പരിശീലനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സാധാരണയായി ഹസ്ത ഉത്താനാസന ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അർദ്ധചക്രാസനം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പരിശീലനവും ചെയ്യുന്നത്. താടാസന സ്ഥിതിയിൽ കൈവെള്ളകൾ തുടമസിലുകൾക്ക് മുൻപിൽ വിരലുകൾ ചേർത്ത് കമഴ്ത്തി വയ്ക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ശരീരത്തിന് മുന്നിലൂടെ ശിരസിന് മുകളിലേക്ക് ഉയർത്തി സാവകാശം പുറകിലേക്ക് വളയുക. കൈകൾ ചെവികളോട് ചേർത്ത് വയ്ക്കുകയും കൈത്തലങ്ങൾ വിടർത്തി വയ്ക്കുകയും ചെയ്യുക. ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ട് നിവർന്നു വന്ന് കൈകൾ താഴ്ത്തി താടാസന സ്ഥിതിയിലേക്ക്

0: തിരിച്ചു വരിക. 3 മുതൽ 5 പ്രാവശ്യം വരെ ആവർത്തിച്ചതിനു ശേഷം ശിഥില താടാസനത്തിൽ വിശ്രമിക്കുക. ഈ പരിശീലനത്തെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നതിന് പകരം വശങ്ങളിലേക്കായിരിക്കും ഉയർത്തുക. അതായത് താടാസന സ്ഥിതിയിൽ നിന്നും ശ്വാസമെടുത്തുകൊണ്ട് കൈയുകൾ തോളുകൾക്ക് സമാന്തരമായി കൊണ്ടുവന്ന് ശരീരത്തിന്റെ മധ്യഭാഗം പൂർണ്ണമായും വികസിക്കുന്ന രീതിയിൽ കൈയുകൾ അല്പം ഉയർത്തി വശങ്ങളിലേക്ക് അകത്തുക. തോളുകൾ തുറന്ന് ശരീരം പുറകിലേക്ക് വളയുന്നതിനനുസരിച്ച് വേണം ഇത് ചെയ്യുവാനായിട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. സൂക്ഷ്മ വ്യായാമങ്ങൾ വളരെ ലഘുവായ പരിശീലനങ്ങളാണെങ്കിലും അവയ്ക്ക് അത്ഭുതകരമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത്. ഈ വ്യായാമങ്ങൾ കാർഡിയാക് പ്ലക്സസിനെയും തൊറാസിക് സൊമാറ്റിക് നാഡികളെയും ഒരേ സമയം ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഓട്ടോണോമസ് സൊമാറ്റിക് നാഡികളുടെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. കാർഡിയാക് പ്ലക്സസിന് വാഗസ് നാഡികളുടെ പ്രവർത്തനത്തിൽ ഒരു പ്രധാന സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗാഭ്യാസം ലക്ഷ്യമിടുന്ന വ്യക്തിത്വ വികസനത്തിന് ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഈ പരിശീലനങ്ങൾ നല്ലതാണെങ്കിലും തോൾ വേദനയും വെർട്ടിഗോ പോലെയുള്ള പ്രശ്നങ്ങളും ഉള്ളവർ മുൻകരുതലുകൾ എടുക്കണം.
1: മണിബന്ധ ശക്തി വികാസക. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിയൊ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഹലോ പ്രേഗീതത്തിൽ കേൾക്കാം.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗായിക അപർണ രാജീവ്. പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഗസലുകൾ കൺസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ സൂര്യ ഫെസ്റ്റിവലില് പങ്കെടുക്കാറുണ്ട്. ഗസലിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: അതൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയായിട്ട് വളരെ മുത്തശ്ശനായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരു വ്യക്തിയാണ് ശിവൻ അങ്കിള്. അദ്ദേഹം ഇപ്പൊ വിട്ടുപിരിഞ്ഞു നമ്മളെ. അദ്ദേഹത്തിന്റെ മക്കളാണ് സന്തു, ശിവൻ, സഞ്ജീവ് ശിവൻ അവരൊക്കെ. അപ്പോ ശിവനങ്കിളുടെ ഭാര്യ മരിച്ച ദിവസം December 21 ആ ദിവസം കുറെ വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു വലിയ സ്പേസ് ഉണ്ട്. അപ്പൊ അവര് സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി ആ ദിവസം ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെ ഒരു കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാനാണ് അതിന് പ്രേയർ ചൊല്ലാൻ പോകുന്നത് ഫംഗ്ഷൻ. അപ്പോൾ പ്രേയർ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് ഡിന്നർ ഒക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കുടുംബമായിട്ട് വളരെ അടുപ്പാണ്. അപ്പോൾ ആ സമയത്ത് സിനിമയിലൊക്കെ പാടി തുടങ്ങിയ സമയമാണ്, രണ്ടുമൂന്ന് സിനിമകളിലൊക്കെ പാടി. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ ഇങ്ങനെ ചില പരിപാടിക്കൊക്കെ അങ്ങനെ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു പ്രാവശ്യം ഞങ്ങള് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അടുത്ത വർഷം ഞാനാണ് പ്രോഗ്രാം ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര ശരിക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു ഇല്ല അങ്കിൾ, അതിങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്ന പരിപാടിയല്ലേ, അപ്പൊ ആൾക്കാരെ അതെങ്ങനെ എടുക്കും ഞാനൊക്കെ വന്ന. അപ്പൊ പറഞ്ഞ അല്ല അങ്ങനെയല്ല, അതൊന്നും കുഴപ്പമില്ല, അത് നീ ആലോചിക്കണ്ട, ഒരു പരിപാടി ചെയ്യണം, ഇങ്ങനെ പ്രേയർ മാത്രം ചൊല്ലിയാൽ പോരാ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ ഒരു ഭജൻ പോലെ ചെയ്യാം. ഞാൻ കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ച് വർഷം പഠിച്ചിരുന്നു, പക്ഷെ കർണാട്ടിക്കാണ് കൂടുതൽ പഠിച്ചത്, ഇപ്പോഴും കർണാട്ടിക് തന്നെയാണ് പഠിക്കണത്. അപ്പൊ എന്നാ കർണാട്ടിക് കുറച്ച് ഭജൻസ് പോലെ ചെയ്യാം, കൃതീസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ പറഞ്ഞു അല്ല, എന്റെ മനസ്സിൽ നീ ഗസലാണ്, ഗസൽ കോൺസെർട്ട് ചെയ്യണം. ഗസൽസ് ഇങ്ങനെ കേൾക്കും, അച്ഛന്റെ ഒരു കളക്ഷൻ ഉണ്ട്, അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോഴൊക്കെ ഞാൻ ഗസൽസ് കേൾക്കും എന്നല്ലാതെ എനിക്കങ്ങനെ പാടി. ഞാൻ പറഞ്ഞു അങ്കിൾ എനിക്ക് അങ്ങനെ പാടിയൊരു ഇതില്ല. അല്ല നീ ഹിന്ദി പാട്ടിലൊക്കെ പാടണം ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ പറ്റും, നീ പഠിച്ചാൽ മതി, കുറച്ച് ഭജൻസും കൂടി വേണമെങ്കിൽ എന്റെ കൂടെ ചേർത്തോളൂ, പക്ഷെ ഗസൽസ് വേണം എന്തായാലും. അപ്പൊ അങ്ങനെയാണ് അടുത്ത വർഷം അങ്ങനെ ആ പരിപാടിക്ക്. അപ്പൊ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അങ്കിൾ ഇത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗസൽസ് ഒക്കെ ഇരുന്ന് അതിനുവേണ്ടി പഠിച്ച്, എന്നുവെച്ചാൽ ഒരു പാടാൻ വേണ്ടി പഠിച്ച് അങ്ങനെ അത് പ്രസന്റ് ചെയ്തു. അപ്പൊ അത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്ത് സൂര്യകൃഷ്ണമൂർത്തി സാർ ആ പരിപാടി കണ്ടിട്ടാണ് സൂര്യ ഫെസ്റ്റിവൽ അതിലേക്ക് ഒരു വേദി തരുന്നത്. അപ്പൊ അതും ഒരു വലിയ ഭാഗ്യമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട് ഗസൽസ്. അപ്പൊ എനിക്ക് ശരിക്കും ഹിന്ദുസ്ഥാനി എന്നുള്ള ഇതിനെക്കാട്ടും കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഗസൽസിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, കാരണം എനിക്ക് വളരെ ഇമോഷൻസ് ഇങ്ങനെ പ്രണയമായാലും വിരഹം അതൊക്കെ ഇങ്ങനെ പാട്ടിൽ ഒരുപാട് വന്ന് നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ പാടുന്ന പാട്ടിലുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അങ്ങനെ ഇരുന്ന് പാടാൻ
0: ഗസല് ഒരു രണ്ടു വരി പാടാം
1: പാടാം പാടാം.

0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും അവരോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ. ഹലോ.
2: ഹലോ മേഡം, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സുരേഷ്, പാർക്കിങ്ങിലാണ് സ്ഥലം. ഞാൻ അനന്തപുരി എഫ്എമ്മിന്റെ സ്ഥിരം ഒരു ശ്രോതാവാണ്
1: അല്ലേ. ഹലോ, പ്രീഗീതത്തിലേക്കും വിളിച്ചിട്ടുണ്ടോ മുമ്പ്?
2: ആ ഹലോ, ജീവിതത്തിൽ ഒരുപാട് നാൾ മുമ്പ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയും ബാലയപ്പനൊക്കെ ഇരുന്ന ഹലോ ജോയാലി കത്തുന്ന പ്രോഗ്രാമില് ശ്രോതാവായിരുന്നു.
1: ഓ ശരി ശരി.
2: അപ്പോ നിങ്ങൾ പാട്ട് വേണമായിരുന്നു.
1: ഏത് പാട്ടാ വേണ്ടത്?
2: നീലഗിരി എന്ന ചിത്രത്തെ നീലമാനത്തിൽ ആ പാട്ടാണ് വേണ്ടത്. ഇത് എന്റെ വൈഫിനും, എന്റെ വൈഫിന്റെ പേര് ശരണ്യ,
1: എന്റെ
2: മകളുടെ പേര് ധനുശ്രീ, നീതിശ്രീ, ഇവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാണ്?
2: എന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. വർക്കല നെക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള അധ്യാപകനായ സൈജു സാറിന് വേണ്ടി, അതുപോലെ തന്നെ സാറിന്റെ വൈഫ് അശ്വതിക്കും നേട്ടം നോക്കാൻ വേണ്ടിയാണ് ഈ പാട്ട്. അപ്പോ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയാൻ കാര്യം, ഞാനും പുള്ളിയായിട്ട് നമ്മളെ ഗ്രൂപ്പിനെ തൊട്ട് പാടാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ
1: പാട്ട് പാടും അല്ലേ? പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ പാടാൻ?
2: ആ പോണുണ്ട്.
1: അപ്പൊ രണ്ടുപേരും പാടുവോ?
2: ഓക്കെ. നീ പറന്നു പറന്നു പറന്നു വാടികൾ, നീ തുറന്നു തുറന്നു തുറന്നു പൊന്നോണക്കോടി ചുറ്റി പൊന്നോണ പാട്ടു പാടി മുന്നായിക്കൂ കൊണ്ടുവാന്നലെ, നീ പറന്നു പറന്നു പറന്നു വാ. മേഡം, ഞാനേ ഈ പാട്ട്
1: പാടാനായിരുന്നു.
2: ആ ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ഈ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നീലഗിരി എന്ന ചിത്രത്തിന്റെ മേലെ പ്രോഗ്രാമിലൊക്കെ വരുമ്പോ ഈ പാട്ടാണ് പാടുന്നത്. നന്നായിട്ട് പാടും.
1: ഓക്കെ. അപ്പൊ ഈ പാട്ട് വെച്ചുതരാം.
2: ഓക്കെ
1: ശരി ശരി. ഓക്കെ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഇപ്പൊ ഒരു ഗാനമേള പാടുന്ന ഒരാളാണ് വിളിച്ചത്. അപ്പൊ ലൈവ് ഷോ ഒക്കെ അപർണയും ചെയ്യാറുണ്ട്. ലൈവ് ഷോകളിൽ പാടുന്നതും ഇപ്പൊ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഏതാണ് കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത്?
2: അത് ലൈവ് ഷോ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ലൈവ് ഷോ തന്നെയാണ്. കാരണം നമുക്ക് അപ്പൊ തന്നെ ആൾക്കാരുടെ റിയാക്ഷൻ നമ്മളിങ്ങനെ കാണുകയാണല്ലോ. ഇപ്പോ ശരിക്കും ആസ്വദിക്കുന്ന ഒരു ക്രൗഡിനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പാടാൻ അതൊരു സിംഗറിന് അത് ഭയങ്കര ഒരു ഊർജ്ജമായിരിക്കും അങ്ങനത്തെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചില ടഫായിട്ടുള്ള ചിലപ്പോൾ പാട്ടുകൾ പാടുമ്പോഴോ ഇതിങ്ങനെ ഒരു ഹമ്മിങ്ങോ അങ്ങനെയൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ കൈയടിക്കും. അങ്ങനെ കോഴിക്കോട് പ്രത്യേകിച്ച് ഒക്കെ പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം അപ്പം തന്നെ അറിയിക്കും. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്.
1: ഇപ്പം അച്ഛനെയും മുത്തശ്ശനെയും കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. അപ്പൊ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയും കൂടെ പരിചയപ്പെടുത്താം.
2: അമ്മയുടെ പേര് ദേവിക, ഹസ്ബൻഡ് സിദ്ധാർത്ഥ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഗൗതം ലയ.
1: കുട്ടികള് എത്രയായി?
2: മോൻ ഇപ്പോ 9th, മോള് 2nd. രണ്ടുപേരും ചെമ്പക്ക സ്കൂളിൽ പഠിക്കുന്നു.
1: അപ്പൊ ഈ പാട്ടും പരിപാടികളും ഒന്നും ഇല്ലാത്ത അപർണയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും?
2: അല്ല, വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ? അപ്പൊ പ്രോഗ്രാമിന്റെ ദിവസമാണെങ്കിൽ നമുക്ക് അത്രയും പറ്റില്ല. സിദ്ധാർത്ഥ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്റെ അമ്മയച്ചനാണെങ്കിലും ഞങ്ങൾ ഒരേ ബിൽഡിംഗിൽ തന്നെ വേറെ വേറെ ഫ്ലാറ്റ്സിലായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയച്ചന്റെയും സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവര് കുട്ടികളുടെ കാര്യത്തിലൊക്കെയും സപ്പോർട്ട് ഉണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. അല്ലാത്ത ഒരു നോർമൽ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു വളരെ സാധാരണ ഒരു ദിവസമായിരിക്കും. കുട്ടികളെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിൽ പോകണം, അതിപ്പോ പ്രോഗ്രാമിലത്തെ ദിവസം ഞാൻ തന്നെയാ പോവുക. അപ്പൊ അങ്ങനെ അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും നോർമൽ ഒരു ദിവസം.
1: ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിഷ്കർഷകൾ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ പാടുന്നവര് ചില കാര്യങ്ങൾ കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കാത്തവരുണ്ട്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: എനിക്ക് അങ്ങനെ ഞാനൊന്നും അതിനുവേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടില്ല കംപ്ലീറ്റ്ലി. പക്ഷെ എനിക്കങ്ങനെ ഐസ്ക്രീം പൊതുവെ അങ്ങനെ വലിയൊരു ഒരു കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചിലർക്ക് ഭയങ്കര ഒരു ക്രേവിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും എല്ലാവരും ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിന്റെ ദിവസം ഞാൻ അങ്ങനെ തണുപ്പ് കഴിക്കാറില്ല. അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ
1: അങ്ങനെ
2: കുഴപ്പമില്ല. ആ കഴിക്കും കഴിക്കും. ആ
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് ഉഷ എന്നാ മോളെ. ഞാൻ പത്തനംതിട്ട ജില്ല അയിരൂരിൽ നിന്ന് വിളിക്കും.
2: ഓ ശരി ശരി. ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, ഞാൻ പെൻഷനായി, ഏരിയ ഓഫീസിലായിരുന്നു.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് എന്റെ മോനെ, മരുമോളെ, രണ്ട് കുഞ്ഞുങ്ങള്, രണ്ട് മരിച്ചു പോയി.
2: ഓക്കെ. അപ്പൊ ഏതാ പാട്ട് ചേച്ചിക്ക് വേണ്ടേ?
3: എന്റെ കൊച്ചുമോന്റെ പിറന്നാളാ മോളെ ഈ മാസം 27
2: ആണോ? ഓ,
3: അതിനെ പറ്റി ഏതെങ്കിലും ഒരു പാട്ട്.
2: കൊച്ചുമോൻ ഏത് പാട്ട് അങ്ങനെ ഉണ്ടോ ഇഷ്ടം?
3: അങ്ങനൊന്നും ഇല്ല, അതിനെ പറ്റിയ ഒരു പാട്ടിട്ട്.
2: ശരി, അങ്ങനെ പറയാം.
3: മാസത്തിൽ രാമായണം വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. രഘുനാഥെന്ന് പേരിടണം, ഒരു ആൺകുട്ടിയാണെന്നൊക്കെ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കുഞ്ഞാ.
2: നല്ലൊരു പാട്ട് വെച്ചേരാം.
3: ആയിക്കോട്ടെ.
2: ഓക്കെ, ശരി.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ചിലര് പറയും കുടുംബത്തിലാണ് ഏറ്റവും അധികം ഒരു പാട്ട് പാടിക്കഴിഞ്ഞാലൊക്കെ, ഇപ്പൊ ശരത് സാർ ഓണപരിപാടിക്ക് വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, അവിടെ പാടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ വിമർശിച്ചാണ് നന്നായി വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ ആ തരത്തില് വിമർശിക്കുന്ന ആൾക്കാരുണ്ടോ? ആരാണ് കറക്റ്റ് ചെയ്യാറുള്ളത്?
2: അല്ല, അത് സിദ്ധാർത്ഥ എനിക്ക് അങ്ങനെ പാട്ടിൽ, ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ വിമർശിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു, ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുമ്പോൾ എല്ലാരും ഇങ്ങനെ, ഇപ്പൊ എന്റെ അമ്മയച്ഛനോ അല്ലെങ്കിൽ സിദ്ധാർത്ഥാണെങ്കിലും പച്ചമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഓ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇഷ്ടമായ ഇഷ്ടമായി എന്ന് പറയും, അങ്ങനെയാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു വിമർശനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ട്.
1: ഒരു അഭിപ്രായം
2: അത് പറയും. ഇപ്പൊ ചില പാട്ട്, ഈ പാട്ട് കുറച്ചും കൂടി ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറച്ചും കൂടി എന്റെ വോയിസിന് കുറച്ചും കൂടി അങ്ങനെ തോന്നി, അങ്ങനെയൊക്കെ പറയും. അതല്ലാതെ ഒരു വിമർശനമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല.
1: സുഹൃത്തുക്കളോ?
2: ആ, ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതേപോലെ, ഇപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അവള് ഇതേപോലെ എന്റെ പാട്ടിനെ അങ്ങനെ വിമർശിച്ച് അങ്ങനെ പറയാറില്ല, ഒരു അഭിപ്രായമാണ് പറയാ.
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ, ആരാണ്?
3: ഞാൻ കീഴാറ്റിയിൽ നിന്ന് ശോഭയാണ്.
2: ശോഭ, ആ
3: മാഡത്തിന് സുഖം തന്നെ?
2: ആ, സുഖാണ്. സുഖാണോ?
3: സുഖം.
2: ആ, ആദ്യമായിട്ടാണോ ഇതിൽ വിളിക്കണേ?
3: അല്ല, ഞാൻ നേരത്തെ വിളിക്കുമായിരുന്നു, ഇപ്പൊ കൊറേ നാളുകൊണ്ട് വിളിച്ചാർക്ക കിട്ടൂല.
2: ആ, കൊറേ നാൾക്ക് ശേഷമാണോ ഇപ്പൊ കിട്ടിയത് അല്ലേ?
3: കിട്ടുന്നത്. എനിക്ക് വേണ്ട പാട്ട് ശങ്കരാഭരണ സിനിമയിൽ ശങ്കര എന്നുള്ള പാട്ടാണ്.
2: ആ ആ, ശരി ശരി, അത് വെച്ചാൽ
3: പാട്ട് പാടുന്നത്
2: ഏതെങ്കിലും മതിയോ? ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം.

0: ഹലോ.
1: ഹലോ, നന്നായിരുന്നു.
0: ആ താങ്ക് യു.
1: എനിക്ക് മൂന്ന് മക്കളാണ്, മൂന്ന് ആമക്കളാണ്, ആദർശി, അമ്പാടി, ആരോമൽ.
0: അവരെന്താ ചെയ്യണേ?
1: രണ്ടുപേരും ഗൾഫിലാണ്. ഒരാളിന് ഇവിടെ ബാങ്കിൽ ജോലിയുണ്ട്, സഹകരണ ബാങ്കിൽ.
0: ഓ ഓ, ശരി ശരി.
1: മൂത്ത രണ്ട് മക്കള് കല്യാണം കഴിച്ച്, മൂത്ത മോനൊരു മോനുണ്ട്,
0: ആ
1: 2.5 വയസ്സായി മോന്.
0: ഓ, അപ്പൊ ഇപ്പൊ ഓണത്തിന് വരണുണ്ടോ?
1: ഓണത്തിന് മക്കള് വരൂല, മക്കളിപ്പൊ പോയതേ ഉള്ളൂ.
0: ആ ശരി ശരി.
1: എന്റെ കൊച്ചുമോന്റെ പേര് ചന്ദനു.
0: ആ ശരി ചേച്ചി, അപ്പൊ ഈ പാട്ട് വെച്ചുതരാം.
1: ഓ ഓ,
0: ആ ശരി, സന്തോഷം. ആ ബൈ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നൃത്തം പഠിച്ചിട്ടുണ്ട്, ഗിറ്റാറ് പഠിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സംഗീതമാണ് എന്റെ വഴി എന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴായിരുന്നു?
2: അത് കുറച്ച് വൈകിട്ടാണ് ഉറപ്പിച്ചത്. ഞാൻ ഈ സിനിമയിൽ പാടി തുടങ്ങിയപ്പോഴൊന്നും ഇതാണ് എന്റെ വഴി എന്ന് അങ്ങനെ ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പാട്ട് പക്ഷെ എപ്പോഴും ഞാൻ കുട്ടിയാകുമ്പോ തൊട്ടേ കൂടെ ഉണ്ട്. അപ്പോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതി തന്നെയായിരുന്നു. വേറെ ഇപ്പൊ നമുക്ക് ജോലി ചെയ്താലും പാട്ട് പാടാലോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ബികോം ആയിരുന്നു, അത് കഴിഞ്ഞ് MBA പഠിച്ചു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ജോലിയൊക്കെ കിട്ടി. അപ്പൊ അപ്പോഴും ഞാൻ പാട്ട് പഠിക്കാൻ ഞാൻ ഓമന്റെ കുട്ടിച്ചെടുത്താണ് തുടങ്ങിയത്. പിന്നെ ശ്രീകുമാർ സാറിന്റെ അടുത്ത് ആണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ ജോലിക്ക് പോണ സമയത്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് സാറിന് ഫ്രീ ഉള്ളപ്പോ ഞാൻ വൈകുന്നേരം പോവായിരുന്നു പാട്ട് പഠിക്കാൻ. പരിപാടികൾ വരുമ്പോ പോവും. ആ സമയത്തായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലേക്കാണ് പോയത്. അപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ എനിക്കൊരു ഭാഗ്യത്തിനൊരു നല്ല ഒരു ഹിന്ദുസ്ഥാനി ഒരു ടീച്ചർ കിട്ടി, ഞങ്ങളുടെ വീടിന്റെ വളരെ അടുത്തായിട്ട്. അങ്ങനെ ആ ക്ലാസ്സിന് പോവായിരുന്നു, ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ടീച്ചറെ അടുത്ത് പോവായിരുന്നു, ഹേമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇതേപോലെ റെക്കോർഡിങ്ങോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഇതേപോലെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഡൽഹിയിൽ നിന്നാണെങ്കിലും ശരിക്കും ഞാൻ വിചാരിക്കും ഇപ്പോൾ ദുബായോ അല്ലെങ്കിൽ മസ്കറ്റിലൊക്കെ, ഞാൻ മസ്കറ്റിലും പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരേ സമയം തന്നെയാണ് ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തുന്നതും, 3.5-4 മണിക്കൂറാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു മാസത്തിൽ ശരിക്കും 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ജോലി എന്തെങ്കിലും വേണം എന്നുള്ളൊരു എനിക്കുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ എന്താണ് ജോലി വേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോ പക്ഷെ സിദ്ധാർത്ഥിന് ഇങ്ങനെ ജേർണലിസം ആയിരുന്നു അപ്പോ ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഓട്ട് ടൈമിംഗ് ആയിരുന്നു, രാത്രിയൊക്കെ ലേറ്റ് ആയിട്ടാണ് വരിക. പിന്നെ സാറ്റർഡേയും സൺഡേ ഒന്നും ഓഫില്ല, വീക്ക് ഡേ ഏതെങ്കിലും ആയിരിക്കും. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഞാൻ ജോലിക്ക് ഇന്ന് പോണ്ടാന്ന് അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മസ്കറ്റിലൊക്കെ പോയത്. അപ്പോഴേക്കും എനിക്ക് മോനായി. മസ്കറ്റിൽ പോയി കഴിഞ്ഞ് പിന്നെ ഒരു മോനൊരു ശരിക്കും 2-3 വയസ്സൊക്കെ ഉള്ള മസ്കറ്റിൽ എത്തിക്കഴിഞ്ഞാണ് എനിക്ക് കുറച്ചും കൂടി പക്ഷെ പാട്ടായിട്ടൊരു അകൽച്ച വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ എനിക്കൊരു അങ്ങനെ ഒരു നല്ല ടീച്ചറൊന്നും ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കാൻ, ആരും കിട്ടിയിരുന്നില്ല. ആ സമയത്തൊരു എനിക്കൊരു റെക്കോർഡിങ് ഒരു സിനിമയിൽ 1-2 സിനിമയിൽ ഇതേപോലെ ആ സമയത്തോടെ വന്ന് ഞാൻ പാടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ജോൺസൺ മാഷ്ടെ മോള് നമ്മൾ വിട്ടുപോയി, ഷാൻ ജോൺസൺ. അപ്പോൾ ഷാൻ്റെ മ്യൂസിക്കിലൊരു പാട്ട്, അത് മുത്തശ്ശൻ എഴുതിയിട്ട്, അതൊരു ഭയങ്കര അതിന്റെ ഡയറക്ടറിനൊക്കെ വളരെ ഒരു പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു, ജയസൂര്യൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്നു ഷാൻ ആ സിനിമയിൽ. അപ്പോൾ അതിലൊരു ഡുവറ്റ് ഞാനും നിഖിൽ മാത്യു, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പം അത് ചെന്നൈയിലാണ് റെക്കോർഡിങ് വെച്ചത്. അപ്പം അന്ന് ഞാൻ വന്നപ്പോൾ ദേവരാജൻ, അപ്പോൾ പിന്നെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ, അപ്പോൾ അമ്മ അച്ഛനൊന്നും ഇല്ലാതെ ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കാറില്ല. അപ്പം ഇതേപോലെ അവിടെ പോയി താമസിച്ചിട്ടാണ് ആ പാട്ട് പോയി റെക്കോർഡൊക്കെ ചെയ്ത്. എന്താന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഒരു മാറ്റമായിരുന്നു. അത് കഴിഞ്ഞ് ആ പാട്ട് റെക്കോർഡിങ് ഭയങ്കര ഞാൻ എന്താ പറയുക, ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു റെക്കോർഡിങ് അതിനു മുമ്പും. പക്ഷെ ഞാൻ സിനിമയിൽ അതിനു മുമ്പൊരു പാട്ട് പാടി വന്നിരുന്നു, പക്ഷെ ഈ റെക്കോർഡിങ് എന്താന്ന് എനിക്കറിയില്ല. അത് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു ആ പാട്ട് പഠിക്കാനും പോയി റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം. അതിനു മുമ്പ് ഇതേപോലെ തന്നെയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളതും എല്ലാം. പക്ഷെ അപ്പോഴാണ് അതിന്റെ എനിക്ക് തോന്നുന്നു അതെന്താ ഞാൻ മിസ് ചെയ്യണെന്നുള്ള, എനിക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ റിയലൈസ്
1: ചെയ്ത്.
2: അതെ അതായിരിക്കും അപ്പൊ മനസ്സിലായി ശരിക്കും ഞാൻ പാട്ട് തന്നെയാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം പാട്ടാണെന്നുള്ളത് അപ്പൊ മനസ്സിലായി. പിന്നെ വേറെ ജോലിയൊന്നും വേണ്ട, പാട്ട് തന്നെ മതി. പക്ഷെ അത് ഞാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ സിനിമയിൽ പാടുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒരു ശ്രമം ഒന്നും എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ ശരിക്കും വിളിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യവും എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ മനസ്സിൽ വരുമ്പോൾ പോയി പാടാം, ജോലി ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ശരിക്കും സിദ്ധാർത്ഥ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞെന്ന് മസ്കറ്റിൽ നിന്ന് അത് അതിന് പറ്റില്ല, അപ്പോൾ നാട്ടിൽ തന്നെ പോയി നിന്ന് ട്രൈ ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഞാനും മോനും കൂടി അപ്പം നാട്ടിൽ വന്നു. അപ്പം തൊട്ടൊരു മ്യൂസിക് ഡയറക്ടേഴ്സിന് അപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ ഞാൻ ഈ പാടി തുടങ്ങിയ സമയത്തും കല്യാണം കഴിയുന്ന വരെയുള്ള സമയത്തൊക്കെയും സിനിമകൾ സംഭവിച്ചത് ശരിക്കും അങ്ങനെ സംഭവിച്ചതാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് ഇപ്പം ചാൻസ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു നിരാശ പോലെ തോന്നിയിട്ടില്ല. നല്ല പാട്ടുകളാണ് പാടിയിട്ടുള്ളതെല്ലാം, നല്ല പാട്ടുകളാണ്, നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു ഒരു ശരിക്കും ബ്ലെസ്സിംഗ് ആണ്. ഇപ്പം ഈ വർഷം ഒരു സിനിമ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, പിന്നെയാണ് ശരിക്കും അതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പാട്ട് തന്നെ മതിയാ, പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണതും എല്ലാം.
1: അതെ, പാട്ടല്ലാതെ വേറെന്താ ഇഷ്ടങ്ങള്?
2: പാട്ടല്ലാതെ എനിക്ക് ഡാൻസ് ഞാനൊരു 10th വരെ പഠിച്ചിരുന്നു ഭരതനാട്യം. അത് കഴിഞ്ഞ് പിന്നെ അത് ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് പോയി. പക്ഷെ എനിക്ക് ഡാൻസ് ഇപ്പൊ സ്കൂളിൽ കോളേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ നമ്മൾ ഈ സിനിമാറ്റിക് ഡാൻസ് ചെയ്യില്ലേ, അത് എനിക്ക് പഠിച്ച് ചെയ്യാനൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പായിട്ട് ഒറ്റയ്ക്ക് പോയി നിന്ന സ്റ്റേജിൽ അങ്ങനെയല്ല, ഗ്രൂപ്പായിട്ട് നമ്മൾ ആ ഒരു ലേണിംഗ് ആ ഒരു പ്രോസസ്സും അത് പോയി ഡാൻസ് പ്രസന്റ് ചെയ്യണതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോകാം.
3: ഹലോ.
2: ഹലോ, ആരാണ്?
3: കൊല്ലം ചടയമംഗലത്തിന്ന് ലിസി ആണ്.
2: ലിസി എന്താ ചെയ്യണേ? ഹലോ, പ്രിയ ഗീതം കേൾക്കാറുണ്ടോ? ആ, ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ടോ? ആ, ഏതാ പാട്ട് വേണ്ടേ? വേൽമുരുക. ആ ശരി ശരി, അത് വെച്ചേരാം. ആ, ഏതെങ്കിലും മതിയോ?

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മള് അപർണ രാജീവ് എന്ന ഗായികയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിലെല്ലായിടത്തും വന്നുകൊണ്ടിരുന്നത് ഒ എൻ വി കുറുപ്പ് സാറായിരുന്നു. ഒ എൻ വി കുറുപ്പ് സാറിന്റെ 10th ചരമവാർഷികമായിരുന്നു ഫെബ്രുവരിയില്. അപ്പൊ ആ സമയത്ത് അപർണ അച്ഛൻ സംഗീതം നൽകി പാഥേയം എന്ന ഒ എൻ വി കുറുപ്പ് സാറിന്റെ കവിത ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വ്യൂസ് വന്നിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നു.
2: ഇതിനു മുമ്പ് മുത്തച്ഛൻ എന്നുള്ള മുത്തച്ഛൻ എഴുതിയ ഒരു കവിത ഉണ്ട്. അത് ഞാൻ ഒരു 4 വർഷം മുമ്പ് ഇതേപോലെ ഒരു ഫെബ്രുവരിയില് മുത്തച്ഛന്റെ ചരമവാർഷികത്തിന്റെ അന്ന് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പൊ അതും ഇതേപോലെ എനിക്ക് ഇപ്പൊ കവ സോങ്സോ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പൊ കവിത എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളൊരു പാട്ട് പാടി നേടുന്നതിനെക്കാട്ടിലും ഞാൻ ആ കവിത മുത്തച്ഛന്റെ ഇപ്പൊ പാഥേയോ അല്ലെങ്കിൽ മുത്തച്ഛൻ എന്നുള്ള കവിത ചെയ്തപ്പോ അത് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോ കവിത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ
1: തുടർന്നും ആ തരത്തിലുള്ള
2: തീർച്ചയായിട്ടും ഇപ്പൊ ചിലര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് കവിത പാടില്ലേ, മുത്തച്ഛന്റെ കവിത ഒന്ന് ചൊല്ലിയിടാമോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും.
1: പാഠം പാടാം.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഹലോ.
2: ആ ഹലോ. ആ നമസ്കാരം.
1: ഞാൻ കാനൂരിൽ നിന്ന് വിളിക്കാണ്, ഹരിപ്പാട്ടിനടുത്ത് കാനൂരിൽ നിന്ന് വിളിക്കാണ്. പേര് വാസുദേവൻ.
2: ആ ആ ശരി ശരി. സുഖമായിട്ടിരിക്കണു അല്ലേ?
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ദേവസ്വം ബോർഡ് ജോലിയുള്ള ഒരാളായിരുന്നു, തകഴ് വായിക്കുന്ന ആളായിരുന്നു, റിട്ടയർഡ് ആയി.
2: ആ ശരി. ഏത് പാട്ടാ ഇപ്പൊ വേണ്ടേ?
1: ജാനിയമ്മ പാടിയ പാട്ടുണ്ടല്ലോ.
2: ആ ഏതാണ്?
1: ശൃംഗാര വേദന.
2: ആ ആ പാട്ട് വെച്ചേരാ.
1: എല്ലാവർക്കും വേണ്ടി, എന്നെ അറിയുന്നവർക്കും, പിന്നെ നമ്മുടെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, കൊച്ചുകുളങ്ങര രേഖ മാഡം, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് കേട്ടോ.
2: ശരി ശരി. ഓക്കേ.

0: ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ. ശ്രോതാക്കളിലേക്ക് എത്താൻ ഒരുപാട് അവസരങ്ങൾ നമുക്കിപ്പോ ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ലഭ്യമാണ്.
1: യൂട്യൂബ് ചാനൽ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഒരു വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഞാനത് തുടങ്ങിയെന്നുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൽ കൂടി നമുക്ക് നമ്മുടെ പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനും നമുക്ക് ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടിൽ ഞാൻ ഒറിജിനൽ സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമാ പാട്ട് പോലെ തന്നെയാണ് ഇപ്പോൾ ഒറിജിനൽ സോങ്സ് പാടുമ്പോഴും നമ്മൾ ആൾക്കാരിലേക്ക് ഒരു പുതിയ പാട്ട് എത്തിക്കുകയാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ് കുറച്ചും കൂടി നമുക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടി ഇനി അടുത്ത് എന്താ ചെയ്യേണ്ട ചാനൽ അങ്ങനെ.
0: എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന വേദന നഷ്ടം നികത്താൻ ഈ സഹായം ഉപയോഗിക്കാം. രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കഥ ഇതുവരെ, രചന പൂവച്ചൽ ഖാദർ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാദം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. അപ്പോൾ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. നൂറിൽ പരം സന്ധിവാദമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിലുണ്ടാവാം. അപ്പം അങ്ങനെ ഉള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, അപ്പോൾ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ്, അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിലെ ഒരു തരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ

0: ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കുക, അതിന് എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനില് കഴുത്തു തൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കുക, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ എസ് എൽ ഇ, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും, ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും, ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിൻസ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത് ഈ വാദങ്ങളിൽ, ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിൻറ്റിലെ നീര് വീഴ്ച, ഈ ജോയിൻറ്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, അത് ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിൻറ്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്യൂൺ അസുഖങ്ങളുണ്ട്, എസ് എൽ ഇ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പോൾ അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം എസ് എൽ ഇ പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസൊക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പൊ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി ജോയിന്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പൊ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ്.

0: കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാതം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
0: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോഇമ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും SLE പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെൻറ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേ അധികം ആൾക്കാർക്കും അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിത ശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പം അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പം മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പം അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പം അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിൽ, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മാഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ലങ്സിനെ ബാധിച്ച് ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, BP നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം

0: പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
1: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താൻ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ അത് ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
0: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് മുത്തുകൃഷ്ണ എം പാടുന്ന കൃതികൾ കേൾക്കാം. വിഷ്ണു ആർ വർമ്മ വയലിൻ, തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, തുളസീവനം രചിച്ച ശ്രീപദേ ജയ എന്നു തുടങ്ങുന്ന കൃതി, രാഗം വാചസ്പതി, ആദിതാളം.

ഇതുവരെ കേട്ടത് മുത്തുകൃഷ്ണ എം പാടിയ കൃതികൾ. വിഷ്ണു ആർ വർമ്മ വയലിൻ, തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി
1: ആകാശവാണി
2: ഹരിതവാണി

കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 13-ാം ഭാഗം. രചന സി റഹീം. തേൻകിളികൾ.

പൂന്തേനുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തും പാടത്തും പറമ്പിലുമെല്ലാം ച്വീ ച്വീ ച്വീ എന്ന് പാടിക്കൊണ്ട് പാറി നടക്കുന്നൊരു ചെറുകിളിയാണ് തേൻകിളി. സൂചിമുഖി എന്നും ഇവയെ വിളിക്കാറുണ്ട്. സൂചി പോലെ നീണ്ടു കൂർത്ത കൊക്കുള്ളതിനാലാണ് ഇവയ്ക്ക് സൂചിമുഖി എന്നു പേര് വീണത്. പൂക്കളിൽ നിന്ന് സദാ തേൻ നുകരുന്നതിനാൽ തേൻകിളിയെന്നും പേരിട്ടു. തിളങ്ങുന്ന വർണ്ണഭംഗി കൊണ്ട് ആരുടെയും മനം കവരുന്ന കുരുവിയാണ് ഇത്. തേൻകിളികളെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും പല ജാതി തേൻകുരുവികൾ ജീവിക്കുന്നു എന്നറിയുന്നവർ വളരെ കുറവായിരിക്കും.

0: നീണ്ടു കൂർത്തതും തീരെ വണ്ണമില്ലാത്തതും ഏറെക്കുറെ വളഞ്ഞതുമായ കൊക്കുള്ള ഈ ചെറു പക്ഷിയെ നോക്കിയിരിക്കാൻ ബഹുരസമാണ്. ഇവയിൽ പൂവനുകൾക്ക് കമനീയമായ നിറമുണ്ടായിരിക്കും. മറ്റു പല പക്ഷികളിലെന്ന പോലെ പിടപ്പക്ഷിക്ക് നിറസൗകുമാര്യം കുറവാണ്. പൂക്കളുള്ള ചെടികളെയും മരങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഈ പക്ഷികളുടെ ജീവിതം. തേനാണ് ഇവയുടെ മുഖ്യ ആഹാരമെന്ന് പറയാം. എങ്കിലും പ്രാണികളെയും ചെറു ജീവികളെയും പുഴുക്കളെയും ഇവ തിന്നാറുണ്ട്. പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്താണ് ഇവ കൂടുതലായി മാംസഭുക്കുകളായി മാറാറുള്ളത്. കീടനിയന്ത്രണത്തിന് വലിയ സഹായം ചെയ്യുന്ന പക്ഷികൾ കൂടിയാണ് ഇവ. സസ്യങ്ങളുടെ പരാഗ വിതരണത്തിനും തേൻകിളികൾ സഹായിക്കുന്നു.
1: കേരളത്തിൽ പല ജാതി തേൻകിളികളെ കാണാറുണ്ട്. കറുപ്പൻ തേൻകിളി, കൊക്കൻ തേൻകിളി, മഞ്ഞ തേൻകിളി, ചെറുതേൻകിളി എന്നിങ്ങനെ നാല് ജാതിക്കാരെയാണ് കണ്ടുവരുന്നത്. സൂക്ഷ്മമായ ശ്രദ്ധ വേണം ഇവയേതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ. പൂക്കൾക്കുള്ളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുന്ന വിധമുള്ള കൊക്കാണ് ഇവയുടെ പൊതു പ്രത്യേകത. നീണ്ട് നേരിയ കൊക്കും കൊക്കിനേക്കാൾ നീളമുള്ള നാവും പ്രകൃതി ഇവയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇവയുടെ കൊക്കിന്റെ അഗ്രം പൂക്കൾക്കുള്ളിലേക്ക് കടത്തുന്നതിന് അനുയോജ്യമായി വളഞ്ഞതാണ്. കൂടാതെ ഇവയുടെ നാക്കിന്റെ അറ്റം രണ്ടോ മൂന്നോ ആയി കവരിച്ചതാണ്. നാക്കിന്റെ ഇരുവശത്തുമായി തേനൂറ്റാനായുള്ള രണ്ട് നേരിയ കുഴലുകളുമുണ്ട്.

0: കറുപ്പൻ തേനുകളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് പർപ്പിൾ സൺബേർഡ് എന്നാണ്. ശാസ്ത്രീയ നാമം നെക്ചറിന ഏഷ്യാറ്റിക്ക. കൊക്കൻ തേനുകളിയുടെ ഇംഗ്ലീഷ് പേര് ലോട്ടൻസ് മെറൂൺ ബ്രസ്റ്റഡ് എന്നും ശാസ്ത്രനാമം നെക്ചറിന ലൊട്ടേനിയ എന്നുമാണ്. മഞ്ഞ തേനുകളിയുടെ ഇംഗ്ലീഷ് പേര് പർപ്പിൾ റംഡ് സൺബേർഡ് എന്നാണ്. ശാസ്ത്രനാമം നെക്ചറിന സൈലോനിക്ക. ചെറു തേനുകളിയുടെ ഇംഗ്ലീഷ് പേരാണ് സ്മാൾ സൺബേർഡ്. ശാസ്ത്രനാമം നെക്ചറിന മിനിമ എന്നുമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായി പക്ഷികളെക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരുമ്പോൾ അവയുടെ ശാസ്ത്രനാമം പറയുന്നതാണ് ഉപകരിക്കുക. ഇംഗ്ലീഷ് പേര് പോലും എല്ലാ രാജ്യങ്ങളിലും പ്രയോജനപ്പെടണം എന്നില്ല.
1: കറുപ്പൻ തേൻകിളിയിലെ പൂവൻ കൂടൊരുക്കുന്ന കാലത്ത് ആകെ തിളങ്ങുന്ന കറുപ്പായിരിക്കും. മറ്റുകാലങ്ങളിൽ നെറ്റുമുതൽ വാലുവരെ മങ്ങിയ നിറമാണ്. ഈ പക്ഷിയുടെ അടിഭാഗമെല്ലാം മുഷിഞ്ഞ വെള്ളയായിരിക്കും. ഇക്കാലത്ത് പൂവന് താടിയിൽ നിന്ന് ഉദരം വരെ നീണ്ടുപോകുന്ന ഒരു കറുത്ത പട്ടയുണ്ടായിരിക്കും. പിടപ്പക്ഷിക്ക് ഏതു കാലത്തും ഉപരിഭാഗമെല്ലാം പച്ചഛായയുള്ള ഇരുണ്ട തവിട്ടു നിറവും അടിഭാഗമെല്ലാം നേരിയ മഞ്ഞയുമായിരിക്കും. ഇവയെ പൊതുവെ വരണ്ട പ്രദേശങ്ങളിലാണ് ധാരാളമായി കാണാറുള്ളത്.
0: കൊക്കൻ തേൻകിളിയെ വലിയ തേൻകിളി എന്നും വിളിക്കാറുണ്ട്. കൊക്കൻ തേൻകിളിയെയും കറുപ്പൻ തേൻകിളിയെയും വേഗത്തിൽ തിരിച്ചറിയാൻ അവയുടെ കൊക്ക് മാത്രം നോക്കിയാൽ മതി. പേരുപോലെ കൊക്കൻ തേൻകിളിയുടെ കൊക്ക് വളരെ നീണ്ടതായിരിക്കും. അതിൻ്റെ നടുക്കുവെച്ച് ഒടിഞ്ഞതുപോലെ പെട്ടെന്ന് താഴോട്ടൊരു വളവും കാണാനാകും. പൂവൻ്റെ മുതുകും ഉദരവും കരിമ്പിച്ച തവിട്ട് നിറമായിരിക്കും. മാറിടത്തിൽ ഊത നിറത്തിൽ ഒരു പട്ട കാണാം. കൊക്കൻ തേൻകിളിയെ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണാറുള്ളത്. കേരളത്തിൽ ഇവയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും.
2: പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ പറയും, അത് രാവിലകളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തും ജനലരികിലും ഒക്കെ എത്തുന്ന കുഞ്ഞുകിളികളാണെന്ന്.
0: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറോസ് ബീഗം
2: ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവരുടെ കിളിയിലാരവം കേട്ടുണരുന്ന ആ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. കേരളത്തിൽ പ്രധാനമായും നാലിനം തേൻകിളികളെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും പൂന്തോട്ടങ്ങളിലും എപ്പോഴും കാണാൻ കഴിയുന്ന മനോഹരമായ കുഞ്ഞു പക്ഷികളാണിവ. പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന മഞ്ഞത്തേൻകിളിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന തേൻകിളി. ഇവ ഞങ്ങളുടെ മലപ്പുറത്തെ വീട്ടിൽ കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. ഒരേ കൂട് തന്നെ വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടത്. അതിനിടയിൽ ഒരു തവണ പൂച്ച എങ്ങാണ്ട് അവരുടെ കൂട് നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലം അവിടെ കൂടൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും അവര് നമ്മളാരും അവരുടെ ശല്യക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവും അവർ വീണ്ടും പഴയ പോലെ കൂടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്താവുന്നത് വരെ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും അവർ വരും. അങ്ങനെ പലതവണ അവരവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ സാധാരണ കാണുന്ന രണ്ടിനം തേൻകിളികളാണ് പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന കറുപ്പൻ തേൻകിളിയും അതുപോലെ ലോട്ടൻ സൺബേർഡ് കൊക്കൻ തേൻകിളി. രണ്ടും തമ്മിൽ നിറത്തിലും വലിപ്പത്തിലും വളരെ വലിയ സാമ്യമുള്ളവയാണ്. പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇവയുടെ കൊക്കാണ്. ഈ മൂന്നിനം പക്ഷികളെയും മലപ്പുറത്തെ വീട്ടുപരിസരത്ത് നിന്ന് ധാരാളമായിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓണക്കാലമാകുമ്പോൾ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയിലും അതുപോലെ തെച്ചി, കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് വന്നിരിക്കാറുണ്ട്, ഇണകളായിട്ട് തന്നെ. അതും നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നാലാമതായി ഉള്ളത് ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ് എന്നറിയപ്പെടുന്ന ചെറുതേൻകിളിയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വളരെ ചെറിയ ഇനം തേൻകിളിയാണിത്. ഇതിനെ ഞങ്ങളുടെ മൂന്നാർ യാത്രയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്.
1: മഞ്ഞ തേൻകിളിയെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ കാണാൻ കഴിയും. ഇവയുടെ പൂവന് തലയും പിൻകഴുത്തും മരതക്കല്ലുകൾ പതിച്ച പോലെ തിളങ്ങുന്ന പച്ചയാണ്. ചിറകുകളിൽ ചുമലിനടുത്തും

0: ഈ നിറം മുഴച്ചു കാണാം. പുറവും ചിറകുകളും മിക്കപ്പോഴും തവിട്ട് നിറം കലർന്ന ചുവപ്പായിരിക്കും. കവിളുകളും താടിയും തൊണ്ടയും തിളങ്ങുന്ന ഊതയും താമ്രവർണവുമായിരിക്കും. മാറിൽ ചെമ്പിച്ച തവിട്ട് നിറത്തിലുള്ള ഒരു പട്ടയുണ്ട്. അതിന് താഴെ അടിവശമെല്ലാം നല്ല മഞ്ഞയായിരിക്കും. അരക്കെട്ട് ശോഭയേറിയ ഊത നിറമായിരിക്കും. പിടയ്ക്ക് ഉപരിഭാഗമെല്ലാം ചാരനിറം പുരണ്ട തവിട്ട് നിറമായിരിക്കും. താടിയും തൊണ്ടയും ഇളം ചാരനിറവും ശേഷം അടിഭാഗമെല്ലാം മഞ്ഞയായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന ഒരു കറുത്ത പട്ടയും അതിനു മുകളിൽ അവ്യക്തമായ വെള്ളപ്പുരുകവുമുണ്ടായിരിക്കും. അരക്കെട്ടിന്റെ നിറം മുതുകിൻ്റേതു തന്നെയായിരിക്കും.
1: തേൻകിളികളിൽ ഏറ്റവും ചെറുതാണ് ചെറുതേൻകിളി. കാട്ടുപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുക. മഞ്ഞ തേൻകിളിയുമായി ഇവയ്ക്ക് സാമ്യമുണ്ട്. ചെറുതേൻകിളിയുടെ പിടയുടെ അരക്കെട്ട് തിളങ്ങുന്ന താമ്രവർണമായിരിക്കും. പൂവന്റെ പുറവും അരക്കെട്ടും തിളങ്ങുന്ന ചെമപ്പാണ്. ഇവയ്ക്ക് ചുമലിൽ പച്ച പൊട്ട് കാണുകയില്ല. ദേഹത്തിന്റെ അടിവശം വെള്ളനിറം പോലെ ഇരിക്കും.
0: തേൻകിളികളുടെ പൂക്കളിൽ നിന്നുള്ള തേൻ നുകരൽ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ്. നീണ്ടുവളഞ്ഞ സൂചിക്കൊക്ക് പൂക്കൾക്കുള്ളിലേക്ക് കടത്തി തുടരെ തുടരെ ചിറകുകൾ വിറപ്പിച്ച് അവ ഏതാനും നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. പൊന്മാനികളും മറ്റും കാറ്റ് ചവിട്ടി നിന്ന് മീനിനെ നോക്കുന്നത് പോലെയാണ് ഇവയും ചെയ്യുന്നത്. തേൻ കുടിച്ച ശേഷം പെട്ടെന്ന് ആകാശത്തേക്ക് തെറിച്ചൊരു പോക്കാണ്. കൂടെ കൂടെ ഇവ ച്വീ ച്വീ എന്നിങ്ങനെ ചിലയ്ക്കുന്നതും കേൾക്കാം. തന്റെ കുടുംബത്തോട് താൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയാനാണ് ഇങ്ങനെ ഇവ ശബ്ദിക്കുന്നത്.
1: കൂടൊരുക്കുന്ന കാലത്ത് പൂവൻ തേൻകിളി ചെറു ചെടികളിലിരുന്ന് നീട്ടിപ്പാടാറുണ്ട്. സ്വീറ്റി സ്വീറ്റി സ്വീറ്റി, തൻ്റെ പ്രിയപ്പെട്ടവളെ പൂവൻ വിളിക്കുന്നത് പോലെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നാം. വാലും ചിറകും പെട്ടെന്ന് വിടർത്തി പൂട്ടുകയും ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയുന്നതും ഇവയുടെ ശീലമാണ്. ഇത് അവയുടെ പ്രണയനൃത്തമാണ്. ഇങ്ങനെ ആടാനും പാടാനും കറുപ്പൻ തേൻകിളിയും കൊക്കൻ തേൻകിളിയുമാണ് കൂടുതൽ വിരുദ്ധന്മാർ. പിടയ്ക്ക് വേണ്ടി പൂവന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും കൊത്തുകൂടുന്നതും പതിവാണ്.
0: തേൻകിളികളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് കൂടൊരുക്കുന്നത്. നാരുകളും വേരുകളും കരിയില കഷ്ണങ്ങളും ചിലന്തി വലയും ചിലന്തി മുട്ടത്തോടും ചിലതരം പുഴുക്കളുടെ മരത്തിൽ ഞാന്നുകിടക്കുന്ന കാഷ്ടവുമൊക്കെ ഉപയോഗിച്ചാണ് കൂടൊരുക്കൽ. കൂട്ടിനുള്ളിൽ പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖമായിരിക്കാനായി പഞ്ഞിയും അപ്പൂപ്പൻ താടിയും കൊണ്ടൊരു മെത്തയും നിർമ്മിക്കും. നിലത്തുനിന്ന് 4-5 അടി ഉയരത്തിലാണ് ഇവയുടെ കൂടുകൾ കാണുക. കൂട് കണ്ടാൽ കുറച്ച് കരിയില തൂങ്ങിക്കിടക്കുന്നത് പോലെയേ തോന്നുകയുള്ളൂ. കൂടിന്റെ പ്രവേശന ദ്വാരത്തിന് മുകളിലായി ഒരു പടിപ്പുര കൂടി പണിത് മോടി കൂട്ടിയിരിക്കുന്നത് കാണാം. മിക്ക പക്ഷികളിലും എന്നതുപോലെ മുട്ടയ്ക്കടയിരിക്കുന്നത് പിടപ്പക്ഷിയാണ്. പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ചുമതല പൂവനാണ്. മനുഷ്യർക്ക് ചുറ്റും പക്ഷികൾ ഉൾപ്പെടെയുള്ള മറ്റനേകം ജീവികളുടെ ഒരു ലോകം കൂടിയുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കരുത്. നമ്മെപ്പോലെ ഭൂമിയുടെ അവകാശികളാണ് അവരെന്നത് നമ്മളെപ്പോഴും ഓർമ്മ വയ്ക്കണം.

കിളിക്കുഞ്ചൻ ചിത്രീകരണ പരമ്പര സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി.

0: ആകാശവാണി. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക റേഡിയോ റിപ്പോർട്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്നലെ തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഗീതപ്രേമികൾക്ക് ശ്രവ്യവിരുന്നായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി സംഗീതജ്ഞരുടെയും സംഗീത ആസ്വാദകരുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ സംഗീതജ്ഞ ഡോക്ടർ ധന്യ പി മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ അവതരിപ്പിച്ചു. കച്ചേരിക്ക് മുന്നോടിയായി നടന്ന സമ്മേളനം പ്രമുഖ സംഗീതജ്ഞ ശ്രീമതി ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ചിത്ര ത്രിവിക്രമൻ നായർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു.
1: ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ ഉള്ളൊരു മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആദ്യത്തെ പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ ഈ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പാടാനൊന്നും അറിയില്ലെങ്കിലും പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും കുറച്ച് വരികളൊക്കെ എഴുതാനും ഒക്കെ ദൈവം സഹായിച്ച് സാധിക്കുന്നുണ്ട്. ശ്രാവണ സംഗീതിക എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓണപ്പാട്ടുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഒരു വെറും ഒരു ആഘോഷം മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം. പൂക്കളത്തിലെ വിവിധ പൂക്കളെ പോലെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. പക്ഷെ എന്നിരുന്നാലും ആ വ്യത്യസ്തതയിലൂടെയും നമ്മൾ ഒരുമ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെയാണ്. ഈ ഒരു പരിപാടി ഔപചാരികമായി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: ആകാശവാണി തിരുവനന്തപുരം നിലയം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു മുഖ്യപ്രഭാഷണം നടത്തി.
2: ആകാശവാണി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന നാമധേയത്തിൽ ഇന്ത്യയിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയതിന്റെ 90th വാർഷികം ഞങ്ങൾ സമുചിതമായി ആഘോഷിച്ചിരുന്നു. 9 ദശാബ്ദങ്ങളായി ആകാശവാണി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായിട്ട് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 75 വർഷത്തെ ആഘോഷങ്ങളും ഞങ്ങൾ അതിനു മുമ്പ് നടത്തിയിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഭാരതത്തിൻ്റെ പൈതൃകം, കൾച്ചറൽ ഹെറിറ്റേജ്, പ്രത്യേകിച്ച് സംഗീതം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കാം, തലമുറകളെ എങ്ങനെ കൂട്ടി യോജിപ്പിക്കാം, ഇങ്ങനെയുള്ള കൾച്ചറൽ ആംബിയൻസിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ബ്രോഡ്കാസ്റ്ററായി ആകാശവാണി ഇവിടെ ഒരു നെടും തൂണായി നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ടോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ചും ഈ സംഗീത കാര്യങ്ങളിൽ, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ പുരന്ദരദാസറിൻ്റെ കാലം മുതൽ 15th century മുതൽ പിന്നീട് ത്യാഗരാജർ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ തുടങ്ങിയ ആ ഒരു സീരീസ്, സ്വാതി തിരുനാൾ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിയ മലയാളികൾ ഉൾപ്പെടെ ആ ഒരു സീരീസ് സംഗീതത്തിനെ എങ്ങനെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച്, ആകാശവാണിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ, ഫെസ്റ്റിവൽസ് ഏതൊക്കെ അവസരത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആകാശവാണി ചെയ്യാറുണ്ട്. ഗുരുവായൂർ നടക്കുന്ന ചെമ്പൈ സംഗീത ഉത്സവം അത് ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ കവർ ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിൽ തിരുവയ്യാറിൽ നടക്കുന്ന ത്യാഗരാജ ആരാധന ചെന്നൈ ദൂരദർശനും ആകാശവാണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ലൈവായിട്ട് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു റെസ്പോൺസിബിൾ ഒരു ബ്രോഡ്കാസ്റ്ററായിട്ടാണ് ആകാശവാണി എന്ന് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക്കിനെ സംബന്ധിച്ച് അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പുതിയ തലമുറ എത്രത്തോളം

0: ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള അതൊരു വലിയൊരു ഘടകമാണ്. പഴയ കാലത്ത് ഇത് വളരെ പ്രോമിനന്റ് ആയിട്ട് നമ്മൾ കൾച്ചറൽ ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പുതിയ തലമുറ എത്രത്തോളം ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ AI കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അത് പഠിക്കുവാനും പ്രയോഗിക്കുവാനും സാധന ചെയ്യാനും ഒക്കെയുള്ള ഒരു ക്ഷമയും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് കൂടുതൽ സൗകര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് കാര്യം. ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് സംഗീത കർണാടിക് മ്യൂസിക് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ഉണ്ടായത് പകർന്ന് നൽകുന്നത് മറ്റ് പുതിയ തലമുറയിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി അതിനെ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളതാണ്.
1: ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി.
2: വാസ്തവത്തിൽ ഇതൊരു കുടുംബ സംഗമം കൂടിയാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഇതൊരു കുടുംബമാവുന്നത്? ഈ വിമൻസ് കോളേജും ആകാശവാണിയും ഒരേ തായ്വേരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. തിരുവിതാംകൂർ റോയൽ ഫാമിലി രൂപീകരിച്ച രണ്ട് സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് മഹാപ്രസ്ഥാനങ്ങളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും. അതുകൊണ്ട് തന്നെ ഇത് സഹോദര സ്ഥാപനങ്ങളുടെ ഒരുമയുടെ വേദിയാണ്. വിമൻസ് കോളേജ് വളരെ നേരത്തെ ആരംഭിച്ചു, ഒന്നേകാൽ നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആകാശവാണി 75 വർഷമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 43 ആകാശവാണി ആരംഭിച്ചതിന് ശേഷം ട്രാവൻകൂർ റേഡിയോ ആയിരുന്നു. അതിനുശേഷം ഓൾ ഇന്ത്യ റേഡിയോയുടെ ഗണത്തിലേക്ക് 1950 അത് ചേർക്കപ്പെട്ടു. അതേ വർഷം തന്നെയാണ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം കേരളത്തിലാദ്യമായി ഒരു സംഗീതത്തിലെ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരേ വർഷം ചരിത്രത്തിൽ പ്രധാനമായ രണ്ട് നാഴികക്കല്ലുകൾ പിന്നിടുവാൻ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും സാധിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരുപക്ഷെ അതിനു മുമ്പും ഈ രണ്ട് സ്ഥാപനങ്ങളും വളരെയധികം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള സംഗീതജ്ഞർ ആകാശവാണിയിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ സമ്പത്തായി മാറുകയും ചെയ്തു. ഈ നാടിൻ്റെ ശബ്ദമായി, സംഗീത ശബ്ദമായി മാറുവാൻ നിരവധി ആളുകൾക്ക് സാധിച്ചു. ഇപ്പോഴും അത് തുടരുന്നു എന്നതിൻ്റെ നിദർശനമാണ് ഇന്നത്തെ ഈ പരിപാടി. പുതിയൊരു വർഷം 1926 ഇങ്ങനെ നോക്കിയാൽ ഒരു നൂറ്റാണ്ട്, ഒരു ഒന്നേകാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള പുതിയൊരു 25 തുടക്കമാണിത്. ആ തുടക്കത്തിൽ വീണ്ടും മലയാള വർഷത്തിലെ ഈ പുതുവത്സര ആരംഭ ദിനത്തിൽ വീണ്ടും നമ്മൾ ആ ഒത്തുചേരൽ, ഒന്നിച്ചുള്ള യാത്ര തുടരുകയാണ് ഇവിടെ. അതിനായി നിമിത്തമായ എല്ലാവരോടും നന്ദി പറയുകയാണ്.
1: ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് MP സ്വാഗത പ്രസംഗത്തിൽ നിന്ന്.
3: എല്ലാവർക്കും ഓണം എത്തിയെന്ന് വിചാരിക്കുന്നു. ഓണത്തിൻ്റെ ഈ ആഘോഷവേളയിൽ ഒരു കർണാടക സംഗീത കച്ചേരിയുമായി ഈ ക്യാമ്പസിൽ വീണ്ടും എത്താൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹേ തിങ്കളെ, നീ തന്നെ പ്രചോദനം, ആത്മാവിനെ ജ്വലിപ്പിക്കും വ്യോമാഗ്നി, നിത്യപ്രതീക്ഷയുടെ അടയാള നാളമേ, നിന്റെ സാന്നിധ്യം തന്നെ സാന്ത്വനം ശാന്തിയും. ഹേ തിങ്കളെ, നിന്റെ ദീപ്തിയാൽ ഇനിയും തിളങ്ങുക, പോകുന്നിടത്തെല്ലാം ഹൃദയങ്ങൾ കവരുക, നിഗൂഢ പ്രണയങ്ങളുടെ ശാശ്വത പ്രതീകമേ, മേലെ നോക്കുന്നവർക്കെല്ലാം തുണയാവുക. ഒരു സ്വാഗത പ്രസംഗകൻ കവിതയൊക്കെ ചൊല്ലുക എന്ന് പറയുന്നത് അധിക പ്രസംഗമാണ്. ഈ കവിത സെലസ്റ്റിയൽ ബ്യൂട്ടി എന്ന ഇംഗ്ലീഷ് കവിതയുടെ വരികളുടെ സ്വതന്ത്ര വിവർത്തനമാണ്. ഈ സെലസ്റ്റിയൽ ബ്യൂട്ടിക്ക് പിന്നിലുള്ള ബ്യൂട്ടിയുടെ പേര് ഡോക്ടർ ചിത്ര ത്രിവിക്രമൻ നായരെന്നാണ്, പ്രിൻസിപ്പലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിവിധ കോളേജുകളിൽ അധ്യാപികയായും പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച ശേഷമാണ് ടീച്ചർ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായി എത്തിയിരിക്കുന്നത്. ടീച്ചറിൻ്റെ വരികൾ അനുവാദമില്ലാതെ എടുത്ത് വിവർത്തനം ചെയ്ത് ചൊല്ലിയതിന് എന്നോട് പരിഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലും വളരെ ലളിതമായ ഭാഷയിൽ, തെളിഞ്ഞ ഭാഷയിൽ കവിതകൾ എഴുതുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട് എനിക്ക് മൈക്ക് കിട്ടുന്ന സ്ഥലത്തെല്ലാം ഞാൻ പറയുന്നൊരു പേര് യശശരീരനായ ചേർത്തല ഗോപാലൻ നായർ എന്നതാണ്. കർണാടക സംഗീതത്തിൻ്റെ ഗരിമയും അതിൻ്റെ കണിശതയും ഒട്ടും ചോർന്നു പോകാതെ മലയാള പ്രക്ഷേപണത്തിന് ചേരുന്ന രീതിയിൽ അതിനെ ഒരുക്കിയ ഒരു മഹാമനീഷിയായിട്ടുള്ള പ്രക്ഷേപകനാണ് ആകാശവാണിയുടെ മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്ന യശശരീരനായ ചേർത്തല ഗോപാലൻ നായർ. മലയാളം ഓപ്പറ എന്ന ഒരു റേഡിയോ ജോണർ തന്നെ അദ്ദേഹം കൺസീവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ലളിത ഗോപാലൻ നായർ അമ്മയാണ്. അമ്മ ആദ്യകാല പിന്നണി ഗായികയാണ്. കാലം മാറുന്നു എന്ന ചിത്രത്തിന് വേണ്ടി ONV വരികൾക്ക് ദേവരാജന് ഇണം നൽകി, അമ്പിളി മുത്തച്ഛൻ, പിച്ച നടക്കണ, നക്ഷത്ര കുഞ്ഞുങ്ങളെ തുടങ്ങി നിരവധി ഗാനങ്ങൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും ആകാശവാണിക്ക് വേണ്ടിയും അമ്മ പാടിയിട്ടുണ്ട്.
1: ഗവൺമെന്റ് വിമൻസ് കോളേജ് സംഗീത വിഭാഗം മേധാവി ഡോക്ടർ ആനയടി C ധനലക്ഷ്മി ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞു.
4: ഓണാഘോഷത്തിന്റെ ഭാഗമായി

0: ആകാശവാണി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം മലയാളം കൃതികളെ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഒരു ഉദ്ദേശം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു കച്ചേരി കേൾക്കുമ്പോൾ നമ്മളൊരു ത്രിമൂർത്തികളുടെ കീർത്തനങ്ങളുടെ അത്രയും തന്നെ നിലവാരത്തിൽ ഉള്ള കൃതികൾ നമുക്ക് സ്വന്തമായി ധാരാളമുണ്ട്. കർണാടക സംഗീതത്തിന് അത്രയും വലിയ സംഭാവനകൾ നൽകിയ കമ്പോസേഴ്സ് നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. അത് എത്രത്തോളം കച്ചേരികളിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇപ്പോൾ ആകാശവാണി തന്നെ കുറേ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് പരിപാടികൾ പങ്കെടുക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ കേരള കമ്പോസർ എന്ന് പറയുമ്പോൾ സ്വാതിരുന്നാൾ മാത്രമല്ല, സ്വാതിരുന്നാൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു സമ്പത്താണ്. അതേപോലെ തന്നെയാണ് മറ്റേ ഈ പുതുക്കോട് കൃഷ്ണമൂർത്തി സാർ, അതേപോലെ സി എസ് കൃഷ്ണയ്യർ, എം ഡി രാമനാഥൻ, അതേപോലെ വരുന്ന കെ സി കേശവപിള്ള തുടങ്ങിയ ധാരാളം നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ, ഒരുപക്ഷെ നമുക്ക് കൃതികൾ അറിയാമായിരിക്കും, പക്ഷെ അത് ആരെഴുതിയാൽ നമുക്കറിയില്ല. അപ്പം മായ ഗോപബാല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് കെ സി കേശവപിള്ള എഴുതി ചേർത്തല ഗോപാലൻ നായർ സാർ സംഗീതം നൽകിയ ഒരു വളരെ മനോഹരമായ ഒരു കീർത്തനമാണ്. അതേപോലെ ധാരാളം നമ്മൾ കണ്ടെടുക്കേണ്ടതായിട്ടുള്ള കൃതികളുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സംഗീത വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ അഭിമാനമുള്ള കാര്യമാണ്.
1: ഡോക്ടർ ധന്യ പിയുടെ സംഗീത കച്ചേരിയിൽ വയലിൻ പി എൽ മഞ്ജുല രാജേഷ്, മൃദംഗം ഡോക്ടർ ജി ബാബു, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ എന്നിവർ അകമ്പടിയേകി.

ഓണാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ആകാശവാണി നിലയം ഗവൺമെന്റ് വിമൻസ് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരിയുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിഒ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ എന്നോടൊപ്പം ഉള്ളത് ദേശീയ പഞ്ചഗുസ്തി താരം ബുഷ്ര ബീവിയാണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഒരു കാലഘട്ടത്തില് സ്ത്രീകൾ അധികം കടന്നു വരാത്ത ഒരു ഇനമായിരുന്നു ഈ പഞ്ചഗുസ്തി പോലുള്ള ഇനങ്ങൾ. ഇന്ന് ധാരാളം പേര് കടന്നു വരുന്നുണ്ട്.
1: അതെ അതെ.
0: എങ്ങനെയാണ് ഈ പഞ്ചഗുസ്തി എന്ന് പറഞ്ഞ ആ ഒരു ഗെയിമിലേക്ക് വരുന്നത്?
1: എന്റെ ലൈഫിൽ ഇപ്പോ ഒരു സെപ്പറേഷൻസ് ഉണ്ടായി. അപ്പൊ എനിക്കൊരു മോൻ ഉണ്ടായി. അവനൊരു ഒരു വയസ്സാവുന്ന ഒരു ടൈമിലാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോ ഇതിന് മുന്നേ എന്ന് പറയുമ്പോൾ എന്റെ സ്കൂള് കോളേജ് കാലഘട്ടത്തൊക്കെ എനിക്ക് സ്പോർട്സിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. എന്റെ കഴിവ് ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്റെ മോന്റെ കാര്യം നോക്കണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല റിസ്ക് എടുക്കാൻ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ജോബ് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് ജോബ് ഫോക്കസ് ചെയ്താണ് ഇറങ്ങുന്നത്. പി എസ് സിയും അതുപോലെ സ്പോർട്സ് കോട്ട രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാ. മീൻസ് ഏതാണ് നമുക്ക് ഭാഗ്യം കിട്ടുക എന്നുള്ള പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ആം റെസ്ലിംഗിലോട്ട് ഇറങ്ങുന്നത്. അതിന് മുന്നേ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ കോഴ്സൊക്കെ ചെയ്ത് ജിമ്മിൽ ട്രെയിനറായിട്ട് ഒരു പാർട്ട് ടൈം ജോബും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ആം റെസ്ലിംഗിന്റെ തുടക്കം അങ്ങനെയാണ്. ഒരു 2022 ഇറങ്ങുന്നത്.
0: ഇപ്പൊ പറഞ്ഞല്ലോ വളരെ ടഫായിട്ടുള്ള ഒരു ലൈഫിലെ ഒരു സിറ്റുവേഷനിലാണ് ഇതിലേക്ക് കടന്നു വരുന്നത്.
1: അതെ അതെ.
0: നോർമലി സ്ത്രീകൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കും. അതിൽ നിന്ന് വെളിയിലേക്ക് വരാനുള്ള ഒരു ഡിസിഷൻ എപ്പോഴാണ് എടുക്കുന്നത്?
1: എന്റെ മോനെ നോക്കുമ്പോഴാണ്. കാരണം ഇപ്പോ എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ട്. ഇനി ഒരു മാരേജ് നോക്കാം, മോനെ വളർന്നു വരുന്നു എന്നൊരു ടോക്കായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ മോന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ എനിക്ക് തയ്യാറല്ലായിരുന്നു. ജീവിക്കാനായിട്ട് ക്യാഷ് വേണം. സോ അതിനൊരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു ജോബാണ്, ഗവൺമെന്റ് ജോബാണ് എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടും പ്രിഫറബിൾ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തതാണ്. എന്റെ ഒരു അനുഭവത്തിൽ ഫാമിലി കൺസിഡറേഷൻ ചെയ്യണം, പക്ഷേ നമ്മുടെ ലൈഫിന് ഒരു പ്രയോറിറ്റി നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. ഇന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്, നാളെ എന്താണ് എന്നുള്ളത് കൂടെ ചിന്തിക്കുക. ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലോട്ട് വരുന്നത്. ഞാൻ അത്യാവശ്യം എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്ക്ലിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഒരു ഡിസിഷനിൽ സ്ട്രോങ് ആയി നിന്നപ്പോൾ ഫാമിലിയിൽ നിന്ന് കൂടെ നിന്നവരൊക്കെ മെല്ലെ മെല്ലെ അങ്ങ് ബാക്ക് അടിക്കാൻ തുടങ്ങി. കാരണം അവരുടെ വാക്ക് കേൾക്കുന്നില്ല. പക്ഷേ അപ്പോഴും അന്നോട്ട് ഇന്നുവരെയും എൻ്റെ ഉമ്മയാണ്, എസ്പെഷ്യലി എൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ വാപ്പയുണ്ട്, അതുപോലെ സിബ്ലിൻസ് എല്ലാവരും അല്ല എന്നാലും ഉണ്ട്, ബ്രദർ സിസ്റ്റർ ഒക്കെ ഉണ്ട്. നിനക്ക് ശരിയും തോന്നുന്ന ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിന് എന്തായാലും റീസൺ ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ആണ്. അപ്പോൾ ഉമ്മ പറയണ്ട, ഇനി കുഴപ്പമില്ല, പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ. കാരണം നമ്മൾ അത്യാവശ്യം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്, ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാട്ടുകാർ കുടുംബക്കാരൊക്കെ ഓരോന്ന് പറയും. ഞാൻ സ്പോർട്സ് വീലിൽ ഇറങ്ങിത്തിരിച്ച ടൈമിൽ ഓരോരുത്തരും ഇങ്ങനെ പറയും, പലതും പറഞ്ഞു. അപ്പോൾ ഉമ്മയ്ക്ക് അതൊക്കെ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉമ്മ, വിഷമിക്കേണ്ട, ഇന്ന് നെഗറ്റീവ്സ് പറയുന്നവരെ കൊണ്ടൊക്കെ നമുക്ക് നാളെ തിരുത്താം. 7 വർഷത്തോളം മുന്നേ ഞാൻ പറഞ്ഞത് ഇന്ന് അതിനെ മെല്ലെ മെല്ലെ തിരുത്തി തുടങ്ങി. അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇന്നൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഓരോ കോമ്പറ്റീഷനും പോയി മെഡൽ അടിച്ച് വിൻ ചെയ്ത് വരുമ്പോഴൊക്കെ അന്ന് പറഞ്ഞതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: എപ്പോഴും നമുക്കൊരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസോ അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസിലേക്കോ തിരിച്ചു വരാൻ പറ്റില്ല.
1: അതെ അതെ അതെ.
0: ആ കണ്ടിന്യൂസ് ഡെയിലി മോട്ടിവേഷനും എങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്?
1: മാരേജിന് മുന്നേ ആണെങ്കിൽ എനിക്ക് ലോവർ ബാക്ക് ഇഞ്ചുറി ഉണ്ട്. ഞാൻ ഈ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ തന്നെ പുള്ളപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു മരക്കൊമ്പിൽ തൂങ്ങിയതാണ്, അത് ജസ്റ്റ് പൊട്ടി ബാക്ക് ഇടിച്ച്, അങ്ങനെ ലോവർ ബാക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴും ഈ 96 കിലോ ഇറങ്ങിയപ്പോഴും എനിക്ക് ആ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ അത് കവറപ്പ് ചെയ്യണം. അതൊക്കെ അത്യാവശ്യം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഭയങ്കര സ്ട്രഗിളായിരുന്നു. അതിപ്പോൾ ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ഭയങ്കര വെച്ചാൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 69 കെജിയിലാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കപ്പോൾ റീഹാബ് കൊടുക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പലതവണ ചിന്തിച്ചു ഒന്നും വേണ്ട, എല്ലാം നിർത്തി പോവാം. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് എൻ്റിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോനാണ്. കാരണം ഞാൻ ഇപ്പോൾ തോറ്റുപോയാൽ അവനും തോക്കും. അപ്പോൾ അവന് വേണ്ടി എനിക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്യാനായിട്ട് എനിക്ക് മോട്ടീവ് എൻ്റെ മോൻ തന്നെയാണ്. ഫിസിക്കൽ സ്ട്രെങ്ത്തിലുപരി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മെൻ്റൽ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോവാ പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്.

0: സ്പെഷ്യലി പി എസ് സി പ്രിപ്പയർ ചെയ്യുമ്പോഴും കുടുംബ വീടാണ്. അപ്പോൾ ഒരു പഠിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. എപ്പോഴും ആൾക്കാർ വന്നു പോയി നിൽക്കുക, ഒരു റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കുക, ഭയങ്കര ഒരു ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഒരുപാടുണ്ട്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോൾ റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ സ്റ്റാർട്ടിങ് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. ഫാമിലിയിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, സോ പഴയതുപോലെ അല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എത്താൻ പറ്റി. പോലീസിൽ കയറണം എന്നുള്ളൊരു ഡ്രീമിലാണ് അന്നും ഇന്നും, അതിനൊരു മാറ്റമില്ല. ഇപ്പോഴും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും അച്ചീവ് ചെയ്യണം എന്നുണ്ട്.
1: പല ഗെയിംസ് ഉണ്ടല്ലോ, അതിൽ ഈ ഗെയിം ആരാണ് സജസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എങ്ങനെയാണ് അറിയുന്നത്?
0: ഫസ്റ്റ് ഞാൻ ഇതിന്റെയൊക്കെ തുടക്കം അമ്പലത്തറ ജിമ്മിലാണ്. ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ അവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. മാൻ ടു മാൻ പുള്ളിംഗ് ഉണ്ട്, ഹാൻഡ് കൊടുത്തിട്ട് ടേബിളിൽ തന്നെ. അപ്പോൾ സാർ ഇങ്ങനെ ജസ്റ്റ് ടേബിൾ പ്രാക്ടീസിൽ കൊടുക്കുന്ന ടൈമിൽ പറഞ്ഞ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, കോമ്പറ്റീഷൻ ഇറങ്ങി നോക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എനിക്കതൊരു കോൺഫിഡൻ്റ് ആയി. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഇതാണ്, അപ്പോൾ അതിൽ പുള്ളി നമ്മുടെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് നമ്മളെ പുഷ് ചെയ്യുവാണ് പോസിറ്റീവ് വേയിലോട്ട്. എനിക്കതൊരു ഭയങ്കര മോട്ടീവായിട്ട് തോന്നി. സെയ്ദ് സാർ എന്നാണ് പുള്ളിയുടെ പേര്. അതുപോലെ ജിമ്മിലെ കോച്ച് സുധീർ സാറ്, സാറിൻ്റെ ഫാമിലി, ഇവരൊക്കെയാണ് ഇതിൻ്റെ തുടക്കം. സോ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു നാഷണൽ ലെവൽ വരെയൊക്കെ പുഷ് ചെയ്ത് കൊണ്ടുപോയത് അവരൊക്കെ തന്നെയാണ്.
1: ജിമ്മിൽ പോകണം, ഇതിന്റെ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കണം,
0: അതെ അതെ.
1: ഒപ്പം തന്നെ കുഞ്ഞിനെ നോക്കാനും ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കുഞ്ഞപ്പം വളരെ ചെറിയ കുട്ടിയാണ്.
0: സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ സ്വിമ്മിംഗ് ക്ലാസ്സും, അവിടെ നമുക്കവിടെ സ്വിമ്മിംഗ് ഉണ്ട്. അപ്പോൾ സ്വിമ്മിങ്ങിന്റെ കോഴ്സ് ചെയ്തു, ലൈഫ് ഗാർഡിന്റെ കോഴ്സ് ചെയ്തു, അതുപോലെ ജിമ്മിന്റെ ഫിറ്റ്നസ് കൊണ്ട് അതിന്റെ കോഴ്സ് ചെയ്തു. എന്റെ കൂടെ അവർ പി എസ് സിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി റൊട്ടീൻ ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് എണീക്കും, ഒരു ഒന്നൊന്നര മണിക്കൂറോളം പി എസ് സി നോക്കുമായിരുന്നു. പിന്നെ ഒരു 6 മണിക്ക് ജിമ്മിലോട്ട് കയറും, 6 ഒരു 7 മണി മാക്സിമം ആ ഒരു ടൈം ടു ഒരു 10 മണി വരെ സ്വിമ്മിംഗ് ക്ലാസ് എടുത്തു കൊടുക്കും. 10 മണി തൊട്ട് 1 മണി വരെ ജിമ്മിൽ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ജിമ്മിലോട്ട് പോകും. പിന്നെ ഒന്നുകിൽ അവരുടെ കൂടെ തന്നെ ഞാൻ എൻ്റെ ആം റെസ്ലിംഗിൻ്റെ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാക്സിമം ഒരു 2 മണിയൊക്കെ ആവും വീടെത്തുമ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി കഴിയും, ഒരു 2, 2.5 ആ ഒരു ടൈം ആകുമ്പോൾ വീണ്ടും പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഉമ്മയുണ്ട് നോക്കാൻ. ഞങ്ങൾ മൊത്തം 7 പിള്ളേർ, ഞാൻ 7-ാമത്തെ ആളാണ്. അപ്പോൾ ഉമ്മയ്ക്ക് അത്രയും പ്രായമുണ്ട്, അപ്പോൾ എല്ലാം പറ്റത്തില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ, രാവിലത്തെ ആണെങ്കിലും കാപ്പി കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കും, വെച്ചിട്ടാണ് വരിക. അതുപോലെ ഉച്ചയ്ക്കുള്ളതും പറ്റുന്ന പോലെ കവർ ചെയ്തിട്ട് വരും. തീരെ വൈകിയെങ്കിലും ഉമ്മ പറയും, കുഴപ്പമില്ല നീ പഠിച്ചോ, പഠിക്കാനിരിക്കും. പിന്നെ സമയം പോകണം അറിയത്തില്ല, രാത്രിയാവും, ചിലപ്പോൾ 10 മണിയാവും. എക്സാം അടുക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം ഈ വർഷം കയറണം, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് കയറണം, ലിസ്റ്റിൽ വരണം. അങ്ങനെ ലിസ്റ്റിൽ വന്നതാണ്. പിന്നെ നമുക്ക് റാങ്ക് അത്ര ടോപ്പല്ല, കാരണം ഞാൻ ട്യൂട്ടോറിയൽ പോയല്ല പഠിച്ചത്. മോനുള്ളതുകൊണ്ട് ഏജ്ഡായ പാരൻസ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് ഇനി പോയി പഠിക്കാച്ചാൽ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് ജിമ്മിൽ കിട്ടുന്ന ക്യാഷ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് പേയ്മെൻറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല പുഷ് ചെയ്താൽ പഠിച്ചത്, പക്ഷേ കുടുംബ വീടായപ്പോൾ നമുക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായപ്പോൾ എക്സാം അടുക്കുന്ന ടൈമിൽ അത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയപ്പോൾ അങ്ങനെ കുറച്ച് മാർക്ക് കുറവുണ്ടായി. പിന്നെ ആ ലിസ്റ്റ് വന്നപ്പോൾ നോക്കുമ്പോൾ നമ്മൾ മാർക്ക് കുറവാണ്. ഒരു ഇയർ കഴിഞ്ഞപ്പോൾ പിന്നെ അത് കാലാവധി കഴിഞ്ഞ് ഞങ്ങൾ പോവുകയും ചെയ്തു. പിന്നെ പി ജിൻ്റെ കൂടെ എടുക്കണ്ടായി ഡിസ്റ്റൻ്റ് ആയിട്ട്.
1: ഏതിലാണ്?
0: എം കോം ആണ്, ഞാൻ ബി കോം പാസ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എം കോം ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു, ബട്ട് അതും ഫോക്കസ്ഡ് അല്ല. ഞാനിപ്പോൾ ആം റെസ്ലിംഗ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഷിഫ്റ്റായിട്ട് ജിമ്മിൽ തന്നെ, 10 അവേഴ്സ് ജിമ്മിൽ തന്നെയാണ് എൻ്റെ വർക്കൗട്ട് ഡ്യൂട്ടി എല്ലാം കൂടെ. വർക്കൗട്ട് അത്യാവശ്യം ഇൻറ്റൻസ്ഡ് ആണ്, അപ്പോൾ അതിനുവേണ്ടി റെസ്റ്റ് വേണം.
1: അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ മാനേജ് ചെയ്യാൻ
0: പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. എന്നാലും എം കോം കൂടെ പറ്റുന്ന പോലെ നോക്കുന്നുണ്ട്.
1: പണ്ട് സ്കൂൾ ടൈമിലെ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ സമയത്ത് ഒരു സപ്പോർട്ട് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്?
0: ആ ടൈമിലെന്ന് പറയുമ്പോൾ സ്കൂളിൽ ആം റെസ്ലിംഗിൽ ഈ ജിമ്മിൽ ആ സാർ എൻ്റെ കഴിവ് മനസ്സിലാക്കിയതുപോലെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ അവിടെ ഉള്ള സ്പോർട്സ് സാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരുന്നു, അവരായിരുന്നു അത്യാവശ്യം പുഷ് ചെയ്യുന്നത്. 10th വരെ പഠിച്ചപ്പോൾ അവിടുത്തെ സ്പോർട്സ് ടീച്ചറും സാറും വരും, രണ്ടുപേരുണ്ട്. അപ്പോൾ അവരും പറഞ്ഞു അത്യാവശ്യം പെർമിഷൻ മാത്രം മതി, നമുക്ക് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ഇറങ്ങാം, സ്കൂളിൽ നിന്ന് സെലക്ടഡ് ആയതാണ്. അപ്പോൾ അതുപോലെ ഹൈസ്കൂൾ പഠിക്കുമ്പോഴും NCC ക്യാമ്പ്, എനിക്ക് അന്നേ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരും പറഞ്ഞു വീട്ടിൻ്റെ പെർമിഷൻ ലെറ്റർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അപ്പോഴും റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. ആ സമയത്ത് ഫാമിലിയും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്ക് അടിച്ച് പോയത്. ഈ ആം റെസ്ലിംഗിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്തതുപോലെ പഠിച്ചിരുന്ന ടൈമിൽ എനിക്ക് ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ മേ ബി അന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് അന്നും ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, ഇന്നുള്ളതുപോലെ തന്നെ എനിക്ക് അന്നും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫാമിലി സപ്പോർട്ടിലുപരി മോനെ നോക്കണം, ഇന്നുള്ളതല്ല നാളെ ഒരു സമയം എന്നുള്ളത്. പക്ഷേ മോൻ്റെ കാര്യം നോക്കുമ്പോഴാണ് എന്നെ പുഷ് ചെയ്യാൻ ഏറ്റവും മോട്ടീവായിട്ടുള്ളത് അവനാണ്. പിന്നെ എൻ്റെ ഉമ്മ അത് മനസ്സിലാക്കി കൂടെ നിന്നു എന്നുള്ളതാണ്.
1: പലരും ചിലപ്പോഴേ പോകുന്നതിനെ എതിർത്ത് അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് ഡിസ്കറേജ് ആവാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യം, അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്?
0: ഞാൻ ഇപ്പോൾ ഉള്ള ഒരാളെ അല്ല, അതിന് മുന്നേ ഉണ്ടായെന്ന് വെച്ചാൽ പർദ്ദയൊക്കെ ഇട്ട് ഫുള്ളി കവേർഡായി. ഇപ്പോൾ ഞാൻ ഹെയർ കട്ടൊക്കെ ചെയ്താൽ നേരത്തെ അങ്ങനെയൊന്നുമല്ല. സ്പോർട്സ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന ഒരാൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ്സ് പറയും, വേറെ വഴിക്ക് പോകണമെന്നൊക്കെ ഉറപ്പായിട്ടും പറയും. ബട്ട് നമ്മൾ ബോൾഡായിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ അത്യാവശ്യം

0: പോകുന്ന കാര്യത്തിൽ അത്യാവശ്യം ഫോക്കസ്ഡ് ആണ്, ഇച്ചിരി റഫായിട്ടാണ് പോകുന്നത്. സോ ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കോൺഫിഡൻ്റ് ആണ്, എനിക്ക് കംഫർട്ട് ആണ്, അത് തന്നെയാണ് ഈ നെഗറ്റീവ്സ് പറയുന്നവരുടെ വാടപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളത്. സോ എൻ്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് അടഞ്ഞു കിടന്നൊരവസ്ഥയിൽ നിന്നും ഒന്ന് പുറത്ത് വന്നപ്പോഴാണ്. അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇന്ന് പറയുന്നുണ്ട്, എല്ലാവരും അല്ല മെജോറിറ്റിയും പറയുന്നുണ്ട്, അന്ന് അവൾ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്, അതിനുള്ള ആൻസേഴ്സ് ആണ് എനിക്ക് കിട്ടിയ മെഡൽസ് ആയാലും ട്രോഫീസ് ആയാലും. അവർക്കുള്ള മറുപടിയൊക്കെ ഞാൻ വാഗൊണ്ടല്ല, എൻ്റെ പ്രവൃത്തി ഉണ്ട്, എൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞു.
1: ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതായിരിക്കും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്.
0: അതെ അതെ.
1: അപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ജിമ്മിൽ തന്നെയാണ്, അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, മെഡൽ അടിച്ചു, സ്റ്റേറ്റ് ക്വാളിഫൈ ആയി. അതായത് 2021 ആ ഒരു ടൈമിൽ സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോകാനായിട്ട് സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഫാമിലിയിൽ നിന്ന് വീണ്ടും ആ പോണ്ട, അങ്ങനെ ഒരു ഇയർ വീണ്ടും പോയി. പിന്നെ 2022 ആ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ, കഴിഞ്ഞ ഇയർ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുന്നു, പക്ഷേ ഒരു വർഷം പോകുമ്പോൾ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്ക് വരുന്നത്. പിന്നെ ജിമ്മിൽ നിന്ന് തന്നെ സാറ് പറഞ്ഞു നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോവാം. നമ്മുടെ സൂതി സാറെന്ന് പറയും, കോച്ചാണ്, പുള്ളി, പുള്ളിയുടെ വൈഫ്, കുട്ടികളൊക്കെ ഉണ്ടായി, അവരൊക്കെ ഹാംബ്രസ്ലിംഗിൽ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ് ജിമ്മിൽ നിന്ന് നമ്മളൊക്കെ ഒരുമിച്ച് പോവാം, വീട്ടിലത് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനും പുഷ് ചെയ്തു, ഉമ്മയും ഉപ്പയും കൂടെ വന്നോ, കുഴപ്പമില്ല, എനിക്കൊരു സന്തോഷം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മെയിൻ റീസൺ. എന്നാലും അവർക്ക് മനസ്സിലാകുന്നു, ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈം അവർ കാണുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വയ്യായ്ക ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവർ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ എൻ്റെ ഒപ്പം വന്നു. മോനും ഞാനും ഉമ്മ ഉപ്പ ഇത്ര പേരായിട്ടാണ് പോയത്. അതിൽ മെഡൽ അടിച്ചു, നാഷണൽ ക്വാളിഫൈ ആയി. നാഷണൽ ക്വാളിഫൈ ആയപ്പോഴും നമ്മൾ ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, കുഴപ്പമില്ല, കേരള ടീമായിട്ടാണ് നാഷണലിൽ പോകുന്നത്, അപ്പോൾ കൂട്ടിന് ആൾക്കാരുണ്ട്, വരിയിടാനുണ്ട്. സ്റ്റേറ്റ് കോമ്പറ്റീഷൻ പോയപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് കമ്പനീസ് കിട്ടി. ആ സമയം വീട്ടിൽ നോക്കിയാൽ കുഴപ്പമില്ല, കാരണം ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തത് അവിടെ എത്താനല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പിന്നെ അവർ. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിൻ്റെയും തുടക്കം. പിന്നെ ഇപ്പോൾ അവർക്ക് തനിച്ച് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് അറിയാം എന്നുള്ളതുകൊണ്ട് പഴയ ഒരു പ്രശ്നമില്ല. ഈ ഇറങ്ങിയ കാര്യം എന്താണോ അത് നേടിയിട്ട് വാ എന്നാണ് പറയുന്നത്. ഉമ്മയായാലും മോനായാലും പറയും, പോയി ജയിച്ചിട്ട് വാ, മെഡലടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ തന്നു. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ആ ഫസ്റ്റ് നാഷണൽസ് പോയപ്പോൾ തന്നെ വേൾഡ് ക്വാളിഫൈ ആയി. അപ്പോൾ വേൾഡ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്താണ്, അത്യാവശ്യം എക്സ്പെൻസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ പോയി. രണ്ട് തവണ വേൾഡ് ക്വാളിഫൈ ആയി പോകാൻ പറ്റിയില്ല. ഇപ്പോൾ തേർഡ് ടൈമാണ് വേൾഡ് ക്വാളിഫൈ ആവുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഏഷ്യൻ കോമ്പറ്റീഷൻ ഇന്ത്യക്ക് അകത്ത് വെച്ചായിരുന്നു. ഇന്ത്യക്ക് അകത്താവുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവാണ്, എന്നാലും എറൗണ്ട് ഒരു 100,000 അടുപ്പിച്ചൊക്കെ എക്സ്പെൻസ് വരാം. ഇതിന് മെജോറിറ്റി സ്പോൺസേഴ്സൊക്കെ ഉണ്ടാവും, അതുപോലെ പ്രോപ്പഞ്ചാ ലീഗ് എന്ന് പറയും, ലൈക്ക് ഈ ക്രിക്കറ്റിലെ IPL പോലെ തന്നെ, അതിനും സെലക്റ്റഡ് ആയി. അതിന് സെലക്റ്റഡ് ആകുന്ന വെച്ചാൽ പ്രോ പ്ലെയേഴ്സിന് മാത്രമാണ് അതിൽ എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് എക്സ്പെൻസ് ഇല്ല. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1-2 lakh ഒരു എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു 1 month ലീവ് എടുത്തൊക്കെ പോകേണ്ട കേസാണ്, അപ്പോൾ അത് കാരണം അതും പോകാൻ പറ്റിയില്ല. ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോ ഇയറിലും അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ സ്ട്രെങ്ത് ആവുന്നുണ്ട്, കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം ട്രെയിനിങ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ്, കാരണം ആ ടൈമിലും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അത് അങ്ങനെ കളയാണ്ട് മാക്സിമം പൊട്ടൻഷ്യൽ പുഷ് ചെയ്ത് പോവുക. ഇപ്പോഴത്തെ ഒരു വെയിറ്റ് ട്രെയിൻ റൊട്ടീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻറ്റൻസ്ഡ് ആയിട്ട് കൊടുക്കണം, കാരണം വേൾഡ് കോമ്പറ്റീഷൻ ഫോക്കസ് ചെയ്യുന്ന കൊണ്ടിട്ട് പഴയതുപോലല്ല. നേരത്തെ 1 hour നമ്മൾ വർക്കൗട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ 2-3 hours അടുപ്പിച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. അതിൻ്റെ പോലെ റെസ്റ്റും ഡയറ്റും പ്രോപ്പറായിട്ട് നോക്കി പോകണം എന്നുള്ളതാണ്.
1: പഞ്ചഗുസ്തി പോലുള്ള ഇവന്റ്സിൽ ഇഞ്ചറീസിന് സാധ്യതയുണ്ടല്ലോ, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? കാരണം ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, പക്ഷെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ.
0: ഉണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഞാൻ PSC പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ്, അത്രയും ഫോക്കസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ മാൻ ടു മാൻ പുള്ളിങ് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കൈ പെയിനാണ്. എനിക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടി കൈയെടുത്ത് ടേബിളിൽ വെക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഞാൻ ഈ റാപ്പ് ചുറ്റും, എൽബോ തൊട്ട് കൈയുടെ അറ്റം വരെ റാപ്പ് ചുറ്റി മറ്റേ കൈ കൊണ്ട് കൈയെടുത്ത് ടേബിളിൽ വെച്ചെഴുതേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് അവിടെ ക്വിറ്റ് ചെയ്യായിരുന്നു, അപ്പോഴും എനിക്ക് എൻ്റെ കാര്യമില്ല. എന്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും അറ്റ് ദ എൻഡ് ഞാൻ മോനെ പറ്റിയാണ് ചിന്തിക്കുക, ഞാൻ ഇപ്പം ക്വിറ്റ് ചെയ്താൽ നാളെ അവന് സ്ട്രഗിൾ ചെയ്യും. സോ ആ ഒരു സ്റ്റേജ് വരരുത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ, ഇപ്പം അതുമായിട്ട് യൂസ്ഡ് ആയി. നോ പെയിൻ നോ ഗെയിൻ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു ടൈമിൽ എത്രത്തോളം പെയിൻ അനുഭവിച്ചു അത്രത്തോളം എനിക്കൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് തോന്നുന്നുണ്ട്.
1: ഇതിലെ ഇഞ്ചറീസ് വരുമ്പോൾ മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്?
0: ഇഞ്ചറീസ് നമുക്ക് എൽബോ പൊട്ടാം. എൽബോ പൊട്ടിപ്പോയാൽ ഇപ്പോൾ മിനിമം ഒരു വർഷം അല്ലെങ്കിൽ 1.5 years എടുക്കുക അതൊന്ന് റിക്കവറായി വരാൻ. അത്രത്തോളം ടൈം എടുക്കും, പഴയ സ്ട്രെങ്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വരാണ്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ ടേബിൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ ഗീവപ്പ് ചെയ്യുക. ബട്ട് അത് കോമ്പറ്റീഷന് ബാധിക്കാത്ത രീതിയിൽ ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടാവത്തില്ല. നമ്മളൊരു ഇൻട്രസ്റ്റിൽ ഒരു ഇഷ്ടത്തോടു കൂടി ഈ കാര്യത്തെ ഒന്ന് കാണുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ.
1: പല പ്രാവശ്യമായിട്ട് പല ഇടങ്ങളിലായിട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ചിലടത്ത് ഒരു വാശി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ

0: മെമ്മറബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് ഒന്ന് പറയാം.
1: കഴിഞ്ഞ നാഷണൽസ് ഞാൻ ശരിക്കും ട്രെയിനിന്റെ ഇടയിൽ പെട്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വെച്ചാല് ഞാൻ ആ സ്റ്റേഷനിൽ എത്താൻ ലേറ്റായി, ഓടി കയറുന്ന ടൈമിൽ തന്നെ ട്രെയിൻ എടുക്കുകയും ചെയ്യണ്ടായി. ഇത് പോയാൽ പോയി, വേറെ ചാൻസ് ഉണ്ടാവില്ല. ഞാൻ പിന്നെ അവിടെ ഒച്ച എടുത്ത് വിളിച്ചു ഒന്ന് ട്രെയിൻ ആ ചെയിൻ വലിക്ക്. അങ്ങനെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ബോഗിലുള്ള ആളാണെന്ന് തോന്നുന്നു, പുള്ളി ട്രെയിൻ വലിച്ച് നിർത്തി. അങ്ങനെയൊക്കെ ഓടി കയറേണ്ടതാണ്. പുള്ളി പറഞ്ഞു ജസ്റ്റ് നീങ്ങി ഓട്, ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പായി പോവും. എൻ്റെ മൈൻഡിൽ ഒന്നിൽ കോമ്പറ്റീഷന് പോയി ജയിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകട്ടെ, ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത് ഒരു അർത്ഥമില്ലാണ്ട് പോകരുത്. കോമ്പറ്റീഷന് പോകുന്ന ഒരു ഇത് പറയുമ്പോൾ, സ്റ്റേറ്റ് കോമ്പറ്റീഷന് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ടീം സ്പിരിറ്റ് ഇല്ലെങ്കിലും നാഷണൽസിൽ പോകുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അതിപ്പോൾ നോർമലി ഉള്ള ഒരാളായിരിക്കത്തില്ല, അവിടെ പോകുമ്പോൾ നമ്മൾ വേറൊരാളായിട്ട് മാറാം. ടേബിളിൽ കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്യും. എൻ്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൈ ഓടിയണമെങ്കിൽ ഓടിയിട്ടെ, അല്ലെങ്കിൽ നമ്മൾ ജയിക്കണം. ഈ ഒരു മൈൻഡ് ഒറ്റൊരു മൈൻഡ് ആയിരിക്കും.
0: എന്തായാലും ജയിച്ചു.
1: അതെ, നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യാൻ. സൺഡേ മാത്രമാണ് ഞാൻ റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ, ബാക്കി എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തനിച്ചാ വർക്കൗട്ട് ചെയ്യുന്നത്, ഇത്രയും ഈ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നത് അത് നമുക്ക് അവിടെ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിലും ഓടിയെന്നാലും ഓടിയിട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ജയിക്കണം. ഈ ഒറ്റ മൈൻഡിലായിരിക്കും. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒന്നിലും അങ്ങനെ ഒരു മെഡൽ പോലും കിട്ടാണ്ട് പോയിട്ടില്ല.
0: ഏതൊരു കാര്യത്തിനും റെസ്റ്റ് വേണം, ഡയറ്റ് ഓക്കെ ആവണം. അപ്പോൾ ഡയറ്റ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: അത്യാവശ്യം ഡയറ്റ് ഫോക്കസ്ഡ് ആണ്. കോമ്പറ്റീഷൻ അടുക്കുന്ന ഒരു 2 to 3 months അത്യാവശ്യം സ്ട്രിക്ട് ആയിട്ടായിരിക്കും. മാക്സിമം ഷുഗർ കട്ടായിരിക്കും, ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കട്ടായിരിക്കും. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡായിരിക്കും എടുക്കുക, ലൈക്ക് സ്വീറ്റ് പൊട്ടറ്റോ, ബ്രൗൺ റൈസ്, പിന്നെ സാലഡ്സ്, പിന്നെന്താണ് ചിക്കൻ, എഗ് വൈറ്റ്, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറ്റിൽ തന്നെ ആയിരിക്കും മാക്സിമം. പിന്നെ കുറച്ച് ചീറ്റ് മീൽസ് ഒക്കെ റെയറായിട്ട്, ഇപ്പോൾ മോർണിംഗ് കൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവന് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും, ചോക്ലേറ്റ്സ്. ഇപ്പോഴത്തെ ഞാൻ എന്തെങ്കിലും ജിഞ്ചർ ലൈമോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട്, മീൻസ് ഡയറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് ഫോക്കസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലൊരു മീനിങ്ലെസ് ആയി പോകും എന്നുള്ളതാണ്.
0: മോനുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് ഏത്?
1: എനിക്ക് ശരിക്കും അത് സൺഡേ മാത്രമേ കിട്ടാറുള്ളൂ. എനിക്കതാണ് ഏറ്റവും വലിയ വിഷമം. അവനെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ കിടന്ന് ഓടുകയാണ്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് എത്താനാണ്. ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ അവൻ 8 മണിക്ക് വാന് വരും, എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്യാനായിട്ട് ടൈം. അപ്പോൾ രാവിലെ ഷടപടയെന്നാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ട്യൂഷൻ അവൻ 6 മണിക്ക് ആക്കിയിട്ട് ഞാൻ വീണ്ടും 6 മണിക്ക് ഈവനിങ് ഷിഫ്റ്റ് ഞാൻ കയറും. 9 മണി വരെ മോൻ അവിടെ ഇരുന്ന് പഠിക്കും, ഞാനും ഡ്യൂട്ടി ടൈം 9 മണി വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അവനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. 2:30 ആവും വീടെത്തുമ്പോൾ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വരെ അവൻ്റെ റൊട്ടീൻ അങ്ങനെയാണ്. സാറ്റർഡേസ് ആകുമ്പോഴും എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ഇതുപോലെ തന്നെയാണ്. സൺഡേ ഒരു ദിവസം കിട്ടും, അത്യാവശ്യം ഇച്ചിരി നേരം കിടന്നുറങ്ങും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ജോലികളൊക്കെ മാക്സിമം എല്ലാം വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ സൺഡേ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഈവനിങ് വരെ അത്യാവശ്യം തിരക്കായിരിക്കും. പിന്നെ ഈവനിങ് ഞാനും മോനും ജസ്റ്റ് ഒന്ന് പുറത്തു പോകും ബീച്ചിൽ. അവന് പറയും പാർക്കിൽ പോവാം, അവിടെ പാർക്കിൽ കൊണ്ടുപോകാം. ഓക്കെ, ബീച്ചിൽ പോകണമെന്ന് പറയും. അങ്ങനെ അവനവിടെ പറയുന്നു അതുപോലെ, ജസ്റ്റ് അവനായിട്ടൊന്ന് കൈപിടിച്ചാൽ ബീച്ചിലൂടെ നടക്കാം, കുറേ കാര്യങ്ങളൊക്കെ പറയും. സൺഡേസ് ആണ് അവനിങ്ങനെ ഷെയർ ചെയ്യുന്നത് സ്കൂളിലെ കാര്യങ്ങൾ. എനിക്ക് ശരിക്കും വിഷമമുണ്ട്, കാരണം അവന് പറയുന്നതെന്ന് വെച്ചാൽ ഉമ്മ കുറച്ച് ദിവസം ലീവ് എടുക്ക്, നമുക്ക് കുറച്ച് ദിവസം ഇരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസിൽ കയറപ്പോൾ ഒരുപാട് ലീവ് കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് കുറേ സംസാരിക്കാം, കളിക്കാം എന്നൊക്കെ പറയും. അവനും വിഷമമുണ്ട്, പക്ഷെ അറ്റ് എ ടൈം അവന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഞാൻ ഈ കിടന്ന് റെസ്റ്റില്ലാണ്ട് ഓടുന്നത് ജോബ് കിട്ടാനാണ്. കുഞ്ഞാണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എനിക്കിപ്പോഴും ഒരുപാട് വിഷമമുള്ള കാര്യം അതാണ് മോൻ്റെ കാര്യം.
0: ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്?
1: ഇപ്പം ഈ ഒരു ഫീൽഡ് എന്നുള്ളതല്ല, നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് വരുവാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ഉറപ്പായിട്ടും, എന്നിട്ട് അതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരിക. ഗിവപ്പ് ചെയ്യരുത് ഒരിക്കലും. സ്വന്തം കഴിവ് എന്താണോ അതിൻ്റെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്ത് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ നോക്കണം. ഇപ്പോഴത്തെ കാലത്ത് ജോബില്ലാണ്ടൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ലൈഫിൽ ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ കരഞ്ഞ് വിഷമിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കും, അങ്ങനെ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ആ സമയം മതി നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട്. ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്, എസ്പെഷ്യലി ലൈഫിൽ ഇൻസിഡൻസ് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരോടാണ് പറയാനുള്ളത്. അവർ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. അത് ഇരുന്ന് സമയം കളയുന്തോറും അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്ക് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ആയിരിക്കും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് നമ്മൾ തന്നെ ആയിരിക്കും മേ ബി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത്, യൂണിവേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മൾ ഇത്രത്തോളം സിൻസിയറായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ്.
0: ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഒപ്പം തന്നെ ഇനി പറഞ്ഞു പോലീസിലൊരു ജോലി കിട്ടുക, യൂണിഫോം ഇടുന്ന ഒരു ജോലി കിട്ടാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന്
1: ഉറപ്പായിട്ടും. അതെ,
0: അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതുപോലെ സ്ട്രോങ് ആൻഡ് ബോൾഡ് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.
2: ദേശീയ പഞ്ചഗുസ്തി താരം ബുഷ്ര ബീവിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 12 മണി.
1: നേർവഴി.

0: ഇന്ന് നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. ഇപ്പൊ ഈ കാലഘട്ടത്തില് ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: ഇപ്പൊ സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ ആണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻവി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻവിഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻവിഡി സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻവി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതില് നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലേ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
2: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണ് ഉള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കാഴ്ചയില്ലാത്ത ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട് TTS എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: സാർ, അത് ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ച്?
2: ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് M എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ M ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേ

0: ിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിന് ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പോൾ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരുമെന്ന് കരുതാം അല്ലേ?
0: ലാംഗ്വേജിന്റെ
1: ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പോ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
0: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
0: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്. പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പൊ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണില് കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാൽ ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഒടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പൊ എല്ലായിട്ട് ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോൾ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതും വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യത കുറവ്, വെബ്സൈറ്റിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AI അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെയേറെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷെ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കവാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പൊ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ഇൻസ്ട്രുമെന്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതി ഉള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ്. അങ്ങനെയൊരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിനുവേണ്ടി എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ആകാശവാണി. ഇപ്പോൾ രേഷ്മ എസ് രാജ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബേബി ചെമ്മോത്. ആദ്യം ഓണമായി ഓണമായി തിരുമധുരം എന്ന് തുടങ്ങുന്ന ഗാനം. രചന സുതീഷ്ണ ബി കെ.

രേഷ്മ എസ് രാജ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന സുതീഷ്ണ ബി കെ, വിനു ശ്രീലകം എന്നിവർ. സംഗീതം ബേബി ചെമ്മോത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കഴിഞ്ഞ വർഷം May 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
1: തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു.
3: ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്.
1: വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. IT സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾ, അക്കാദമിക് ബ്ലോക്കുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് സബ്സോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഝാർഖണ്ഡിൽ പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. BTech വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 3-ാം വർഷ BTech വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 24 ലക്ഷം രൂപ കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും

0: തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമുള്ള 3 പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രതിരോധശേഷിയും നവീകരണവും സഹകരണവും സുസ്ഥിരതയും കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂരിൽ ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ഇല്ലംനിറ. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ നടന്നത്. ഈ വർഷത്തെ ആദ്യ കൊയ്ത്തിലെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യകർമ്മത്തിനായുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ ഇന്നലെ നേരത്തെ എത്തിയിരുന്നു. പാരമ്പര്യാവകാശികളായ അഴിക്കൽ മനയം കുടുംബാംഗങ്ങളാണ് ഇന്നലെ രാവിലെ കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പൂജിച്ച ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലംനിറ പ്രമാണിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്.
0: കേരള PSC പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSC നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററികാര്യ വകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ വസ്തുത കണ്ടെത്തുക ഏറെ വെല്ലുവിളി നേരിടുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി പറഞ്ഞു. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ വെയിൽസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നാളെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി, നില സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കുള്ള മാതൃകയായും സുരക്ഷയുടെ ഉദാഹരണമായും ഈ സംവിധാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ

0: വകുപ്പ് അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി MGO സംസാരിക്കുന്നു.
3: പ്രായഭേദമന്യേ ആളുകളെ ബാധിക്കുന്ന ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് അലർജി. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനമായ പ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അപകടകരമല്ലാത്ത ചില വസ്തുക്കളെ ശത്രുവായി തെറ്റിദ്ധരിച്ച് അവയ്ക്കെതിരെ നടത്തുന്ന പ്രതികരണമാണ് അലർജി എന്ന് പറയാം. സാധാരണയായി ദോഷം ചെയ്യാത്ത പൊടി, പൂമ്പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെള്ള്, പൂപ്പൽ, മൃഗങ്ങളുടെ രോമം തുടങ്ങിയ വസ്തുക്കളെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം അപകടകാരികളായി തെറ്റിദ്ധരിച്ച് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. പാരമ്പര്യമായും അലർജി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പാരിസ്ഥിതിക ഘടകങ്ങളും ശക്തമായി സ്വാധീനിക്കുന്നവ തന്നെയാണ്. അലർജി രണ്ട് ഘട്ടങ്ങളിലായാണ് ഉണ്ടാകുന്നത്. ആദ്യഘട്ടം സെൻസിറ്റൈസേഷൻ അഥവാ തയ്യാറെടുപ്പ്. ആദ്യമായി അലർജൻ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരം IgE വിഭാഗത്തിൽ പെടുന്ന ആന്റിബോഡികൾ നിർമ്മിച്ച് ചിലയിനം കോശങ്ങളുമായി അവയെ ചേർത്ത് അമിത പ്രതികരണത്തിന് ശരീരത്തെ തയ്യാറെടുപ്പിക്കുന്ന ഘട്ടമാണിത്. രണ്ടാം ഘട്ടം റീ എക്സ്പോഷർ. അതേ അലർജൻ വീണ്ടും ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാസ്റ്റ് സെല്ലുകളിൽ നിന്ന് ഹിസ്റ്റമിൻ, ല്യൂക്കോട്രൈൻ മുതലായ രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുന്നു. ഇതിന്റെ ഫലമായി തുമ്മൽ, ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. കണ്ണ്, ചെവി, മൂക്ക് എന്നിവയെ ബാധിക്കുന്ന പ്രധാന അലർജി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. കണ്ണിനു പുറമേയുള്ള ശ്ലേഷ്മസ്തരമായ കൺജങ്ക്റ്റിവയിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കമാണ് കണ്ണിലെ അലർജിയുടെ മുഖ്യ കാരണം. സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, ജയന്റ് പാപ്പുലറി കൺജങ്ക്റ്റിവൈറ്റിസ് മുതലായവയാണ് കണ്ണിലെ പ്രധാന അലർജി രോഗങ്ങൾ. കണ്ണിലെ ഏറ്റവും സാധാരണമായ അലർജി രോഗമാണ് സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. പൂക്കളിൽ നിന്നുള്ള പൂമ്പൊടി കൂടുതലുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കണ്ണുകളിൽ കടുത്ത ചൊറിച്ചിൽ, കണ്ണിലെ ചുവപ്പ്, കണ്ണുനീർ വരൽ, കണ്ണു നീര് വെക്കൽ, വെളിച്ചത്തിൽ നോക്കാൻ ബുദ്ധിമുട്ട് മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വർഷം മുഴുവൻ കാണപ്പെടുന്ന അലർജിയാണ് പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. വീട്ടിലെ പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചുള്ള, മൃഗങ്ങളുടെ രോമം മുതലായവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. ലക്ഷണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൺജങ്ക്റ്റിവൈറ്റിസിനേക്കാൾ കുറവായിരിക്കും. വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് അടുത്തതായുള്ളത്. ഇത് വസന്തകാലത്തും വേനൽക്കാലത്തും സാധാരണയായി കാണപ്പെടുന്നു. കുട്ടികളെയും കൗമാരക്കാരെയും കൂടുതലായി ബാധിക്കുന്ന ഒരു അലർജി രോഗമാണിത്. കണ്ണിലെ അസഹ്യമായ ചൊറിച്ചിൽ, കട്ടിയുള്ള നൂൽ പോലുള്ള സ്രാവം, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള പ്രയാസം, കണ്ണിമ വെട്ടൽ മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൺജങ്ക്റ്റിവയെ മാത്രമല്ല കണ്ണിന്റെ കൃഷ്ണഭാഗത്തെയും ഇത് ബാധിക്കുന്നു. ആവർത്തിച്ചു വരുന്ന ദീർഘകാലം നിലനിൽക്കുന്ന ഗുരുതരമായ ഒരു അലർജി രോഗമാണിത്. അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ഈ ശ്രേണിയിൽ വരുന്ന അടുത്ത രോഗം. പേരുപോലെ തന്നെ അലർജി ഉണ്ടാകാൻ പാരമ്പര്യമായി പ്രവണതയുള്ളവരിലാണ് ഇത് കാണപ്പെടുന്നത്. പ്രധാനമായും യുവാക്കളിലും മുതിർന്നവരിലും കാണപ്പെടുന്നു. കണ്ണില് ശക്തമായ ചൊറിച്ചിൽ, കണ്ണ് ചുവക്കൽ, കണ്ണുനീർ വാർക്കൽ, കണ്ണിമകളുടെ വീക്കവും കട്ടിയാകലും, വെളിച്ചം സഹിക്കാൻ പറ്റായിക മുതലായവയാണ് ഈ അലർജി രോഗത്തിന്റെ ലക്ഷണം. കണ്ണിന്റെ കൃഷ്ണഭാഗത്ത് വ്രണമുണ്ടാവൽ, കൃഷ്ണഭാഗത്ത് പാടുകൾ വരൽ, കാഴ്ച മങ്ങൽ, തിമിരം, ദീർഘകാലമായ സ്റ്റീറോയിഡ് ഉപയോഗം മൂലമോ രോഗാവസ്ഥ മൂലമോ കാഴ്ച മങ്ങൽ മുതലായവയാണ് ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന സങ്കീർണതകൾ. കോണ്ടാക്ട് ലെൻസ് ദീർഘകാലമായി കാണപ്പെടുന്ന ഒരു അലർജി രോഗമാണ് ജയന്റ് പാപ്പുലറി കൺജങ്ക്റ്റിവൈറ്റിസ്. കോണ്ടാക്ട് ലെൻസ് ധരിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണിലെ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് കട്ടിയുള്ള സ്രാവം വരൽ, ലെൻസ് ഇടയ്ക്കിടെ തെന്നി മാറിപ്പോകൽ

0: മുതലായവയാണ് ഇതിന്റെ ലക്ഷണം. ഇപ്രകാരമുള്ള അലർജി രോഗങ്ങൾ കണ്ണിൽ ബാധിച്ചവർ നേത്രരോഗ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രമേ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാവൂ. വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, എറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് പോലുള്ള രോഗികൾക്ക് സ്ഥിരമായ നേത്ര പരിശോധന ആവശ്യമാണ്. കണ്ണുകളെ ബാധിക്കുന്ന അലർജി രോഗങ്ങൾ വളരെ സാധാരണമാണെങ്കിലും ചില രോഗങ്ങൾ കാഴ്ചയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ളതാകിയാൽ നേരത്തെയുള്ള രോഗനിർണയം, അലർജൻ ഒഴിവാക്കൽ, ശരിയായ ചികിത്സ, സ്ഥിരമായ ഫോളോ അപ്പ് എന്നിവ അത്യാവശ്യമാണ്. അടുത്തതായി സംസാരിക്കുന്നത് ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജി രോഗങ്ങളെ പറ്റിയാണ്. ആദ്യമായി അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് എന്നത് മൂക്കിന്റെ അകത്തെ ശ്ലേഷ്മ സ്തരത്തിന് അലർജനുകളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന പ്രതികരണമാണ്. അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കൾ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനോട് പ്രതികരിച്ച് ഹിസ്റ്റമിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളെ പുറത്തുവിടുകയും തൽഫലമായി തുടർച്ചയായ തുമ്മൽ, മൂക്കിൽ ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടയിലേക്ക് കഫം വരൽ, മണം അറിയാനുള്ള കഴിവ് കുറയൽ, മൂക്കിന് പുറമെ കറുത്ത പാട്, കണ്ണിന് താഴെ കറുത്ത പാട് എന്നിവ കാണപ്പെടുന്നു. അലർജിക് റൈനൈറ്റിസ് വർഷത്തിലെ ഏതെങ്കിലും ഒരു സീസണിലോ, സീസണൽ അലർജിക് റൈനൈറ്റിസ്, അല്ലെങ്കിൽ വർഷം മുഴുവനുമോ പെരിനിയൽ അലർജിക് റൈനൈറ്റിസ് എന്നിങ്ങനെ കാണപ്പെടാം. അടുത്തതായി വരുന്ന രോഗമാണ് അലർജിക് റൈനോസൈനസൈറ്റിസ്. അലർജി മൂലം മൂക്കിലെയും പാരാനേസൽ സൈനസുകളിലെയും ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന വീക്കവും മറ്റുമാണ് ഇതിൽ വരുന്ന ലക്ഷണങ്ങൾ. തുടർച്ചയായ തുമ്മൽ, വെള്ളം പോലുള്ള മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, മൂക്കിലും കണ്ണിലും ചൊറിച്ചിൽ, നെറ്റിയിലോ കവിളിലോ ഭാരവും വേദനയും, തലവേദന, മണം അറിയാനുള്ള കഴിവ് കുറയൽ, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അഥവാ തൊണ്ടയിലേക്കുള്ള കഫം ഇറങ്ങൽ, രാത്രിയുള്ള ചുമ മുതലായവയാണ് ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ. അലർജി മൂലം അടുത്തതായി വരുന്ന രോഗമാണ് നേസൽ പോളിപ്പുകൾ. ദീർഘകാലമായി നിൽക്കുന്ന അലർജിയും നീർവീഴ്ചയും മൂക്കിന്റെയും പാരാനേസൽ സൈനസുകളുടെയും ശ്ലേഷ്മസ്തരം വീർത്ത് പുറത്തേക്ക് തൂങ്ങി വരുന്ന ഒരു അവസ്ഥയാണിത്. തുടർച്ചയായുള്ള മൂക്കടപ്പ്, മണം അറിയാനുള്ള കഴിവ് കുറയൽ അല്ലെങ്കിൽ നഷ്ടപ്പെടൽ, വായിലൂടെയുള്ള ശ്വസനം, മൂക്കൊലിപ്പ്, തൊണ്ടയിലേക്കുള്ള കഫസ്രവം, തുമ്മൽ, തലവേദന, മുഖത്തിന് ഭാരം, ഉറക്കക്കുറവ്, കൂർക്കം വലി മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ അഥവാ യൂസ്റ്റേഷ്യൻ നാളിക്കുണ്ടാകുന്ന പ്രവർത്തന വൈകല്യമാണ് അലർജി മൂലം വരാവുന്ന അടുത്ത രോഗം. മധ്യകർണത്തെയും നാസോഫാരിങ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു നാളിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അത് ശരിയായി തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാതിരുന്നാൽ വരുന്ന വൈകല്യമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് പ്രവർത്തന വൈകല്യം. അലർജിക് റൈനൈറ്റിസ്, ക്രോണിക് റൈനോസൈനസൈറ്റിസ്, നേസൽ പോളിപ്പ് എന്നിവ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ വീക്കമല്ലെങ്കിൽ തടസ്സമുണ്ടാക്കുന്നു. ചെവി അടഞ്ഞിരിക്കുന്നത് പോലെയുള്ള തോന്നൽ, കേൾവിക്കുറവ്, ചെവിയിൽ ശബ്ദം, ചെവി വേദന, സ്വന്തം ശബ്ദം കൂടുതലായി കേൾക്കൽ, വിഴുങ്ങുമ്പോഴോ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴോ ചെവിയിൽ ക്ലിക്ക് ശബ്ദം കേൾക്കുക മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. തൊണ്ടയിലെ അലർജിയാണ് അടുത്തതായി വരുന്നത്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കം മൂലം തൊണ്ടയിലെ അഥവാ ഫാരിങ്സിലെ ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് അലർജിക് ഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ തൊണ്ടയിലേക്കുള്ള കഫസ്രവം എന്നിവയുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. തൊണ്ടയിൽ ചൊറിച്ചിൽ, തൊണ്ട വരേണ്ടതായി തോന്നുക, ചെറുതായുള്ള തൊണ്ടവേദന, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലുള്ള തോന്നൽ, ഇടയ്ക്കിടെയുള്ള ചുമ, പ്രത്യേകിച്ച് രാത്രി സമയത്ത് തൊണ്ട ശുദ്ധിയാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. മൂക്കടപ്പ്, തുമ്മൽ, കണ്ണിലെ ചൊറിച്ചിൽ മുതലായ അലർജി ലക്ഷണങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാകും. അലർജിക് ലാരിഞ്ചൈറ്റിസ് ആണ് അലർജി മൂലം വരാവുന്ന അടുത്ത രോഗം. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കം മൂലം ശബ്ദപേടകത്തിന്റെ ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് അലർജിക് ലാരിഞ്ചൈറ്റിസ്. ശബ്ദം പെട്ടെന്ന് മാറുക, ശബ്ദ പാരുഷ്യം, തൊണ്ടയിൽ ചൊറിച്ചിൽ, തൊണ്ട വൃത്തിയാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം, വരണ്ട ചുമ, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലുള്ള തോന്നൽ, സംസാരിക്കുമ്പോൾ വേഗം ശബ്ദം ക്ഷീണിക്കുക മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അലർജി രോഗമുള്ള ആളുകൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുക എന്നതാണ് അതിൽ പരമപ്രധാനം. ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെളിനെ നിയന്ത്രിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. കിടക്കവിരികൾ, തലയിണകളുടെ കവർ, പുതപ്പ് എന്നിവ നിർബന്ധമായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകേണ്ടതാണ്. ശുചിത്വ പാലനം, ആരോഗ്യകരമായ ജീവിതശൈലി, വൈദ്യനിർദ്ദേശാനുസരണമുള്ള ചികിത്സ എന്നീ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ അലർജിയുടെ ഉപദ്രവങ്ങൾ കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും.
1: കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്കി

0: വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി എം ജിയോ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് എഫ് സി ആർ എ ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു.
2: സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ, ഉപസംവിധാനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു. കർണാടക പബ്ലിക് സർവീസ്

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KV ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണനമേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
1: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90 റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. 994 കോടിയുടെ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100 റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെഡി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ, ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 120 റൺസ് എന്ന നിലയിൽ. 298 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ SSV ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും KL രാഹുൽ, ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ID കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് US കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ട് വച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി US പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5 പതിപ്പ് അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 500 പ്രദർശകരും 240 കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി
2: ആവണിപ്പൊന്നു ഞാൻ.

മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്ന് ആവണി പൊന്നുഞ്ഞാലി. ഒപ്പം ജയാസിയാർ.

0: ഒരു വ്യക്തിയുടെ കഴിവുകളും കഠിനാധ്വാനവും സമയവും ഭാഗ്യവുമെല്ലാം ചേരുമ്പോഴാണ് വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നത്. അത്തരം ചില വിജയങ്ങൾ മറ്റുള്ളവർക്ക് വിജയ വഴികളിലേക്കുള്ള ഇന്ധനവും പ്രചോദനവുമാണ്. ജീവിത വിജയം യാദൃശ്ചികമായി ലഭിക്കുന്ന ഒന്നല്ല, അതിന് ലക്ഷ്യബോധത്തോടെ നിരന്തരമായ പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ വലിയ വിജയത്തിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലി അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രവണ സുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ രസിപ്പിക്കുന്ന ദൈവീകമായ കലയാണ് സംഗീതം. ഇത്തവണത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം ആകാശവാണി.
0: മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖങ്ങളെയും സംഘർഷങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കുമല്ലോ. മനസ്സിന് സന്തോഷവും ശാന്തിയും നൽകുന്ന ശബ്ദങ്ങളുടെയും ലയത്തിന്റെയും മനോഹരമായ ആവിഷ്കാരം അതാണല്ലോ സംഗീതം. ഈ പുരസ്കാര തിളക്കത്തിൽ എന്താണ് ആകാശവാണി ശ്രോതാക്കളോട് ആദ്യമായി പറയാനുള്ളത്?
1: എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പങ്കുവയ്ക്കുകയാണ് ആകാശവാണിയോടൊപ്പം. ശരിക്കും പറഞ്ഞാൽ ആകാശവാണി ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല കേട്ടോ. ജനിച്ചപ്പം ഒരു അന്നും ഇന്നും എന്നും ആകാശവാണി ഒരിക്കലും ഇണപിരിയാത്ത ഒരു സുഹൃത്താണ്, നമ്മുടെ ജീവശ്വാസമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആകാശവാണിയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയുക അല്ലേ?
0: എന്തായാലും ഞങ്ങൾക്കും ഏറെ സന്തോഷം പുരസ്കാര തിളക്കത്തിന്റെ ഈ സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി.
1: അതാണ് ഭാഗ്യം, അതിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
0: അതെ, ഇപ്പൊ എല്ലാവരുടെയും ചുണ്ടിലുള്ള പാട്ടാണ് AR MLA അങ്ങുവാനക്കോണില് എന്ന് തുടങ്ങുന്ന ദീപു നയനാൻ തോമസിന്റെ ഈണത്തിൽ പിറന്ന ഗാനം.
1: അതെ,
0: മനു മഞ്ജിത്താണ് ഇതിന്റെ വരികൾ എഴുതിയത്.
1: അതെ അതെ.
0: ഈ ഗാനം കേൾക്കാതെ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് പോവില്ലല്ലോ.
1: അതെ അതെ.
0: എന്നാ നമുക്കൊന്ന് പാടിയാലോ?
1: ആയിക്കോട്ടെ,
0: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഈ ഒരു ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഏറ്റുപാടിയിട്ടുണ്ട്. ഇതിന്റെ ചിത്രീകരണമായാലും വരികളായാലും സംഗീതം ആയാലും ഒക്കെ അത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട് നമ്മളേവരെയും. ഇതിന്റെ റെക്കോർഡിംഗ് ഓർമ്മകൾ പങ്കുവയ്ക്കാമോ?
1: 2024 മാർച്ചിൽ തന്നെയായിരുന്നു റെക്കോർഡിംഗ്. എനിക്ക് ആദ്യം പാട്ട് അയച്ചു തന്നു, ഞാനിത് കാണാപ്പാടും കേട്ടു പഠിച്ചു, എല്ലാം അങ്ങനെയാണ്. ദീപു സാർ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ എറണാകുളത്തെ NHQ എന്നുള്ള സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. അപ്പൊ സാറാണ് പറഞ്ഞു തന്നത് എന്റെ സിറ്റുവേഷനൊക്കെ. ഒരു മുത്തശ്ശി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആണ്. അപ്പൊ ആ രീതിയിൽ പാടണം. ഒരു താരാട്ടുമുണ്ട്, പിന്നെ മോട്ടിവേഷനും ഉണ്ട്. അടുത്ത വരി മോട്ടിവേഷൻ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ട് പാടണം. താരാട്ടിന്റെ വരിയാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പാടണം. അപ്പൊ വോയിസ് മോഡുലേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോ തന്നെ ദീപു സാറും ജിതിൻ സാറും മനു മഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞു ഒരു അവാർഡ് മണക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കേട്ടവരെല്ലാവരും പറഞ്ഞു കേട്ടോ, അതാണ് അച്ഛനും അമ്മയും എല്ലാവരും.
0: ഈ പാട്ട് വേറൊരു വ്യക്തിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകില്ല, അതുപോലെയാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. ഈ ശബ്ദവും ഈ പാട്ടും തമ്മിൽ അത്രമാത്രം താതാത്മ്യം
1: പ്രാപിച്ചിരിക്കുന്നു.
0: സംഗീതത്തിന്റെ ലോകത്തേക്ക് വന്നിട്ട് ഒരുപാട് നാളായി,
1: 10-39 വർഷമായി.
0: 1997 സംസ്ഥാന കലോത്സവം, അതിലാണ് രംഗപ്രവേശം ചെയ്തത് അല്ലെ? സംഗീതത്തിന്റെ ലോകത്തിലേക്ക്
1: 1.5 വയസ്സിൽ പാടുമായിരുന്നു. അതിനുശേഷം 5.5 വയസ്സിൽ വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീ ക്ഷേത്രത്തിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം അരങ്ങേറ്റം കുറിച്ചത്.
0: അന്നത്തെ കലോത്സവത്തിൽ 1st സമ്മാനം ലഭിക്കണ്ടായി
1: അല്ലേ?
0: അന്നാണ് ഗായത്രി വീണയെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അന്ന് സമ്മാനമായിട്ട്
1: കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി.
0: അതെ,
1: അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നെ. ഇപ്പൊ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. ഇതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 15 വയസ്സിൽ എന്റെ കോബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്നാണ് പേര്, ഒരു കളിവീണ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച്. അതിൽ ഒരു കമ്പി ഉപയോഗിച്ച് സ്പൂൺ കൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് ആണ് സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് ഈ ഗായത്രി വീണയിലേക്ക് വരുന്നത്.
0: ശരിക്കും ഇത് ചിത്രവീണ പോലെ തന്നെയാണോ അത് വായിക്കുന്നത്? എങ്ങനെയാണ്?
1: ആ, വലത്തേ കൈയിൽ നെയിൽ ക്യാപ്പ് ധരിക്കുക, ഇടത്തേ കൈയിൽ ബാക്ക് ലൈറ്റ് റോഡ് ഉണ്ട്, അതുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടാണ് വായിക്കുന്നത്.

0: താല്പര്യം കാണിച്ച് കണ്ടിട്ടുണ്ട്. മൃദംഗം വായിക്കാൻ അറിയാം,
1: ഒരുപാട് പഠിച്ചിട്ടില്ല, ചുമ്മാ ചെറുതായിട്ട്
0: ഇൻസ്ട്രുമെന്റ്സ് ധാരാളം വായിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സംഗീതത്തോടൊപ്പം തന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് പിന്നെ അഭ്യസിച്ചിട്ടുള്ളത്?
1: ഗായത്രി വേണയ്ക്ക് 6.5 മണിക്കൂർ വേൾഡ് റെക്കോർഡ് ലഭിച്ചു 2017, ഡോക്ടറേറ്റ് ലഭിച്ചു. അതുകൂടാതെ ഇപ്പൊ മൃദംഗം, കീബോർഡ്, തകിൽ, തബല, ഗഡം, ഗിഞ്ചറ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് കസു,
0: കസു അതെ,
1: അതും വായിക്കുന്നുണ്ട്.
0: എന്തായാലും പൂർണ്ണമായും സംഗീതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: അതെ,
0: ഞങ്ങൾക്കറിയാം ജനനം വിജയദശമി ദിവസമാണ്.
1: അതെ അതെ,
0: സരസ്വതി ദേവിയുടെ പേരിട്ടത് അതുകൊണ്ടാണോ?
1: അതുകൊണ്ടാണ്. അച്ഛന്റെ അമ്മ സരോജനി അമ്മ ആണ്, എന്റെ അമ്മൂമ്മയാണ് വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്.
0: സംഗീത രംഗത്ത് അടിസ്ഥാനം നൽകിയ ഗുരുക്കന്മാരുണ്ടാകുമല്ലോ. അപ്പൊ എന്നു മുതലാണ് സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു തുടങ്ങിയത്? ആരുടെ കീഴിലായിരുന്നു?
1: 7 വയസ്സിൽ ഗുരുമുഖത്തു നിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങി. ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്പലപ്പുഴ തുളസി ടീച്ചർ, വൈക്കം സുമംഗല ടീച്ചർ, പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുവൈറ്റിലുണ്ട്. ഞങ്ങൾ അന്നുകൂടെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു കുവൈറ്റിൽ വെച്ച്. അതിനുശേഷം മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ശ്രീ മാവേലിക്കര പി സുബ്രഹ്മണ്യ സാറിന്റെ കീഴിലായിരുന്നു, അവരിപ്പോഴില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന്റെ കീഴിലാണ്
0: പഠിക്കുന്നത്. എപ്പോഴാണ് ഈ സംഗീതം അഭ്യസിക്കാനായിട്ടുള്ള സമയം?
1: സമയം ഓഫ് സീസണിലാണെങ്കിലും ഇപ്പം ഒരു രാവിലെ അല്ലെങ്കിൽ 11 മണിക്കോ അല്ലെ വൈകിട്ടാണെങ്കിലും ചെയ്യും കേട്ടോ. പ്രത്യേക സമയമില്ല, വൈകിട്ട് ചെയ്യും. വൈക്കത്ത് ഇപ്പൊ ഒരു സുരേഷ് പൈ സാറൊക്കെ ഉണ്ട് മൃദംഗമായിട്ട്, പിന്നെ ജയമോഹൻ ചേട്ടൻ, തൃപ്പൂണിത്തുറ നീലാണ്ടൻ സാർ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വരും. എല്ലാരും കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകം സുഖമായിട്ട്.
0: ദിവസവും പ്രാക്ടീസ് നടക്കാറുണ്ടോ?
1: ദിവസവും നടക്കാറില്ല, പറ്റുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ.
0: ദിവസേന നമുക്ക് സാധകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തിന്റെ ക്വാളിറ്റി അല്ലേ
1: നന്നായിട്ടും ക്വാളിറ്റി ഉണ്ടാകും, ഒന്നുകൂടെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും.
0: അതുപോലെ ശബ്ദക്രമീകരണം,
1: വോയിസ് കൾച്ചറിങ് അത് തന്നെ. പണ്ട് മുതലേ അച്ഛൻ പരിശീലിപ്പിച്ചു, ഓപ്പണായിട്ട് പാടേണ്ടതായിട്ട് ഓപ്പണായിട്ട് പാടണം, ഒതുക്കേണ്ട എടുത്ത് ഒതുക്കുക. അച്ഛനും ദാസേട്ടനുമാണ് എന്റെ റോൾ മോഡൽ, അച്ഛനും അമ്മയും.
0: അപ്പൊ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ്?
1: അതെ അതെ
0: അല്ലേ.
1: അതെ, അതിനുശേഷമാണ് ദാസേട്ടൻ, അച്ഛന്റെ അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്, സരോജിനി അമ്മ.
0: കർണാടക സംഗീത രംഗത്ത് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആദ്യ താളവർണ്ണവും അടതാളവർണ്ണങ്ങളൊക്കെയാണ്. പലപ്പോഴും ഓൺലൈനായാണല്ലോ കുട്ടികൾ സംഗീതം അഭ്യസിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിന് നല്ല വ്യത്യാസമല്ലേ?
1: ആ അത് വരും, ശരിയാ. ചിലപ്പോ ക്ലാരിറ്റി കുറവൊക്കെ വരും അല്ലെ, എന്തെങ്കിലും റേഞ്ചിന്റെ പ്രോബ്ലം വരുമ്പോ. എന്നാലും കുഴപ്പമില്ല, സാഹചര്യങ്ങൾ അനുസരിച്ചാണല്ലോ ഇപ്പം മാറുന്നത്. ഗുരുമുഖ വിദ്യ, അതെ, അതിന് പ്രത്യേകത ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ.
0: കർണാടക സംഗീത പഠനം, ലളിത സംഗീതം, ചലച്ചിത്ര പിന്നണി രംഗത്തും എല്ലാം ഉണ്ട്. ഈ മൂന്നും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് മ്യൂസിക് കമ്പോസിഷൻസ് ഒക്കെ ഉണ്ട്. ശാസ്ത്രീയമായിട്ട് കർണാടക സംഗീതം അഭ്യസിച്ച ഒരു വ്യക്തിക്ക് പിന്നണി ഗാന രംഗത്ത് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടോ?
1: ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നതിനേക്കാൾ മനോധർമ്മമായിട്ട് ഇംപ്രൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവർക്ക് രാഗത്തെ കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാകും, പിന്നെ നൊട്ടേഷൻ അറിയാൻ പറ്റും. ഒരു പാട്ടിന്റെ സ്വരം ഇന്നതാണ് ഇന്നതാണെന്ന് അറിയുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ മനോഹരമായിട്ട് പാടാൻ സാധിക്കും. അതാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചാനുള്ള ഗുണം. അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമേ പാടാൻ സാധിക്കുള്ളൂ, അതിന് കൂടുതൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല.
0: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശബ്ദം സംരക്ഷിക്കാനായിട്ട് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കും, അങ്ങനെ എന്തെങ്കിലും ചിട്ടകളൊക്കെ
1: ഉണ്ട്. തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് കഴിക്കത്തില്ല, മാതള നാരങ്ങയൊന്നും പറ്റൂല.
0: എന്നാലും ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ തോന്നില്ലേ?
1: ഇല്ല, കഴിക്കാൻ തോന്നുമ്പോ ഞാൻ എന്ത് ചെയ്യും, തണുപ്പ് മാറ്റിയിട്ട് കഴിക്കും.
0: ശബ്ദം ശരിക്കും സംരക്ഷിക്കുന്നുണ്ട്.
1: അതെ അതെ. പിന്നെ നമ്മള് ഈ ഗാനമേള പരിപാടി ഗസ്റ്റ് ആയിട്ട് പോകുക എന്ന് വിചാരിച്ചു, നമ്മള് പാടിക്കഴിഞ്ഞ് വേറെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുക, അപ്പൊ കൊട്ടിനെയും മേളത്തിനിടയ്ക്കും അവര് സംസാരിക്കാൻ വരും. നമ്മൾ സംസാരിക്കരുത്, അതിനെക്കാട്ടി ഒച്ചയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് വോയിസ് സ്ട്രെയിൻ ആവും, പിന്നെ നമുക്ക് അടുത്ത പാട്ട് പാടാൻ പറ്റാണ്ട് വരും. ഞാൻ മിണ്ടൂല.
0: അപ്പൊ തയ്യാറെടുപ്പുകളാണ് ശരിക്കും എടുക്കാറുള്ളത്? ഒരു പാട്ട് പാടാനായിട്ട് ഒരു പിന്നണി ഗാനം പാടാൻ പോവുകയാണ്, റെക്കോർഡിങ്ങിന്റെ മുൻപായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്?
1: ഒരു ദിവസം എടുക്കും കേട്ടോ പാട്ട് പഠിക്കാൻ. പാട്ട് അവരയച്ചു തരുമ്പോ എനിക്ക് ചെറിയ പെൻഡ്രൈവ് ഉണ്ട്, ടേപ്പ് റെക്കോർഡർ പോലെ തന്നെ, അതിലേക്ക് റെക്കോർഡ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ഓരോ വരികൾ, രാവിലെ പല്ലവി മുഴുവൻ തീർക്കും, വൈകിട്ട് 5 മണിയാകുമ്പോൾ അനുപല്ലവി തീർക്കും, രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്നു ചരണവും തീർക്കും, കഴിഞ്ഞിട്ട് 12 മണിക്കൊക്കെ കിടക്കുള്ളു.
0: അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തയ്യാറെടുക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കണം,
1: അത് വേണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
0: അപ്പൊ ഏകദേശം തനിച്ചിരുന്ന്
1: ഏകാഗ്രമായി
0: പ്രാക്ടീസ് ചെയ്യേണ്ടി വരും.
1: കുറെ നേരം ഇരിക്കും,
0: കുറെ നേരം ഇരിക്കും അല്ലെ. മുന്നൊരുക്കങ്ങൾ അതൊക്കെയാണ്,
1: അതൊക്കെ
0: റെക്കോർഡിങ്ങിന് പോകുന്നതിനേക്കാളൊക്കെ.
1: അതെ, ഞാനൊരു പാട്ട് കഴിച്ചിട്ടുണ്ട്, പോകുന്ന കേട്ട് പഠിച്ച് പാടാൻ പോലെ പറ്റൂല.
0: എന്തായാലും സിനിമാ മേഖലയ്ക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലൂടെയാണ്
1: എന്നുള്ള ഗാനം
0: നമുക്കതൊന്ന് കേട്ടാലോ?
1: ആയിക്കോട്ടെ. കമൽ സാറിന്റെ ചിത്രമാണ് സെല്ലുലോയിഡ് എന്നുള്ള ചിത്രം. അതില് എം ജയചന്ദ്ര സാറിന്റെ സംഗീതം, റഫീഖ് അഹമ്മദ് കയുടെ വരികൾ. അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സിനിമാരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയതല്ലേ.

0: ജി ശ്രീറാം,
1: അതെ ജി
0: അദ്ദേഹം
1: ശ്രീറാം
0: ആകാശവാണിയിലെ
1: പറഞ്ഞു.
0: സ്റ്റാഫ് ആയിരുന്നു.
1: അതെ അതെ, അഹസനോട് മുത്തല്ലേ.
0: ആ ഒരു ഗാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയുണ്ടായി. ധാരാളം പേര് ആ പാട്ട് ഏറ്റുപാടി, ഒരുപാട് നല്ല റിവ്യൂസ് അതിന് വന്നു
1: അതിനു
0: അല്ലേ?
1: വന്നു.
0: എന്താണ് ആ ഒരു സമയത്ത് ഓർമ്മ?
1: ആദ്യമായിട്ട് സാറ് വിളിച്ചതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. സാറ് ഒരു ചാനലില് ഞാൻ അമൃതവർഷിണി രാഗത്തില് കീർത്തനം പാടുന്ന കേട്ടപ്പോ സാറ് പറഞ്ഞു എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യം
0: സാമ്യമുണ്ട്.
1: ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴാണ് കമൽ സാറ് പറഞ്ഞ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നുണ്ട്, അതിലെ ഓപ്പണായിട്ട് പാടുന്ന ഒരു ഫീമെയിൽ വെർഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പേര് സജസ്റ്റ് ചെയ്തു. അതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. നടൻ എന്ന
1: സിനിമ ഒറ്റയ്ക്ക് വീണ്ടും കമൽ സാറിന്റെ.
0: അതെ അതെ, ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതം, അതിൽ മധു വാസുദേവാണ്
1: രചന.
0: രചന അല്ലേ,
1: അതിനാണ് സംസ്ഥാന അവാർഡ്.
0: സംസ്ഥാന അവാർഡ്. ആ പാട്ടിന് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ.

0: പിന്നെ 2015 വടക്കൻ സെൽഫി ഇറങ്ങിയത്. അതിനകത്താണ് ഈ പറഞ്ഞ പോലെ കൈക്കോട്ടും കണ്ടിട്ടില്ല, അതൊരു പ്രത്യേക താളവും ഈണവും.
1: കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തിക്കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വേട.

0: അത് വളരെ രസമായിരുന്നു. കുട്ടികളൊക്കെ ഏറ്റുപാടിയിട്ടുള്ള
1: ഗുമ്മല്,
0: അതെ നല്ല ഗുമ്മ. ആ പാട്ട് ജൂനിയേഴ്സ് ആയിട്ടുള്ള ടീമിനൊപ്പാണല്ലോ വർക്ക്
1: ചെയ്തിട്ടുള്ളത്.
0: അപ്പൊ അതിന്റെ ഓർമ്മ എന്തൊക്കെയാണ്? ആ വടക്കൻ സെൽഫി ഇടാം. ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ
1: തന്നെയാണ്. അതിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ സാധനം ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ അടിപൊളി എന്നുള്ളതിന് വേറൊരു വാക്ക് കിട്ടി, ജലശ്മി ചാച്ചി സ്പാറി എന്ന് പറഞ്ഞു. അതാണ്
0: ഷാന്റെ വാക്കല്ലേ.

0: എനിക്ക് തോന്നുന്നു നല്ല കൊറേ സിന്മകളില് കൊറേ പാട്ടുകള് പാടാൻ
1: പറ്റിയിട്ടുണ്ട്.
0: അതെ അതെ. പിന്നെ അന്യഭാഷകളിലെ നിരവധി
1: ഗാനങ്ങളുണ്ട്.
0: തമിഴ്, ഹിന്ദി,
1: തെലുങ്ക്,
0: കന്നഡ, തുളു,
1: ബംഗാളി, സംസ്കൃത്
0: എല്ലാം കൈവച്ചു അല്ലെ.
1: അതെ അതെ. പിന്നെ ഒരെണ്ണം വന്നുണ്ട്, അത് എന്തെന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഗഡുവാളി ഞാൻ പറഞ്ഞു, പാട്ട് വായിച്ചു തന്നെ ലിറിക്സ് വോയിസ് മെസ്സേജ് ആയിട്ട് വായിച്ചു
0: തരണം.
1: എന്നാലേ പ്രൊനൗൺസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിയാൻ പറ്റൂ.
0: മലയാളത്തിൽ നിന്ന് തമിഴ് അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ പാടാൻ പോകുമ്പോഴേ എന്താണ് ഒരു വ്യത്യസ്തമായിരുന്ന എക്സ്പീരിയൻസ്? പറഞ്ഞു തരുന്ന രീതികൾ
1: ഇന്ന രീതി പ്രൊനൗൺസ് ചെയ്യണം, ഇന്ന രീതി പറയണം, അല്ലെങ്കിൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും.
0: മറ്റു ഭാഷകളിലൊക്കെ പോകുമ്പോ അതിന്റെ കമ്പോസിഷൻസും അതൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
1: ട്യൂണൊക്കെ സൂപ്പർ തന്നെയാണ്, എല്ലാ സംഗീതം തന്നെയാണ്, നമുക്ക് അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മെലഡീസ് കൂടുതൽ തെലുങ്ക്, കന്നഡ, തമിഴിലും ഉണ്ട്. ഇപ്പൊ മെലഡീസ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പൊ മലയാളത്തിലും വരുന്നുണ്ട്, എല്ലാത്തിലും മെലഡി ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി, അടിപൊളിയായിട്ടുണ്ട്.
0: തമിഴില് പാടി.
1: അതെ, ഉന്നാലെ.
0: ആ ഒരു പാട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്.
1: അതെ, ഉന്നാലെ എന്നാളും എൻ ജീവൻ വാഴുതി. അത്
0: അതിന്റെ ഇടയില്
1: സംസ്കൃത്.
0: അതെ, അത് ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി.
1: ഉഭയ

0: വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്, വേറിട്ട രീതിയിലുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പാട്ട് സെലക്ഷനിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ നോക്കാറില്ല. തരുന്നത് നമ്മള് സ്വീകരിക്കാന്നേ ഉള്ളൂ.
0: പിന്നണിയൊക്കെ പാടുന്നുണ്ടെങ്കിൽ കൂടിയും കർണാടക സംഗീതമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമാണോ, ലളിതഗാനമാണോ, സിനിമാ പാട്ടാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്നത്?
1: കർണാടിക്.
0: അതെന്തുകൊണ്ടാ?
1: കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആത്മീയമാണ്, ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വിശുദ്ധമായ സംഗീതമാണ്. പിന്നെ ലളിതഗാനം, കർണാടക സംഗീതം കടലാണെങ്കിൽ ലളിത സംഗീതം നിളയാണ്, അതുപോലത്തെ വ്യത്യാസം.
0: കർണാടക സംഗീതത്തിൽ കുറെ സ്വന്തം കൃതികളും വർണ്ണങ്ങളും ഒക്കെ
1: ചില്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്
0: അല്ലേ?
1: അത് രാത്രി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുമ്പോഴും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നിക്കുന്നതാ, ഭഗവാൻ തോന്നിക്കും. നമ്മൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല.
0: ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടിട്ടുണ്ട്.
2: സിദ്ധി വിനായകനെ ശരണം.
1: പിന്നെ അത് അങ്ങനെ വാസന്തിരാഗത്തില്, പിന്നെ ബിലഹ

0: അങ്ങനെ ദേവിയെക്കുറിച്ച്, വൈക്കത്തപ്പനെ കുറിച്ച്, മുരുകൻ, അയ്യപ്പസ്വാമി, കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്.
1: വലിയ ഈശ്വര ഭക്തിയാണെന്നറിയാം.
0: അതെ അതെ.
1: അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഭക്തിഗാന ആൽബങ്ങളിലൊക്കെ?
0: അതെ അതെ, അതുകൊണ്ട് തന്നെ.
1: ആകാശവാണിയിലേക്ക് വന്നപ്പോ വളരെയധികം സന്തോഷം പങ്കുവച്ചു ഞങ്ങളായിട്ട്. ആകാശവാണിയിലത്തെ പാട്ടുകള് കേൾക്കാറുണ്ട്?
0: കേൾക്കാറുണ്ട്. ഫോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ആകാശവാണിയിൽ പാട്ടുകൾ മാത്രമല്ല കേൾക്കുന്നത്, നാടകം, ചെറുകഥകള്, കർണാടക സംഗീത പാഠം കേൾക്കും, ലളിത സംഗീത പാഠം കേൾക്കും, പഴയ ലളിത ഗാനങ്ങൾ വായിക്കുമ്പോ അത് കേൾക്കും.
1: ആകാശവാണിയുടെ ലളിത ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏതൊക്കെ ഗാനങ്ങളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്?
0: പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെ, സാറ് പഠിപ്പിക്കണൊക്കെ എപ്പോഴും ഞാൻ ഓർക്കും സാറിന്റെ പാട്ടുകൾ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും പാടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് ശ്രുതിയിലാണ് പാട്ട് പാടുന്നത്?
1: ശാസ്ത്രീയ സംഗീതം അഞ്ചിനാണ് പാടുന്നത്. അഞ്ച് കെട്ടാന്ന് പറയും. ലേഡീസിന് 4/5 അങ്ങനെയൊക്കെ പാടുന്നത്. ഇപ്പം
2: വിനായക നിനുവിനാബ്രോജുടകു
1: കച്ചേരിക്ക് പാടുന്ന ഞാൻ 4/5 അതിനായിരിക്കും. സിനിമാ പാട്ട് ഇപ്പം പല ആൾക്കാരും പല ശ്രുതിയിലാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഹൈ പിച്ച് പോവാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അവരോട് ശ്രുതി എ ആണോ അല്ലെങ്കിൽ ജി എന്തെങ്കിലും ആക്കാൻ പറയും. പാട്ടിന്റെ ഒപ്റ്റേവ് അനുസരിച്ചാണ് ശ്രുതി നമ്മൾ നിർണ്ണയിക്കുക. ടോപ്പൊന്നും പോകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിപ്പാടും.
0: അതേപോലെ ഈ സംഗീതത്തില് പഞ്ചമം അതുള്ളതാണോ ഇല്ലാത്താണോ കൂടുതൽ പാടാൻ ശ്രമകരമായിട്ട് തോന്നിയിട്ടുള്ളത്?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാം എളുപ്പത്തിന്. പഞ്ചമം ഉണ്ടായാലും കുഴപ്പമില്ല.
0: ചിലട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്.
1: അത് ശരിയാണ്, രാഗവുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല.
0: കച്ചേരികളിലെ മനോധർമ്മം, അതിന്റെ സ്വരാലാപനം ചെയ്യുമ്പോ ഇഷ്ടമുള്ള രാഗങ്ങള് കൃതികള് അതേതൊക്കെയാണ്?
1: മോനം മധ്യമാവധി കനകാംഗി മുഖാരി ഹംസധ്വനി ഇഷ്ട ഷഹാന.
0: ഇപ്പോ ഞങ്ങളെ പാടി കേൾപ്പിക്കാൻ തോന്നുന്നത് ഏതാണ്?
1: മധ്യമാവധിയിൽ ഇപ്പൊ സിനിമാ പാട്ടൊക്കെ എന്തോരം കിടക്കും. മധ്യമാവധി രാത്രിയുള്ള ഒരു ശാസ്ത്രീയ സംഗീതം പാടാം. സിനിമാ ഗാനം സ്വാതിരുന്നാളിലൊരു പോപ്പുലർ കീർത്തനയില്ലേ,

0: ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളികൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സംഗീത ആസ്വാദകരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച ശബ്ദം ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ.
1: ഞാൻ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആദ്യമായി പരിചയപ്പെടുന്നത് സർവാണി സംഗീത സഭയിൽ വെച്ചാണ്, ചെന്നൈ. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഗായത്രി വീണയിൽ സൂര്യകാന്തി എന്നുള്ള ഗാനം വായിച്ചപ്പോ ജാനകിയമ്മ ഇങ്ങനെ വലിയ കാര്യമായി, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹൈദരാബാദില് ബാഹുബലി സിനിമയിൽ പാടാൻ പോയപ്പോ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു.
0: വലിയ നഷ്ടമാണ്,
1: തീരാ നഷ്ടമാണ്,
0: തീരാ നഷ്ടമാണ്.
2: ജാനകിയമ്മയുടെ അച്ഛനൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്.
0: ഒന്ന് രണ്ടുപേരും ഞങ്ങൾക്കൊന്ന് പാടിത്തരും
1: ഒരു ആദരവ് ട്രിബ്യൂട്ടായിട്ട്. നമുക്ക് ഉദ്യോഗസ്ഥ എന്നുള്ള ചിത്രത്തിലെ ശരണം നിൻ ശരണം.

0: ജാനകിയമ്മയോടുള്ള ഒരു ആദരം കൂടിയാണ് ഈ ഒരു പാട്ട്. ആവണി പൊന്നുഞ്ഞാൽ, ഈ പേരിൽ തന്നെയുണ്ട് ഓണത്തിന്റെ നിറവും ഗൃഹാതുരമായ ഓർമ്മകളും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഉത്സവമാണ് ഓണം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ, ഓണത്തിന്റെ ഓർമ്മകൾ?
1: കൊച്ചിലെ അമ്മൂമ്മയും അപ്പൂപ്പനായിട്ടൊക്കെ ഓണാഘോഷമായിരുന്നു. അന്ന് പിന്നെ നമുക്ക് ഓണത്തെ കുറിച്ചൊരു മഹത്വം അറിയാൻ വെള്ളം കൊണ്ട് ഞാൻ ആഘോഷിച്ചോ എന്നൊരു സംശയം. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്മായിയുടെ മക്കളും എല്ലാരും കൂടി കഞ്ഞിയും കറിയും കളിക്കും. അതെ, അതിന് അടിപൊളി കളിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കൂട്ടാൻ കളിക്കുക, ഓണസദ്യ ഉണ്ടാക്കുക, പിന്നെ മിക്കപ്പോഴും പ്രോഗ്രാം ആയിരിക്കും. അവരോടൊപ്പമാണ് ഓണാഘോഷം മുഴുവനും. അടിപൊളി ഓണമല്ലേ, ഹാപ്പി ഓണം കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, അന്നേരം കളി ഉണ്ടായിരുന്നു. ഞാനും അമ്മയും അച്ഛനും ആയിരുന്നു കളി.
0: അച്ഛനും അമ്മയൊക്കെ കളിക്കാനുണ്ടാവില്ലേ?
1: ആ, കളിക്കാനുണ്ട്. ഇപ്പോഴും ഓണപ്പുടവ, ഓണസദ്യ, ഓണപ്പൂക്കള, ഓണക്കുഴി, എന്താ സംഭവം.
0: ചെറുപ്പത്തിലൊക്കെ ഓണാഘോഷങ്ങൾ, ഓണക്കളികള്,
1: ഓണത്തിനെല്ലാരും കൂടെ പാട്ടുപാടലായിരുന്നു കേട്ടോ. ഓണസദ്യ ഒക്കെ എന്നാ രസം, അമ്മയൊക്കെ ഉണ്ടാക്കണതും.
0: ഏതാ ഇഷ്ടമുള്ള വിഭവം?
1: എല്ലാ ഇഷ്ടമാണ്. അവിയൽ, പിന്നെ പുളിശ്ശേരി.
0: പുളിശ്ശേരി
1: പായസം വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞ മുമ്പ് ഓട്സ് പായസമായിരുന്നു.
0: ഗാനമേളകളുടെയൊക്കെ ഭാഗമായിട്ട് കുറെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ പുതിയ രുചികളൊക്കെ അറിയാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ, അതോ മലയാളികളുടെ ഭക്ഷണം തന്നെയാണോ ഇഷ്ടം?
1: അതും ഇഷ്ടമാണ്. വെറൈറ്റി ചൈനീസ് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുള്ള മെന്റാലിറ്റി എനിക്ക്.
0: കുട്ടിക്കാലത്ത് നമ്മുടെ ഓർമ്മകളില്, നമ്മുടെ സ്കൂള്, ഇതൊക്കെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം?
1: അഞ്ചാം ക്ലാസ് മുതൽ വൈക്കം ചാലപ്പറമ്പ് ടി കെ മാധവൻ മെമ്മോറിയൽ യു പി സ്കൂളിലായിരുന്നു ഏഴുവരെ. എട്ട് ഒമ്പത് പത്തൊക്കെ വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂൾ, ജി ജി എച്ച് എസ്, പ്രീ ഡിഗ്രി സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, ബി എ ഹിസ്റ്ററി ആയിരുന്നു ഭാരത് കോളേജ് വൈക്കം.
0: വലിയ വിജയത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഇവരൊക്കെ ആയിരിക്കും നമുക്ക് ആശ്വാസമായിട്ടുണ്ടാവുക. കുടുംബത്തെ കുറിച്ച്, അച്ഛൻ അമ്മ ഇവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു.
1: അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് വി മുരളീധരൻ. അമ്മയും അച്ഛനും സംഗീതം പാരമ്പര്യമുള്ളതാണ്. അമ്മയച്ഛനും പാടും, അച്ഛൻ സംഗീതം കുറച്ചേ പഠിച്ചുള്ളൂ. അമ്മയും സംഗീതവും നൃത്തവും പഠിച്ചിട്ടുണ്ട്. നൃത്തം പഠിച്ചത് കലാമണ്ഡലം സുമതിക്കുട്ടി ടീച്ചറിന്റെ, ആശാശരത്തിന്റെ അമ്മയും. അച്ഛന്റെ അമ്മയുടെയും പ്രോത്സാഹനവും പരിശീലനവും ഗ്രൂമിങ്ങുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ആയാലും ഞങ്ങൾ മൂന്നുപേരെ പോകുള്ളൂ. നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി. ഞാനും അതുപോലെ തന്നെ.
0: കുടുംബം നൽകിയ പ്രോത്സാഹനം, വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് കൂടെയുണ്ടെന്നുള്ള ധൈര്യം, ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന
1: ശക്തിയാണ്. കുടുംബം മാത്രമല്ല, നിങ്ങൾ ആകാശവാണി, മാധ്യമ സുഹൃത്തുക്കൾ,
0: ഒരുപാട് പേര്. ചില പരിമിതികൾ അതിജീവിക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന കുറെ പേരുണ്ടല്ലോ, അവരോടൊക്കെ എന്ത് സന്ദേശമായിരിക്കും നൽകാനുണ്ടാവുക?
1: അവരെയും നമ്മളെ മനുഷ്യരായി കാണണം. സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ രക്ഷകർത്താക്കളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണ്. കാണുന്നില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്, അതിന്റെ ആവശ്യം എന്താ? അവരും മനുഷ്യരല്ലേ, അവർക്ക് എല്ലാം അറിഞ്ഞ് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ ഭൂമിയിൽ? ഞാൻ അങ്ങനെ പറയണ, ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ദിവ്യാംഗരായിട്ടുള്ളവരെ അങ്ങനെ പറയാവുള്ളൂ, അവരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് വിചാരിക്കുക.
0: തീർച്ചയായിട്ടും അതെ.
1: പിന്നെ ചിലരുണ്ടല്ലോ വൈകല്യം ടാഗാക്കി മാറ്റുക, അത് പാടില്ല.
0: പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരോട് പ്രചോദനമായി, ജീവിതത്തിലേക്കൊരു വെളിച്ചമായി എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
1: അത് കുറവുകൾ തളർന്നു പോകാതെ അവരുടെ കഴിവിനെ പരിപോഷിച്ച് എടുക്കാൻ അവരും കൂടെ ശ്രമിക്കണം. എന്തെങ്കിലും കായിക രംഗങ്ങളിലൊക്കെ ഏർപ്പെടുക, ഇതില്ല എന്നും പറഞ്ഞ് നമ്മൾ വീട്ടിയിരിക്കരുത്.
0: നമ്മുടെ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും ഒരിക്കലും ഫലം
1: കാണും.
0: തീർച്ചയായിട്ടും അതുതന്നെ. നമ്മൾ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഓണപ്പാട്ട് പാടിയാലോ?
1: പാടിയാലോ, ആയിക്കോട്ടെ.

0: ടാലന്റ് കൊണ്ടും മനസാന്നിധ്യം കൊണ്ടും പരിശ്രമം കൊണ്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പ്രചോദനമാണ് തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക. സംഗീതം അഭ്യസിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്?
1: സംഗീതം ഒരു സാധനമായിട്ട് എടുക്കുക. ശരിക്കും വെക്കേഷന് വേണ്ടി മാത്രം പഠിക്കാനുള്ള ഒന്നല്ല സംഗീതം. ഇപ്പൊ 10-ാം ക്ലാസ് ആയി, ഇനി സംഗീതം മാറ്റിവെക്കുക എന്നത് പാടില്ല. അതൊരു അബദ്ധ ധാരണയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും താനേ വർദ്ധിക്കും എന്നുള്ളതാണ്. ഒരു മ്യൂസിക് തെറാപ്പിയാണിത്. അതുകൊണ്ട് ഇപ്പൊ 10-ാം ക്ലാസ് ആയി എന്നും പറഞ്ഞ് സംഗീതം ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു സാധനയായിട്ട് എടുക്കണം. പ്രധാനമായിട്ടും ഗുരുത്വം ആവശ്യമാണ്. ഈശ്വര വിചാരവും ഉണ്ടായിരിക്കണം. അതിൽ നല്ല എഫേർട്ട് ഉണ്ടായിരിക്കണം. വരിശകൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഉച്ചാരണ ശുദ്ധി നിർബന്ധമാണ്. വേർഡ്സ് ക്ലാരിറ്റി എന്ന് പറയും. ഉച്ചാരണ ശുദ്ധി ഉണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല ഏത് സംഗീതവും, ലളിതമായാലും സിനിമാഗാനമായാലും എല്ലാം വഴങ്ങും. പിന്നെ എപ്പോഴും വിദ്യാർത്ഥിനിയായിട്ടിരിക്കുക. ദാസേട്ടൻ പറയുന്ന പോലെ വിദ്വാനാകണ്ട. നമ്മൾ വിദ്വാനായി എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തീർന്നു. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ഒന്നും ആയിട്ടില്ല, ഇനി അറിയാനിരിക്കുന്നു. പിന്നെ പാടാൻ നേരത്ത് മാത്രം ഈ പേടി മാറാനായിട്ട്, സ്റ്റേജിൽ ഇപ്പോൾ ടെൻഷൻ മാറാനായിട്ട് 2 ടിപ്സ് ഉണ്ട്. ഒന്ന്, സ്റ്റേജിൽ പാടുന്ന സമയത്ത് മാത്രം ഞാനാണ് രാജാവ്, ഞാനാണ് വലിയ ഗായിക. അന്നേരം മാത്രം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളൊന്നുമല്ല. അന്നേരം പേടി മാറാനായിട്ട്. പിന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരു ചുക്കും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. എത്ര സംഗീതജ്ഞന്മാരുണ്ടെങ്കിലും മനസ്സിൽ ഒരു ചുക്കും അറിയില്ല എന്ന് വിചാരിച്ച് പാടിയ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്.
0: പുതിയ പുതിയ പ്രൊജക്ടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുറെ പാട്ടുകൾ റിലീസ് ആവാനുണ്ട്.
1: അതെ അതെ.
0: വലിയ വലിയ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള അനുഗ്രഹീതയായിട്ടുള്ള ഗായികയാണ്. എന്തൊക്കെയാണ് ഇനി നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സംഗീത രംഗത്തായാലും അല്ലെങ്കിലും?
1: അല്ലാത്ത കാഴ്ച
0: തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും.
1: പിന്നെ സംഗീത രംഗത്താണെങ്കിൽ ഇളയരാജ സാറിന്റെ കൂടെ പാടുക, ശരത് സാറിന്റെ സംഗീതത്തിൽ പാടണം, AR റഹ്മാൻ സാർ, വിദ്യാസാഗർ സാർ ഒക്കെ ഉണ്ട്.
0: പാടണം തന്നെയാണ് ആഗ്രഹം.
1: അതെ അതെ,
0: എപ്പോഴും പാടിക്കൊണ്ട് ഇരിക്കാൻ പറ്റണം.
1: ആ പറ്റണം, അതാണ് ആഗ്രഹം. സ്വപ്ന സുന്ദരി നാം തന്നെ.

0: കുറെ നേരം സംസാരിച്ചു, പാട്ടു പാടി, ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, സംഗീതത്തെ കുറിച്ച് സംസാരിച്ചു അല്ലേ. സംഗീതത്തിന് മഴ പെയ്ക്കാനും രോഗശമനത്തിനും വരെ സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും എല്ലാം പ്രതീകമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന അനുഗ്രഹീത കായിക. ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ആവണി പൊന്നുഞ്ഞാനിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി.
1: ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. ആകാശവാണി വരാൻ സാധിച്ചില്ലേ, നിങ്ങൾ വിളിച്ചല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും. ആകാശവാണി ഒരിക്കലും മറക്കൂലട്ടോ. ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
2: മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ സമാപിക്കുന്നു. ഒപ്പമുണ്ടായിരുന്നത് ജയ സി ആർ, സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
3: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
4: ആവണി പൊന്നുഞ്ഞാൽ.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. ഇതിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം 3 ഘട്ടങ്ങളിലായി അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നതാണ്. ഗർഭകാല പരിശോധനകൾ, ആദ്യത്തെ വാക്സിനേഷൻ, പ്രസവം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തുക അനുവദിക്കുന്നത്. ഈ ആനുകൂല്യം അമ്മയുടെയും കുഞ്ഞിന്റെയും പോഷകാഹാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ആരോഗ്യം ഉറപ്പാക്കുക.

ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. 12th BRICS Environment Ministers meeting began in New Delhi to foster consensus on environmental cooperation. BJP appoints new state in charges and co-in charges for Uttar Pradesh, Punjab and Gujarat. Enforcement Directorate conducts searches over Karnataka Public Service Commission paper leak scam.

വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, വിഷ്ണു സി വി. സംവിധാനം എൻ വാസുദേവ്.

0: ഇതാ നോക്കൂ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ മകൻ.
1: ഇത്
0: വിശ്വൻ. ഈ വിശ്വനാണ് ഞങ്ങളുടെ മോനെന്നറിയുമ്പോൾ ശോഭയുടെ ഈ നടുക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ
2: ശോഭ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇങ്ങനെ മനസ്സംഘർഷം പാടില്ല.
1: പൊയ്ക്കോട്ടെ, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ.
0: മോളെ, മോളെ പ്ലീസ്.
1: ഇവൻ എന്തൊക്കെ എനിക്ക് സമ്മാനിച്ചതെന്ന് അറിയാമോ?
0: അറിഞ്ഞു, അറിഞ്ഞു മോളെ. സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും അവനെ പ്രേരിപ്പിച്ച് ഒരുപാട് അബദ്ധങ്ങൾ സൃഷ്ടിച്ചു. അതിനവന് ശിക്ഷയും കിട്ടി.
1: എന്റെ സ്വപ്നങ്ങളും ജീവിതവും ചവിട്ടിയരച്ച് ചവറാക്കിയവനായവൻ.
0: മോള്, മോള് സമാധാനപ്പെടണം.
1: ഇല്ല, എനിക്കാവില്ല. എന്നെ അപമാനത്തിന്റെ നെരിപ്പോടിലിട്ട് ചാമ്പലാക്കിയ മഹാപാപി. പ്രായശ്ചിത്തമായിട്ടാണ് ഈ തീരുമാനമെങ്കിൽ ഇതല്ല, ഇതിലും വലിയ രാജകീയ സുഖ സൗഭാഗ്യങ്ങളാണ് വെച്ച് നീട്ടിയാലും എനിക്ക് വേണ്ട, വേണ്ട ഒന്നും.
2: ശോഭ, ശോഭ പ്ലീസ്.
1: ഡോക്ടർ സർ, നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് സ്വാഭാവികം മാത്രം. എനിക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്തത് നിങ്ങൾ വെച്ച് നീട്ടി. ഞാൻ ഉപേക്ഷിക്കുന്നു. പക്ഷേ ദൈവീത്, എന്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവൻ അങ്ങയുടെ കൈകളിൽ നിന്നും വഴുതി പോകരുത്.
2: ശോഭേ,
0: മോളെ, മോളെ നിൽക്കൂ. മോളെ പോകരുത്, അവിടെ നിൽക്കൂ, ഞാൻ കാറിൽ കൊണ്ടുവിടാം. ശോഭേ, മോളെ. ഡോക്ടറെ, അവള് പോയിക്കളഞ്ഞല്ലോ.
2: അവളെല്ലാം നിഷേധിച്ചിറങ്ങിപ്പോയത് കണ്ണീരോടെയാണ്. കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോ അത്ഭുതപ്പെടാനില്ല. അവൾ പറഞ്ഞ ഒരു വാക്ക് നീ ശ്രദ്ധിച്ചിരുന്നു? ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവൻ എന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകരുതെന്ന്. കരഞ്ഞു കേണപേക്ഷിച്ചതാണെങ്കിലും ആ വാക്ക് എന്റെ പ്രൊഫഷനോടുള്ള ഒരു താക്കീത് കൂടിയാണ്. പാവം കുട്ടി.
3: ശോഭ വരൂ.
4: ഞാൻ റിസപ്ഷനിൽ വന്നു കയറുമ്പോൾ തന്നെ അറിഞ്ഞു മോഹൻ സ്റ്റാഫ് റൂമിലുണ്ടെന്ന്. ഇടയ്ക്കൊക്കെ ഞാൻ മോഹനെ കാണാൻ വന്നു പോകുന്നതുകൊണ്ട് ഈ അജന്ത ഹോസ്പിറ്റലിലെ പലരും എന്റെ സുഹൃത്തുക്കളായി.
3: ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയാൽ നേരെ അങ്ങ് സൈക്കോയിൽ വന്ന് ഒരു ഹാപ്പി ന്യൂസ് പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു.
4: എന്താ ഹാപ്പി ന്യൂസ്?
3: ഇനി ഈ അജന്ത ഹോസ്പിറ്റലിൽ ഉള്ളവർ ശോഭയുടെ സുഹൃത്തുക്കൾ മാത്രമല്ല, സഹപ്രവർത്തകർ കൂടിയാകാൻ പോകുന്നു.
4: എന്നുവെച്ചാൽ
3: ശോഭയ്ക്ക് ഇവിടെ ഒരു പോസ്റ്റിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല എക്സിക്യൂട്ടീവ് പവറുള്ള ജോലിയാ. ഗുഡ് സാലറി ആൻഡ് അക്കോമഡേഷൻ. എം ഡിയോട് എന്റെ യൂണിറ്റ് ചീഫിന്റെ ഹൈ റെക്കമെൻഡേഷനിലാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ ഒരു കണക്കിന് ശോഭ ഭാഗ്യവതിയാണെന്ന്?
4: ഒരുപാട് ഭാഗ്യങ്ങള് ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇപ്പൊ ഓട്ടോയിൽ വന്നോണ്ടിരിക്കുമ്പോ പപ്പുവേട്ടൻ പറഞ്ഞു ഒരുപാട് യുവതികളെ ഉയർന്ന നിലയിൽ എത്തിച്ച ഒരു ആന്റിയുണ്ട്, നല്ല ശമ്പളത്തിന് ഒരു ജോലി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഉടനെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്താന്നും പറഞ്ഞു. മുൻപരിചയമോ വിദ്യാഭ്യാസമോ ഒന്നും വേണ്ടാത്രേ.
3: ഇനി അതൊന്നും വേണ്ട. ഇനി ജോലിക്കെന്നും പറഞ്ഞ് ആരെയും കാണാൻ പോകണ്ട. ഈ അജന്ത ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല മതിപ്പ് തന്നെയാ.
4: ശരിയാ.
3: എന്നിട്ടെന്താ ശോഭയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു തെളിച്ചമില്ലാത്തത്? മാത്രമല്ല ഇതുവരെയുള്ളതിനേക്കാൾ കൂടുതൽ എന്തോ ടെൻഷൻ അനുഭവിക്കുന്നത് പോലെ. എന്തോ ഉണ്ട്. ഈ ഭാവം കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. പറ ശോഭ, എന്താ കാര്യം?
4: അത് പിന്നെ ആശുപത്രിയിലെ
3: ആശുപത്രിക്കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ശോഭ? ഇടയ്ക്കിടയ്ക്ക് വർമ്മ സാറ് ഫ്രീ ആകുന്ന സമയം നോക്കി ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്.
4: അതെനിക്കറിയാം.
3: അതെ, വർമ്മ സാറ് വെറുമൊരു മാനസിക രോഗ വിദഗ്ധൻ മാത്രമല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാപ്രതിഭയ. സരള ചേച്ചിയുടെ ഡെലിവറി സക്സസ് ആക്കാൻ വേണ്ടി സൈക്കോയിലെ മെഡിസിൻ, കാർഡിയോളജി, ഹീമറ്റോളജി, ഇൻഫെക്ഷൻ ഡിസീസ്, ഗൈനക്കോളജി എന്നീ യൂണിറ്റുകളിലെ ചീഫുകൾ ചേർന്ന് ഒരു ടീം ഉണ്ടാക്കി വർമ്മ സാറ് തീവ്രമായ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒന്നാണ് സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പ്രക്രിയ. പ്രസവ മുഹൂർത്തത്തിൽ ബ്രെയിനിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനങ്ങൾ ഒരു അസാധാരണ ഘട്ടം തരണം ചെയ്താണ് ഫ്രഷായ മാനസികാവസ്ഥയിലെത്തുന്നത്. സരളചേച്ചിയുടെ പ്രസവം നടക്കുന്നതോടൊപ്പം മാനസിക രോഗം മാറുന്ന ഒരു മിറക്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വർമ്മ സാറിന്റെ അഭിപ്രായം.
4: സത്യമാണോ മോഹൻ?
3: നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ഈ ട്രീറ്റ്മെന്റ് രഹസ്യം മുൻകൂട്ടി പറഞ്ഞ് ശോഭയ്ക്ക് അമിത പ്രതീക്ഷ ഉണ്ടാക്കണ്ടെന്ന് കരുതിയ വർമ്മ സാർ ശോഭയോട് ഇക്കാര്യങ്ങൾ ഒന്നും പറയാതിരിക്കുന്നത്. ശോഭ ധൈര്യമായിട്ടിരിക്കൂ, ചേച്ചി സേഫാണ്.
4: എനിക്ക് വിശ്വാസമായി. പക്ഷേ
3: ഒരു പക്ഷേയും വേണ്ട, നമുക്കിനി അല്പം സ്വകാര്യം സംസാരിക്കാം. മെഡിക്കൽ കോളേജിൽ വെച്ച് മനസ്സു തുറക്കണം എന്ന് ആഗ്രഹിച്ച കാര്യം തന്നെയാ. എന്നാൽ യാദൃശ്ചികമായി പിരിയേണ്ടി വന്നപ്പോ ദൈവം നമ്മളെ വീണ്ടും കൂട്ടിമുട്ടിച്ചല്ലോ.
4: ചേച്ചി ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടിയിരുന്നെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ പട്ടണം ഉപേക്ഷിച്ച് ഞാൻ പോയേനെ.
3: ഹേയ്, ഇനി അതിന്റെ ഒന്നും കാര്യമില്ല. ജീവിതം ഭദ്രമാക്കാനുള്ള പ്ലാൻ ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു.
4: എന്നുവെച്ചാ മോഹൻ എന്താ ഉദ്ദേശിച്ചത്?
3: അത് നമ്മൾ തമ്മിലുള്ള വിവാഹം.
4: മോഹൻ,
3: മെഡിക്കൽ കോളേജിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ആർക്കും ഒരു എതിർപ്പും ഇല്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഹാപ്പിയാണ്. സരള ചേച്ചിയുടെ ഡെലിവറിയും കഴിഞ്ഞ് ശോഭയുടെ മനസ്സും ഒന്ന് ശാന്തമായി കഴിഞ്ഞാലുടൻ ഞാൻ വിവരം അറിയിക്കും. അച്ഛനും അമ്മയും ചിലപ്പോ നാളും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ടാവും വരിക.
4: മോഹൻ,
3: ശോഭ തടസ്സമൊന്നും പറയരുത്. നമുക്ക് ഒരുമിച്ചുള്ളൊരു നല്ല ജീവിതം തുടങ്ങാം. വീടും കുടുംബവും കുട്ടികളും തിരക്കുകൾക്കിടയിലും സുഖവും സന്തോഷവുമുള്ള നിമിഷങ്ങൾ. നമുക്ക് മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം സരള ചേച്ചിയും ഉണ്ടാവും. ചേച്ചിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവി ഭദ്രമാക്കുന്നതിലായിരിക്കും ആദ്യം നമ്മൾ മുൻതൂക്കം നൽകുക.
4: സ്വപ്നങ്ങളൊക്കെ നല്ലതാ, പക്ഷേ
3: ഞാൻ പറഞ്ഞത് സ്വപ്നമൊന്നുമല്ല, ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന സത്യമായ കാര്യങ്ങളാ.
4: സരള ചേച്ചിയെ വർമ്മ ഡോക്ടറുടെ മിസ്സസ് വന്ന് കണ്ടെന്നും എന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചു എന്നും പറഞ്ഞപ്പോ അതൊരു വലിയ ഭാഗ്യമാണെന്നല്ലേ മോഹൻ പറഞ്ഞത്?
3: എന്താ സംശയം, അതൊരു ഭാഗ്യമല്ലേ?
4: അല്ല, ദുഃഖങ്ങളും ദുരന്തങ്ങളും കടന്നു വരാനുള്ള പാലമായിരുന്നു അത്.
3: ശോഭയെന്തായി പറയുന്നത്?
4: വീണ്ടും മിസ്സസ് വർമ്മ ആശുപത്രിയിൽ വന്നിരുന്നു. ഒരു ചായ സൽക്കാരത്തിനാണെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി.
3: ആഹാ, ഈ മഹാഭാഗ്യത്തിനാണോ താൻ ദുഃഖങ്ങളുടെ കടന്നുവരവെന്ന് വിശേഷിപ്പിച്ചത്?
4: വിശേഷിപ്പിച്ചത് സത്യം തന്നെയായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് നല്ലൊരു വിവാഹാലോചനയും നടത്തി.
3: വിവാഹാലോചനയും?
4: അതെ, വരന്റെ ഫോട്ടോയും കാണിച്ചു. ഫോട്ടോ കണ്ടപ്പോ എനിക്ക് നല്ല മുൻപരിചയമുള്ള വ്യക്തി.
3: അതാരാ?
4: ഡോക്ടർ വർമ്മയുടെയും ലക്ഷ്മി വർമ്മയുടെയും മകൻ. മെഡിക്കൽ കോളേജിൽ എന്റെ ജീവിതം തൂത്തെറിഞ്ഞ സാക്ഷാൽ വിശ്വൻ.
3: വിശ്വൻ?

0: ആ ശോഭെ, ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങണോ? ഓറഞ്ചോ ഗ്രേപ്സോ?
1: വേണ്ട മോഹൻ, തൽക്കാലത്തേക്ക് വേണ്ടതൊക്കെ മായ്മ വാങ്ങിവെച്ചിട്ടുണ്ട്.
2: മോഹൻ സർ,
0: അല്ല ഇതാരാ വിശ്വനോ? മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് മിടുക്കന്മാരായി പിരിഞ്ഞവർ എത്ര കാലം കഴിഞ്ഞാലും വീണ്ടും കണ്ടുമുട്ടുമ്പോ ആ സുഹൃത്ബന്ധം തന്നെയല്ലേ വേണ്ടത്? പകരം ഈ സാറെന്ന ബഹുമാനം ഒട്ടും ശരിയായില്ല മിസ്റ്റർ വിശ്വൻ.
2: പരിഹസിച്ചോളൂ, പക്ഷേ ഇപ്പോ ഞാൻ അന്നത്തെ പഴയ വിശ്വനല്ല.
0: യെസ്, എനിക്കറിയാം. പ്രശസ്തനായ ഡോക്ടർ വർമ്മയുടെ പ്രിയ പുത്രൻ, പ്രസിദ്ധമായ സൈക്കോ ആശുപത്രിയുടെ അടുത്ത അവകാശി, എന്തുകൊണ്ടും സൗഭാഗ്യവാനായ കോടീശ്വരൻ. അല്ല, ഈ സ്വന്തം ആശുപത്രിക്ക് മുന്നിൽ സാധാരണക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കുന്നതെന്താ? അകത്ത് എ സി മുറിയും ആദരവോടെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുമുള്ളപ്പോ.
2: ഡോക്ടർ മോഹൻ പ്ലീസ്, അന്നങ്ങനെ പലതും പറ്റിപ്പോയി. അതിൽ പശ്ചാത്താപം മാത്രമല്ല, തീരാത്ത വേദനയും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പഠിക്കുന്ന കാലത്തെ എല്ലാ സൽപ്രവൃത്തികൾക്കും ഒപ്പമുണ്ടായിരുന്ന ഈ മനുവിനെ ഇത്രയേറെ വളർന്നിട്ടും കൈവിടാതെ ഒപ്പം നിർത്തിയിരിക്കുന്നല്ലോ, അതൊരു വലിയ കാര്യം തന്നെ. എന്താ മിസ്റ്റർ മനു, സുഖം തന്നെ അല്ലേ?
3: ഡോക്ടർ മോഹൻ, ഇതിലപ്പുറം കുത്തിനോവിച്ചാലും സഹിക്കേണ്ടവരാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ
0: എന്തായാലും വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. അതെ, ഞങ്ങൾ അല്പം തിരക്കിലാണ്, വരട്ടെ. ശോഭയെ പോകാം.
2: ഒരു മിനിറ്റ് പ്ലീസ്, എനിക്ക് ശോഭയോട് ഒരു കാര്യം പറയാനുണ്ട്, ദയവ് ചെയ്ത് കേൾക്കാൻ.
1: മോഹൻ, വഴിയിൽ കാണുന്നവർക്കൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും, അറിയാനും കേൾക്കാനും നിന്ന ജന്മം തന്നെ പാഴായി പോവും. മോഹൻ വരൂ.
2: ശോഭ പ്ലീസ്.
3: ശോഭെ, പഴയ വൈരാഗ്യത്തോടെ ഞങ്ങളെ കാണരുത്. വിശ്വന് പറയാനുള്ളത് മനസ്സ് നൊന്തുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ്, ദയവ് ചെയ്ത് കേൾക്കണം.
0: മനുവിന് മാനസാന്തരം വന്നുവല്ലേ, ശബ്ദത്തിലൊക്കെ നല്ല പക്വതയും മര്യാദയും. പിന്നെ ശോഭ ഏത് കൊലയാളിക്കും തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ട്. എല്ലാം തികഞ്ഞ, അയ്യോ അല്ല, ഒരുപാട് അധികമുള്ള ഇവർക്ക് നമ്മുടെ സഹായമൊന്നും ആവശ്യപ്പെടാനുണ്ടാവില്ല. പറയാൻ പോകുന്ന രണ്ട് വാക്കം കേട്ടു.

0: നിൽക്കണം, അത്രേ ഉള്ളൂ. അതങ്ങ് സഹായിച്ചു കൊടുത്തൂടെ ശോഭ.
1: മോഹൻ, ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു. മോഹന് വേസ്റ്റ് ചെയ്യാൻ സമയം ഒരുപാടുണ്ടെങ്കിൽ, വേദനിച്ച് കഴിയുന്ന രോഗികള് ഒരുപാടുള്ള ആശുപത്രിയായത്, അവർക്കരികിൽ ചെലവഴിക്കൂ, പുണ്യം കിട്ടും.
2: ശോഭ, ശോഭ പൊയ്ക്കളരുത് പ്ലീസ്.
0: ശോഭ നിൽക്കില്ല മനു, നിങ്ങളുടെ ലോഹ്യം കേട്ട് നിൽക്കാൻ നന്മകളൊന്നും അല്ലല്ലോ ശോഭയോട് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്.
3: ഡോക്ടർ മോഹൻ, ശോഭയ്ക്ക് എന്നോടുള്ള ശത്രുത മാറാൻ ഒരു സഹായം ചെയ്തു തരണം.
0: അതെ, രോഗം മാറാനുള്ള വൈദ്യശാസ്ത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ശത്രുത മാറ്റിയെടുക്കാനൊന്നും എനിക്കാവില്ല.
3: ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, താങ്കൾക്കും എന്നോട് പകയുണ്ടല്ലേ.
0: പകയും പ്രതികാരവും ഒരുപാടുണ്ടാകേണ്ടത്ര ദ്രോഹമാണ് വിശ്വൻ എന്നോട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലുപരി ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എന്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹം നിറവേറ്റാണ്. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഞാൻ ഇന്നൊരു ഡോക്ടറാണ്, അതിൽ എന്റെ അച്ഛനമ്മമാർ അഭിമാനിക്കുന്നുണ്ട്.
3: പ്രതികാരമൂർച്ചയുള്ള വാക്കുകൊണ്ട് സമർത്ഥമായി എന്നെ വേദനിപ്പിക്കുകയാണ്.
0: അല്ല, ഞാനെന്നല്ല, ഏതൊരു ഡോക്ടറും വേദനിപ്പിക്കുന്നവരുടെ വേദന മാറ്റുക മാത്രം ചെയ്യുന്നവരാ. മരണത്തിന് മുമ്പുള്ള ഒരു ശ്വാസമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചു നൽകാൻ കഠിന ശ്രമം നടത്തുന്നവരാണ് ഞങ്ങൾ.
3: അതറിയാം, പക്ഷേ ഇപ്പോ എന്റെ ഈ അവസ്ഥയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്.
0: ക്ഷമിക്കണം, ഞാൻ നിസ്സഹായനാണ്. ശോഭ ടെൻഷനിലായിരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
3: മനു,
2: എന്താ വിശ്വ?
3: നമ്മൾ പ്രതീക്ഷ പോലെ മോഹനെ കിട്ടില്ല.
2: വേണ്ട, അല്ലാതെ തന്നെ ശോഭ സ്വയം നിന്റെ പക്ഷത്ത് വരാനുള്ള പദ്ധതിയല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നീ ധൈര്യമായിരിക്കും വിശ്വാ.

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, മനു, വിഷ്ണു സി വി. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9496556321. 9496569631. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം അച്ചു, ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം ത്രീ മെൻ ആർമി.

0: ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഒ എൻ വി വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം. ചിത്രം ഗോളാന്തര വാർത്ത.

ഒരു അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. രചന ONV, സംഗീതം ജോൺസൺ, ചിത്രം ഗുൽമോഹർ.

ഗാനോപഹാരത്തിൽ ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. ചിത്രം ചമയം.

കളിക്കളം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ജോൺസൺ ഈണം പകർന്ന് ജി വേണുഗോപാൽ ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

കല്യാണേഴിയുടെ വരികൾ ജോൺസന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക.

ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി. സംശയരോഗിക്ക് ശിക്ഷ വേറെയാണ്. തുളസി, നീ ഒരു സാഡിസ്റ്റാണ്. നിന്റേത് മാത്രമാണ് ഞാനെന്ന് നിനക്ക് വ്യക്തമായി അറിയാം. അവർ പാവങ്ങൾ, സ്നേഹിക്കപ്പെടാത്തവർ, അതിനർഹതയില്ലാത്തവർ.
2: എനിക്ക് മനസ്സിലാവുന്നില്ല.
1: മനസ്സിലാകുന്നില്ലെന്ന് നീ നടിക്കുകയാണ്. ഞാൻ നിന്റേതാണ്, മാനസികമായും ശാരീരികമായും നിയമപരമായും. എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു, വെറുതെ സംശയിക്കാതെ.
3: ശബ്ദഗാംഭീര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സിനിമ സീരിയൽ രംഗത്തും ഡബ്ബിംഗ് രംഗത്തും തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ആളാണ് ശോഭി തിലകൻ. ഇന്ന് നേർമൊഴിയിൽ ശോഭി തിലകനുമായുള്ള അഭിമുഖം കേൾക്കാം. ഒപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
4: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
4: നമ്മള് ഇപ്പോ സാറിന്റെ ശബ്ദം പല തരത്തിൽ കേൾക്കുന്നുണ്ട്. സാറിനെ സ്ക്രീനിൽ ഒരുപാട് ഇടങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ചെറുപ്പത്തിലുള്ള ഒരു ശോഭി തിലകന്റെ യൂണിവേഴ്സിറ്റി കാലം ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്.
1: യൂണിവേഴ്സിറ്റി എനിക്ക് മറ്റൊന്നുമല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. അതായത് ഞാൻ അന്നത്തെ സമയം നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യുമല്ലോ. ഞാൻ 8-ാം ക്ലാസ് തൊട്ടാണ് ഞാൻ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ നാടക നടനും സിനിമാ നടനും ഒക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുമല്ലോ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നാടകത്തിലേക്കൊക്കെ എത്തപ്പെട്ടു. ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എഴുതിയ ഒരു നാടകം, ആ നാടകത്തിൻ്റെ

0: വൈദ്യശാല എന്നാണ് നാടകത്തിൻ്റെ പേര്. അപ്പോൾ അത് ചെയ്തിരുന്നു. അതൊരു ആക്ഷേപഹാസ്യമായിരുന്നു. ഷമ്മിച്ചേട്ടനും ഏറ്റവും മൂത്തേട്ടനും ഷായച്ചേട്ടനും, ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഈ നാടകം കളിച്ച് അവർ സമ്മാനം വാങ്ങിച്ചു വരാം. അതേ നാടകം ഞാനും 10-ാം ക്ലാസ്സിൽ ചോദിച്ച് കളിക്കുന്നു. അപ്പോൾ അതിൽ വൈദ്യനും ശിഷ്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഈ വൈദ്യനെ കാണാൻ വരുന്ന കുറേ രോഗികളും ഇത്രയാണ് അതിൻ്റെ. പക്ഷെ അതൊക്കെ അന്നത്തെ ആ സമയത്തുള്ള ആനുകാലിക സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു. അപ്പോൾ അതിൽ ശിഷ്യൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ശിഷ്യൻ അവസാനം ഈ വൈദ്യനെ തട്ടിക്കളഞ്ഞിട്ട് ഇയാൾ വൈദ്യനാവുന്ന ഒരു സംഭവമാണ് വരുന്നത്. എല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ്, എന്നാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളത്തക്ക രീതിയിലാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് നമ്മൾ അറിവ് പല സ്ഥലത്തുനിന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി, ഇപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ഒരു നാടകം ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കണമെന്നൊക്കെ ഒരു പാഠം പഠിച്ചതാണ് അതിനകത്ത്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഈ പത്രം വായിക്കുന്നതാണ്. അപ്പോൾ അതും ഒരു കളിയാക്കലാണ്. ആ പത്രം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുക, അതായത് ശിഷ്യനും വൈദ്യനും കിടന്നുറങ്ങുവാണ്. അത് രണ്ടുപേരുടെയും കൂർക്കം വലിയിലാണ് ഈ പറയുന്ന നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം വൈദ്യനെ എഴുന്നേൽക്കുകയും വൈദ്യനെ എഴുന്നേൽക്കുമ്പോൾ ശിഷ്യൻ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരികയും ശിഷ്യനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ശിഷ്യനെ എഴുന്നേറ്റിട്ട് പറയുന്നു, ഉറങ്ങാതിരിക്കാനൊന്നും ഒരു പണി, ഒരു പത്രം എടുത്ത് വായിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പത്രം എടുത്ത് വായിക്കുന്നതാണ്. ഈ പത്രം ഈ ടേബിളിൻ്റെ മുകളിലിടാനായിട്ട് നമ്മൾ വിട്ടുപോയി. വിട്ടുപോയതാണോ അത് പത്രം അവിടെ വെച്ചിട്ട് കാറ്റത്ത് പറന്ന് വെളിയിൽ പോയതാണോ എന്നറിയില്ല. പക്ഷേ ഈ വൈദ്യനായിട്ട് അഭിനയിച്ചവൻ, ഞാൻ ഉറങ്ങിക്കിടക്കുമല്ലേ, ഇയാൾ ഈ പത്രം എടുത്തിട്ട് ഇതിന് പകരം ഇയാൾ പോയിട്ട് പത്രമില്ലല്ലോ, പത്രത്തിന് പകരം അവിടെ മാർക്കിടാനിരിക്കുന്ന ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ മേടിച്ച് ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ കൊണ്ട് തന്നിട്ട് വായിക്കാൻ പറഞ്ഞു. നമ്മളതെങ്കിൽ വായിച്ച് നാടകമല്ലേ, വായിച്ചു പോയി. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു സംഭവമാണ് അന്നത്തെ ഈ നമ്മുടെ പുതിയ ലിപി പഴയ ലിപിയില്ലേ, അത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മാനേജ്മെൻറ്റുകാരെ പറതന മനതറി കഷണിച്ചടു പറഞ്ഞ് എന്തോടാ, അല്ല മാനേജ്മെൻറ്റുകാരെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. അത് പുതിയ ലിപിയും പഴയ ലിപിയും തമ്മിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവം. ഈ ഒറ്റ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ നാടകം ഭയങ്കര ഹിറ്റായി. ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നാടകം തീരാതായപ്പോഴേക്കും ഞങ്ങളുടെ മലയാള സാറ് ധർമ്മരാജ സാറ് എന്നിട്ട് പറഞ്ഞ് കർട്ടൻ ഇടാൻ പറഞ്ഞു. കർട്ടൻ ഇട്ടില്ല. പുള്ളി പറഞ്ഞ് വേണ്ട ഇടണ്ട, അത് കഴിഞ്ഞിട്ട് നാടകം നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നാടകം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഈ സാറ് വന്ന് ഞങ്ങളെ എല്ലാവരും ചെവിക്ക് പിടിച്ചു. കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് ഷീറ്റ് മേടിച്ചില്ലേ, മാർക്ക് ഷീറ്റ് മേടിച്ചു, അത് ഭയങ്കര കുറ്റമാണ്. എന്തായാലും നമുക്ക് നാടകത്തിന് പ്രൈസ് ഇല്ല. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഒരു മാർക്കിട്ട ഒരു ടീച്ചർ, രാധാമണി ടീച്ചർ. അപ്പോൾ ഈ ടീച്ചർ പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ ഒരു ടീച്ചറെ, എടാ അത് ഏറ്റവും നല്ല നാടകം നിങ്ങളുടെ ആയിരുന്നു, ഏറ്റവും മികച്ച നടൻ നീയായിരുന്നു, പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അത് തരാൻ പറ്റിയില്ല, അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ടീച്ചറെ, ഞങ്ങളുടെ മിസ്റ്റേക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ കലാരംഗത്തേക്ക് വരുന്നതും. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഷമ്മിച്ചേട്ടൻ ഇങ്ങനെ നമ്മുടെ കടത്തനാടൻ അമ്പാടിയിൽ പ്രേം നസീറിനൊക്കെ ഡബ് ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അതിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ മിമിക്രിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സമയത്ത് കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കൊല്ലം എസ് എം കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1994 കായംകുളം എം എസ് എം കോളേജിൽ വെച്ച് നടന്ന യുവജനോത്സവത്തിൽ ഞാൻ മിമിക്രിക്ക് ഞാൻ പോകുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെയ്തത് വേലുത്തമ്പി തിളവയുടെ അവസാന ഭാഗം, അതായത് അനുജൻ പത്മനാഭനും വേലുത്തമ്പിയും തമ്മിലുള്ള മണ്ണടി ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് ഇവരെ സായിപ്പന്മാർ വളഞ്ഞിരിക്കുകയാണ്, മൊത്തം വളഞ്ഞിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ പല താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് രണ്ടുപേർ ഒരേ സമയം രണ്ടുപേർ എനിക്ക് മിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളെ വെച്ചിട്ട് ഞാൻ ആ ഒരു രംഗം പലരും ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിനുശേഷം ഇതിനെ അനുമോദിക്കാൻ വരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനും ഇ കെ നായനായിരുന്നു അവരുടെ രണ്ടുപേരുടെ വോയിസ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ എടുത്തത്. ഭയങ്കര ജനമായിരുന്നു കാണാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയൊരു സംഭവമാണ്. അന്ന് എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ലെജൻഡായിട്ടുള്ള ഓംപുരി സാറായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു.
1: അതിൽ കഴിഞ്ഞൊരു സിനിമയിലേക്ക് വരുമ്പോൾ,
0: സിനിമയിൽ ആദ്യം ഞാൻ ഫസ്റ്റ് ഡബ് ചെയ്യുന്നത് വിജി തമ്പി സാറ് സംവിധാനം ചെയ്ത നാരായണത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് നമ്മുടെ ദൂരദർശൻ സീരിയൽസൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡബ്ബിംഗ് രംഗത്തേക്ക് വന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അങ്ങനെ നാരായണത്ത് തമ്പുരാനിൽ ആദ്യമായിട്ട് ബാബുരാജിനെ ഡബ് ചെയ്യുന്നു. രണ്ടാമത്തെ സിനിമ

0: ഐ എം വിജയന് ആകാശത്തിലെ പറവകൾ സിനിമ.
1: ഇപ്പൊ പറഞ്ഞ ഐ എം വിജയൻ സാറിന് ഡബ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോ സാറിന്റെ ഒരു സംസാര രീതി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ അതില് എങ്ങനെയാണ് സാർ അത്?
0: ഡബ്ബിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ഈ മൈക്കാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ മൈക്കിന്റെ ഇതിൽ നിന്ന് മാറാൻ പാടില്ല. നമുക്ക് ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുമ്പോൾ, അഭിനയത്തിന് നമുക്ക് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലും സംവിധായകൻ പറഞ്ഞു തരും. പക്ഷേ എങ്കിലും നമ്മൾ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്ന ആളുണ്ട്. കൂടെ അഭിനയിക്കുന്ന ആളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മളിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, നമ്മളുടെ മേക്കപ്പ്, ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മളൊരു മേക്കപ്പ് ചെയ്തിരുന്ന ആ മേക്കപ്പ് നമ്മളെ അഭിനയത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കോസ്റ്റ്യൂം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ അഭിനയിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഞാനൊരു മീൻപിടുത്തക്കാരനായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ ആ പങ്കായവും കാര്യങ്ങളും വള്ളവും കടലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ആകെപ്പാടെ ഉള്ളൊരു ഒരു മൈക്ക് മാത്രമാണ്. ആ മൈക്കിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ. ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട, അതായത് ഡബ് ചെയ്ത് ഒപ്പിക്കാൻ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു നടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഐ എം വിജയനെ പറയും. കാരണം അത് പുള്ളിയുടെ കുറ്റമല്ല, പുള്ളിയുടെ ശൈലിയാണ്. പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോറി വന്നേക്കുന്നു. അപ്പോൾ ആ പിള്ളേർ ഫുട്ബോൾ കളിച്ച് ആ ലോറിയിൽ ചെന്ന് ബോൾ തട്ടും. അവിടെ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുന്നു, എന്നിട്ട് ഈ ബോള് ബുള്ളറ്റ് കണക്ക് തിരിച്ച് അടിച്ചു വിടുന്ന ഒരു ഷോട്ടാണ്. ആ അടിച്ചതിന് ശേഷമാണ് ടിൽറ്റപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ഐ എം വിജയനാണ് ക്യാരക്ടർ. അപ്പോൾ പുള്ളി ആ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പുള്ളി ആ ലോറിയുടെ അതിൻ്റെ ബോണ്ടിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ്, ഞാനിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും ഒരു പട്ടികളെയും കണ്ടില്ലല്ലോ അങ്ങോട്ട്. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും പുള്ളിയെ സ്വീകരിക്കാൻ ആരും ചെന്നില്ല. പുള്ളി വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു കൊളോക്കിയൽ ടിപ്പിക്കൽ തൃശ്ശൂർ സ്ലാങ്ങിലാണ്, ഞാൻ ഇന്ന് ഇറങ്ങുന്ന പറഞ്ഞിട്ടൊരു പട്ടികളും കണ്ടില്ല അങ്ങോട്ട്, ഇങ്ങനെയാ പുള്ളി
1: പറഞ്ഞേക്കുന്നത്.
0: ഇത് അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇത് തന്നെ പറഞ്ഞാൽ മതിയാ, തൃശ്ശൂർ സ്ലാങ് പറഞ്ഞാൽ മതിയാ. ചേട്ടാ തൃശ്ശൂർ സ്ലാങ് വേണ്ട, ചേട്ടൻ നോർമൽ സ്ലാങ് പറയണം. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സിങ്ക് ചെയ്യും, എങ്ങനെയെങ്കിലും സിങ്ക് ചെയ്ത് തരണത്. അപ്പൊ ഞാൻ പിന്നെ അത് ഭയങ്കര സ്പീഡിൽ, ഞാൻ ഇന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികളെയും കണ്ടില്ല അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് എന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: പിന്നെ സാറിന്റെ ലൈഫിൽ തന്നെ എനിക്ക് തോന്നുന്നു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് ബാലേട്ടനിൽ റിയാസ് ഖാൻ ഡബ് ചെയ്തപ്പോഴാണല്ലോ.
0: ഇതിന് ആദ്യം തന്നെ ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ, ഈ വിളിക്കുന്നതിന്റെ തലേ ദിവസം എനിക്കൊരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം ഞാനാണ് പ്രോംപ്റ്റ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ ഈ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോംപ്റ്റ് ചെയ്ത് എൻ്റെ ശബ്ദം കംപ്ലീറ്റ് അടച്ച് ആ രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുന്നത്. ഞാൻ ചെന്ന് ഇപ്പോൾ നമ്മുടെ ഷാജി മാധവൻ എന്ന് പറയുന്ന റെക്കോർഡിസ്റ്റാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതെങ്ങനെ ചെയ്യും ശോഭി. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് പോയതുകൊണ്ടാണ്, എനിക്ക് രണ്ട് ദിവസം സമയം തരാമോ, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഡബ് ചെയ്തുതരാം. ഇല്ല അത് സ്റ്റുഡിയോ ഇല്ല, അവർക്ക് പോവും വേണം, അവർക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റുഡിയോ നമ്മൾ വേറെ പടം കയറുവാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോ ഇല്ല, എന്ത് ചെയ്യും. മറ്റവർ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുന്നത് എത്ര മണി തൊട്ടാന്ന് ചോദിച്ചു. അവർ 9 to, അതായത് രാവിലെ 9 തൊട്ട് രാത്രി 8 വരെ എങ്ങാണ്ടാണ് അവരുടെ ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ രാവിലെ ഒരു 6 ഞാൻ വരട്ടെ, നമുക്കൊരു 9 വരെ ഡബ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് രാത്രി 8 ശേഷം നമുക്കൊരു 12 വരെ വേണേ പോകാം, അങ്ങനെ ചെയ്യാം. അല്ല ഞാൻ വരാം, അത് ബുദ്ധിമുട്ടുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ വരാം, 2 കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയാണ് ഞാൻ പോയി ചെയ്യുന്നത്. അങ്ങനെ ആ പടം തീർത്ത്. അതുപോലെ തന്നെ അതിനകത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അതിലൊരു ഒറ്റ ഷോട്ടിലൊരു സീനുണ്ട്, ലാലേട്ടനും റിയാസ് ഖാനും കൂടി ഒരു റൗണ്ട് ട്രോളിയിൽ ഒറ്റ ഷോട്ട്. അതായത് എനിക്ക് പറഞ്ഞാൽ ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു ലെങ്തി ഡയലോഗാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും നമ്മുടെ ഷാജിയേട്ടൻ പറഞ്ഞു, ആ ഇത് ഷോഭി വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ ഷോട്ടിൽ ആകുമ്പോൾ ഡയലോഗ് മൊത്തം കാണാൻ പഠിച്ചിട്ട് ഒറ്റ ടേക്ക്.
1: അതിലാ ഡയലോഗ് സാർ എന്ന് പറയാമോ?
0: ആ സീനിലെ ഡയലോഗ് അല്ല, വേറൊരു സീനിലെ ഡയലോഗ് ഉണ്ട്. കണ്ടില്ലേ അവൻ്റെ മുഖം, ഒരു പുലബന്ധവും ഇല്ലാത്ത ഒരുവനെ കണ്ട പോലെ. അതാണ് ബാലേട്ടൻ, ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടടാ ബാലേട്ട. ഒരു സ്ഥലത്ത് റിയാസ് ഖാൻ എവിടെയോ സ്ഥലത്ത് പോട്ടടാ ബാലേട്ട ഈ ഇട്ട ഇങ്ങനെ കയറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അതിനകത്ത് മൊത്തത്തിൽ എവിടെയൊക്കെ ബാലേട്ടൻ വരുന്നുണ്ടോ അവിടെയെല്ലാം ഈ പോട്ടെ പറയുന്നിടത്ത് എല്ലായിടത്തും ഈ ഇട്ട കയറ്റി പറഞ്ഞിട്ട് കുറച്ച് സ്റ്റൈലൈസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ബാലേട്ടൻ. ആ ഒരു സിനിമയിലൂടെയാണ് എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് എന്നൊരു ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
1: അത് പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ.
0: മമ്മൂക്ക

0: വേണ്ടി ചെയ്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളത്തിലെ രണ്ട് സിനിമകൾ, ഒന്ന് പുതിയ നിയമം എന്ന് പറയുന്ന സിനിമ, നയൻതാരയും മമ്മൂക്കയുള്ള സീൻ, അത് തമിഴിലേക്ക് ഡബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമ, അതിന് മുമ്പ് നമ്മുടെ ഈ ഓംപുരി സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ല അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ആടുപുലിയാട്ടം എന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമയിൽ ഓംപുരി സാറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട് എനിക്കായിരുന്നു നിയോഗം, ഞാൻ ചെയ്തു. അപ്പോൾ ആ സിനിമ തമിഴിലേക്ക് അത് മൊഴിമാറ്റം നടത്തിയപ്പോൾ അവർ മലയാളം കേട്ടിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതേ വോയിസ് തന്നെ തമിഴിലും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, എൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു തമിഴ് പറയാമോ, നമ്മൾ തമിഴ് കുറച്ചൊക്കെ അറിയാം, പിന്നെ ആരെങ്കിലും ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്യാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചു, ഞാൻ മദ്രാസിൽ പോയി പുള്ളിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അപ്പോൾ ഇവരിത് ഡബ് ചെയ്ത് കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാനോ, അതെങ്ങനെ, അല്ല തമിഴിലേക്ക് മലയാളം പടം മൊഴിമാറ്റം, ഞാൻ പറഞ്ഞു മമ്മൂക്ക ഡബ് ചെയ്യുമല്ലോ. അല്ല അത് മമ്മൂക്ക ഡബ് ചെയ്യും ഇല്ലെന്നല്ല, പക്ഷേ പുള്ളിക്കാരനെ കിട്ടൂല, കാരണം ഞാൻ തന്നെ ആ സിനിമ ഡബ് ചെയ്ത് 6 ദിവസം കൊണ്ടാണ്. അങ്ങനെ ഞാൻ പോയി ഈ പറയുന്ന പുതിയ നിയമവും ചെയ്തു, ഗ്രേറ്റ് ഫാദറും ചെയ്തു, പിന്നെ യാത്ര എന്ന് പറയുന്ന തെലുങ്ക് സിനിമ.
1: പിന്നെ സർ, ഈ ശബ്ദത്തിന്റെ കാര്യം വരുമ്പോഴേ, ഇപ്പോൾ റിയാസ് ഖാന്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഈ വില്ലന്മാർ നമ്മൾ ആക്ച്വലി വിചാരിക്കും ഇവര് തന്നെ, മീൻസ് അത് വേറൊരാൾ പറയുന്നില്ല, അവരുടെ ഒരു ഭാവത്തിന് അത്രയും ചിലതൊക്കെ ഡബ് ചെയ്ത ഒരു ഔട്ട് ഓഫ് സിങ്ക് എവിടെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. സാറിനെ സംബന്ധിച്ച് ആ വില്ലന്റെ ആ ഫീൽ അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഈ ശബ്ദം, സാർ ശബ്ദം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ?
0: ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ പാട്ടുകാർ ഇപ്പോൾ പറയില്ലേ തണുത്തത് കഴിക്കാറില്ല, തൈര് കുടിക്കാറില്ല, അങ്ങനെയൊക്കെ പറയില്ല എന്ന് പറയുന്നത് പോലെ ഞാനും തണുത്ത ആഹാരങ്ങൾ കഴിക്കാറില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ത്രോട്ടിനുള്ള വോക്കൽ കോഡിൻ്റെ മസിൽസിന്, ആ മസിൽ നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യും. പിന്നത്തെ കാര്യം നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക, ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഈ മെഴുകുതിരിയിൽ ഇങ്ങനെ ഊതണം. അത് അണയാനും പാടില്ല, നേരെ നിൽക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ നമ്മൾ ചെയ്യാറില്ല. പിന്നെ ശബ്ദത്തിന് കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ.
1: പിന്നെ സാറ് ഒരുപാട് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്, ഒപ്പം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടില് ചോദിച്ചാൽ ഏതായിരിക്കും?
0: അല്ല, എനിക്ക് ശരിക്കും എൻ്റെ അഭിനയിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, എൻ്റെ പാഷൻ അതാണ്. പക്ഷേ എൻ്റെ അന്നദാതാവ് എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഡബ്ബിംഗ് ഉപേക്ഷിക്കില്ല. പക്ഷേ ഞാൻ ഡബ്ബിംഗ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ കിട്ടി, അഭിനയത്തിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ രണ്ട് സിനിമകളും അത്യാവശ്യം ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദൃഢം, ആശാൻ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പടങ്ങളും ഒക്കെ നല്ല പടങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വേറെ ആൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ നോട്ടീസ് ചെയ്യപ്പെടും, ഇത് ഇയാൾക്ക് ഡബ് ചെയ്തേക്കുന്ന മറ്റേയാളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും കുറച്ച് കുറയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അതാണ് നമ്മുടെ വരുമാനം, അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. പക്ഷേ പാഷൻ എന്ന് പറയുന്നത് അഭിനയം തന്നെയാണ്. പ്രയാസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡബ്ബിങ്ങേ പറയുള്ളൂ.
1: അത് പറയുമ്പോൾ നമുക്കറിയാം മലയാളി പ്രേക്ഷകർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഡബ് ചെയ്ത് വരുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. KGF, ഈച്ച, കുറെ സിനിമകൾ ഡബ് ചെയ്ത് വരുന്നത്. RRR, അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളവർ, അതിൽ എനിക്ക് തോന്നുന്നു RRR രാം ചരൺ, എനിക്ക് തോന്നുന്നു ഏജില് ക്യാരക്ടർ എന്നൊക്കെ ചെറുപ്പംകാരനായ ഒരാളാണ്. അതിലേക്ക് എങ്ങനെയാണ് സർ എത്തുന്നത്, ആ ഒരു ക്യാരക്ടറിലേക്ക്?
0: അതെ, രാം ചരണിലേക്ക് എത്തിയെന്ന് വെച്ചാൽ രാംചരണിന്റെ ആ കഥാപാത്രം, RRR കഥാപാത്രം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈവൻ എൻ്റെ വോയിസ് കുറച്ചും കൂടി എന്താ പറയുക രാംചരണിന് യോജിക്കുന്നതായിരിക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെ എന്നാ ശോഭ കൊണ്ട് ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് എന്നെ ഈ പറയുന്ന അന്യഭാഷാ സിനിമകളുടെ ഒരു ഇതായിട്ട് മാറ്റിയത്. എനിക്ക് ഈ പറഞ്ഞ പോലെ പഴശ്ശിരാജ എന്ന സിനിമയിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തതും ഹരിഹരൻ സാറിനെ റെക്കമെൻഡ് ചെയ്തതും മങ്കൊമ്പ് സാറാണ്. സാറിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈച്ച പുള്ളിയാണ് ചെയ്തത്, ബാഹുബലി പുള്ളിയാണ് ചെയ്തത്, അരുന്ധതി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതും ചെയ്തത്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഈ പറയുന്ന സുദീപ് ഈച്ചല നായകന് പുള്ളിക്ക് ഒരുപാട് സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ സിനിമയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ അഭിനയവും എല്ലാം നമുക്ക് പഠിക്കാനും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ശബ്ദം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ശരത് കുമാറിന് ഞാൻ മലയാളത്തിൽ തന്നെ ഒരുപാട് പഠനം ചെയ്തിട്ടുണ്ട്.

0: പൊന്നിയൻ സെൽവം പോലെയുള്ള തമിഴ് സിനിമയിലും ഡബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രകാശ് രാജിന് ഒരുപാട് സിനിമയാണ് ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലൊരു പടത്തിൽ ഡബ് ചെയ്തതിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്ര എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിൽ പ്രകാശ് രാജ് ഡബിൾ റോളിലാണ്. അതിൽ ഏജ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ഡബ് ചെയ്തത്.
1: അതുപോലെ സാറിന് ഈ പഴശ്ശിരാജയിൽ ശരത് കുമാറിന് ഡബ് ചെയ്തതിനും അവാർഡ് കിട്ടിയിട്ടില്ലേ, സ്റ്റേറ്റ് അവാർഡ്?
0: എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എടച്ചേന കുങ്കൻ ഈ ശരത് കുമാറിനെ ഡബ് ചെയ്തതാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. അതായത് ഹരിഹരൻ സാർ ഈ പടം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ശരത് കുമാറിന് ആരെ കൊണ്ട് ഡബ് ചെയ്യിക്കും എന്ന് ചോദിച്ചത് മങ്കമ്പ് സാറിനോടാണ്. സാറ് പറഞ്ഞ് ശോഭയെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആ പടത്തിൽ ഡബ് ചെയ്യാനായിട്ട് മദ്രാസിൽ ചെന്നപ്പോഴേക്കും ഹരിഹരൻ സാർ അച്ഛനോട് പറഞ്ഞു, ശരത് കുമാറിന് ഇങ്ങനെ ഡബ് ചെയ്യിക്കാൻ ശോഭയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് സപ്പോർട്ട് ചെയ്തു, ആ കൊള്ളാം, അത് അവൻ ചെയ്യും, അവൻ്റെ വോയിസ് കറക്റ്റ് ആയിരിക്കും, അവൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനൊരു ഉറപ്പ് ഹരിഹരൻ സാറിന് കൊടുത്തത് അച്ഛനാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത്. എന്തായാലും ആ റെക്കമെൻഡേഷൻ തെറ്റിയില്ല, നമ്മളത് നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിലൂടെ തെളിയിച്ചിരിക്കുന്നത്.
1: അതുപോലെ തന്നെ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടല്ലോ.
0: അച്ഛന് വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലാണ്. അത് പുള്ളിക്ക് സുഖമില്ലായിരുന്ന സമയത്ത്, പുള്ളി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാനൊരു 10 എപ്പിസോഡ് ഡബ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ മരണശേഷം 3 സിനിമ ചെയ്തു. ഒന്ന് സീൻ, ഒന്ന് നമ്മുടെ വീട്, അച്ഛൻ്റെ അവസാനത്തെ സിനിമ, ലാസ്റ്റ് അഭിനയിച്ച പടം. അതിന് മുമ്പ് അഭിനയിച്ച ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ. ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു അച്ഛന്. സീനൊന്ന് നമ്മുടെ വീട്, ലാല് നായനായിട്ട് അഭിനയിച്ച പടം. പിന്നൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, പുഴുതി എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മുടെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമറായിരുന്ന ഏഴിമലൈ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ് തമിഴ് സിനിമ. അത് ഒരു 6 സീനോ മറ്റോ ഉണ്ടായിരുന്നു, അത് തമിഴിൽ ഡബ് ചെയ്തു.
1: ഇതിൽ നമുക്കറിയാം അച്ഛൻ്റെ സിനിമകളെല്ലാം എന്താ പറയുക, സിനിമയിലെ ക്യാരക്ടേഴ്സ്, തിലകൻ എന്ന് പറഞ്ഞല്ല ആ ഒരു ക്യാരക്ടറായിട്ടാണല്ലോ പലരും ജീവിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ സിനിമകളിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് ഏതെങ്കിലും ഉണ്ടോ?
0: ഒരുപാട് ഡയലോഗ് ഉണ്ട്. അതിൽ
1: ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ?
0: ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി കിരീടം റീലീസ് ചെയ്തു. അപ്പോൾ കിരീടത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്നത് കത്ത് താഴെയിടറ എന്ന് പറയുന്ന സീനാണ്. പക്ഷേ എനിക്കതിനകത്തൊരു വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യം അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ഈ ഇയാളെ തലക്കടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറച്ച് ദിവസം ഒളിവിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പുള്ളി ഇതുണ്ടായ സാഹചര്യം അമ്മയോട് പറയുന്നുണ്ട്. അമ്മ, എൻ്റെ അച്ഛനെ ഇങ്ങനെ ഒരാൾ വഴിയിലിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ഒരു മകനായി എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? അമ്മ എന്നോട് ചോദിക്കില്ലേ, നീ എന്താടാ ഇടപെടാൻ ഞാൻ ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് എൻട്രി ആയിട്ട് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? ഞാൻ ചെയ്തതിൻ്റെ ഡ്യൂട്ടിയാണ്. അതിനിടെ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ലാലേട്ടൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ ചെയ്തൊരു മകൻ്റെ കടമയാണ്. അവിടെ എല്ലാം തീർന്നില്ലേ? അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ ആ സീന് എനിക്ക് തോന്നുന്നില്ല അച്ഛനല്ലാതെ വേറൊരാൾ ചെയ്താൽ ആ സീൻ നിൽക്കില്ല. അതായത് വിശന്ന് വലഞ്ഞ് കയറി വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ മനസ്സ് കാണിച്ച ഈ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനത്തെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്.
1: അതുപോലെ നമുക്കറിയാം ഇപ്പം സിനിമ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് നമ്മൾ പേഴ്സണലി വരികയാണെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മൾ പല ഘട്ടങ്ങളിലും ജീവിതത്തിൽ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ സാറ് ഓർത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഏതെങ്കിലും?
0: എൻ്റെ അഭിനയ ജീവിതം അല്ലെങ്കിൽ ഡബ്ബിംഗ് ജീവിതം എന്ന് പറയുന്നത് രണ്ട് കരിയറാണല്ലോ എനിക്കുള്ളത്. രണ്ടിലും ഞാൻ ഫോളോ ചെയ്യുന്നത് അച്ഛനെ തന്നെയാണ്. ഞാൻ വേറെ എന്താ പറയുക, ഏകലവ്യ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു അച്ഛനെ ഒബ്സർവ് ചെയ്താണ് നമ്മൾ ഇത്രയും കാലം. കാരണം അച്ഛൻ ഏകദേശം 35 കൊല്ലം നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസുമായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഈ നാടകത്തിൽ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നാടകം എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടുക, സിനിമ പോലെയല്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ആകാശവാണിയുടെ നാടകം ചെയ്യാൻ എനിക്കിത്ര ഇൻട്രസ്റ്റ് എന്താ അറിയൂ? നാടകം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ആകാശവാണി നാടകം ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടർ അല്ലേ? അപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രം എൻ്റെ കഥാപാത്രം, അപ്പോൾ അതിന് വേറെ ആർക്കും ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാൽ നമ്മൾ ആകാശവാണിയിൽ നിന്ന് വിളിച്ചാൽ നമ്മൾ വരാതിരിക്കില്ല, എങ്ങനെയെങ്കിലും വന്ന് ചെയ്യും. ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസിൽ സിനിമയിലേക്ക് വന്നൊരാൾ, അതുപോലെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അച്ഛൻ. ഒരുപാട് പുസ്തകങ്ങൾ അച്ഛൻ്റെ കയ്യിലുണ്ട്. സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും പുള്ളിയോട് ചോദിച്ചാൽ നമുക്കൊരു മറുപടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് നമുക്കും കിട്ടുമല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണുന്നത്

0: എൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബൈ ബർത്ത് പുള്ളിയിൽ നിന്ന് കിട്ടിയതും പുള്ളിയെ ഒബ്സർവ് ചെയ്തും നേടിയെടുത്തതും മാത്രമാണ്, വേറൊന്നുമില്ല.
1: സാർ, ഒരു സിനിമയിൽ തന്നെ രണ്ടു പേർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലെ വോയിസ് മോഡുലേഷൻ വേണം, ആ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അല്ല, അത് രണ്ടു പേർക്ക് ചെയ്യുമ്പോൾ ചില ഒന്ന് പൊതുവേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും എൻ്റെ ശൈലി അവരിലേക്ക് വെക്കാനല്ല നോക്കുന്നത്, അവരുടെ ശൈലിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുക ചെയ്യുന്നത്. ഒരാളെ സംസാരിക്കുന്ന പോലെയല്ല വേറൊരാൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ശൈലിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ രണ്ടു പേർക്ക് ചെയ്യുമ്പോൾ രണ്ടായിട്ട് തോന്നും. ബേസിക് ആയിട്ടുള്ള ശബ്ദം ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ രണ്ടു പേർക്ക് ചെയ്യുമ്പോൾ പരമാവധി ശബ്ദം മാറ്റാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്ന ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ രണ്ടു പേർക്ക് അത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഒന്ന് റഹ്മാനും ചെയ്തു, അതിലെ വില്ലനായിട്ടുള്ള ഹിന്ദി നടനും ചെയ്തു. ഞാൻ ആക്ച്വലി ആദ്യം ചെയ്തത് ഹിന്ദി നടനാണ് ഡബ് ചെയ്തത്. അത് ഡബ് ചെയ്തിട്ട് ഞാൻ പോകുന്നു. പോകുന്നതിന് ശേഷം ആണ് എന്നെ അമൽ നീരദ് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും കറക്ഷനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചെന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ റഹ്മാൻ ഡബ് ചെയ്തത് ഞാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ റഹ്മാനെ ഡബ് ചെയ്യാനായിട്ട് ബ്ലാക്കിൽ ഡബ് ചെയ്ത് ആരാന്ന് ചോദിച്ചപ്പോൾ ആരോ പുള്ളിയെടുത്ത് വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ആശ്വാസമായി. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് റഹ്മാനെ ഡബ് ചെയ്യിക്കാം, എന്നെ വിളിച്ച് വില്ലനെ ഡബ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് റഹ്മാനെ ഡബ് ചെയ്യിച്ചപ്പോൾ പുള്ളി ഡബ് ചെയ്തിട്ട് ഈ ബ്ലാക്കിലെ വോയിസ് വരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ബ്ലാക്കിൽ ചെയ്തതുപോലെ വരട്ടെ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞു, ബ്ലാക്കിൽ ഞാനല്ല ചെയ്തത്, ശോഭിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ശരിയെന്ന് ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിച്ച്, ചേട്ടാ അത് എനിക്ക് ബ്ലാക്കിലെ വോയിസ് വേണം, റഹ്മാൻ ചേട്ടൻ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ റഹ്മാൻ ഡബ് ചെയ്തു. റഹ്മാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് തീരാറായപ്പോഴേക്കും പറഞ്ഞു, അതേ ആ വില്ലന് ചേട്ടൻ്റെ വോയിസ് തന്നെയാണ്, എനിക്ക് ചേട്ടൻ്റെ മോഡുലേഷൻ വേണം, അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് ഈ വില്ലൻ്റെ വോയിസ് ഈ റഹ്മാൻ ചെയ്തതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേറൊരു ശൈലിയിൽ എനിക്ക് തോന്നുന്നു ആ ആർട്ടിസ്റ്റില്ല അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് അയാൾ മലയാളം അറിഞ്ഞുകൂടാത്ത ആളല്ലേ, ആ മലയാളം അറിഞ്ഞുകൂടാത്ത രീതിയിലാക്കി അതിനെ വേറൊരു മോഡുലേഷൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് മാറ്റി. അങ്ങനെ നമ്മൾ ചെറിയ ചേഞ്ച്, ഈ ബേസ് കൂട്ടിയും കുറച്ചും ഒക്കെ ഉള്ള ചെറിയ ചേഞ്ചസ് വരുത്തി അങ്ങ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഒരു സിനിമയിൽ അഞ്ചു പേർക്ക് കിടപ്പ് ചെയ്തിട്ടുണ്ട്.
1: തമാശ ഇപ്പൊ കൂടുതലും വില്ലൻ റോളിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ തമാശ കുറെ സിനിമകളിൽ ഏതെങ്കിലും ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: ഞാനിപ്പോൾ വരുത്തൻ സിനിമ അഭിനയിച്ചപ്പോൾ വരുത്തൻ സിനിമയിൽ ഞാൻ പറയുന്ന ഡയലോഗിന് ആളുകൾ ചിരിക്കുന്നുണ്ട്. അത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അതായത് അവിടെ വലിയ വെടിവെപ്പും ബഹളവും നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇവന് ദുബായിൽ എന്തായിരുന്നു പണിയെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ആ സിറ്റുവേഷൻ്റെ അനുസരിച്ച് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ ആശാൻ എന്ന് പറയുന്ന സിനിമയിൽ അതിലും ഭയങ്കര ചിരി ഉണ്ടാക്കുന്നുണ്ട്. അത് സിറ്റുവേഷണൽ കോമഡിയാണ്. അത് പ്രത്യേകിച്ചും അതൊരു സിനിമയ്ക്കുള്ള സിനിമ ആയതുകൊണ്ട് സിനിമാ ലൊക്കേഷനിൽ നടക്കുന്ന കുറേ കാര്യങ്ങളായിരുന്നു പറയുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ സാറിന്റെ ഒരു ജീവിതം ഒരു സിനിമ പോലെ കണ്ട ഒരു ഫീല് ഇത് കേട്ട പലർക്കും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. സാർ പറഞ്ഞ പോലെ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പോഴും ആകാശവാണി മറക്കാതെ ഞങ്ങളുടെ നാടകങ്ങളിൽ തീർച്ചയായിട്ടും വരണം.
0: ആകാശവാണി ഒരിക്കലും മറക്കൂല, കാരണം ആകാശവാണി ഞാൻ എപ്പോഴും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരം സിറ്റിക്കകത്ത്. അപ്പോൾ ഞാൻ എവിടെ പോയാലും തിരുവനന്തപുരം അനന്തപുരി FM ആണ് ഞാൻ എപ്പോഴും വെക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് നമുക്ക് സ്ഥിരം കേൾക്കാത്ത പഴയ പാട്ടുകളൊക്കെ കിട്ടും. അതുകൂടാതെ ഇതിനകത്തെ ചില ചില പ്രോഗ്രാംസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഞാനും ആകാശവാണിയായിട്ടുള്ള ബന്ധം യുവവാണി തൊട്ട് തുടങ്ങിയതാണ്. ഓരോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു 1991 മറ്റാണ് തോന്നുന്നു, ആ സമയത്ത് യുവവാണിയിൽ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയാണ്. അതുകൊണ്ട് ആകാശവാണി ഒരിക്കലും മറക്കില്ല.
1: അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
0: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു.

ബീപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565321, 9496569321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃതത്തിൽ.
2: ആകാശവാണി ഇപ്പോൾ മഴവില്ല്. കേളടി കൺമണി എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം. SP ബാലസുബ്രഹ്മണ്യം ആലപിച്ചത്.

0: മഴവില്ല് പൂർണ്ണമാകുന്നു. ആകാശവാണി സമയം 5 മണി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതേ ഹേ ധന്യമോൾ ജി കി വാർത്ത സിനിമാ മേ ഏ ഐ കാ ബട്ട പ്രഭ അവസര യാ ഖത്ര.
2: പിച്ചലേ കുച്ച് വർഷോ മേ എ ഐ നെ ജിസ് ഗതി സേ വികാസ് കിയാ ഹേ ഉസ്നെ ജീവൻ കെ ലഗ്ഭഗ് ഹർ ക്ഷേത്ര കോ പ്രഭാവിത് കിയാ ഹേ. ആജ് എ ഐ ഫിലിം നിർമ്മാണ കെ ലഗ്ഭഗ് ഹർ പ്രക്രിയാ മേ പ്രവേശ് കർ ചുക്കാ ഹേ. ഫിലിം കി കഹാനി കി പ്രാരംഭിക് രൂപരേഖ തയ്യാർ കർനെ സേ ലേക്കർ ഷൂട്ടിംഗ് കി യോജന ബനാനെ ക്യാമറ ആംഗിൾ സുജാനെ ദൃശ്യ പ്രഭാവോ കോ ബെഹ്തർ ബനാനെ സമ്പാദന കർനെ സംഗീത് തയ്യാർ കർനെ ഓർ യഹാം തക് കി ഫിലിം കെ പ്രചാർ പ്രസാർ കി രണനീതി തയ്യാർ കർനെ തക് എ ഐ കാ ഉപയോഗ് കിയാ ജാ രഹാ ഹേ. കുച്ച് നിർമാതാ ദർശകോ കി പസന്ദ് ഓർ വ്യവഹാർ കാ വിശ്ലേഷണ കർക്കെ യഹ സമജ്നെ കാ പ്രയാസ് കർത്തേ ഹേ കി കിസ് പ്രകാർ കി കഹാനിയം അധിക് ലോകപ്രിയ ഹോ സക്തി ഹേ. എ ഐ ലാഖോ ലോകോ കി ദേഖ്നെ കി ആദത്തോ കാ അധ്യയൻ കർക്കെ ഏസേ സുജാവ് ദേ സക്താ ഹേ ജോ വ്യവസായിക് ദൃഷ്ടി സേ ഉപയോഗി ഹോ. ഇസസെ ഫിലിം നിർമാണ കി പ്രക്രിയ അധിക് വ്യവസ്ഥിത് ഓർ ഡേറ്റ ആധാരിത് ബൻ രഹി ഹേ. വാസ്തവ മേ സിനിമ കാ ഇതിഹാസ മേ ബതാതാ ഹേ കി അനേക് മഹാൻ ഫിലിമേ ഏസി ഥി ജിനോനെ പ്രചലിത് ധാരണാവോ കോ ചുനൌതി ദി നയേ വിഷയോ കോ സാമനെ രഖാ ഓർ ദർശകോ കോ സോച്നെ കെ ലിയേ മജ്ബൂർ കിയാ. യദി ഹർ നിർണയ കേവൽ അൽഗോരിതം ഓർ ആങ്കഡോ കെ ആധാർ പർ ലിയാ ജാനേ ലഗേ തോ കഹീം രചനാത്മക് ജോഖിം ലേനെ കി പ്രവൃത്തി കം ന ഹോ ജായേ. ഇസ്ലിയേ എ ഐ സേ പ്രാപ്ത ജാൻകാരി ഉപയോഗി ആവശ്യക് ഹേ ലേക്കിൻ അന്തിം നിർണയ മാനവീയ ദൃഷ്ടി ഓർ രചനാത്മകത കെ ആധാർ പർ ഹി ഹോനാ ചായേ. എ ഐ കാ സബ്സേ ബഡാ ലാഭ് ഹേ ഹേ കി ഏ സമയ ഓർ സൻസാധനോ കി ബജത് കർത്താ ഹേ. പെഹലേ ജിൻ കാര്യോ മേം കൈ സപ്താഹ് യാ മഹീനേ ലഗ് ജാതേ തേ വേ അബ് അപേക്ഷാകൃത കം സമയ മേം പൂരേ ഹോ സക്തേ ഹേ. ഉദാഹരണ കെ ലിയേ സമ്പാദന കെ ദൌരാൻ ബഡീ മാത്രാ മേ റെക്കോർഡ് കിയേ ഗേ ഫുട്ടേജ് കോ ചാണ്ണാ ഏക് കഠിൻ കാര്യ ഹോതാ ഹേ. എഐ ആധാരിത് ഉപകരൺ മഹത്വപൂർണ ദൃശ്യോ കി പഹചാൻ കർ സക്തേ ഹേ ഓർ സമ്പാദക കോ പ്രാരംഭിക് ചയൻ പ്രദാൻ കർ സക്തേ ഹേ. ഇസസേ രചനാത്മക് ടീം കോ അധിക സമയ ഉൻ പെഹലുവോ പർ ദേനേ കാ അവസരം മിൽതാ ഹേ ജഹാ മാനവീയ കൽപ്പന ഓർ സംവേദനശീലത കി ആവശ്യകത ഹോതി ഹേ. എഐ കാ പ്രഭാവ് കേവൽ രചനാത്മക കാര്യം തക് സീമിത് നഹി ഹേ. ആജ് കൈ ഫിലിം സ്റ്റുഡിയോ ഷൂട്ടിംഗ് കി യോജന ബനാനെ ലൊക്കേഷൻ പ്രബന്ധൻ മോസം സംബന്ധി പൂർവാനുമാൻ ബജറ്റ് നിയന്ത്രൺ ഓർ ജോക്യം വിശ്ലേഷണ ജേസേ കാര്യോ മേ ഭി എഐ കാ ഉപയോഗ് കർ രഹെ ഹേ. എഐ ഫിലിം നിർമ്മാണ പ്രക്രിയ കോ അധിക് കുശൽ ഓർ വ്യവസ്ഥിത് ബനാനെ മേ സഹായത കർ രഹാ ഹേ. ദൃശ്യ പ്രഭാവം കെ ക്ഷേത്ര മേ ഭി എഐ നെ നയീ സംഭാവനായേ ഖോലി ഹേ. ആജ് ദർശക് ഫിലിമോ മേ ഏസേ ദൃശ്യ ദേഖ്ന ചാത്തേ ഹേ ജോ ഉനേ കിസി ദൂസരെ സൻസാർ മേ ലേ ജായേ. വിശാല യുദ്ധ കാൽപനിക് ശഹർ അന്തരീക്ഷ

മുൾജിക്ക് വാർത്ത. സിനിമാമേ എ ഐ കാ ബട്ട പ്രഭ അവസർ യാ ഖത്ര ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പ്രസാരൺ യഹി സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.

ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇതിനായി അപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്തുള്ള അംഗനവാടി കേന്ദ്രങ്ങളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടുക. നിങ്ങളുടെ ആധാർ കാർഡ്, അമ്മയുടെ ബാങ്ക് വിവരങ്ങളും അമ്മയുടെയും കുഞ്ഞിന്റെയും MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എന്നിവ മാത്രം മതി. സംശയങ്ങളുണ്ടെങ്കിൽ അംഗനവാടി പ്രവർത്തകരുടെ സഹായം തേടുക.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി സമയം 5:15.
1: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം കേൾക്കാം.

തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തവർ തെങ്ങമം വിജയകുമാർ, തെങ്ങമം രതീഷ് കുമാർ, ഏവൂർ മധുസൂദനൻ, വെട്ടിക്കോട് സജിത് മാരാർ, തെങ്ങമം ശരത്, തെങ്ങമം സംഗീത്, പോരുവഴി സുജിത്.

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഗാന്ധിയായിരുന്നു ചേംബർലൈനിനെ കാണാൻ പോയ നിവേദക സംഘത്തിന്റെ നേതാവ്. നേറ്റാൾ ഒരു സ്വയംഭരണമുള്ള കോളനിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതിന്റെ കാര്യങ്ങളിൽ വളരെ പരിമിതമായേ ഇടപെടാൻ തരമുള്ളൂ. അതുകൊണ്ട് വെള്ളക്കാരുമായി ഇണങ്ങിക്കഴിഞ്ഞ് അവരുടെ പ്രീതിയും വിശ്വാസവും നേടുവാൻ ഇന്ത്യക്കാർ ശ്രമിക്കണം എന്നായിരുന്നു മെമ്മോറാണ്ടത്തിന് ചേംബർലൈൻ നൽകിയ മറുപടി. ഈ മറുപടി നിവേദക സംഘത്തിലെ അംഗങ്ങളിലും ഇന്ത്യക്കാർക്കിടയിലും വലിയ ഇച്ഛാഭംഗമുണ്ടാക്കി. ഏതായാലും ചേംബർലൈൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് നന്നായി എന്നവർക്ക് തോന്നി. കോളനി ഗവൺമെന്റിന്റെ നില ശരിയായി മനസ്സിലാക്കുന്നതിന് അത് അവർക്ക് സഹായമായി തീർന്നു. നേറ്റാളിൽ നിന്ന് ട്രാൻസ്വാളിലേക്കാണ് ചേംബർലൈൻ പിന്നെ പോയത്. ബൂവർ യുദ്ധത്തിന്റെ ഫലമായി ട്രാൻസ്വാളും കേപ്പ് കോളനിയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിത്തീർന്നു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയത്. ഡർബാനിൽ നിന്ന് കേപ്പ് ടൗണിലേക്ക് 1100 നാഴിക ദൂരമുണ്ട്. ഇന്ത്യക്കാർ നിവസിക്കുന്ന സ്ഥലങ്ങളിൽ ചേംബർലൈൻ എത്തുമ്പോൾ ഗാന്ധി അവിടെ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അതാത് പ്രദേശക്കാർ ആഗ്രഹിച്ചിരുന്നു. ഡർബാനിൽ നിന്ന് ചേംബർലൈൻ ആദ്യം പോയത് ജോനാസ്ബർഗിലേക്കാണ്. യുദ്ധം കഴിഞ്ഞ് അധികം കാലമാകാത്തതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് പ്രത്യേക പാസുകൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഈ പാസുകൾ ലഭിക്കുന്നതിന് വെള്ളക്കാർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക് പാസ് കിട്ടുക അത്ര എളുപ്പമല്ല. യുദ്ധത്തിനു മുമ്പ് ട്രാൻസ്വാൾ ഡച്ചുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ അവിടെ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നതോടുകൂടി അവിടെ പോകുന്നതിന് പാസുകൾ ആവശ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഗാന്ധിക്ക് പാസ് വേണ്ടി വന്നത്. ട്രാൻസ്വാളിൽ ബ്രിട്ടീഷ് ആധിപത്യം ആരംഭിച്ചതോടുകൂടി ഏഷ്യക്കാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക വകുപ്പ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. ആ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ അധികവും സിലോണിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന ബ്രിട്ടീഷുകാരായിരുന്നു. ധിക്കാരപരമായ പെരുമാറ്റത്തിൽ അവർ തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാരെ കടന്നു നിൽക്കും. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ജോനാസ്ബർഗിൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത്. ഗാന്ധിയോട് ഇരിക്കുവാൻ പറയുവാനുള്ള മര്യാദ പോലും ആ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ധിക്കാരഭാവത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയോട് ചോദിച്ചു. എന്റെ നാട്ടുകാരെ സഹായിക്കാനും ഉപദേശിക്കുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു ഗാന്ധിയുടെ മറുപടി. ഇവിടെ സ്ഥിരതാമസക്കാരനായ ഇന്ത്യക്കാരനല്ല നിങ്ങൾ. ചേംബർലൈനിന്റെ മുമ്പാകെ പോകുന്ന നിവേദക സംഘത്തിൽ നിങ്ങൾക്ക് ചേരാൻ തരമില്ല, പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയെ അവിടെ നിന്നയച്ചു. അതുകൊണ്ട് ഗാന്ധി ഒട്ടും ക്ഷുഭിതനായില്ല. തന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിവേദക സംഘത്തിന്റെ നേതാവായി നിശ്ചയിക്കുവാൻ ഗാന്ധി അവിടുത്തെ ഇന്ത്യക്കാരെ ഉപദേശിച്ചു. ജോർജ് ഗോഡ്ഫ്രേ എന്ന ഇന്ത്യക്കാരനെ അവർ നേതാവായി തെരഞ്ഞെടുത്തു. അദ്ദേഹവും ഒരു ബാരിസ്റ്ററാണ്. നിവേദക സംഘം ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടം ചേംബർലൈനിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് അടുത്ത ഭാവിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കില്ലെന്നും തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനായി കുറേക്കാലം കൂടി തെക്കേ ആഫ്രിക്കയിൽ പാർക്കേണ്ടി വരുമെന്നും. അതുകൊണ്ട് ഗാന്ധി ജോനാസ്ബർഗിൽ സ്ഥിരമായി താമസിക്കുവാൻ തീർച്ചപ്പെടുത്തി. ഒട്ടും വൈകാതെ ട്രാൻസ്വാൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റായി ചേരുകയും ചെയ്തു.
0: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

ആകാശവാണി ഇപ്പോൾ ഭക്തിഗാനങ്ങൾ പുന്നലൂർ എ എം ഹാഷിം അവതരിപ്പിക്കുന്നു. ആദ്യം ലോകൈക പരിപാലകൻ അള്ളാഹു എന്ന് തുടങ്ങുന്നു.

പുനലൂർ എം ഹാഷിം അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും 6:50 കിസാൻ വാണി. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ചിത്രാബി നായരുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി ചോദ്യദിന പ്രത്യേക പരിപാടി. 8 മണിക്ക് സർഗകേരളത്തിൽ വിനു വി എബ്രഹാം എഴുതി അവതരിപ്പിക്കുന്ന കഥ തട്ട്, സി എസ് രാജേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, കാക്കനാടിന്റെ സർഗപ്രപഞ്ചം, വെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണം എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. കൊല്ലം കാർത്തിക് അവതരിപ്പിച്ചത് കഥ ഒരു പെണ്ണിന്റെ കഥ. 10 മണിക്ക് കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹൈദരാലിയും സംഘവും അവതരിപ്പിച്ചത് കഥ നളചരിതം 3-ാം ദിവസം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ ന്യൂസ് ഓൺ എയർ ആപ്പിൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷ മലരി. ഇടശ്ശേരിയുടെ കവിത കറമ്പിപ്പയ്യ് ആലാപനം പി വി പ്രീത. 6:15 ഉദയഗീതം എസ് ആർ ആനന്ദ് പാടിയ ഗാനങ്ങൾ. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 പുലർവട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം നമുക്ക് ചുറ്റും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 114. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് അക്ഷരചെപ്പ്. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, മുഖത്തലാജി ഗോപകുമാർ പാടിയ കൃതികൾ, എൽ മഞ്ജുള രാജേഷ് വയലിൻ, ലെവിൻ കെ വിജയൻ മൃദംഗം. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ, ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. 2:15 തുടർ നാടകം വേനൽ മഴ ഭാഗം 13, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. ഉമ്മന്നൂർ മനോജ് കുമാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ. എരുത്താവൂർ സി എസ് സി ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30

ഞങ്ങൾ 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 24.9°C. അറിയിപ്പുകൾ കഴിയുന്നു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ

0: സ്മൃതി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1-ാമത്തെയോ 2-ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2-ലും കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2-ാമോ അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2-ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സായ് റമുജ്തബ. India has called for people-centric and implementation-oriented environmental action at the 12th BRICS Environment Ministers meeting held at Bharat Mandapam in New Delhi. The two-day meeting held under India's 2026 BRICS chairship concluded successfully today with a focus on building consensus and strengthening environmental cooperation among member countries. Speaking on the occasion, Union Minister for Environment, Forest and Climate Change, Bhupinder Yadav, who presided over the meeting, highlighted the growing global environmental challenges and called for stronger BRICS cooperation.
4: As nations pursue their development aspirations, they are navigating an increasingly complex environmental reality. The impact of climate change, biodiversity loss, and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
3: The Supreme Court today said it would constitute a high-powered committee comprising retired Apex Court and High Court judges, a former DGP and an ex-CBI director to examine allegations of police excesses against students during recent protests in Delhi and violence against police personnel. The court said an order for constituting the committee would be released tomorrow after it receives suggestions from different parties on other members to be included in the panel. The court said that the committee will also look into allegations concerning sexual assault and online harassment of female protesters and victimization of other vulnerable persons through social media. Union Agriculture and Farmer Welfare Minister Shivraj Singh Chauhan has emphasized the need to produce high-quality agricultural products that meet global market standards. He said it can be done by educating farmers about various modern technical tools. The minister was addressing the 97th annual general meeting of the Indian Council of Agricultural Research, ICAR, in New Delhi today. The Unique Identification Authority of India, UIDAI, has achieved a major milestone in its nationwide mission mode drive for mandatory biometric updates, completing more than 2 crore biometric updates for school children across the country. The special drive, initiated in September last year, has now covered over 1,56,000 schools, enabling school children to complete their Aadhaar biometric. In Jharkhand, police have arrested 4 extremists, including Ramdev Lohra, a sub-zonal commander of the banned Jharkhand Janmukti Parishad, JJMP, in Gumla district. Police said he was carrying a bounty of 5 lakh rupees. A huge cache of arms and ammunition was also recovered from them. Pakistan's Supreme Court today ordered authorities to transfer jailed former Prime Minister Imran Khan to Islamabad's Shifa International Hospital for a comprehensive medical exam within the next few days. It also directed authorities to ensure weekly meetings between Imran Khan and his family members and ordered the establishment of a medical board with his personal physician and his sister.

0: to be associated with it. Iran today said that the Strait of Hormuz will remain closed to maritime traffic until all Iranian conditions under the 14-point Memorandum of Understanding signed with the US are fully met. Tehran has tied the reopening of the strategic waterway directly to the complete removal of foreign sanctions and the cessation of military operations. The remarks come amid the expiry of the 60-day window provided by the MOU to halt military hostilities for peace talks between the two sides. The government has announced the National Sports Awards 2025. India's premier women's badminton doubles pair, Trisha Jolly and Pulela Gopichand, along with 15 other sports persons from various disciplines, will be presented the Arjun Award for their outstanding performances in sports and games. And in men's cricket, chasing a target of 372 runs, host Sri Lanka were 84 for 4 in the second innings against India on the fourth day of the first test in Galle when reports last came in. Earlier, India were bowled out for 193 in their second innings, setting the visitors a target of 372 runs. Rishabh Pant top scored with 66 runs off 69 deliveries. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
2: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനം ജില്ലയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ജില്ലാതല ആഘോഷത്തിന് ആശ്രാമ മൈതാനം വേദിയായി. മന്ത്രി ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി. പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡൻസ് പോലീസ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ 23 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. 3 സ്കൂളുകളിൽ നിന്നുള്ള ബാൻഡ് പ്ലാറ്റൂണുകളും പരേഡിൽ പങ്കെടുത്തു. പരേഡുകൾ നയിച്ചവർക്ക് മന്ത്രി മെമെന്റോ സമ്മാനിച്ചു. സർക്കാർ TTയിലെ വിദ്യാർത്ഥിനികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. ഓണത്തെ വരവേൽക്കാൻ ഗ്രാമനഗര ഭേദമന്യേ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. കമ്പോളത്തിൽ തിരക്കേറി. കളിപ്പാട്ട വിപണിയും വസ്ത്രവ്യാപാര മേഖലയും ഉഷാറായി. പൂവിപണിയും പച്ചക്കറി വിപണിയും സജീവമായി. ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പന്ത്, കളിത്തോക്ക്, കരടിയുടെയും പുലിയുടെയും മുഖംമൂടികൾ, മാവേലി ഒരുക്കത്തിനുള്ള വേഷവിധാനങ്ങൾ, ഓലക്കുട എന്നിവയാണ് കളിപ്പാട്ട വിപണിയിലെ ഓണസാന്നിധ്യം. പലഹാരങ്ങൾ, പപ്പടം എന്നിവ വിൽക്കുന്ന കടകളിലും തിരക്കേറി. ഓണ സീസൺ കണക്കിലെടുത്ത് കൊട്ടാരക്കര താലൂക്കിലെ പൊതുവിപണിയിൽ പരിശോധന ഊർജിതമാക്കി. 117 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 10 ക്രമക്കേടുകൾ കണ്ടെത്തി. വിലക്കയറ്റം ഒഴിവാക്കുന്നതിനും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയുന്നതിനുമാണ് പരിശോധന. വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന തുടരാൻ താലൂക്ക് ഭക്ഷ്യോപദേശക വിജിലൻസ് സമിതി തീരുമാനിച്ചു. ഓണവിപണിയിൽ നാടൻ പച്ചക്കറിയും പൂക്കളും എത്തിക്കാൻ കുടുംബശ്രീയുടെ വനിതാ കൂട്ടായ്മകൾ നടത്തിവന്ന ശ്രമം വിജയത്തിലേക്കെത്തുന്നു. ഓണക്കാലത്തെ ആവശ്യകത മുന്നിൽ കണ്ട് ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും നടത്തിയത്. 11 ബ്ലോക്കുകളിലായി 3651 ജോയിന്റ് ലയബിലിറ്റി അംഗങ്ങളാണ് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓണക്കാലത്ത് വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്നത്. ഇടനിലക്കാരുടെ ഇടപെടലിൽ ഒഴിവാക്കി കർഷകർക്ക് മികച്ച വിലയും ഉപഭോക്താക്കൾക്ക് ന്യായവിലയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഓണച്ചന്തകളുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം അനുഭവപ്പെടുന്ന പൂവിപണിയിൽ ഇടപെടാൻ നിറപ്പൊലിമ എന്ന പേരിൽ നടത്തിയ പൂക്കൃഷിയും വിജയമായി. 597 JLG കളുടെ നേതൃത്വത്തിൽ 102.65 ഏക്കറിലാണ് പൂക്കൃഷി. ബന്ദി, ചെണ്ടുമല്ലി, വാടാമല്ലി, ജമന്തി, മുല്ലപ്പൂ എന്നിവയാണ് കൃഷി ചെയ്തത്. നാടൻ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് 1095 JLG കൾ 360 ഏക്കറിൽ ചേന, ചേമ്പ്, മരച്ചീനി എന്നിവയും കൃഷി ചെയ്തു. ആഫ്രിക്കൻ പാരമ്പര്യ വാദ്യകലാകാരൻ പപ്പാഡാമാസ് സംഘവും പരവൂരിലെത്തി. അറ്റ്ലാന്റിക് തീരത്തെ മധ്യ ആഫ്രിക്കൻ രാജ്യമായ ഗബോണിലെ വിശുദ്ധ വീണ എന്നറിയപ്പെടുന്ന എൻഗോംബി സംഗീതോപകരണ വായനയിലും നിർമ്മാണത്തിലും പപ്പാഡാമാസ് പ്രസിദ്ധനാണ്. ആചാരങ്ങൾക്കും ഒത്തുചേരലിനും അകമ്പടിയായാണ് എൻഗോംബി വായിക്കുന്നത്. കുടുംബസുഹൃത്തിന്റെ വിവാഹ വാർഷിക ചടങ്ങിനാണ് പപ്പാഡാമാസും സംഘവും പരവൂരിലെത്തിയത്. അരിനല്ലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഓണക്കാലത്തെ കരടികളിക്ക് പ്രസിദ്ധമായ അരിനല്ലൂരിലാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. പ്രദേശത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ആക്രമണകാരികളായ പന്നികളെ വെടിവെച്ചുകൊല്ലാൻ നടപടികൾ ആരംഭിച്ചു. കർഷക ദിനത്തിൽ ജില്ലയിലെ വിവിധ കൃഷിഭവനുകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. മികച്ച കർഷകരെ

0: കൃഷിപ്പണിക്കാരെയും ആദരിച്ചു. കുണ്ടറ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കോർപ്പറേഷനും കിളികല്ലൂർ കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിച്ച കർഷക ദിനാചരണം മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. 101 വയസ്സിലും കൃഷിപ്പണിയിൽ സജീവമായ എൻ തങ്കപ്പനെ ഉമ്മന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഉമ്മന്നൂർ പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. കൊല്ലം നഗരത്തിൽ ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മാടൻനട മുതൽ പോളയത്തോട് ജംഗ്ഷൻ വരെ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു. 4 റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനുകളിൽ ട്രാഫിക് പോലീസ്, ഹോംഗാർഡ് എന്നിവരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ചിന്നക്കട, കോൺവെന്റ് ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കരിക്കോട് തുടങ്ങി തിരക്കേറിയയിടങ്ങളിൽ പോലും സീബ്ര ലൈനുകൾ മാഞ്ഞിട്ട് വർഷങ്ങളായി. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും 3 മാസമായിട്ടും സീബ്ര ലൈനുകൾ വരയ്ക്കാൻ നടപടിയായിട്ടില്ല.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോൾ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ.

0: മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. അദ്യ നവദെഹല്യാം സമനുഷ്ഠിതേ ദ്വാദശെ ബ്രിക്സ് പര്യാവരണമന്ത്രി പരിഷദ് അധിവേശനെ കേന്ദ്രീയ പര്യാവരണമന്ത്രി ഭൂപേന്ദ്ര യാദവഃ പ്രാവോചത് യത് ഭാരതേന പഞ്ചോത്തരദ്വിസഹസ്രതമവർഷാത് ദ്വാവിംശത്യുത്തരദ്വിസഹസ്രതമവർഷം യാവത് മാലിന്യവിസർജനതീവ്രതായാം സപ്തത്രിംശത് പ്രതിശതതോപ്യധികം ഭൂയാൻ ഹ്രാസഃ സമാസാദിതഃ. ഭാരതീയ വിശിഷ്ട പ്രത്യഭിജ്ഞാന പ്രാധികരണേന രാഷ്ട്രവ്യാപി സങ്കല്പസ്യ അംഗത്വേന ശാലാച്ഛാത്രാണാം ദ്വികോടിതോപ്യധികം അനിവാര്യ ആധാര ബയോമെട്രിക് കാര്യം സാഫല്യേന നിർവ്യൂഢം. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദലേന ഉത്തരപ്രദേശ് പഞ്ചാബ് ഗുജറാത്ത് രാജ്യേഷു നൂത്നാഃ രാജ്യപ്രഭാരിണഃ സഹപ്രഭാരിണഃ ച നിയോജിതാഃ. പ്രശാസനേന രാഷ്ട്രീയ ക്രീഡാ പുരസ്കാരാണാം ഉദ്ഘോഷണ വിഹിത. ബാഡ്മിന്റൺ ക്രീഡായാഃ തീസ്ര ജോലി പുല്ലേല ഗായത്രി ഗോപിചന്ദഃ ച അഥ പഞ്ചദശ ഉത്കൃഷ്ടാഃ ക്രീഡകാഃ സമ്മാനനീയായ അർജുന പുരസ്കാരായ സമഭ്യർത്ഥിതാഃ. അപി ച നെതർലാൻഡ്സ് ദേശസ്യ ആംസ്റ്റർഡാം നഗരസ്ഥേ വാഗ്നർ ഹോക്കി ക്രീഡാംഗണേ സഞ്ജായമാനായാം സ്പർദ്ധായാം ഭാരതീയ മഹിളാ ഹോക്കി ദലം ദക്ഷിണ ആഫ്രിക്ക ദലേന സഹ സ്പർദ്ധിഷിഷ്ട. അഥ വാർത്താഃ വിശദീകൃത്യ. നവദെഹല്യാഃ ഭാരതമണ്ഡപെ ബ്രിക്സ് രാഷ്ട്രാണാം ദ്വാദശഃ പര്യാവരണമന്ത്രിണാം ശിഖരസമവായഃ പ്രാവർത്തത. അസ്യ ദ്വിദിവസീയ സമ്മേളനസ്യ അധ്യക്ഷതാം കേന്ദ്രീയ പര്യാവരണ വന ജലവായു പരിവർത്തന മന്ത്രി ഭൂപേന്ദ്ര യാദവഃ അകരോത്. ഭാരതസ്യ ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ ബ്രിക്സ് അധ്യക്ഷതായാഃ മുഖ്യ വിഷയഃ പര്യാവരണ സഹനശീലതാ തഥാ നവോന്മേഷസ്യ സംവർദ്ധനം ഇത്യസ്തി. സമ്മേളനം സംബോധ്യ ഭൂപേന്ദ്ര യാദവേന മാനവതാ പ്രഥമ ദൃഷ്ടികോണം അനുസൃത്യ നീതിനാം ഉദ്യോഗ്യാഃ ജനസഹഭാഗിതായാശ്ച ഏകീകൃത പ്രയാസാഃ സുദൃഢാഃ കൃതാഃ.
2: As nation pursue their development aspirations, they are navigating an increasingly complex environmental reality. The impact of climate change, biodiversity loss, and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
1: മന്ത്രിണ ജ്ഞാപിതം യത് ഭാരതേന പഞ്ചോത്തരദ്വിസഹസ്രതമവർഷതഃ ദ്വാവിംശത്യുത്തരദ്വിസഹസ്രതമവർഷാവധൌ മാലിന്യ ഉത്സർജ്യതേ സപ്തത്രിംശത്തഃ അധികഃ ഹ്രാസഃ കൃതഃ. തേന സ്പഷ്ടീകൃതം യത് അധ്യക്ഷത്വേന ഭാരതം സർവൈഃ സദസ്യ

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
6: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമൻതുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
5: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24-ന് തുടക്കമാകും. 30-ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24-ന് വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 30-ന് സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും DTPC ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
5: KSRTC എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24-ാമത് ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി RoG M. ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4-ാം ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235-ലും നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 1,14,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി. ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യ ഗാനം കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രം പാടിയത്. ചിത്രം നീലക്കടമ്പ്.

0: ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നില്ല എല്ലായ്പ്പോഴും. പക്ഷേ വരുന്ന ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. സന്തോഷത്തിന് നന്ദി പറയുക, ദുഃഖം വരുമ്പോൾ ക്ഷമയോടെ നേരിടുക, പ്രതിസന്ധികളിൽ വിശ്വാസം കൈവിടാതിരിക്കുക. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വില പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: മഴക്കാലം രോഗകാലം കൂടിയാണ് എന്നറിയാമല്ലോ. പലതരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുന്ന കാലമാണിത്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ പനികൾ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ തകർത്തുകളയും. അതിനാൽ കൊതുക് നിവാരണം, പരിസര മലിനീകരണം തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം. മനുഷ്യർക്ക് മാത്രമാണോ രോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? അല്ല, മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം രോഗം വരാറുണ്ട്. അവയ്ക്കും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം, അഥവാ രോഗം വന്നാൽ ശരിയായ ചികിത്സ നൽകുകയും വേണം. നമുക്കിന്ന് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായർ ആണ്

0: ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
1: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: തെങ്ങ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന വിളയാണ്. എല്ലാ വിളകളെ മാതിരി തെങ്ങിനെയും നിരവധി രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്.
2: തീർച്ചയായും.
1: പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
2: പ്രധാനമായും ഒരുപാട് കുമിൾ രോഗങ്ങൾ തെങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഒന്ന് കൂമ്പുചീലാണ്, മറ്റൊന്ന് മഹാളി രോഗം, പിന്നെ ഓലജീൽ രോഗം, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, പിന്നെ ഗ്രേ ബ്ലൈറ്റ് എന്ന് പറയുന്ന ഇലപ്പുള്ളി രോഗമുണ്ട്. അതുപോലെ തന്നെ കാറ്റുവീഴ്ച രോഗം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രോഗം.
1: നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം കൂമ്പുചീലിനെ കുറിച്ച്.
2: കൂമ്പുചീലും മഹാളി രോഗവും രണ്ടും ഒരേ രോഗഹേതുവാണ്. അതിന് കാരണം ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന കുമിളാണ്. അപ്പൊ ഞാനത് പറയാൻ കാരണം, ഈ രണ്ട് രോഗങ്ങളും മഴക്കാലത്തുണ്ടാവുന്ന രോഗങ്ങളാണ്. അതായത് ഈ ഫൈറ്റോഫ്തോറ കുമിള് കൂടിയ ആർദ്രതയും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയിലുമാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു കാലാവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ ഇതിനെതിരെയുള്ള സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ എടുത്തിരിക്കണം. നാമ്പിനെയാണ് ഇത് ബാധിക്കുന്നത്, കൂമ്പുചീൽ രോഗം എന്ന് പറയുന്നത്. മുകുളം പോയി കഴിഞ്ഞാല് ആ തെങ്ങ് നശിച്ചു പോവും, നമുക്ക് പിന്നെ ആ തെങ്ങിനെ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം കാണുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ തെങ്ങിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല.
1: തീർച്ചയായും
2: ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, കുഞ്ഞു തൈകളിലൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂമ്പോലെ മഞ്ഞ നിറം ആകുകയും നമ്മൾ പതുക്കെ അതിനെ ഒന്ന് ഊരി നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓലകളുടെ കടഭാഗവും അതുപോലെ തന്നെ മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് അത് വരുന്നതാണ്. ഇത് കൂടാതെ ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പിന്നെ ഈ അഴുകൽ ക്രമേണ ഉള്ളിലേക്ക് വ്യാപിക്കുകയും മണ്ടയിലെ കോശങ്ങൾ അഴുകി തെങ്ങ് നശിക്കുകയും ചെയ്യുന്നു. വലിയ തെങ്ങുകളിലാണെങ്കിൽ ഈ നാമ്പോലെ മഞ്ഞളിക്കും, പക്ഷെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണിത്. നമുക്ക് രണ്ട് മഴക്കാലങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ അതിന് തൊട്ട് മുമ്പേ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുമിൾനാശിനി പ്രയോഗം കൊടുത്തേ മതിയാകും. അത് എവിടെ കൊടുക്കണം? ആ മണ്ടഭാഗത്ത് തന്നെ കൊടുക്കണം. ഓലയിലും തളിക്കാം, നമുക്ക് കവർ ചെയ്യാം. പക്ഷെ പ്രധാനമായിട്ടും എന്താണ്, ആ ഒരു നാമ്പോല വരുന്നതും അതിന് ചുറ്റുവട്ടത്തുള്ള രണ്ടോ മൂന്നോ ഓലകളിലൊക്കെ നന്നായിട്ട് തന്നെ ഈ കുമിൾനാശിനി പ്രയോഗം നടത്തേണ്ടതാണ്. രോഗം വന്ന ഒരു തെങ്ങാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ചതിനെല്ലാം നീക്കം ചെയ്ത് അതിനെ കത്തിച്ച് കളയുക, അവിടെ ഇട്ടേക്കരുത്. അപ്പൊ നമ്മൾ അവിടെ ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഓയിന്റ്മെന്റ് പുരട്ടുന്നത് പോലെ നമ്മളൊരു ബോഡോ കുഴമ്പ് തേച്ചു കൊടുക്കുക. പിന്നെ മഴക്കാലത്താണെന്ന് ഞാൻ പറഞ്ഞു ഈ അസുഖം വരുന്നത്. അപ്പൊ നിങ്ങൾ മഴക്കാലത്തായിരിക്കും ലക്ഷണം കാണുന്നത്. അപ്പൊ ഈ മഴ നനയാത്ത രീതിയിൽ നമ്മൾ ഈ ബോഡോ കുഴമ്പ് പുരട്ടിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ കലം കമഴ്ത്തി വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് പുതിയ നാമ്പ് വരുന്നത് വരെ അതിനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ ഇത് രോഗം ബാധിച്ച ഒരു തെങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് മറ്റുള്ള തെങ്ങുകളിലേക്ക് ഇത് തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം നമുക്ക് എല്ലാ തെങ്ങുകളിലും തളിച്ചു കൊടുക്കുക. എവിടെയാണ് തളിക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു. വേറൊരു കാര്യം ചെയ്യാവുന്നത്, മാങ്കോസെബ് എന്ന് പറയുന്ന കുമിൾനാശിനി നമുക്ക് വാങ്ങാൻ കിട്ടും. അത് 2 gram സുഷിരമുള്ള സാഷികളിൽ, കുഞ്ഞു കുഞ്ഞു കവറുകളെയാണ് നമ്മൾ സാഷേസ് എന്ന് പറയുന്നത്. ആ സാഷികളെ നമ്മൾ നാമ്പോലേക്ക് ചുറ്റുമുള്ള ഓലക്കവളുകളിൽ അതിനെ കെട്ടിയിടുക. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇത് ഒലിച്ചിറങ്ങി അവിടെ ഇതിന്റെ ആ ഒരു സംരക്ഷണ വലയം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജൈവ ബാക്ടീരിയ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾ 20 gram 1 liter വെള്ളത്തിൽ കലക്കി കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ, കൊമ്പൻ ചെല്ലികളുടെ നിയന്ത്രണ മാർഗം കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതിന്റെ ആക്രമണം കാരണം വളരെ വേഗം തന്നെ കുമിൾ രോഗങ്ങളൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ നീർവാച സൗകര്യം ഒരുക്കുകയും വേണം.
1: അതെ.
2: ഒരേ രോഗാണുമാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കൂമ്പുചീലാകുമ്പോൾ കൂമ്പിൽ മാത്രമാണ് ആ ഒരു രോഗലക്ഷണങ്ങളും ആക്രമണവും ഒക്കെ ഉണ്ടാകുന്നത്. മഹാളി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺപൂക്കളും മച്ചിങ്ങയും പൊഴിയുന്നതാണ് അതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ വരുന്നത് മോടിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ, ആ കോശങ്ങളിലാണ് ഉണ്ടാവുന്നത്. തിളച്ച വെള്ളം വീണ പോലുള്ള പാടുകളാണ് ഉണ്ടാവുന്നത്. അവയുടെ പുറത്ത് കുമിളിന്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പൊ ഇത് ഒരു ഭാഗത്തായിരിക്കും തുടങ്ങുന്നത്, മോടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. പിന്നെ ഇത് ചുറ്റിനും വരും. അത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, മോടിന് ക്ഷതമേൽക്കുന്നത് കൊണ്ട് കൊച്ചിങ്ങയെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയാതെ കൊച്ചിങ്ങ പൊഴിയും. അതാണ് സംഭവിക്കുന്നത്. നിറയെ കൊച്ചിങ്ങ നമ്മുടെ തെങ്ങിന്റെ ചുവടിൽ ഇങ്ങനെ

0: 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് അടങ്ങിയ കുമിൾനാശിനി നമ്മളൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ മണ്ടയിൽ തളിച്ചു കൊടുക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഒരു 40 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു 2 തവണയെങ്കിലും നമ്മൾ ആവർത്തിക്കണം.
1: ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഓലച്ചെയ്യലാണല്ലോ.
0: അതെ,
1: ഇതും അതേമാതിരിയുള്ള ഒരു പ്രാധാന്യമുള്ള രോഗം,
0: പ്രാധാന്യമുള്ള രോഗമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കാറ്റ് വീഴ്ച രോഗവും ഓലച്ചെയ്യൽ രോഗവും ഏകദേശം എല്ലാ തെങ്ങുകളിലും ഒരുമിച്ച് കാണാറുണ്ട്. ഇവിടെയും കൂമ്പോലയിലാണ് ആക്രമണം ഉണ്ടാവുന്നത്. വിരിയുന്നതിന് മുന്നേ തന്നെ ആ കൂമ്പോലയിൽ തവിട്ട് നിറത്തിൽ വെള്ളം നനഞ്ഞതുപോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ട് അവിടെ ചീയൽ ബാധിക്കുന്നു. അപ്പൊ ഇത് പ്രധാനമായിട്ടും തണ്ടിനോട് ചേർന്ന ഭാഗത്തല്ല, അകലെയുള്ള ഭാഗങ്ങളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ക്രമേണ ഈ പാടുകൾ വലുതായി ഒന്നിച്ചു ചേർന്ന് ഓലകൾ വിരിയുമ്പോൾ ചീഞ്ഞ ഭാഗങ്ങൾ ഉണങ്ങി കാറ്റിൽ പറന്നു പോവുകയും ഈർക്കിലി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങില് വിഷറി പോലുള്ള ഇലകളായിരിക്കും. ചെറിയ തൈകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഓല വിരിയത്ത് പോലുമില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ച ഇത്തരത്തിലുള്ള ഓലകളെല്ലാം തന്നെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ മുറിച്ച് മാറ്റി കത്തിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 300 ml കുമിൾനാശിനി നമ്മൾ കൂമ്പോലകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഹെക്സകോണസോൾ 5EC അത് നമ്മളൊരു 2 മില്ലി 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എവിടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്? നാമ്പോലയിൽ അതിന് ചുറ്റും. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് മാങ്കോസെബ് എന്ന് പറയുന്ന കുമിൾനാശിനി ഉപയോഗിക്കാം. അവിടെ നമ്മൾ 3 ഗ്രാമാണ് 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്.
1: ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെം ബ്ലീഡിംഗ് അല്ലേ?
0: അതെ, ചെന്നീരൊലിപ്പ് എന്നാണ് പറയുന്നത്. ജൂലൈ മുതൽ നവംബർ വരെയാണ് ഈ രോഗം വേഗം പുരോഗമിക്കാൻ കാരണമാകുന്നത്. ഇതും ഒരു കുമിൾ രോഗം തന്നെയാണ്. പിന്നെ കടുത്ത വേനലിന് ശേഷം വരുന്ന കനത്ത മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും പോഷകമൂലകങ്ങളുടെ കുറവും കൂടുതൽ പുളിരസവും ഒക്കെയാണ് ഈ രോഗത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ തെങ്ങിൻ തടിയിൽ വിള്ളലുകൾ ഉണ്ടാവുമല്ലോ, ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് ക്രാക്സ് എന്ന് പറയും വിള്ളലുകൾ. ആ വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് ദ്രാവകം ഒലിച്ചു വരുന്നതും നീരൊലിക്കുന്ന പാടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തെങ്ങിൻ്റെ തടിയിൽ അതിൻ്റെ അടിവശം മുതൽ മേളിലോട്ട് ഏകദേശം മണ്ടഭാഗം വരെയും ഈ നനഞ്ഞ പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവ തമ്മിൽ ചേർന്ന് വലിയ വലിയ പാടുകൾ ഉണ്ടാകാം. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ നീരൊലിക്കുന്ന ഈ ഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പാടുകളുടെ അടിവശത്ത് അഴുകൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. രോഗം തീവ്രമാകുമ്പോൾ പുതുതായിട്ട് വരുന്ന ഓലകളുടെ വലിപ്പം കുറയുകയും തുടർന്ന് മണ്ടയുടെ വലിപ്പം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മച്ചിങ്ങ പൊഴിച്ചിൽ ഉണ്ടാകുന്നു. വിളവിനെ ഇത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും.
1: ഇതിന്റെ ഒരു നിയന്ത്രണ മാർഗം എങ്ങനെയായിരിക്കും?
0: തടിയിലാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങൾ ചുരണ്ടി മാറ്റുക, എന്നിട്ട് അതെടുത്ത് കത്തിച്ച് കളയണം. അതെപ്പോഴും ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. അല്ലാതെ നമ്മൾ ചുരണ്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നെ നമ്മൾ അവിടെ ബോഡോ കുഴമ്പ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് കോൾട്ടാർ, അതായത് വെള്ളം ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ കോൾട്ടാർ നമുക്ക് പുരട്ടി കൊടുക്കേണ്ടതാണ്. മണ്ണിലാണിത് രോഗാണോ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് തെങ്ങ് ഒന്നിനെന്ന രീതിയിൽ നമ്മൾ ശുപാർശ ചെയ്യുന്ന തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക്. വേണമെങ്കിൽ ട്രൈക്കോഡെർമയും കൂടെ 100 ഗ്രാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്ന ഒരു തെങ്ങ് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതിലേക്ക് പോവുക? നമ്മൾ കുമിൾനാശിനി അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ആ കുമിൾനാശിനി എന്ന് പറഞ്ഞാൽ ഹെക്സകോണസോൾ, നേരത്തെ പറഞ്ഞില്ലേ 5EC, അത് നമ്മൾ 25 മില്ലി ലിറ്റർ 25 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 4 മാസത്തിലൊരിക്കൽ നമ്മൾ തടത്തിലെ മണ്ണ് കുതിരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പുളിരസം കൂടുമ്പോൾ ഇത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അതിന് പ്രതിവിധിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ കുമ്മായം ചേർത്തിരിക്കണം. അത് ഈ രോഗത്തിന് മാത്രമല്ല, കുറേ രോഗങ്ങൾക്കും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ അത് വളരെ പ്രധാനമാണ്.
1: പിന്നെ തഞ്ചാവൂർ വാട്ടം എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്.
0: അതെ, നമുക്ക് തെങ്ങിൻ്റെ തടിയിൽ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. വയസ്സെത്തിയ തെങ്ങുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഗ്യാനോഡെർമ വാട്ടം എന്നും പറയും. ഗ്യാനോഡെർമ എന്ന് പറയുന്ന കുമിളാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇത് മണ്ണിലൂടെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതാണ്. വേരുകൾ തമ്മിൽ തട്ടുമ്പോഴത്തേക്കും അതിലൂടെ അത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ തെങ്ങിലേക്ക് അത് ഇൻഫെക്ഷൻ വരാം. ഇത് ശരിക്കും ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത് തടിയുടെ കടഭാഗം അഴുകുന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. വേരുമൊക്കെ അഴുകും, മേളിലോട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊലി വേഗം പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം, അത് പാളികളായിട്ട് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളിലുള്ള കോശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാവും, ഒരു മഞ്ഞ നിറമൊക്കെ ആയിരിക്കും, അഴുകലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിറവ്യത്യാസം ഉണ്ടാകുന്നത്. കടഭാഗത്ത് നിന്ന് ചെറിയ തോതിലുള്ള ദ്രാവകം ഒഴുകി വരുന്നതായിട്ട് കാണാം. ആ ഭാഗങ്ങൾ തൊടുമ്പോൾ മൃദുവായിരിക്കും, ചിലപ്പോൾ ചുവട് വീക്കമുണ്ട്.

0: ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഈ ഫ്രൂട്ടിംഗ് ബോഡി വരുന്നത്. പിന്നെ ചെന്നീരൊലിപ്പിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെന്നീരൊലിപ്പിലെ ചെന്നീരൊലിക്കുന്ന പാടുകൾ അങ്ങ് മണ്ട വിഭാഗത്ത് വരെ പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഗാനോഡെർമ വാട്ടം കാരണമുള്ള പാടുകൾ ഒരു മീറ്റർ പൊക്കം വരെ അത് പോകത്തുള്ളൂ. പിന്നെ ഇനി മണ്ടഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായം ചെന്ന ഓലകളെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. പൊഴിഞ്ഞു പോകത്തില്ല, ഒടിഞ്ഞു തൂങ്ങി തെങ്ങിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു പാവാടയുടെ ആകൃതിയിൽ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് മണ്ടഭാഗത്തുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്.
1: അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വേണം,
0: രോഗം ബാധിച്ച തെങ്ങിനെ ആരോഗ്യമുള്ള തെങ്ങുകളിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ ഇതിന് ചുറ്റിന് ഒരു കിടങ്ങ് നമ്മൾ ഉണ്ടാക്കണം. തടത്തിന് ചുറ്റുമായിട്ട് ഒരു 1.5 മീറ്റർ അകലത്തിൽ ഒരു 1.5 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കിടങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജലസേചനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കിടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്പോറുകൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് 1 50 കിലോഗ്രാം ജൈവവളം, 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകേണ്ടതാണ്. പിന്നെ രാസവളത്തോത് 1/4 കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ തെങ്ങിന്റെ തടത്തിൽ 4 മാസത്തിലൊരിക്കൽ കോപ്പർ അടങ്ങിയ കുമിൾനാശിനി 40 ലിറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതൊരു 15 സെന്റിമീറ്റർ ആഴത്തിൽ നമ്മൾ അത് നനയണം. കോപ്പർ അടങ്ങിയ കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഹെക്സാകോണാസോൾ 5EC ഒരു 40 ml 40 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിൽ നനയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
1: ഇവിടെ ഒരു പ്രധാനമായ രോഗം നമ്മൾ വിട്ടുപോയത് ലാസ്റ്റിൽ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. കാറ്റുവീഴ്ച എന്തായാലും കർഷകർക്ക് ഒരു വലിയ ലോസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണല്ലോ.
0: അതെ, കാറ്റുവീഴ്ച ഇംഗ്ലീഷിൽ പറയുന്നത് അത് സ്ലോ ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് പതുക്കെ പതുക്കെ അത് തെങ്ങിനെ നശിപ്പിക്കത്തുള്ളൂ. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ശുപാർശ ചെയ്തിട്ടുള്ള എത്ര ജലസേചനം ചെയ്യണം, എത്ര വളം നമ്മൾ കൊടുക്കണം, പിന്നെ മണ്ണിന്റെ ആരോഗ്യം നമ്മൾ എങ്ങനെ പരിപാലിക്കണം, ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിൽ കർഷകർക്ക് കുറേ കാലം നമുക്ക് ഈ തെങ്ങിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും. എന്നാൽ ഒരു 10 തേങ്ങ പോലും തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മുറിച്ച് മാറ്റുക തന്നെ വേണം. നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓലക്കാലുകൾ വാടുന്നതാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ ഓലക്കാലുകളിൽ നമുക്ക് മഞ്ഞളിപ്പ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അരികിനോട് ചേർന്നാണ് മഞ്ഞളിപ്പ്. ആ ഭാഗത്ത് തന്നെ ക്രമേണ നമുക്ക് കരിച്ചിൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. കടഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വേര് പടലം ഇത് നശിപ്പിക്കുന്നുണ്ട്. വേരിന്റെ അറ്റമൊക്കെ കരിച്ചിലുണ്ടാക്കും, പൂങ്കുലകളുടെ കരിച്ചിലുണ്ടാക്കുന്നുണ്ട്. ഓലകളിൽ ഒരു പ്രത്യേകതരം ലക്ഷണമാണ് ഇത് കാണുന്നത്. വാരിയെല്ലിന്റെ ആകൃതിയിൽ ഓലക്കാലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കും.
1: അപ്പൊ മേഡം, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാ രോഗത്തിനു വേണ്ടിയും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ?
0: അതെ സർ, അത് നമുക്ക് പ്രധാനമായിട്ടും തോട്ടത്തിലെ ശുചിത്വം പാലിക്കുക, രോഗങ്ങൾക്ക് മാത്രമല്ല കീടങ്ങൾക്കും അത് നല്ലതാണ്. പിന്നെ കാറ്റുവീഴ്ച രോഗം തീവ്രമായി ബാധിച്ച തെങ്ങുകൾ പിഴുത് മാറ്റി രോഗപ്രതിരോധ ശേഷിയുള്ളവ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ശുപാർശ പ്രകാരമുള്ള കുമ്മായം, ജൈവവളം, രാസവളം, അതുപോലെ മെഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. ഓലച്ചീൽ രോഗം ബാധിച്ച കൂമ്പിന്റെ ഭാഗവും അതിനോട് ചേർന്ന 2 ഓലകളും മുറിച്ചു മാറ്റി കുമിൾനാശിനി ലൈനി ഒഴിക്കുക. പിന്നെ കുമിൾ രോഗങ്ങൾക്കെതിരെ സംരക്ഷണം ലഭിക്കാനായിട്ട് ഒന്നെങ്കിൽ സ്യൂഡോമോണാസ് അല്ലെങ്കിൽ PGPR2 എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും നമുക്ക്. രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മൾ മണ്ടയിൽ തളിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഇത് നമ്മൾ എന്താണ് മഴക്കാലത്തിന് മുന്നേ തുടങ്ങേണ്ടതാണ്. 40 ദിവസം ഇടവിട്ട് അത് നമ്മൾ ആവർത്തിക്കുകയും വേണം. നന്നായിട്ട് മണ്ട നനയണം. പിന്നെ കൂമ്പുചീയൽ, ഓലചീയൽ, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, വിവിധ കീടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പതിവായി തോട്ടം സർവേ നടത്തി ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്.
1: ഡോക്ടർ ചിത്ര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായരുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ചിത്ര ബി നായരുടെ ഫോൺ നമ്പർ 9495938704.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയാണ് വില. കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും നാളികേരത്തിന് ഇനമനുസരിച്ച് 22,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,800 രൂപ വരെയാണ് വില. ഏലത്തിന് കിലോഗ്രാമിന് 3,100 മുതൽ 4,100 രൂപ വരെയും ചുക്ക് ക്വിന്റലിന് 30,000 രൂപ മുതൽ 32,500 രൂപ വരെയും വിലയുണ്ട്. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,500 മുതൽ 26,400 രൂപ വരെയാണ് വിവിധ വിപണികളിലെ വില. പൈനാപ്പിളിന് ക്വിന്റലിന് 5,200 മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേരിച്ചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഉത്തരം, കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. ഈ കാലത്തെയാണ് സാധാരണ ക്ഷാമകാലം എന്ന് പറയുന്നത്. ക്ഷാമകാലത്തെ തേനീച്ച പരിപാലനത്തെക്കുറിച്ച് ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
3: തേനീച്ച വളർത്തുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ക്ഷാമകാലം. കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. കനത്ത മഴയും കാറ്റും കാരണം തേനീച്ചകൾക്ക് കൂടിന് പുറത്തേക്കിറങ്ങി ദീർഘനേരം ഭക്ഷണം ശേഖരിക്കാൻ കഴിയാതെ വരുന്നു. അതോടൊപ്പം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ എണ്ണവും കുറയുന്നതിനാൽ ഭക്ഷണം ലഭിക്കുന്നത് കുറയുന്നു. ഈ കാലയളവിൽ തേനീച്ചക്കൂടുകളിൽ ആവശ്യത്തിന് തേനും പരാഗവും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വാഭാവിക ഭക്ഷണം അപര്യാപ്തമാണെങ്കിൽ പഞ്ചസാര ലായനി പോലുള്ള അനുബന്ധ തീറ്റ നൽകാം. മഴക്കാലത്ത് കൂടിനുള്ളിൽ ഈർപ്പം കയറാതിരിക്കാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുകൾ നേരിട്ട് മഴ ഏൽക്കാത്തതും വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള സ്ഥലത്തും സ്ഥാപിക്കണം. അതേസമയം കൂടിനുള്ളിൽ ആവശ്യമായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം.
1: നിർവഹണം ഷിബു ജോർജ്.

0: നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
1: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5-നകം AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാം. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവുമായും കലരാത്തതുമായ പാൽ ഉറപ്പിക്കുന്നതിനായി ക്ഷീരവികസന വകുപ്പ് ഊർജിത പാൽ പരിശോധനാ സംവിധാനം ഒരുക്കുന്നു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഈ മാസം 20 മുതൽ 24 വരെ ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കും. പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതോ സുരക്ഷിതമല്ലാത്തതോ ആയ പാൽ കണ്ടെത്തുന്ന പക്ഷം തുടർ നടപടികൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിവരമറിയിക്കും. കർഷകർ ഉത്പാദിപ്പിക്കുന്ന പാലിന്റെയും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാലിന്റെയും സൌജന്യ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൌകര്യം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. പരിശോധനയ്ക്കായി കുറഞ്ഞത് 200 മില്ലി ലിറ്റർ സാമ്പിൾ പാൽ എത്തിക്കണം. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ശേഖരിച്ച ഉടൻ തന്നെ പരിശോധനയ്ക്കായി ലാബിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പാൽ പരിശോധനയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും പട്ടത്തുള്ള ക്ഷീരവികസന വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുമായി 0471244021 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വച്ച് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പ് എന്ന വിഷയത്തിൽ ഈ മാസം 19-20 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. നൂതന ടാപ്പിംഗ് രീതികൾ, നിയന്ത്രിത കമിഴ്ത്തിവിട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം, റെയിൻ ഗാർഡിംഗ് എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238092175 അല്ലെങ്കിൽ 0481235313 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,400 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിങ്കര 27,000, കായംകുളം 24,000, പുളിങ്കുന്ന് 26,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിങ്കര 25,000, എറണാകുളം 32,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000, പുത്തൂർ 69,500, പാല 67,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 26,400, പുത്തൂർ 27,000, കോട്ടയം 25,600, പാല 24,500. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 6,000, കോട്ടയം 5,400, എറണാകുളം 6,000. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 17,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലായതിനാൽ ഇന്ത്യയിലെ ബാങ്കുകൾ ശക്തമായ സ്ഥിതിയിലാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. മാനവികതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2005-ും 2022-ും ഇന്ത്യയുടെ മലിനീകരണ പുറന്തള്ളൽ തീവ്രത 37% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: The impact of climate change, biodiversity loss and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
1: അംഗരാജ്യങ്ങളിലെ മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉൾക്കൊള്ളുന്ന 4 വിജ്ഞാന സമാഹാരങ്ങൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്കും നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നവീന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാർഷിക പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ICAR കൂടുതൽ ഗവേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ 4-ാം പതിപ്പും ഇതോടൊപ്പം നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ രണ്ട് കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഇതോടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻ തുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ ഉൾപ്പെടെ 17 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഇസയ അരുമൈ നായകം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. അത്ലറ്റിക്സ് പരിശീലകൻ പർവീർ സിംഗ്, ബോക്സിംഗ് പരിശീലകൻ ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് പരിശീലക നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യ ശ്രീലങ്ക 1 ടെസ്റ്റിന്റെ 4 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2 ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയും 3 വിക്കറ്റെടുത്ത പ്രഭാത് ജയസൂര്യയുമാണ് ഇന്ത്യയെ തകർത്തത്. ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ 4 ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ ദൌത്യത്തിലൂടെ രാജ്യത്തെ 2 കോടിയിലധികം കുട്ടികളുടെ വിവരങ്ങൾ പുതുക്കി സുപ്രധാന നേട്ടം കൈവരിച്ചതായി ആധാർ അധികൃതർ. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ക്യാമ്പയിനുകളിലൂടെയാണ് 2 കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയത്. 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് അത്യാവശ്യമാണ്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആധാർ സേവന നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: NCC പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള അപരാജിത പരാംഗ് ലാ 2026 ഹിമാലയൻ സാഹസിക ട്രക്കിംഗ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 ദിവസം നീളുന്ന ദൌത്യത്തിൽ 3 സേനകളുടെയും വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 28 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. വനിതകളുടെ കരുത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ് ഈ യാത്രയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 മാസത്തെ സൌജന്യ റീചാർജ് പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നും പ്രധാനമന്ത്രി ഇത്തരമൊരു നിക്ഷേപ പദ്ധതിയോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. വിദേശ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, സൈനിക നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. എന്നാൽ താൽക്കാലിക കരാറിന്റെ 60 ദിവസത്തെ കാലാവധി അവസാനിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. നോർത്ത് സുമാത്ര പ്രവിശ്യയിലുള്ള നിയാസ് ദ്വീപിന് സമീപം 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 68 പേരാണ് മരിച്ചത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘത്തെ പിടികൂടി ഹരിയാന പോലീസ്. മുഖ്യ സൂത്രധാരനായ പർഗത് സിംഗിനെ പഞ്ചാബിലെ മുക്സറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ കണ്ണികളുള്ള സംഘം ഇന്ത്യയിലുടനീളം 50 കൈക്കുഞ്ഞുങ്ങളെ വിറ്റതായാണ് വിവരം. കുട്ടികളെ നിയമവിരുദ്ധമായി ദത്തെടുത്ത 5 മാതാപിതാക്കൾ ഉൾപ്പെടെ 21 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235 നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രിസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി സമയം 7:35. യുവവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണി ചോദ്യനാളിലൊരുക്കുന്ന ഈ സംഗീത മധുരിമയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ സംഗീത സായാഹ്നം നിങ്ങൾക്കായി ഒരുക്കുന്നത് മഹി ആൻഡ് ദ ബാൻഡ് ആണ്. ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിനു, ഹൃദ്യ ആർ ദാസ്, സരിഗ ഒ എസ് എന്നിവരാണ്. അനാദിയായ നാദം, സപ്തസ്വരങ്ങളിലൂടെ ഉണരുന്ന ആനന്ദസാഗരം, ചോദ്യനാളിലൊരുങ്ങുന്ന സംഗീത സായാഹ്നം, സംഗീതജ്ഞരിലെ രാജാവിനെ അർച്ചന, സ്വാതി മധുരാർച്ചന, അഹംബോധത്തിന്റെ കാർമുകിൽ മാഞ്ഞ് അതിരുകളില്ലാത്ത സംഗീതം, വിവിധ നിറങ്ങളിൽ വിടർന്നു നിൽക്കുന്ന മാരുവില്ലു പോലെ ഓരോ മനസ്സിലും നിറയട്ടെ, ഓരോ നാവിലും അറിവ് ഉണരട്ടെ, ഏവർക്കും നന്മയുണ്ടാകട്ടെ. ഗാനം ആലപിക്കുന്നത്

തെളിഞ്ഞ ആകാശം, അതിലേക്ക് ചുണുങ്ങി ചുണുങ്ങി ഒരു മഴ, ചിങ്ങമഴ. വർണ്ണങ്ങൾ വിതറി, മാരുവില്ലും തെളിഞ്ഞു. നന്മയുള്ള ഓരോ കാഴ്ചയിലും ആർദ്രമായ ഒരു ചെറുനോവുകൂടിയുണ്ട്. ആ നോവിനെ താണ്ടിയുള്ള വീണ്ടെടുക്കലുകൾ ഉണ്ട്, കണ്ടെടുക്കലുകൾ ഉണ്ട്. ഗാനം ആലപിക്കുന്നത് ഹൃദയ ആർദാസ്.

അജ്ഞതയുടെ കോരിരുൾ അതിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു മിന്നാമിന്നി ഉയർന്നു പാറുന്നു. ആ ചാലിലൂടെ അറിവിൻ്റെ നിലാപ്പാൽ ഇറ്റുവീഴുന്നു. ഇത് ഉണർന്നിരിക്കാൻ ഉയർന്നു പറക്കാനുള്ള ഉണർത്തുപാട്ട്. പാടുന്നത് സരിഗ ഒ എസ്, പ്രിനു, ഹൃദ്യ ആർദാസ്, മഹേന്ദ്രനാഥ്.

വാക്ക് എന്ന സത്യം പുലരാൻ തന്നെ തന്നെ സമർപ്പിച്ച തമ്പുരാന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. ഈ ഓണം ഏവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ചത് പ്രിനു, ഹൃദ്യ ആർദാസ്, സരിഗ ഒ എസ്. സംഗീതം മഹേന്ദ്രനാഥ്. ഗാനങ്ങൾ ആലപിച്ചത് പ്രിനു, ഹൃദ്യ ആർദാസ്, സരിഗ ഒ എസ്. കീബോർഡ് മഹേന്ദ്രനാഥ്. ഗിറ്റാർ കെവിൻ ഹാരിസ്. തബല ഷിജുകുമാർ. മൃദംഗം സതീഷ് നാഥ്. സാങ്കേതിക സഹായം രതീഷ് വിജയൻ. യുവവാണി സമാപിക്കുന്നു.

ശ്രോതാക്കളെ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, വേണുഗോപാലും ചിത്രയും പാടിയത്. ചിത്രം സന്ദേശം.

0: ആകാശവാണി സമയം 8:00.
1: സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ സി എസ് രാജേഷ് അവതരിപ്പിക്കുന്ന കവിതകൾ, വിനു എബ്രഹാം അവതരിപ്പിക്കുന്ന കഥ, കാക്കനാടിൻ്റെ സർഗപ്രപഞ്ചം, ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സി എസ് രാജേഷ് അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഒരു നാടൻ വിരഹം.
2: നീ മടങ്ങിയ വണ്ടിയെന്നേ വരെ കണ്ണീന്നു മറയുന്നേയില്ല.

0: അടുത്ത കവിത കൊച്ചുവെളുപ്പാൻകാലം.
1: തുടങ്ങി പതിവ് പോൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് കിളികളുടെ പാട്ടുകച്ചേരി. തുടങ്ങി പതിവ് പോൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് കിളികളുടെ പാട്ടുകച്ചേരി. കുയിൽ, കാക്ക, പൂവങ്കോഴി, തത്ത, മൈന, കുളക്കോഴി, ഞാറ, കൊറ്റി, ഓലഞ്ഞാലി, കുരുവി, കരിയിലക്കിളികൾ. കുയിൽ, കാക്ക, പൂവങ്കോഴി, തത്ത, മൈന, കുളക്കോഴി, ഞാറ, കൊറ്റി, ഓലഞ്ഞാലി, കുരുവി, കരിയിലക്കിളികൾ. ഇനി എങ്ങനുറങ്ങാൻ, അത് ഞാനുണരാനുള്ള വിളികളാകുമ്പോൾ. ഇനി എങ്ങനുറങ്ങാൻ, അത് ഞാനുണരാനുള്ള വിളികളാകുമ്പോൾ. ആകയാൽ ആസ്വദിക്കുന്നു, കിളികൾ പാടിയതെല്ലാം ആവർത്തിക്കുന്നു. ആകയാൽ ആസ്വദിക്കുന്നു, കിളികൾ പാടിയതെല്ലാം ആവർത്തിക്കുന്നു. എഴുന്നേറ്റു ജനലു തുറന്നു, വീഴാത്ത വെട്ടത്തിൽ കാണാൻ എത്ര ഭയാനകം മരുഭൂമി. എഴുന്നേറ്റു ജനലു തുറന്നു, വീഴാത്ത വെട്ടത്തിൽ കാണാൻ എത്ര ഭയാനകം മരുഭൂമി. പൂഴി, കാലത്തെ വീശും മണൽക്കാറ്റ്, പൂഴി, കാലത്തെ വീശും മണൽക്കാറ്റ്, തുറന്നതിലും വേഗത്തിൽ അടച്ചുപോകുന്നു പാളികൾ. തുറന്നതിലും വേഗത്തിൽ അടച്ചുപോകുന്നു പാളികൾ. മേശമേൽ വീണ്ടും കിളിയൊച്ച. ഞാൻ അലാറം ഓഫ് ചെയ്യുന്നു. മേശമേൽ വീണ്ടും കിളിയൊച്ച. ഞാൻ അലാറം ഓഫ് ചെയ്യുന്നു. പണിക്കു പോകും മുമ്പുള്ള പണികളിലേക്ക് കടക്കുന്നു. പണിക്കു പോകും മുമ്പുള്ള പണികളിലേക്ക് കടക്കുന്നു.
0: ജലം.
1: ഒരിക്കൽ കൈക്കുമ്പളാൽ നീ കോരിയെടുത്ത് ഓമനിച്ച ജലം ഞാൻ. ഒരിക്കൽ കൈക്കുമ്പളാൽ നീ കോരിയെടുത്ത് ഓമനിച്ച ജലം ഞാൻ. പിന്നെ ഇന്നോളം മറ്റൊരു പാത്രത്തിനും ഒട്ടുമേ പാകമാകാതെ. പിന്നെ ഇന്നോളം മറ്റൊരു പാത്രത്തിനും ഒട്ടുമേ പാകമാകാതെ. ജലമാണോ പാത്രമതേതായാലും അതിനെ പാത്രത്തിൻ രൂപം ആ തത്വമെൻ കാര്യത്തിൽ തെറ്റുന്നു. ജലമാണോ പാത്രമേതായാലും അതിനെ പാത്രത്തിൻ രൂപം ആ തത്വമെൻ കാര്യത്തിൽ തെറ്റുന്നു.

0: മറ്റൊരു പാത്രത്തിലും കഴിയുന്നില്ലെനിക്കതായിടാൻ. മറ്റൊരു പാത്രത്തിലും കഴിയുന്നില്ലെനിക്കതായിടാൻ. ഇന്നുമേതിലും എവിടെയും നിന്റെ കൈക്കുമ്പിൾ രൂപം. ഇന്നുമേതിലും എവിടെയും നിന്റെ കൈക്കുമ്പിൾ രൂപം. കുഴയുന്ന പ്രശ്നത്തിൽ പാത്രങ്ങളും ഞാനും. കുഴയുന്ന പ്രശ്നത്തിൽ പാത്രങ്ങളും ഞാനും. ഒഴുകുവാനാകുന്നില്ല, ഒന്നിലും നിറയുന്നുമില്ല. ഒഴുകുവാനാകുന്നില്ല, ഒന്നിലും നിറയുന്നുമില്ല. നിന്നിൽ തന്നിപ്പോഴും നിശ്ചലപ്പെട്ടങ്ങനെ. നിന്നിൽ തന്നിപ്പോഴും നിശ്ചലപ്പെട്ടങ്ങനെ.
1: സി എസ് രാജേഷ് അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. കാക്കനാടിന്റെ സർഗപ്രപഞ്ചം, ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: ജനപ്രിയ സാഹിത്യ രൂപമെന്ന നിലയിൽ മലയാളത്തിൽ അപ്രതിരോധ്യമായ സ്ഥാനമാണ് നോവലിനുള്ളത്. നോവലിന്റെ ചരിത്രത്തിൽ ഉന്നത ശീർഷനായി ശോഭിക്കുന്നു കാക്കനാടൻ എന്ന ജോർജ് വർഗീസ്. മലയാള നോവലിന്റെയും ചെറുകഥയുടെയും ഭാവുകത്വ പരിണാമത്തിന്റെ ദശാസന്ധിയിലാണ് നമ്മൾ കാക്കനാടനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആധുനികതയുടെ വക്താക്കളിൽ പ്രമുഖൻ എന്ന നിലയിലാണ് ആ സാഹിത്യ സംഭാവനകളെ വിലയിരുത്തുന്നത്. അക്കാലം വരെ നോവലിൽ നിലനിന്നിരുന്ന രചനാരീതികളെ അട്ടിമറിച്ചുകൊണ്ടാണ് കാക്കനാടന്റെ രചനകൾ മലയാളിയിലേക്ക് കടന്നു വന്നത്. ആ കാലഘട്ടത്തിന്റെ വാഴ്ചയിൽ നിന്നും നോവലിൽ വിചിത്തി സംഭവിക്കുന്നത് ആദ്യമായി കാക്കനാടനിലൂടെയാണ്. 1963 അദ്ദേഹത്തിന്റെ 7-ാം മുദ്ര എന്ന നോവൽ പുറത്തുവരുന്നത്. ഈ നോവലിലൂടെ തന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ എല്ലാ പ്രസ്ഥാനങ്ങളോടും കലഹിച്ചുകൊണ്ടും അവയെ പുനർവായിച്ചുകൊണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടും മാത്രമേ തന്റെ സർഗവ്യക്തിത്വത്തിന് വെളിപ്പെടാനാവൂ എന്ന നോവലിസ്റ്റിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിന്റെ ഭാഷയെയും അതിലെ പ്രതീകങ്ങളെയും സമൃദ്ധമായി ഉപയോഗിച്ച നോവലാണ് 7-ാം മുദ്ര. അതിനുശേഷം കാക്കനാടനിലെ പ്രവാചക സ്വരം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖല 1967 വരുന്നത്. സാക്ഷി എന്ന നോവലും പ്രസിദ്ധീകരിച്ച വർഷം 1967. സാക്ഷിയിലെ പ്രമേയം 11 മുൻപ് നാട് വിട്ടുപോയ മകൻ സ്വന്തം അച്ഛന്റെ ജീവിതത്തെ ആധാരമാക്കി ജീവിതത്തെയും മരണത്തെയും വിശകലനം ചെയ്യുകയാണ്. കോഴി എന്ന നോവല് ബ്രാഹ്മണന്റെ കോഴിക്കച്ചവടമാണ് അതിലെ വിഷയം. നഗരത്തിലെത്തിപ്പെടുന്ന ബ്രാഹ്മണൻ കോഴിക്കച്ചവടം നടത്തി ജീവിക്കേണ്ടി വരുന്നു. ഈ കൃതികളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യം, റിയലിസം കൊണ്ടുവന്ന ജീവിതത്തിന്റെ പുറം കാഴ്ചകളിൽ നിന്നും അതിന് തൊട്ടുപുറകെ വരുന്ന ഒറ്റക്കാടുമൊക്കെ ഉൾപ്പെടുന്ന തലമുറ കൊണ്ടുവന്ന കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ നിന്നും മാറി അവര് ജീവിതത്തിന്റെ അകം കാഴ്ചകളെയാണ് കാണിച്ചു തന്നതെങ്കിൽ, മനസ്സിലൂടെയുള്ള സഞ്ചാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെങ്കിൽ, അവയിൽ നിന്നും ഭിന്നമായിട്ട് ആഴമേറിയ ജീവിത സത്യങ്ങളെ, ഒട്ടും സൗന്ദര്യമില്ലാത്ത ഈ ജീവിത സത്യത്തിന് ഒരു തരം പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ഒക്കെ ഭാഷയിലൂടെ തന്നെ സൗന്ദര്യത്തിന്റെ ചിറക് നൽകി ചിന്തയുടെ ലോകങ്ങളിലേക്ക് വായനക്കാരെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട നോവലുകളിലൊന്നാണ് വസൂരി. വസൂരിയില് നമ്മൾ കാണുന്നത് ഒരു ഗ്രാമത്തില് വസൂരി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തില് അവിടുത്തെ മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായ ജീവിത കാമനകളോട് അങ്ങേയറ്റത്തെ ആസക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സദാചാരത്തിന്റെ എല്ലാ വേലിക്കെട്ടുകളെയും നൂലിഴകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തികച്ചും അരാജകമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. പറങ്കിമലയിലെത്തുമ്പോൾ മറ്റൊരു പ്രമേയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പറങ്കിമല തന്നെ ഒരു സൗന്ദര്യത്തിൻ്റെയും നിഗൂഢതയുടെയും മരണത്തിൻ്റെയും ഒക്കെ പ്രതീകം പോലെ, ഒരു വലിയ രാവണൻ കോട്ട പോലെ, ഒരു ഡ്രാക്കുള മന്ദിരം പോലെയാണ് അവതരിപ്പിക്കുന്നത്. അവിടെ തങ്കവും അപ്പുകുട്ടനും ഒക്കെ കടന്നു വരുന്നു. ജീവിതത്തിൻ്റെ മടുപ്പും നൈരാശ്യവും ബാധിച്ച മനുഷ്യർ ആ എഴുത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അവരുടെ ലോകത്തേക്കുള്ള വാതായനങ്ങളാണ് ഈ കൃതികൾ തുറന്നിടുന്നത്. ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളെ ഭരിക്കുന്നത് വ്യവസ്ഥാപിത മൂല്യസങ്കല്പങ്ങളോ സദാചാര വിചാരങ്ങളോ അല്ല. ഈ സത്യത്തെ ആവിഷ്കരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രമേയം തന്നെയാണ് വസൂരിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒറോദ എന്ന കൃതിയാവട്ടെ മരണത്തിന് പിന്നിലെ ആത്മീയതയെ അന്വേഷിക്കുന്നു. പഴങ്കഥകള്, മിത്തുകള് ഇവയെല്ലാം പുനർജനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മരണം ജീവിതത്തിന്റെ തുടർച്ചയാണെന്ന കാര്യത്തില് ഒട്ടും സന്ദേഹിയായിരുന്നില്ല കാക്കനാട് എന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാന കാര്യമാണ് ഇദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചുള്ള അക്കാലഘട്ടത്തിലുണ്ടായ വിമർശനങ്ങളിലെല്ലാം തന്നെ എടുത്തു പറയുന്നത് ലൈംഗികതയുടെ ആവിഷ്കാരമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജീവിത സത്യങ്ങളുടെ ആഴങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് ജീവിതത്തോട് തുറന്ന സമീപനം പുലർത്തിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മുഖ്യ വിഷയങ്ങളിൽ ഒന്നായിട്ട് ലൈംഗികത എല്ലാ കൃതികളിലും തന്നെ കടന്നു വരുന്നു.

0: എന്നുള്ളത് വാസ്തവമാണ്. ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ അടിസ്ഥാന ചോദനയായ ലൈംഗികതയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ജീവിതത്തെ വിശകലനം ചെയ്യാൻ പറ്റുന്നത്? ഓരോ മനുഷ്യനിലും ലൈംഗികതയുടെ അംശങ്ങളുണ്ട്. അത്തരത്തിലുള്ള ജീവിതാന്വേഷണം ഒരിക്കലും സത്യത്തിന് നിരക്കുന്നതാകത്തില്ല. ഒരു സത്യാന്വേഷണമാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ സമഗ്രതയെ സ്പർശിക്കുന്നതാവണം. അപ്പം ജീവിതത്തിൻ്റെ ഊർജം, ജന്മസിദ്ധമായ കാമനകളല്ലാതെ മറ്റെന്താണ് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. കാക്കനാടൻ്റെ കൃതികളിൽ ലൈംഗികതയെ ആവിഷ്കരിച്ചിരിക്കുന്നത് തികഞ്ഞ ദാർശനികമായ ഗൗരവത്തോടെയാണെന്ന് കാണാം. വായനക്കാരനെ അത് ഇക്കിളിപ്പെടുത്തുകയല്ല, പകരം ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ 11 തിരക്കഥകൾ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാക്കനാടൻ്റെ കൃതികളിലെ ഭാഷയെയും കാക്കനാടൻ്റെ നോവലുകൾ പങ്കുവയ്ക്കുന്ന പ്രമേയത്തെയും അവ ഉപയോഗിക്കുന്ന ബിംബങ്ങളെയും നോക്കുക. വൈദേശികമായ സ്വഭാവത്തിൽ നിന്നും തികച്ചും ഭിന്നമായി പ്രാദേശികമായ തനിമകളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാക്കനാടൻ കൃതികളുടെ മിക്കതിൻ്റെയും പശ്ചാത്തലം കാടും മലയും നാട്ടുംപുറവും എല്ലാം ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ വിശാലമായ ഭൂപ്രകൃതിയാണ്. അതുപോലെ നമ്മൾ പൊതുജീവിതത്തിൽ അധികം ശ്രദ്ധിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ക്ഷുദ്രപ്രയോഗങ്ങൾ, മന്ത്രവാദം, അതുപോലെ താന്ത്രിക സംജ്ഞകൾ, ഇവയെല്ലാം തന്നെ കാക്കനാടൻ്റെ കൃതികളിലേക്ക് വന്ന് ചേരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മുടെ പരമ്പരാഗതമായ ജീവിത ശൈലിയെയും ജീവിതത്തെയും അവയുടെ ഊർജ്ജധാരകളെയും വളരെ സമഗ്രമായി കണ്ടെത്തുകയും അവയെ തൻ്റെതായ പരുക്കൻ ഭാഷയിലൂടെ പരിഹാസ ചുവ കലർത്തി ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ദാർശനികമായ പാതയായി മാറ്റുകയും ചെയ്ത ഉന്നത ശീർഷനായ എഴുത്തുകാരനാണ് കാക്കനാടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം മലയാള നോവലിൽ ലബ്ധപ്രതിഷ്ഠനായി നിലനിൽക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല.
1: കാക്കനാടൻ്റെ സർഗപ്രപഞ്ചം ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി വിനു എബ്രഹാം അവതരിപ്പിക്കുന്ന കഥയാണ് തട്ട്.
2: ഒടുവിലായി വന്നത് 20-25 പ്രായം മതിക്കാവുന്ന ഒരു പെൺകുട്ടിയും പയ്യനുമായിരുന്നു. സ്കൂട്ടർ റോഡരികിൽ ഒതുക്കി ഹെൽമെറ്റുകൾ ഹാൻഡിലും തൂക്കിയിട്ടിട്ട് അവർ തട്ടിനടുത്തേക്ക് വന്നു. അമ്മാവ, കഴിക്കാൻ എന്തരുണ്ട്? പയ്യൻ ചോദിച്ചു. ദോശ, ആംലേറ്റ്, പാച്ചുപിള്ള പറഞ്ഞു. ഓ, എടുത്തോ, ചമ്മന്തി ഉണ്ടല്ലോ അല്ലേ? ബക്കറ്റിൽ നിന്ന് മഗ്ഗിൽ വെള്ളമെടുത്ത് കൈ കഴുകാൻ തുടങ്ങിക്കൊണ്ട് പയ്യൻ പറഞ്ഞു. ചമ്മന്തി തീർന്നു, സാമ്പാറുണ്ട്, തട്ടിലെ സഹായി രാജേന്ദ്രൻ അറിയിച്ചു. മതി ചേട്ടാ, പെൺകുട്ടി തലയാട്ടി. പിന്നെ പെണ്ണുമായി ഒന്ന് ആലോചിച്ചിട്ട് പയ്യൻ പറഞ്ഞു, എനിക്ക് ഡബിൾ ഓംലെറ്റ്, ഇവക്ക് സിംഗിൾ, ദോശ മൂന്നെണ്ണം വെച്ചെടുത്തോ. അത് പറഞ്ഞ് അവർ പരസ്പരം എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടെ ഒരു ദീർഘനിശ്വാസത്തിലമർന്ന് പാച്ചുപിള്ള തവി കൊണ്ട് കലത്തിലെ ദോശമാവ് കലക്കി. ഇതോടെ ദോശമാവ് തീരും. ഈ തട്ടുകടയിലെ അവസാനത്തെ ദോശയും ആംപ്ലേറ്റുമാണ് ഈ പിള്ളേര് കഴിക്കാൻ പോകുന്നത്. 35 വർഷങ്ങൾക്കപ്പുറം തട്ട് തുടങ്ങുമ്പോൾ ആരായിരുന്നു ആദ്യം തട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതെന്ന കാര്യം ഓർമ്മയിലില്ല. പക്ഷേ തട്ട് എന്നേക്കുമായി അടച്ചു പൂട്ടാൻ നേരം വെച്ച അവസാനത്തെ ഭക്ഷണം കഴിക്കുന്ന ഈ പിള്ളേരുടെ മുഖങ്ങൾ മനസ്സിൽ നിന്ന് മായുമെന്ന് തോന്നുന്നില്ല. തൻ്റെ ജീവൻ പറിച്ചെടുക്കുന്നതുപോലെയുള്ള മുഹൂർത്തമല്ലേ ഇത്? കണ്ടിട്ട് രണ്ടും പ്രേമത്തിലാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ഉറപ്പിക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ പയ്യന്മാരും പെങ്കൊച്ചുങ്ങളും വല്ലാത്ത സ്വാതന്ത്ര്യത്തോടെയല്ലേ പരസ്പരം എവിടെയും ഇടപഴകുന്നത്? പ്രേമമുണ്ടേലും ഇല്ലേലും അവർ ഒരു മറയുമില്ലാതെ തട്ടിയും മുട്ടിയുമല്ലേ നടക്കുന്നത്? അതിപ്പോൾ രാത്രി ഇതേപോലെ വൈകിയാലും അവരിങ്ങനെ കറങ്ങി നടക്കും. കാലവും ശ്രീപത്മനാഭൻ്റെ പട്ടണവുമൊക്കെ വല്ലാതെ മാറിക്കഴിഞ്ഞു. ഓ, എന്തരേലും ആകട്ടെ, തട്ടിൽ താൻ അവസാനമായി വിളമ്പുന്ന ഭക്ഷണം കഴിക്കുന്ന ഈ പയലുകൾക്ക് നല്ലത് വരട്ടെ. അണ്ണാ, ആംപ്ലേറ്റ് ഞാനടിക്കാം, ഇനി ഈ തട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ. രാജേന്ദ്രൻ്റെ ചോദ്യം അയാളുടെ ചിന്തകളെ മുറിച്ചു. ശരിയടാ, പാച്ചുപിള്ള ചെറുതായി ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. കുറച്ചു കാലമായി തനിക്കൊപ്പം നിൽക്കുന്നവനാണ് രാജേന്ദ്രൻ. പകൽ സമയം ചായയടിക്കാനും വടയുണ്ടാക്കാനും അതൊക്കെ വിൽക്കാനും താൻ മാത്രമായാലും മതി. എങ്കിലും രാജേന്ദ്രന് മറ്റ് കൂലിപ്പണിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പകലും കൂടെ നിൽക്കും. പക്ഷെ വൈകുന്നേരം മുതൽ ദോശ ആംപ്ലേറ്റ് ഐറ്റംസ് ഉള്ളതിനാൽ പിടിപ്പത് പണിയുണ്ട്. അതിനാൽ വൈകുന്നേരം എന്തായാലും കൃത്യമായിട്ടിങ്ങെത്തും. നേരത്തെ പലരെയും കയ്യാളായി വെച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഇവനെക്കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നല്ല സഹായമായിരുന്നു. തട്ടുപണി അവന് ഇഷ്ടവുമാണ്. ആ,

ഇന്നത്തെ ഇടം കൊണ്ട് ഇത് നിന്നാലും അവനും നല്ലത് വരട്ടെ. പിള്ളേർ കഴിച്ചിട്ട് പൈസയും തന്നു പോകുമ്പോഴും തുടർന്ന് തട്ടിലെ സാമഗ്രികളും ഉപകരണങ്ങളും വൃത്തിയാക്കി ഒതുക്കുമ്പോഴും പാച്ചുപിള്ളയുടെ മനസ്സ് ഓരോ ചിന്തകളിൽ ഉഴറി. നാളെ മുതൽ ദിവസങ്ങളോളം തട്ട് കാണാതാകുമ്പോൾ പതിവുകാർ തനിക്കെന്ത് പറ്റിയെന്ന് ചിന്തിക്കുമായിരിക്കും. വളരെ അടുപ്പമുള്ള ഏറെ വേണ്ടപ്പെട്ടവരായ രണ്ട് മൂന്ന് പേരോടൊഴിച്ച് കച്ചവടം നിർത്തുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇതൊട്ടും പോലും സ്വമനസാലെ അവസാനിപ്പിക്കുന്നതല്ലോ. ശരീരത്തിന് അവശത വന്നിട്ടോ കച്ചവടത്തിന് തട്ടുകേടുണ്ടായിട്ടോ നിർത്തുന്നതല്ല. പ്രായം 63 ആയെങ്കിലും കരിക്കകത്തമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതേവരെ ശരീരത്തിന് ഏനക്കേടൊന്നുമില്ല. നല്ല തിരക്കുള്ള കോടതി പരിസരമായതുകൊണ്ട് തട്ടിൻ്റെ കച്ചവടവും നന്നായി പോകുന്നു. പിന്നെ ഇവിടെ തട്ടിട്ട കാലം മുതലേ രാത്രിയിലും അല്ലാതെയും തട്ട് തുറക്കാത്ത സമയം തട്ടിൻ്റെ ഉന്തുവണ്ടിയും ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം അടുത്തു തന്നെയുള്ള ത്രിവിക്രമൻ തമ്പി ജഡ്ജി അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള അനുവാദം തന്നത് മഹാഭാഗ്യവുമായി. ഇടയ്ക്ക് തട്ടിലെ ദോശയും ചമ്മന്തിയും ആംപ്ലേറ്റും അദ്ദേഹത്തിന് വീട്ടിലെത്തിക്കണം. അത് താൻ എത്ര നിർബന്ധിച്ചാലും കൃത്യമായ പൈസ തന്നു മാത്രമേ വാങ്ങുകയുമുള്ളൂ. പക്ഷേ ഇനി എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി ചമ്മന്തിയും സാമ്പാറും ഉണ്ടാക്കാൻ വയ്യ. അതിൻ്റെ ആവശ്യമില്ല. കുടുംബത്തിൻ്റെ മാനം ഇനിയെങ്കിലും നോക്കിയേ പറ്റൂ എന്നൊക്കെ ഭാര്യ ശ്യാമളയും മകൾ വീണയും ഒരേ വാശിയിൽ നിൽക്കുമ്പോൾ പാച്ചുപിള്ളയ്ക്ക് എന്തു ചെയ്യാനാകും? സത്യത്തിൽ മകൻ സുധീന്ദ്രന് ലഭിച്ച ഒരു ഭാഗ്യം മൂലമാണ് ഈ പിടിവാശിക്ക് ചിറക് മുളച്ചതെങ്കിലും അവന് ഇക്കാര്യത്തിൽ അമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം അത്രയ്ക്കില്ല. ഡിഗ്രി പഠനവും കഴിഞ്ഞ് കുറേ വർഷങ്ങൾ നീണ്ട സർക്കാർ ഉദ്യോഗ പരീക്ഷാ പരിശീലനങ്ങൾക്കും ശ്രമങ്ങൾക്കും ഒടുവിൽ ഒരു വർഷം മുന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഓഫീസിൽ ഭേദപ്പെട്ട നിലയിലുള്ള ഉദ്യോഗം ലഭിച്ചത്. അതോടെ വീട്ടിലെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു തുടങ്ങി. ഒപ്പം പ്ലസ് ടുവും കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞ് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യമോ സാമർഥ്യമോ ഇല്ലാത്ത കല്യാണപ്രായത്തിലേക്ക് കാലൂന്നി വീട്ടിൽ വെറുതെ നിൽക്കുന്ന വീണയ്ക്ക് ചില ആലോചനകൾ വരാനും ആരംഭിച്ചു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ ഇതോടെയാണ് പാച്ചുപിള്ള ഒട്ടും നനച്ചിരുന്നില്ലാത്ത ചിലത് വീട്ടിൽ തലപൊക്കി തുടങ്ങിയത്. പണ്ടേ ശ്യാമളയുടെയും അവളുടെ ശേഷക്കാരുടെയും വർത്തമാനങ്ങളിൽ ഇടയ്ക്കെങ്കിലും കുടുംബത്തിലെ ചില അപ്പൂപ്പന്മാർ രാജകൊട്ടാരത്തിലെ പ്രധാന ജോലിക്കാരായിരുന്നതിൻ്റെയും അതിൻ്റെ പ്രതാപങ്ങളുടെയും കിലുക്കം കേൾക്കാറുണ്ട്. ഒപ്പം വല്ല വിധേനയും കുടുംബം പുലർത്തിക്കൊണ്ടു പോകുന്ന തട്ടുകട പണി ഗതികെട്ട അവസ്ഥയാണെന്ന സൂചനകളും. എന്നാൽ ഇതൊന്നും ഒരിക്കലും ഗൗരവമുള്ള വിഷയങ്ങളായി പാച്ചുപിള്ള കരുതിയിരുന്നില്ലോ. പക്ഷേ മകന് നല്ലൊരു സർക്കാർ ഉദ്യോഗം ആയതോടെ പഴയ കുടുംബപ്രതാപത്തിനും അഭിമാനത്തിനും പുതിയൊരു വീര്യം കൈവരികയായിരുന്നു. അതൊന്നുകൂടി വാറ്റിമോപ്പിക്കാൻ ശ്യാമളയുടെ ചില അടുത്ത ബന്ധുക്കളും എത്തി. മാത്രവുമല്ല, കുടുംബത്തിൻ്റെ അവസ്ഥ മെച്ചപ്പെടുന്നതിനൊപ്പം വീണയ്ക്ക് നല്ല കല്യാണാലോചനകൾ വരുന്നതിൽ അച്ഛൻ്റെ തട്ടുകട ഒരു പ്രശ്നമാകാനും ഇടയുണ്ടെന്ന വാദവും ശക്തമായി തുടങ്ങി. മുന്നേ തന്നെ അമ്മയുടെ കുടുംബമഹിമയോട് കുറച്ച് കൂടുതൽ ഒട്ടൽ കാണിച്ച് നിൽക്കുന്ന വീണയിൽ നിന്നും അത് ശരിവെക്കുന്ന ചില സൂചനകൾ വർത്തമാനങ്ങളിൽ മുളച്ചു വന്നു. എങ്കിലും ഇത്രയും കാലം കൊട്ടാരം പ്രതാപക്കാരും കുടുംബമഹിമക്കാരുമായ ഒരുത്തനും ചെറുവിരലിൻ്റെ സഹായം പോലും ചെയ്യാതിരുന്നപ്പോൾ കുടുംബത്തിന് അത്താണിയായി നിന്ന തട്ടിന് വേണ്ടി പാച്ചുപിള്ള ആവത് വാദിച്ചുകൊണ്ടിരുന്നു. അടുത്തയിടെ വീണയ്ക്ക് വന്ന ചില കല്യാണാലോചനകൾ അച്ഛൻ്റെ തട്ടുകട കച്ചവടം എന്നൊറ്റ കാരണത്താലാണ് തട്ടിത്തെറിച്ചത് എന്ന് കൃത്യമായ തെളിവുകൾ വന്നതോടെ അയാളുടെ ചെറുത്തുനിൽപ്പ് ആകെ തളർന്നു. അങ്ങനെ ഒടുവിൽ മകളുടെയും കുടുംബത്തിൻ്റെയും നല്ല ഭാവിക്ക് വിലങ്ങുതടിയാകുന്നവൻ എന്ന പേരുദോഷം വരുമെന്ന് ഉറപ്പായതോടെ ഏറെ സങ്കടത്തോടെ തട്ടുപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭാര്യയും മകളും ചില ബന്ധുക്കളും പറയുന്നതുപോലെ തനിക്കിത് ഗതികെട്ട ഒരു ഉപജീവന മാർഗം അല്ലായിരുന്നു. വായിക്ക് രുചിയുള്ള നല്ല വൃത്തിയുള്ള വിലക്കുറവുള്ള ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നവനോട് ഒത്തിരി മനുഷ്യരുടെ സ്നേഹം ഒഴുകി വന്ന തൊഴിലായിരുന്നു. ചെറുപയലുകൾ മുതൽ ആഫീസർമാരും വക്കീലന്മാരും എന്തിന് ചില മജിസ്ട്രേറ്റുമാരും രാഷ്ട്രീയ നേതാക്കളും വരെ പാച്ചുവണ്ണ എന്ന് വിളിച്ച് വർത്തമാനം പറയുന്ന ക്ഷമയോടെ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന സ്നേഹം എന്നും നല്ല അന്തസ്സുള്ള തൊഴിലായേ താനിതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ കുടുംബം ഇങ്ങനെ തടയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ തുടരും? പ്രായവുമേറി, എന്തെങ്കിലും ഏനക്കേട് വന്നാൽ വെറുപ്പ് കാണിക്കാതെ തനിക്ക് തുണയാകാൻ അവർ മാത്രമല്ലേ ഉള്ളൂ. തമ്പി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെ കോണിൽ തട്ട് സാമഗ്രികളെല്ലാം ഒതുക്കിക്കഴിഞ്ഞപ്പോൾ പാച്ചുപിള്ള അവസാനത്തെ വട്ടമെന്നോണം എല്ലാറ്റിലൂടെയും ഒന്ന് കണ്ണോടിച്ചു. എല്ലാം കൂടി അടങ്കലായി ആർക്കെങ്കിലും വിൽക്കാമെന്നാണ് ശ്യാമള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബ്ദങ്ങൾ നിലച്ചു കഴിഞ്ഞ കോടതി പരിസരത്തെ റോഡിലൂടെ
ഏതോ പയ്യന്മാർ.

0: ലോകം തകർത്ത് കളയുന്ന ശബ്ദത്തിൽ ബൈക്കുകൾ ഭ്രാന്തമായ വേഗത്തിൽ പായിച്ചു വന്നത് കണ്ടിട്ട് പാച്ചുപിള്ള ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാച്ചുവണ്ണൻ്റെ തട്ടില്ലാതിരിക്കുന്നത് കണ്ടതോടെ പതിവുകാർ പലരും അണ്ണനിത് എന്ത് സംഭവിച്ചുവെന്ന് പരസ്പരം തിരക്കി. തുടക്കത്തിൽ ഉത്തരം ആരുടെ പക്കലും ഇല്ലായിരുന്നു. എന്നാൽ സാവധാനം രാജേന്ദ്രനിൽ നിന്നോ മറ്റാരിൽ നിന്നുമോ അത് വെളിവായി. പാച്ചുപിള്ള തട്ടുകട നിർത്തി. മകന് നല്ല സർക്കാർ ഉദ്യോഗമായതോടെ ഇനി വീട്ടിൽ സ്വസ്ഥ വിശ്രമ ജീവിതം. കൊള്ളാം, പാവം മനുഷ്യൻ ഇത്രയും കാലം നന്നായി അധ്വാനിച്ച് ജീവിച്ചതല്ലേ, ഇനി സുഖമായി വിശ്രമിക്കട്ടെ എന്ന് സ്നേഹമുള്ളവർ പറഞ്ഞു. ഒപ്പം അത്രയും നല്ല ദോശയും വറ്റൽമുളകും എണ്ണയും ചേർന്ന ചമ്മന്തിക്കൂട്ടും ഓംലറ്റും ഇനി എവിടെ നിന്ന് കഴിക്കും എന്ന ആശങ്കയും പങ്കുവച്ചു. ക്രമേണ നഗരജീവിതത്തിൻ്റെ കുതിച്ചുപായലിനിടയിൽ പാച്ചുവണ്ണനും തട്ടുമെല്ലാം ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഒരു നാൾ രാവിലെ പരിസരത്തെ ചില മതിലുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഏതാനും ചെറിയ കറുപ്പും വെളുപ്പുമുള്ള പോസ്റ്ററുകൾ പലരും ശ്രദ്ധിച്ചത്. പോസ്റ്ററിൽ പാച്ചുപിള്ളയുടെ മുഖം, ചുവടെ ആദരാഞ്ജലി, കെ പാച്ചുപിള്ള 63, തുണ്ടത്തുവിള വീട്, മേലേത്ത് ലൈൻ, കണ്ണമൂല. അത് കണ്ടുനിന്ന പാച്ചുപിള്ളയുടെ തട്ടിലെ പഴയ പതിവുകാരും പരിചയക്കാരും അന്തം വിട്ട് പരസ്പരം നോക്കി. ഈശ്വര, നീണ്ടകാലത്തെ അധ്വാനം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങിയതും എല്ലാം അവസാനിച്ചല്ലോ. ആ, ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ചില പുരാതനമായ സമാധാന വാക്യം അവർ പരസ്പരം കൈമാറി. അത്രമേൽ പാച്ചുവണ്ണനുമായി അടുപ്പമുള്ള ചിലരൊക്കെ മരണവീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കടുത്ത ഹൃദയസ്തംഭനം മൂലം പെട്ടെന്ന് മരണം സംഭവിക്കുകയായിരുന്നു എന്ന് അവിടെ കൂടിയിരുന്ന ചില ബന്ധുക്കൾ വഴിയായും രാജേന്ദ്രൻ മുഖേനയും അവർ അറിഞ്ഞു. ഏതാണ്ട് 2 മാസം കഴിഞ്ഞു കാണും. അന്നൊരു വൈകുന്നേരം കോടതി പരിസരത്തുള്ള റോഡരികിൽ നിൽക്കുന്നവർ അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. പാച്ചുവണ്ണൻ്റെ തട്ട് നിന്നിരുന്നിടത്ത് വീണ്ടും അത് തുറന്നിരിക്കുന്നു. തട്ടിൽ രാജേന്ദ്രൻ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നു. ഒപ്പം മധ്യവയസ്സ് പിന്നിട്ട് ഒരു സ്ത്രീയും. വൈകാതെ തന്നെ ആ വിവരം അറിവായി. പാച്ചുപിള്ളയുടെ ഭാര്യ ശ്യാമളയാണ് സ്ത്രീ. അവർ വീണ്ടും തട്ടുകട തുടങ്ങിയിരിക്കുന്നു. പഴയ പതിവുകാർ വീണ്ടും വന്നു തുടങ്ങി. ദോശയും ചമ്മന്തിയും ഓംലറ്റും ചായയും കട്ടനും വാങ്ങി കഴിച്ചു. ചിലർ പാച്ചുവണ്ണൻ ഉണ്ടായിരുന്നതേതുപോലെ അത്രയ്ക്ക് ദോശയും ഓംലറ്റും ഒത്തിട്ടില്ലെങ്കിലും നല്ലത് തന്നെ എന്ന് പറഞ്ഞു. മറ്റു കുറേ പേർ അതുപോലെ തന്നെയുണ്ട് എന്നും പറഞ്ഞു. എന്തായാലും പാച്ചുവണ്ണൻ്റെ തട്ടിൽ വീണ്ടും കച്ചവടം പൊലിച്ചു തുടങ്ങി. ഇതിനെല്ലാമിടയിൽ രാജേന്ദ്രൻ വഴിയായി ചില സത്യങ്ങളും പുറത്തറിഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പാച്ചുപിള്ള തട്ടുകട നിർത്തിയ ശേഷം അയാൾ വല്ലാത്ത മടുപ്പിലും നിരാശയിലും കഴിയുകയായിരുന്നു. ആ മനോവിഷമം തന്നെയാകണം പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിൽ കലാശിച്ചത്. എന്നാൽ പാച്ചുവണ്ണൻ പോയ ശേഷമാണ് കുടുംബത്തിന് മേൽ ഒരിടുത്തി വീണത്. സുധീന്ദ്രന് ലഭിച്ച ഉദ്യോഗത്തിൻ്റെ പരീക്ഷയിലും ഇൻ്റർവ്യൂകളിലും വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന് കണ്ടെത്തി കോടതി ഉത്തരവ് പ്രകാരം ആ തവണ ജോലിയിൽ പ്രവേശിച്ചവരെയെല്ലാം പിരിച്ചുവിട്ടു. ഇതോടെ മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത പാച്ചുവണ്ണൻ്റെ കുടുംബത്തിന് ജീവിതം വഴിമുട്ടിത്തുടങ്ങി. കുറേ നാൾ മുമ്പ് വരെ കുടുംബപ്രതാപവും ജാതിമേന്മയും പറഞ്ഞ് അടുത്തു നിന്നിരുന്ന ബന്ധുക്കൾ മുഖം തിരിച്ചു. എന്തായാലും ആരുടെയോ ഭാഗ്യം മൂലം പാച്ചുപിള്ളയുടെ തട്ടുകളുടെ വിൽപ്പന ഇതേവരെ നടന്നിരുന്നില്ല. ശ്യാമള പറയുന്ന വിലയും ആവശ്യക്കാരുടെ വിലയും ചേർന്ന് വന്നിരുന്നില്ല. പാച്ചുവണ്ണൻ്റെ ആത്മാവായിരുന്നു ഈ തട്ട്. അതുകൊണ്ടാണ് അത് വിറ്റു പോകാഞ്ഞത്. അതുകൊണ്ടിപ്പം അങ്ങേരുടെ കുടുംബത്തിന് രക്ഷയായി. രാജേന്ദ്രൻ തൻ്റെ അടുപ്പക്കാരോട് അടക്കം പറഞ്ഞു. പോകെ പോകെ താൻ ചുടുന്ന ദോശയും ഉണ്ടാക്കിയ ചമ്മന്തിയും ഓംലറ്റും കഴിച്ചിട്ട് ആളുകൾ തൃപ്തമായ മുഖഭാവത്തോടെ പണം തരുന്നത് വാങ്ങുമ്പോൾ ശ്യാമളയും ചിന്തിക്കാറുണ്ട്. താൻ വാശി പിടിച്ച് പാച്ചുവണ്ണൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങേരുടെ ആത്മാവിൻ്റെ സുകൃതം ഈ തട്ടിലുണ്ട്.
1: തട്ട്, വിനു എബ്രഹാം അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: ആകാശവാണി, സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്തു നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ രണ്ട് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് നിന്ന് യാത്ര തിരിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി രാമൻതുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ നാളെ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സംസ്ഥാന പോലീസിനെ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായി 3 പദ്ധതികൾക്ക് തുടക്കമിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റോഡ് അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിനായി AI ട്രാക്ക്, സ്മാർട്ട് പോലീസിംഗ് ഉറപ്പാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സൈബർ വാൾ എന്നീ പദ്ധതികളാണ് ആരംഭിച്ചത്. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിന് പരിശോധനാ സംവിധാനമൊരുക്കി ക്ഷീരവികസന വകുപ്പ്. ഓണത്തിന് പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് തിരുവനന്തപുരം പട്ടത്തെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 24 വരെയാണ് പ്രത്യേക പാൽ പരിശോധന. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ 4 അധിക സർവീസുകളാണ് നടക്കുക. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി ഏർപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുമെന്ന് മന്ത്രി PK ബഷീർ. വകുപ്പിലെ എഞ്ചിനീയർമാർക്ക് ഔദ്യോഗിക ഉപയോഗത്തിനായി 23 വാഹനങ്ങൾ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ അമൂല്യമായ ജൈവ വൈവിധ്യത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ജനുവരിയിൽ അന്താരാഷ്ട്ര നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആരംഭിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ആലുവയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റിന് സാങ്കേതിക അനുമതി ലഭിച്ചു. പ്രതിദിനം 190 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയുള്ളതാണ് പ്ലാന്റ്. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു.

0: മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്ര പാടിയത് ചിത്രം വർത്തമാനകാലം.

0: ഏവർക്കും സ്വാഗതം. സാങ്കേതിക വിദ്യകൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് വസിക്കുന്നത്. ഇന്റർനെറ്റും സ്ക്രീനുകളും കടന്ന് അത് ഇന്ന് AIയുടെ അതിപ്രസരത്തിൽ എത്തി നിൽക്കുകയാണ്. സാങ്കേതിക വിദ്യകളുടെ വികാസം ഇത്തരത്തിൽ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ജീവിത ശൈലികൾക്കും പരിണാമം സംഭവിക്കുന്നു. അതിവേഗത്തിലുള്ള ഈ മാറ്റം ഭാവി തലമുറയെയും ബാധിക്കുന്നു. പാഠവരമ്പുകളിലും ഗ്രൗണ്ടുകളിലും ചിലവിട്ടിരുന്ന കഴിഞ്ഞ തലമുറയുടെ കുട്ടിക്കാലത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പ്രവണതകൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ കുട്ടികളുടെ ഏകാഗ്രതയെ ഹനിക്കുന്ന നൂതന പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോലഴി ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ബിനി എം.
1: ലഹരി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് മയക്കുമരുന്നാണ്. പക്ഷേ സത്യത്തിൽ ലഹരി അതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മൊബൈൽ, സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഓൺലൈൻ ഗെയിമുകൾ, പോൺ കണ്ടന്റ്, സിഗരറ്റ്, മദ്യം, ഇങ്ങനെ നീളുന്ന ഒരു പട്ടികയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾ സന്തോഷവാന്മാരാണോ? ഒന്നാലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ മൊബൈലിലേക്കും മറ്റു മയക്കുമരുന്നുകളിലേക്കുമൊക്കെ ആകർഷിക്കപ്പെടുന്നത്? ഒന്നാമത്തെ കാരണം, അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നു എന്നതാണ്. ഒരു കാലത്ത് വീട്ടിലെ പണം അലമാരയിലോ പൂട്ടിയ ഡ്രോയറിലോ അമ്മയുടെ കയ്യിലോ ആയിരുന്നു. ഇന്ന് മേശപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഒരു വിരലമർത്തിയാൽ UPI പേയ്മെന്റ്. ഒന്ന് പരീക്ഷിച്ചാലോ, എന്റെ ഫ്രണ്ടിന്റെ മയക്കുമരുന്ന് എനിക്കുമൊന്ന് പരീക്ഷിച്ചുകൂടെ എന്ന് തോന്നൽ കുട്ടികളിൽ വരുന്നു. പണം എളുപ്പം, മൊബൈലും എളുപ്പം, ഇന്റർനെറ്റ് അതിനേക്കാളേറെ എളുപ്പം. അപ്പോൾ കുട്ടി ആ സാധ്യതകളെല്ലാം പരീക്ഷിച്ചു നോക്കും. അതവന്റെ തെറ്റാണോ? അല്ല, അതവന്റെ പ്രായത്തിന്റെ സ്വാഭാവികമായ കൗതുകമാണ്. പക്ഷേ ആ കൗതുകത്തിന് അതിരില്ലാത്ത അവസരം കിട്ടുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ചിലപ്പോൾ വീട്ടിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടാകും. കുട്ടി കരയുമ്പോൾ അവർ സ്നേഹത്തോടെ പറയും, ഇതാ കുറച്ചു നേരം മൊബൈൽ നോക്കിക്കോ. അത് 10 മിനിറ്റിന് കൊടുക്കുന്നതാണ്. പക്ഷേ അറിയാതെ ഒരു മണിക്കൂർ കഴിയുന്നു. സ്നേഹം കൊണ്ടാണ് മുത്തശ്ശിയും മുത്തശ്ശനും അത് ചെയ്യുന്നത്. പക്ഷേ അറിയാതെ ഒരു ശീലമുണ്ടാക്കുകയാണ് കുട്ടിയിൽ. ഇനി രണ്ടാമത്തെ കാരണം, മാതാപിതാക്കളുടെ സമയക്കുറവ്. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതാണ്. മാതാപിതാക്കൾ രാവിലെ ജോലിക്കു പോകുന്നു, വൈകുന്നേരം ക്ഷീണിച്ചു മടങ്ങിവരുന്നു. വീട്ടിലെത്തിയാലും ബാക്കി ചെയ്യാനുള്ള ജോലികൾ അവരെ കാത്തിരിക്കുന്നു. ജീവിക്കാനുള്ള തത്രപ്പാടിൽ നെട്ടോട്ടമോടുകയാണ് മാതാപിതാക്കൾ. അതേസമയം സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ അവരെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു വീട്ടിലുണ്ട്. അവന് പറയാനുള്ളത് വലിയ കാര്യങ്ങളല്ല. അമ്മേ, ഇന്ന് ഞാനൊരു ചിത്രം വരച്ചു. അച്ഛാ, ഇന്ന് ടീച്ചർ എന്നെ അഭിനന്ദിച്ചു എല്ലാ കൂട്ടുകാരുടെയും മുന്നിൽ. ഇത്രയേയുള്ളൂ. വളരെ ചെറിയൊരു സമയമാണ് കുട്ടി ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തു പറയും? ഇപ്പോൾ വേണ്ട, പിന്നെ പറയാം. ആ പിന്നെ പലപ്പോഴും വരാറില്ല. കുട്ടികൾക്ക് ഏറ്റവും വിലയേറിയ സമ്മാനം കളിപ്പാട്ടമല്ല, മാതാപിതാക്കളുടെ സമയമാണ്. 5 മിനിറ്റെങ്കിലും മൊബൈൽ മാറ്റിവെച്ച് അവരുടെ കണ്ണിലേക്ക് നോക്കി അവരെ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ചാൽ മതി. അവർക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. കുട്ടികളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലമുണ്ട്. ആ കാലത്ത് അവരുടെ ഹീറോ അച്ഛനാണ്, ഹീറോയിൻ അമ്മയാണ്. ആ പ്രായത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ സാമീപ്യമാണ്. ആ സമയം നഷ്ടപ്പെട്ടാൽ പിന്നീട് എത്ര പണം ചെലവഴിച്ചാലും അത് തിരികെ വാങ്ങാൻ കഴിയില്ല. മറ്റൊരു കാരണമായി തോന്നുന്നത് കുട്ടികളുടെ സാഹസിക മനോഭാവമാണ്. മുമ്പ് ഇത് കൂടുതലും കൗമാരപ്രായത്തിലായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ചെറിയ കുട്ടികളിലും ഇത് കാണപ്പെടുന്നു. എനിക്കാരെയും പേടിയില്ല, എന്റെ വീട്ടിൽ ഞാൻ പറയുന്നതാണ് നടക്കുന്നത്. ഇങ്ങനെ പറയുന്നത് ചില കുട്ടികൾക്ക് അഭിമാനമാണ്. സുഹൃത്തുക്കളുടെ മുന്നിൽ അവർ പറയും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛനമ്മമാരെ അനുസരിക്കും. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർ എന്നെയാണ് അനുസരിക്കുന്നത്. ഇതവർ വിജയമായി കരുതുന്നു. പക്ഷേ അത് വിജയമല്ല. അത് സ്നേഹവും അച്ചടക്കവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ്. ഒരു കാര്യം ഓർക്കണം, സ്നേഹത്തിനും അതിരുകൾ വേണം. അതിരുകളില്ലാത്ത സ്നേഹം കുട്ടിക്ക് നല്ലതല്ല. കാരണം കുട്ടി സ്നേഹത്തോടൊപ്പം ഉത്തരവാദിത്തവും പഠിക്കണം, സ്വാതന്ത്ര്യത്തോടൊപ്പം നിയന്ത്രണവും പഠിക്കണം. ഇന്ന് കുട്ടികളിൽ വിറ്റാമിൻ D കുറവിനെക്കുറിച്ച് നമ്മൾ കേൾക്കും.

0: ഉപയോഗിക്കാറുണ്ട്. സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അതിന് പരിശോധനയുണ്ട്, മരുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിയുടെ മനസ്സിൽ സ്നേഹക്കുറവുണ്ടോ, കരുതലിന്റെ കുറവുണ്ടോ, സാമീപ്യത്തിന്റെ കുറവുണ്ടോ, ഇതൊന്നും പരിശോധിക്കാൻ ഒരു ലാബ് ടെസ്റ്റുമില്ല. പക്ഷേ അതിന്റെ തിക്തഫലങ്ങൾ നമുക്ക് മുന്നിൽ കാണാം. ഉത്കണ്ഠ, ഒറ്റപ്പെടൽ, കോപം, ആത്മവിശ്വാസക്കുറവ്, ചിലപ്പോൾ അത് കൂടിക്കൂടി ഡിപ്രഷനും, ഇവയെല്ലാം പലപ്പോഴും മനസ്സിന്റെ വിശപ്പിന്റെ ലക്ഷണങ്ങളാണ്. ഒരു പഠനത്തിൽ വായിച്ച കാര്യം ഇന്നും മനസ്സിൽ നിൽക്കുന്നു. രാവിലെ കുട്ടി ഉറക്കമുണരുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. അതിന് ഒരു മിനിറ്റ് പോലും വേണ്ട. അമ്മയുടെ അഥവാ അച്ഛന്റെ ഒരു ഉമ്മ രാവിലെ കിട്ടുന്ന കുട്ടിയുടെ മാനസികാരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും അത്രേ. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പക്ഷേ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളാണ്. അവരെ കേൾക്കുക, ചേർത്ത് പിടിക്കുക, അഭിനന്ദിക്കുക, അവരോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക, ഇവയെല്ലാം കുട്ടിയുടെ മനസ്സിന് ഏറ്റവും വലിയ സുരക്ഷയാണ്. അത് കുട്ടിക്ക് ഏറെ സുരക്ഷാബോധമാണ് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് കുട്ടികളിലെ ആസക്തികളുടെ ചില പ്രധാന കാരണങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് പുറത്തുവരാൻ എന്താണ് ചെയ്യേണ്ടത്? സ്കൂളിനും കുടുംബത്തിനും സമൂഹത്തിനും എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ കുട്ടികളെ എങ്ങനെ നല്ല വഴിയിലേക്ക് നയിക്കാം? ഇന്ന് കുട്ടികൾക്ക് കൂട്ടുകാരോടൊത്ത് കളിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? വൈകുന്നേരം 4 മണിയായാൽ ബാഗ് വീട്ടിലെറിഞ്ഞിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക്. പന്ത്, കബഡി, ഒളിച്ചുകളി, സൈക്കിൾ, മണ്ണ്, ചെളി, അതാണ് നമ്മുടെ ബാല്യം. വീട്ടിൽ കയറുമ്പോൾ അമ്മയുടെ ആദ്യ ചോദ്യം എന്തായിരുന്നു? എവിടെയായിരുന്നു ഇത്ര നേരം? ഇന്നത്തെ കുട്ടിയോട് അതേ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. കാരണം അവൻ പുറത്തേക്ക് പോകുന്നില്ല, അവൻ മുറിയിലാണ്. കയ്യിൽ മൊബൈൽ, ചെവിയിൽ ഹെഡ്ഫോൺ, മുന്നിൽ സ്ക്രീൻ. ചുറ്റും ആളുകളുണ്ടെങ്കിലും മനസ്സൊറ്റയ്ക്കാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. 5 വയസ്സുകാരനായാലും 50 വയസ്സുകാരനായാലും സുഹൃത്തുക്കൾ വേണം, സംസാരിക്കാൻ ആളുകൾ വേണം, ഒരുമിച്ച് ചിരിക്കണം, കളിക്കണം. ഈ അനുഭവങ്ങളാണ് മനസ്സിനെ ആരോഗ്യകരമാക്കുന്നത്. പല രക്ഷിതാക്കളും പറയാറുണ്ട്, പുറത്തു വിടാൻ പേടിയാണ്. ആ പേടി നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ വാർത്തകൾ കാണുമ്പോൾ ഓരോ മാതാപിതാക്കളും ആശങ്കപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പുറത്തെ അപകടം പേടിച്ച് മുഴുവൻ സമയം സ്ക്രീനിന്റെ മുന്നിൽ ഇരുത്തിയാലും മറ്റൊരപകടമുണ്ടാകുന്നില്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത്. ഇവിടെയാണ് സ്കൂളുകളുടെ പങ്ക് വളരെ വലുതാകുന്നത്. സ്കൂൾ പഠിപ്പിക്കുന്ന സ്ഥലം മാത്രമല്ല, ജീവിതം പഠിപ്പിക്കുന്ന ഇടം കൂടിയാണ്. ഒരു കുട്ടിക്ക് ഓടാൻ അവസരം കൊടുക്കണം, കളിക്കാൻ സമയം കൊടുക്കണം, പാടാൻ വേദി കൊടുക്കണം, നൃത്തം ചെയ്യാൻ അവസരം കൊടുക്കണം, ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കണം, കായിക മത്സരങ്ങളുണ്ടാകണം, കലോത്സവങ്ങളുണ്ടാകണം. കുട്ടി അവന്റെ അഥവാ അവളുടെ കഴിവ് കണ്ടെത്തട്ടെ, അവർ അതിനെ സ്നേഹിക്കാൻ തുടങ്ങും. ആ സ്നേഹം തന്നെയാണ് പിന്നീട് അവന്റെ നല്ല ലഹരിയാകുന്നത്. ഒരു കുട്ടിക്ക് ഒരു നല്ല ലഹരി കൊടുക്കൂ. അത് സംഗീതമായിരിക്കാം, ഫുട്ബോളായിരിക്കാം, ബാഡ്മിന്റണായിരിക്കാം, വായനയായിരിക്കാം, ചിത്രരചനയാവാം, നാടകമാവാം. അവനതിൽ മുഴുകുമ്പോൾ മോശം ലഹരികൾക്ക് അവന്റെ ജീവിതത്തിൽ ഇടം കുറയും. ഒരു ചെറിയ അനുഭവം പറയാം. ഒരു ദിവസം ഒരു രക്ഷിതാവ് എന്നോട് ചോദിച്ചു, എന്റെ മകൻ എപ്പോഴും മൊബൈലിലാണ്, എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല, എന്തു ചെയ്യണം? ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു, ദിവസത്തിൽ എത്ര സമയം നിങ്ങൾ മകനോട് സംസാരിക്കും? അദ്ദേഹം കുറച്ചുനേരം ആലോചിച്ചു, പിന്നെ പറഞ്ഞു, രാവിലെ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് 5 മിനിറ്റ്, രാത്രി പഠിച്ചോ എന്ന് ചോദിക്കാനും മറ്റുമായി 10 മിനിറ്റ്, അത്രയേ ഉള്ളൂ. പ്രശ്നം മൊബൈൽ മാത്രമല്ല, മൊബൈൽ നിറച്ചിരിക്കുന്നത് കുട്ടിയുടെ ജീവിതത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന സമയമാണ്. നമ്മൾ കൊടുക്കാത്ത സമയം മറ്റെന്തെങ്കിലും വന്ന് നിറയ്ക്കും. അതാണ് പലപ്പോഴും മൊബൈലും സോഷ്യൽ മീഡിയയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, കുട്ടികളെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവനെ നോക്ക്, അവൾക്ക് എത്ര മാർക്കുണ്ട്, നിനക്ക് മാത്രം പറ്റുന്നില്ല. ഇത്തരം വാക്കുകൾ ആത്മവിശ്വാസം വളർത്തുകയല്ല തകർക്കുകയാണ് ചെയ്യുന്നത്. പകരം പറയൂ, നിനക്ക് കഴിയും, ഇന്നലെ ഉണ്ടായിരുന്നതിലും ഇന്ന് നീ മുന്നോട്ടു പോയി, അത്ര മതി. കുട്ടിക്ക് സ്വയം വിശ്വാസം വരും. വീട്ടിൽ ചെറിയ ചെറിയ ശീലങ്ങൾ തുടങ്ങാം. ദിവസവും ഒരു നേരം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ആ സമയത്ത് മൊബൈൽ വേണ്ട, ടെലിവിഷൻ വേണ്ട, പകരം ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ടായോ? ചിലപ്പോൾ ആ ഒരു ചോദ്യം ഒരു വലിയ പ്രശ്നം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ പരിഹരിച്ചേക്കാം. മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി. മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കരുത് എന്നല്ല പറയുന്നത്. ഇന്നത്തെ ലോകത്ത് സാങ്കേതികവിദ്യ ഒഴിവാക്കാനാവില്ല. പക്ഷേ അതിന് സമയപരിധി വേണം. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ തന്നെ. 5 മിനിറ്റ് കൂടി, ഒരു ഗെയിം കൂടി. ഇങ്ങനെ ഓരോ ദിവസവും നിയമം മാറ്റിയാൽ കുട്ടി പഠിക്കുന്നത് സമയക്രമമല്ല, വിലപേശലാണ്. ശീലങ്ങളാണ് ജീവിതം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. നമ്മൾ കുട്ടികളോട് എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? എത്ര മാർക്ക് കിട്ടി? ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് ആരെയെങ്കിലും സഹായിച്ചോ മോൻ? ഇന്ന് ആരെയെങ്കിലും മോള് സന്തോഷിപ്പിച്ചോ? ഈ ചോദ്യങ്ങളാണ് നല്ല മനുഷ്യരെ വളർത്തുന്നത്. കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടല്ല വളരുന്നത്, നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് അവർ വളരുന്നത്. അച്ഛൻ എപ്പോഴും മൊബൈലിൽ, അമ്മയും എപ്പോഴും സ്ക്രീനിൽ. പിന്നെ കുട്ടിയോട് മാത്രം മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഫലപ്രദമാകില്ല. ആദ്യം നമ്മൾ മാതൃകയാവണം. അവസാനമായി ഒരു ചിത്രം മനസ്സിൽ വരുന്നു. ഒരു വശത്ത് കയ്യിൽ മൊബൈൽ പിടിച്ച് മണിക്കൂറുകളോളം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടി, മറ്റൊരു വശത്ത് ഫുട്ബോൾ കളിച്ച് വിയർത്ത് ചിരിക്കുന്ന കുട്ടികൾ, സ്റ്റേജിൽ പാട്ടുപാടുന്ന ഒരു കുഞ്ഞ്, ചിത്രം വരച്ച് അഭിമാനത്തോടെ നിൽക്കുന്ന മറ്റൊരു കുഞ്ഞ്. നമ്മൾ ഇതിലേത് കാഴ്ചയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം എല്ലാവർക്കും അറിയാം. കളിക്കുമ്പോൾ വീണ് മുട്ടുപൊട്ടാം, സൈക്കിൾ ഓടിക്കുമ്പോൾ കൈക്ക് പരിക്കേൽക്കാം, സ്റ്റേജിൽ കയറുമ്പോൾ കുട്ടി പേടിക്കാം. പക്ഷേ ഇവയെല്ലാം താൽക്കാലികമാണ്. മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ അത്ര എളുപ്പമായില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ കൊടുക്കാം. നമ്മുടെ സമയം കൊടുക്കാം, സ്നേഹം കൊടുക്കാം, അവരെ കേൾക്കാം, ഒപ്പം അവരെ ചേർത്ത് പിടിക്കാം, അവരോടൊപ്പം നടക്കാം, കളിക്കാൻ അവസരം കൊടുക്കാം. അപ്പോൾ അവർക്ക് മോശം ആസക്തികളെ അഥവാ അഡിക്ഷൻസിനെ തേടിപ്പോകേണ്ട ആവശ്യം തന്നെ ഉണ്ടാകില്ല. കുട്ടികൾക്ക് ഏറ്റവും വലിയ സുരക്ഷ നമ്മുടെ സാമീപ്യമാണ്. ഏറ്റവും വലിയ മരുന്ന് നമ്മുടെ സ്നേഹമാണ്. ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇവയൊക്കെ നൽകാം. അവർ നല്ല മനുഷ്യരായി വളരട്ടെ, നല്ല പൗരന്മാരായി വളരട്ടെ. മൂല്യങ്ങളുള്ള ഒരു തലമുറയെ നമുക്കൊരുമിച്ച് വളർത്തിയെടുക്കാം.
1: കുട്ടികളുടെ ഏകാഗ്രതയെ ഹനിക്കുന്ന നൂതന പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് കോലഴി ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ബിനി എം സംസാരിച്ചതാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശ്രീരേഖ പി എസ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കൊല്ലം കാർത്തിക്. കഥ
2: ഒരു പെണ്ണിന്റെ കഥ. കർപ്പൂരദീപം പോലെ എരിഞ്ഞമർന്ന് ചുറ്റും പ്രകാശവും സുഗന്ധവും പരത്തിയ

ഗ്രാമീണ പെൺകുട്ടിയുടെ കഥ. ഇതാ കേരളത്തിലെ അതീവ പുരാതനമായ ഒരു മലയോര ഗ്രാമം. അവിടുള്ള ഒരു ക്ഷേത്രമുറ്റത്ത് ആ ഗ്രാമത്തിലെ സുന്ദരി പെൺകുട്ടികളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നു. അവരുടെ കൈകളിൽ വിവിധ വർണ്ണത്തിലുള്ള പുഷ്പങ്ങളുണ്ട്. അവർ അവിടെ പുഷ്പാർച്ചനയ്ക്ക് വന്നിരിക്കുകയാണ്. അതിലതീവ സുന്ദരിയായൊരു പെൺകുട്ടിയുണ്ട്. അവിടെ പേര് രാധ.

0: അവൾ പുഷ്പാർച്ചന നടത്തി വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഉടനെ അവളുടെ അമ്മ പഞ്ചമി ഓടി വന്നു. "മോളെ, നിന്റെ അച്ഛൻ ഇന്ന് ചന്തയിൽ ചെന്ന് പച്ചക്കറി മൊത്തം വിറ്റിട്ട് വീട്ടിൽ വന്നിരിക്കുന്നത് അമിതമായി മദ്യപിച്ചാണ്. അദ്ദേഹത്തിന് തീരെ വയ്യ മോളെ. ഈ കണക്കിന് പോയാൽ നാളെ രാവിലെ പച്ചക്കറിയും കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അമ്മ വിഷമിക്കണ്ട, നാളെ പച്ചക്കറിയും കൊണ്ട് ഞാൻ തന്നെ പോകാം." അവൾ അച്ഛൻ്റെ അടുത്തെത്തി.
1: "മോളെ, അച്ഛൻ ഇന്നിച്ചിരി മദ്യപിച്ചു. സന്തോഷം കൊണ്ട, സന്തോഷം കൊണ്ട്. മോളെ, ആ പ്രധാനപ്പെട്ട ജന്മിയില്ലേ, അദ്ദേഹം പറയാ നിന്റെ അച്ഛന് ദാ ഈ ശങ്കരച്ചാർക്ക് നമ്മുടെ രാജഭവനത്തിൽ ബന്ധമുണ്ടെന്ന്, അവിടുത്തെ അംഗമാണ് ഞാനെന്ന്." "അപ്പോഴെന്റെ മോളാരാ രാശകുമാരി? എന്റെ മോളെ ആ രാശഭവനത്തിലെ രാശകുമാരനെ കൊണ്ടേ അച്ഛൻ കെട്ടിക്കൂ. അത് ഈ അച്ഛന്റെ സ്വപ്നമാ മോളെ, സ്വപ്നം. എന്നാ എന്റെ മോള് പോയിക്കോ."
0: ദരാധ പോയി. നേരം പ്രഭാതമായി. തന്റെ വണ്ടിയിൽ കുതിരയെ വെച്ച് കെട്ടുന്നവൾ, എന്നിട്ട് പച്ചക്കറി നിറച്ച കൂടകൾ വണ്ടിയിൽ കയറ്റി. അവൾ വണ്ടിക്കാരൻ്റെ സ്ഥാനത്തിരുന്നു. ഇതാ കുതിര മുന്നോട്ട് പോകുന്നു. ആ കുതിരയെ കണ്ടോ? ഒരു ചാവാലി കുതിര. കുതിര ചാവാലിയാണെങ്കിലും അതിൻ്റെ പേര് പ്രിൻസ്. അവൾ ചെറുതായിട്ടൊന്ന് മയങ്ങി. പെട്ടെന്ന് അവൾ എന്തോ ശബ്ദം കേട്ടു ഞെട്ടി ഉണർന്നു. തനിക്കെതിരെ വന്ന ഒരു വണ്ടി തന്റെ വണ്ടിയുമായി കൂട്ടിയിടിച്ചിരിക്കുന്നു. എതിരെ വന്ന വണ്ടിയുടെ ചക്രത്തിന്റെ അച്ചാടി തന്റെ പ്രിയപ്പെട്ട പ്രിൻസിന്റെ വാരിയെല്ല് തകർത്തകത്ത് പ്രവേശിച്ചിരിക്കുന്നു. അവൾ പെട്ടെന്ന് ചാടി ഇറങ്ങി പ്രിൻസിനെ മാറ്റി. വീണുപോയി. അത് ദൗർന്ന ശ്വാസം വലിക്കുന്നു. അവൾക്ക് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട പ്രിൻസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞെന്ന്. മറ്റൊരു കുതിരയെ ചന്തയിൽ നിന്നും വരുത്തി അതിനെ വണ്ടിയിൽ വെച്ച് കെട്ടി അവൾ പ്രിൻസിന്റെ ശവമെടുത്ത് വണ്ടിയിൽ വെച്ചു. രാധയങ്ങ് ചന്തയിലെത്തി പച്ചക്കറി മൊത്തം വിറ്റു. അവളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഏതൊരു കുതിരയാണോ ഈ വണ്ടി വലിച്ചു കൊണ്ടുപോയത്, ദാ ഇങ്ങോട്ട് അതിന്റെ ശവവും പേറി പോകുന്നു ആ വണ്ടി. ഇതാണ് കാലത്തിന്റെ ഗതി.

രാധ വീട്ടിലെത്തി. പ്രിൻസിൻ്റെ ശവം സംസ്കരിച്ചു. ദുഃഖിതയായിരിക്കുന്ന അവളുടെ അടുത്തേക്ക് അവളുടെ അച്ഛനെത്തി. മോളെ, നാളെ രാവിലെ നീ ഈ കത്ത്

മായിട്ട് നമ്മുടെ പട്ടണത്തിലുള്ള ആ രാജഭവനത്തിലെത്തണം. ഈ കത്തവിടെ നീ കൊടുക്കണം. അപ്പോൾ നിനക്ക് അവിടെ ഒരു ജോലി കിട്ടും. പിന്നീടെല്ലാം നിന്റെ കഴിവ് പോലെ. അടുത്ത ദിവസം രാവിലെ അവൾ ആ കത്തുമായിട്ട് ആ രാജഭവനത്തിൻ്റെ മുമ്പിലെത്തി. ഇതാ വലിയൊരു മണി ഇതവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ പിടിച്ചവൾ ആഞ്ഞടിച്ചു. ഇതാ വാതിൽ തുറക്കപ്പെട്ടു. ഇതവിടെ നിൽക്കുന്നു ആ രാജഭവനത്തിന്റെ രാജകുമാരൻ തമ്പി. അയാളുടെ കയ്യിലേക്ക് അവൾ ആ കത്ത് കൊടുത്തു. അയാളത് വായിച്ചു. ഓഹോ, രാധ, ജോലി വേണമല്ലേ? ജോലി തരാം. അമ്മേ, അമ്മേ, ഇതാ വരുന്ന അമ്മ. ആരാ ഈ അമ്മ? ആ രാജഭവനത്തിലെ തമ്പുരാട്ടി, അംബാലിക തമ്പുരാട്ടി.

അയാൾ ആ കത്ത് റാണിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ രാധ, രാധയ്ക്ക് ഞാനിവിടെ ഒരു ജോലി തരാം. എനിക്കൊരുപാട് കോഴികളുണ്ട് ഇവിടെ. ആ കോഴിയെല്ലാം നീ നല്ല രീതിയിൽ പരിപാലിക്കണം. എന്നിട്ട് അതിൻ്റെ മുട്ടയൊക്കെ ഒന്നുപോലും പൊട്ടാതെ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കണം. ശരി റാണി. ഇതാ രാധ അവിടെ ജോലിക്ക് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. രാധയെ, ഇതാ റാണി വിളിക്കുന്നു. ഇതാ നിൻ്റെ ഒരു മാസത്തെ ശമ്പളം. നാളെ ഇതിനടുത്തൊരു ചന്തയുണ്ട്. നീ അവിടെ ചെന്ന് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളൂ. അടുത്ത ദിവസം രാവിലെ രാധ രണ്ട് മൂന്ന് കൂട്ടുകാരികളുമായിട്ട് ചന്തയിലെത്തി. ഓഹ്, എത്ര വലിയ ചന്തയായത്! എന്തെല്ലാം സാധനങ്ങളാണ് അങ്ങനെ വിൽക്കാനായിട്ട് നിരത്തി നിരത്തി വെച്ചിരിക്കുന്നത്! എന്തെല്ലാം കാഴ്ചകൾ, എന്തെല്ലാം കലാപരിപാടികൾ! കലാപരിപാടികൾ ആസ്വദിച്ചും കാഴ്ചകൾ കണ്ടും സാധനങ്ങൾ വാങ്ങിച്ചും സമയം പോയത് രാധ അറിഞ്ഞില്ല. ഇതാ നേരം സന്ധ്യയാകുന്നു. അപ്പോഴാണ് അവൾ കൂട്ടുകാരികളെക്കുറിച്ച് ഓർത്തത്. ഇത് അവരെല്ലാം തന്നെ വിളിക്കാതെ പോയി കഴിഞ്ഞു. മറ്റൊരു വാർത്ത കൂടി അവൾ അറിഞ്ഞു. ആ രാജഭവനത്തിനടുത്തു കൂടി പോകുന്ന അന്നത്തെ അവസാനത്തെ വണ്ടിയും പോയി കഴിഞ്ഞു. ഈശ്വര, ഞാനെങ്ങനെ പോകും? അങ്ങനെ അവൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇതാ ഒരു വിളി കേട്ടു. രാധേ, കുതിരപ്പുറത്തിരിക്കുന്നു തമ്പി. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ എന്നെ കുതിരയും തന്നു വിട്ടിരിക്കുക. നീ പെട്ടെന്ന് ഈ കുതിരപ്പുറത്തോട്ട് വന്ന് കയറ്. ഞാൻ എത്രയും വേഗം നിന്നെ അവിടെ എത്തിക്കാം. അവൾ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, കുതിരപ്പുറത്ത് ചാടിക്കേറി. ആ കുതിര ഇതാ അതിവേഗം പാഞ്ഞു പോകുന്നു. അതിവേഗം പാഞ്ഞു പോകുന്ന കുതിരപ്പുറത്തിരുന്നു കൊണ്ട് അവൾ ചുറ്റും നോക്കി. ഈശ്വര, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു നിബിഡമായ വനത്തിലൂടെ ഞാൻ വന്നില്ലല്ലോ. അപ്പോൾ അപ്പോൾ തമ്പി അദ്ദേഹം താങ്കൾക്ക് വഴിതെറ്റിയിരിക്കുന്നു. താങ്കൾക്ക് വഴിതെറ്റിയിരിക്കുന്നു. കുതിരയെ നിർത്താൻ, അല്ലെങ്കിൽ ഞാൻ കുതിരപ്പുറത്തൊന്നും ചാടി ഇറങ്ങും. അതാ തമ്പി, കുതിരയെ നിർത്തി. അവർ രണ്ടുപേരും കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി. ശരിയാണല്ലോ രാധേ, എനിക്ക് വഴി തെറ്റിയിരിക്കുന്നു. നീ വിഷമിക്കണ്ട, ഞാൻ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ അയാൾ കുതിരയെ ഒരു മരത്തിൽ കെട്ടി. നല്ല തണുപ്പുണ്ടല്ലോ, നീ ഈ ഓവർകോട്ട് ധരിച്ചോളൂ എന്ന് പറഞ്ഞ് കോട്ട അവിടെ ആയി കൊടുത്തിട്ട് തമ്പി പോയി. അവൾ ആ ഓവർകോട്ടിൽ കിടന്നു. വല്ലാത്ത ക്ഷീണം. അവൾ ചെറുതായിട്ടൊന്ന് വയങ്ങി. പെട്ടെന്ന് അവൾ ഞെട്ടിച്ച് ചാടി എഴുന്നേറ്റു. ആരോ തന്നോടൊപ്പം ശയിക്കുന്നു. ആരാത്, ആരാത്? രാധ, ഇത് ഞാനാ. തമ്പിയാ, അരുതേ തമ്പി അദ്ദേഹം, അരുതേ എന്ന് നശിപ്പിക്കരുത്. നിമിഷ നേരം കൊണ്ട് ആ ദുഷ്ടൻ രാധയ്ക്ക് വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്തു. ഇതാ വനമധ്യത്തിൽ നിന്ന് രാധ തേങ്ങി തേങ്ങി കരയുന്നു. അവൾ പൊട്ടി പൊട്ടി കരയുന്നു. നേരം പ്രഭാതമാകുന്നതിനുപ്പ് തന്നെ അവൾ സ്വന്തം വീട്ടിലെത്തി. അമ്മയുടെ അടുത്ത് എല്ലാ വിവരങ്ങളും പറഞ്ഞു. എൻ്റെ മോളെ വിഷമിക്കണ്ട, എൻ്റെ മോക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ മോക്കൊന്നും സംഭവിക്കില്ല. ഇതാ അമ്മ മകളെ ആശ്വസിപ്പിക്കുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. തന്റെ ഉദരത്തിൽ ആ വിഷബീജം, ആ തമ്പിയുടെ വിഷബീജം വളരുന്നു. ആ വാർത്ത കാട്ടുതീ പോലെ പരന്നു. ഇതാ ഗ്രാമത്തലവൻ വിവരമറിഞ്ഞു. അയാൾ രാധയ്ക്കും കുടുംബത്തിനും ഊരുവിലേക്ക് ഏർപ്പെടുത്തി.

0: രാധയും കുടുംബവും ഒറ്റപ്പെട്ടു. ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കടന്നുപോയപ്പോൾ രാധ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അവൾ ആ കുഞ്ഞിന് പേരിട്ട് മുത്ത്. ആ മുത്ത് വളരുകയാണ്. അവൻ ഒരു വയസ്സു പ്രായമായി. നാളെ അവന്റെ ഒന്നാമത്തെ ജന്മനാളാണ്. ഈ സമയത്ത് ആ കൂനിന്മേൽ കുരുവെന്ന പോലെ ആ ഗ്രാമത്തിൽ വസൂരി എന്ന മഹാരോഗവും പടർന്നു പിടിപെട്ടു. ആ രോഗം ഇതാ മുത്തിനെയും ആക്രമിച്ചിരിക്കുന്നു. അവൻ വേദന കൊണ്ട് പിടയുകയാണ്. അവന്റെ ശരീരമാസകലം ചുമന്ന കുരുക്കടുത പഴുത്തു പഴുത്തു വരുത്തു. ആ ഗ്രാമത്തിൽ ഒരു വൈദ്യശാലയിലും നമ്മുടെ മുത്തിന് പ്രവേശനമില്ല. ഒരു വൈദ്യരും ആ കുഞ്ഞിനൊപ്പം മരുന്നു പോലും കൊടുക്കില്ല. നേരം രാത്രിയായി. തന്റെ പൊന്നുമകനെ മടിയിൽ കിടത്തി അവനെ ആശ്വസിപ്പിക്കുന്നു. അവൻ തന്റെ അമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നു. നോക്കി നോക്കി കിടന്ന് അവന്റെ കണ്ണുകളിൽ ആ പതുക്കെ പതുക്കെ അടഞ്ഞു. രാധയുടെ മുത്ത് എന്നേക്കുമായി ലോകത്തോട് യാത്ര പറഞ്ഞു. തന്റെ പൊന്നുമോന്റെ ചേതനയേറ്റ ശരീരം വാരിക്കോരിയെടുത്ത് മാറോടമർത്തി. ഒരു ഭ്രാന്തിയെ പോലെ അവൾ പൊട്ടിക്കരയുന്നു. നേരം പ്രഭാതമായി. തന്റെ മുത്തിന്റെ ചേതനയേറ്റ ശരീരം അവള കുളിപ്പിക്കുന്നു. എന്റെ പൊന്നുമോന്റെ അവസാനത്തെ കുളിക്കലാണല്ലോ എന്ന്. ഇതാ അവനെ നല്ലൊരു പിറന്നാൾ ഉടുപ്പും അണിയിച്ചു. വെളുത്ത വസ്ത്രത്തിൽ ആ ചേതനയേറ്റ ശരീരം പൊതിഞ്ഞ് വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ അവളൊരു കുഴിയെടുത്തു. ആ കുഴിയിൽ തന്റെ പൊന്നുമോന്റെ ശരീരം സംസ്കരിച്ചു. ഒരു തെരുവ് പട്ടിയെ വെട്ടിമൂടുന്നത് പോലെ അവളാ കൂഴിമണലിൽ വീട് കിടന്ന് പൊട്ടിക്കരയുന്നു. ഭാഗ്യഹീനയായി അമ്മയോട് പൊറുക്കടാമുത്തേ, ഭാഗ്യഹീനയായി അമ്മയോട് പൊറുക്ക. നേരം പ്രഭാതമായി. അമ്മയോട് മാത്രം യാത്ര യോജിച്ച് അവൾ ആ ഗ്രാമം വിട്ടു. അവൾ എത്തിച്ചേർന്നത് മറ്റൊരു ഗ്രാമത്തിലാണ്. അവിടെ ഒരു ക്ഷീരസംഭരണശാലയിൽ അവൾക്കൊരു ജോലി കിട്ടി. പശുക്കളെ കറക്കുന്ന ജോലി. നല്ല സ്നേഹസമ്പന്നയായ ഒരു കൂട്ടുകാരിയെയും അവൾക്ക് കിട്ടി, ബേണി. ബേണിയുടെ മുറിയിലാണ് അവള് താമസിക്കുന്നത്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൾ ആ ക്ഷീരസംഭരണശാലയിൽ തന്നെ ജോലി നോക്കുന്നൊരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെട്ടു, വിഷ്ണു. ദിവസങ്ങൾ കടന്നപ്പോൾ വിഷ്ണുവും രാധയും നല്ല കൂട്ടുകാരായി മാറി. ഒരു ദിവസം വിഷ്ണു രാധയുടെ അടുത്തെത്തി, രാധയെ, രാധയെ ഞാൻ സ്നേഹിക്കുന്നു,
1: വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണ് രാധയുടെ അഭിപ്രായം?
0: വിഷ്ണു, സ്നേഹം, പ്രേമം, വിവാഹം, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റിയ മാനസിക അവസ്ഥയിലല്ല ഞാനിപ്പോൾ. ദൈവജന്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി എന്റെ അടുത്ത് വരരുത്.
1: പോകുന്നു രാധ.
0: ഛേ, വേണ്ടായിരുന്നു. രാധയോട് അങ്ങനെ ചോദിക്കേണ്ടായിരുന്നു. അവൾ എന്നെ തെറ്റിദ്ധരിച്ചു. വിഷ്ണു വല്ലാതെ വിഷമിച്ചു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ വിഷ്ണു തീരുമാനിച്ചു, രാധയുടെ മാപ്പ് പറയണം. ഇതാ പശ്ചാത്താപ വിവശനായി വിഷ്ണു രാധയുടെ അടുത്തെത്തി.
1: രാധയെ, ഞാൻ ആദ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്.
0: ഞാൻ അറിഞ്ഞില്ല, രാധയ്ക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എനിക്കറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ആഗ്രഹവുമായി ഞാൻ രാധയുടെ അടുത്ത് വരില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ രാധേ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ പോകുന്നു. നിൽക്കൂ വിഷ്ണു.

രാധ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് താങ്കൾ എന്റെ പൂർവകഥ അറിയണം. എന്റെ രാധ ശാലീന സുന്ദരിയാണ്, അതുകൊണ്ട് നിന്റെ പൂർവകഥയും പവിത്രമായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ പിന്നൊരു കാര്യം, നാളെ വൈകുന്നേരം എനിക്ക് രണ്ടിലൊന്നറിയണം, എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ അതോ അല്ലയോ എന്ന്. നാളെ ഞാൻ പറയാം വിഷ്ണു. രാധ പോയി. രാധ അവളുടെ മുറിയിലെത്തി. ജോലി കഴിഞ്ഞ് വേണി വന്നിട്ടില്ല. ഇത് തന്നെ പറ്റിയ അവസരം. അവളൊരു കടലാസ് എടുത്തു. ആ കടലാസിൽ തന്റെ പൂർവകത അതിവ്യക്തമായിട്ട് എഴുതി. അത് നാലായിട്ട് മടക്കി. ഇത് അവര് കവറിനകത്തിട്ട് ഒട്ടിച്ചു. നേരം പ്രഭാതമായപ്പോൾ അവൾ അത് വിഷ്ണുവിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെത്തി. പക്ഷേ വിഷ്ണു അവിടെ ഇല്ല. അപ്പോഴാണ് അവള് ശ്രദ്ധിച്ചത്, ഇതാ അദ്ദേഹത്തിന്റെ സ്വീകരണ മുറിയുടെ ജനലിന്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു. ഇതാ രാധ ആ തുറന്നു കിടന്ന ജനൽ പാളിയിലൂടെ ആ കത്തകത്തേക്ക് വലിച്ചെറിഞ്ഞു. പാവൻ രാധ അറിഞ്ഞില്ല ആ കത്ത് ആ മുറിയിൽ വിരിച്ചിട്ടിരുന്ന കാർപ്പറ്റിന് അടിയിലേക്ക് കയറിപ്പോയ വിവരം. നേരം സന്ധ്യയായി. ഇതാ വിഷ്ണു രാധയുടെ അടുത്തെത്തി. രാധേ, എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലേ? അതെ വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്, എല്ലാം അറിഞ്ഞു കാണുമല്ലോ. പക്ഷെ അവസാനം പറഞ്ഞത് അവൾ കേട്ടില്ല. അങ്ങനെ വിഷ്ണുവിൻ്റെയും രാധയുടെയും വിവാഹം മംഗളമായി കഴിഞ്ഞു. ഇതവരുടെ ആദ്യ രാത്രി. വിഷ്ണു രാധയുടെ അടുത്തെത്തി പറഞ്ഞു, രാധേ നീ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ നിന്റെ പൂർവ്വകഥ ഞാൻ കേൾക്കണം കേൾക്കണമെന്ന്. പറയൂ നിന്റെ പൂർവ്വകഥ ഞാൻ കേൾക്കട്ടെ. വിഷ്ണു

നിർത്തു. നിന്റെ പൂർവ്വകത ഇത്ര കണ്ട് ഭീകരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ പഴയ രാധയല്ല, നീ പിഴച്ചവളാണ്. ഇനി നമ്മൾ ഒരുമിച്ച് ഒരു ദാമ്പത്യ ബന്ധം സാധ്യമല്ല. ഇറങ്ങിപ്പോകുന്നു വിഷ്ണു. 7 ദിവസം രാധ വിഷ്ണുവിന് വേണ്ടി കാത്തിരുന്നു, പക്ഷേ വിഷ്ണു വന്നില്ല. 8-ാമത്തെ ദിവസം അവൾ വിഷ്ണുവിനെ കുറിച്ചൊന്നും പറയാതെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് മാത്രം യാത്ര ചോദിച്ച് അവൾ സ്വന്തം വീട്ടിലെത്തി. വീട്ടിലെത്തി അവൾ അമ്മയുടെ എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. എന്റെ മോൾ പരിശുദ്ധയാണ്, വിശുദ്ധയാണ്, അതുകൊണ്ടാണ് നീ നിന്റെ പൂർവ്വകത നിന്റെ ഭർത്താവിനോട് പറഞ്ഞത്. മോളെ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഇനി നിനക്ക് നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ കുറ്റബോധത്തോടെ നിൽക്കണ്ട. വരും നിന്റെ വിഷ്ണു, നിന്നെ തേടി വരും. നിന്റെ വിശുദ്ധി അയാൾ മനസ്സിലാക്കുമ്പോളെ സമാധാനിക്കൂ, സമാധാനിക്കൂ. ഒരു കത്ത് വന്നിരിക്കുന്നു, വേണിയുടെ കത്താണ്. എത്രയും വേഗം നീ ഇവിടെ എത്തണം. നിനക്കൊരു പുതിയ ജോലി ഞാനിവിടെ തരപ്പെടുത്തിയിട്ടുണ്ട്, കണക്കുകൾ സൂക്ഷിക്കുന്ന ജോലി. അടുത്ത ദിവസം തന്നെ രാധ ആ ക്ഷീരസംഭരണശാലയിലെത്തി പുതിയ ജോലി സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ അവൾ വേണിയോട് എല്ലാം പറഞ്ഞു. വിഷ്ണു ഇത്തരക്കാരനായിരുന്നു. മോളെ, സാരമില്ല, നിന്റെ വിഷ്ണു നിന്നെ അന്വേഷിച്ചു വരും. നീ നല്ലവളാണ്. എനിക്ക് നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകണം. അടുത്ത ദിവസം രാവിലെ ഞാൻ തിരിച്ചു വരൂ. എന്താ നിനക്ക് ഒരു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നതിൽ പേടിയുണ്ടോ? ഒരു പേടിയില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോ. അടുത്ത ദിവസം രാവിലെ ഇതാ വേണി അവിടെ വീട്ടിലേക്ക് പോയി. നേരം സന്ധ്യയാകുന്നു. ഇതാ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ രാധ ചെന്നൊരു ചായ വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4-5 ചെറുപ്പക്കാർ അവളെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അവരെന്തൊക്കെയോ കുശലം പറയുന്നു. ഇതത്ര പന്തി അല്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ ഇതാ മുറിയിലേക്ക് നടക്കുന്നു. ആ ചെറുപ്പക്കാരും അവളെ ഇതാ പിന്തുടരുന്നു. അവൾ ഒരുവിധം ഓടി മുറിയിലെത്തി കണകടച്ചു കുറ്റിയിട്ടു. വേണ്ട, എനിക്ക് സൗന്ദര്യം വേണം.

അവളിന് കത്രികയെടുത്തു, തന്റെ മുടി പറ്റവെട്ടി, എന്നിട്ട് ഒരു തോർത്തെടുത്ത് തന്റെ ഉച്ചയും കീഴ്ത്താടിയും കൂടെ ചേർത്ത് വട്ടത്തിൽ ചുറ്റിക്കെട്ടി. ഇപ്പോഴവളെ കണ്ടാൽ ഒരു യുവാവാണെന്നേ പറയൂ. അടുത്ത

0: ദിവസം രാവിലെ ഇതാ ബേണി എത്തി. എന്തൊരു കോലപാടിയത്? എടി എന്ത് സംഭവിച്ചു? അവൾ അന്ന് വൈകുന്നേരം നടന്ന സംഭവങ്ങളെല്ലാം അവിടുത്തെ പറഞ്ഞ് കേൾപ്പിച്ചു. പേടിക്കാതിരിക്കുക. എന്തായാലും നമുക്ക് ഈ വിവരം നമ്മുടെ മാനേജർ സ്ഥാനിൻ്റെ അടുത്ത് പറയാം. അദ്ദേഹം വേണ്ടത് ചെയ്തോളും. ഇത് വിഷമിക്കാതെ ഇന്ന് വൈകുന്നേരം ഇതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. നമുക്ക് രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് ദീപാരാധന കണ്ടു തൊഴണം. അതിനുശേഷം അവിടെ ഒരു ആത്മീയ പ്രഭാഷണമുണ്ട്, അതും കേൾക്കണം. അപ്പോൾ തന്നെ മനസ്സിന് ശാന്തി സമാധാനവും ലഭിക്കും. നേരം സന്ധ്യയായി. അവർ രണ്ടുപേരും ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. ദീപാരാധന കണ്ട് തൊഴുതു. ഇത് ആത്മീയ പ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ആ ആത്മീയ പ്രഭാഷണം നടത്തുന്ന സന്യാസ ശ്രേഷ്ഠന്റെ മുമ്പിലെത്തി. രാധ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ ഞെട്ടിപ്പോയി. തമ്പി, അവളതാ വേണിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. അവൾ ഓടി മുറിയിൽ ചെന്ന് കഥകടച്ച് മുറ്റിയിട്ടു. വെള്ളി എന്റെ കയ്യിൽ നിന്ന്. എന്തിനടി നീ എന്റെ കൈയും പിടിച്ച് ഇങ്ങോട്ട് ഓടിയത്? എടി വേണി നിനക്കറിയോടി, നിന്റെ ആ സന്യാസി ശ്രേഷ്ഠൻ ആരാന്നറിയുമോ? എന്റെ ജീവിതം നശിപ്പിച്ച തമ്പിയാടി. അയാൾ എന്നെ തിരിച്ചറിഞ്ഞോട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ വരും. അവരുടെ നിഗമനം ശരിയായിരുന്നു. ഇതാ കഥകിൽ ആരും മുട്ടുന്നു. അവർ ചെന്ന് കഥകു തുറന്നു. നിൽക്കുന്നു തമ്പി. രാധേ, നീ ഏത് വേഷം ധരിച്ചാലും നിന്നെ ഞാൻ തിരിച്ചറിയും. നിന്നെ ഞാൻ എവിടെല്ലാം അന്വേഷിച്ചെന്നറിയുമോ? എനിക്കറിയാമായിരുന്നു ഒരു ദിവസം വിധി നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. അതിനുവേണ്ടി തന്നാണ് ഞാൻ ഈ ആത്മീയ ജീവിതം സ്വീകരിച്ചത് തന്നെ. എന്റെ രാധയിത എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എനിക്കിനി ആത്മീയ ജീവിതം വേണ്ട, എനിക്കിനി ലൗകിക ജീവിതം മതി. വരൂ രാധേ, നീ എന്റെ കൂടെ വരണം. നിന്നെ ഞാൻ കൊണ്ടുപോകുകയാണ്. നിർത്തൂ തമ്പി. താങ്കൾ എന്താ വിചാരിച്ചിരുന്നത്? താങ്കൾ ഒരിക്കൽ നിർദ്ദയം കശക്കി വലിച്ചെറിഞ്ഞ ആ അബലയായ പെണ്ണാണ് ഞാനെന്നോ? എന്നാൽ ഞാൻ ഇന്ന് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീവർഗത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾക്കറിയുമോ, നിങ്ങളെ കാണുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ പ്രതികാരം ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിപ്പോൾ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയുമോ?
1: എന്റെ വിഷ്ണുവിനോടൊപ്പം ജീവിച്ചെനിക്ക് കൊതി തീർന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. പൊയ്ക്കോ, പോകാൻ.
0: ഞാനിപ്പം പോകുന്നു. പക്ഷെ നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇനിയും വരും. ഇതാ നടന്നകലുന്നു തമ്പി. അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഇതാ രാധയുടെ അനിയത്തി രാജപുത്തി. ചേച്ചി, അച്ഛന് തീരെ സുഖമില്ല. ചേച്ചിയെ കണ്ടുവെന്ന് പറഞ്ഞു. ഇത് അവർ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ അവരുടെ അച്ഛൻ ശങ്കരാചാര്യത മരിച്ചു മരവിച്ചു കിടക്കുന്നു. തന്റെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ രാജകുമാരിയാക്കണമെന്നും രാജകുമാരനെ കൊണ്ട് കെട്ടിക്കണമെന്നും വിചാരിച്ചിരുന്ന എന്റെ അച്ഛൻ ദാ ജീവച്ഛവമായി കിടക്കുന്നു. രാധ ബോധമറ്റ് തന്റെ അച്ഛന്റെ ചേതനയേറ്റ ശരീരത്തിൽ വീണുപോയി. അവൾക്ക് ബോധം വീണപ്പോൾ അവൾ അമ്മയുടെ മടിയിൽ കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് അവൾ ചില ദൃശ്യങ്ങൾ കണ്ടു. അച്ഛന്റെ ശവസംസ്കാരത്തിന് വേണ്ടി എല്ലാ നേതൃത്വം വഹിക്കുന്നത് തമ്പിയാ. അതിനുവേണ്ടി എല്ലാ പണം ചെലവാക്കുന്നതും തമ്പിയാണ്. ഇടിഞ്ഞു ഒളിഞ്ഞു വീഴാൻ തുടങ്ങുന്ന നമ്മുടെ വീട് പുതുക്കി പണിയാൻ അയാൾ ഏർപ്പാട് ചെയ്യുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഇതാ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. നമ്മുടെ വീട്ടുകാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അയാൾ വാങ്ങിച്ചു കൊടുത്തുവിടുന്നു. അമ്മേ, ഇതല്ല ഇവൻ ചെയ്യുന്നത്, എന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇല്ലമ്മേ, എവന്റെ കെണിയിൽ ഞാൻ വീഴില്ല. ഞാൻ ഉടൻ തന്നെ പോവുകയാണ്. എന്തായാലും അച്ഛന്റെ ശവസംസ്കാരം കഴിഞ്ഞല്ലോ. ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അമ്മ മാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. അവൾ ആ രാത്രി തന്നെ ആ വീട് വിട്ടു. ബേണിയിലെടുത്തെത്തി. ബേണിയിലെടുത്ത് അവൾ എല്ലാ വിവരങ്ങളും പറഞ്ഞു. വിഷംകാടി, തീർച്ചയായിട്ടും നിന്റെ വിഷ്ണു വരുവടി. എനിക്കുറപ്പുണ്ട് നാളെ തന്നെ ചിലപ്പോൾ നിന്റെ വിഷ്ണു വരും. ഇത് അടുത്ത ദിവസം രാവിലെ ഒരു കുതിരവണ്ടി അവിടെ വന്ന് അടുത്തു. അതിൽ നിന്നും ഇറങ്ങിയത് അവര് വിചാരിച്ചത് വിഷ്ണു അല്ല, മറിച്ച് തമ്പിയായിരുന്നു. അന്ന് തമ്പിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. അയാളുടെ കയ്യിലൊരു പേപ്പർ കഷ്ണമുണ്ട്. രാധേ, ഈ പേപ്പർ എന്താന്ന് നിനക്കറിയുമോ? ഇതൊരു കടപ്പത്രമാണ്. നിന്റെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എഴുതി ഒപ്പിട്ട് തന്ന കടപ്പത്രം. ഇതിലെന്താ?

0: ചെയ്തിരിക്കുന്ന നിനക്കറിയുമോ? ഞാൻ നിന്റെ വീടിനു വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ചെലവഴിച്ച ആ ഭീമമായ തുകയും അതിന്റെ പലിശയും ഈ മാസം 30-ാം തീയതിക്കകം തന്നുകൊള്ളാവുന്നത്. നാളെ 30-ാ. ഞാനിത് കോടതിയിൽ സമർപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയുമോ? നിന്റെ വീട്ടുകാരെല്ലാവരും, ചിലപ്പോൾ നീ ഉൾപ്പെടെ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. പക്ഷേ നിനക്ക് വേണ്ടി ഞാനൊരു സഹായം ചെയ്യാം. നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ ഞാൻ ഈ കടപ്പത്രം കീറിക്കളയാം. താങ്കളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, എന്റെ കുടുംബത്തിന്. അങ്ങനെ രാധയും തമ്പിയും തമ്മിലുള്ള വിവാഹം നടന്നു. ആ രാത്രിയും കടന്നുപോയി. ദാ നേരം പ്രഭാതമാകുന്നു. വെളിയിൽ ആരോ മണിയടിക്കുന്ന ശബ്ദം കേട്ട് രാധ കതക് തുറന്ന് പുറത്തിറങ്ങി. വിഷ്ണു, വിഷ്ണു താമസിച്ചു പോയി. ഞാനും തമ്പിയും തമ്മിലുള്ള വിവാഹം ഇന്നലെ കഴിഞ്ഞു. രാധേ, നിന്റെ പാദങ്ങളിൽ വീട് മാപ്പിരക്കാനുള്ള അർഹത പോലും എനിക്കില്ല. നീ ഇപ്പോഴും പരിശുദ്ധയാണ്, പതിവ്രതാ രത്നമാണ്. രാധേ, നീയില്ലാത്ത ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പരിശുദ്ധയായ നിന്നെ തെറ്റിദ്ധരിച്ച പടുവിഡ്ഢിയാണ് ഞാൻ, പടുവിഡ്ഢി. ഇനി ഈ വിഷ്ണുവിനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. അപ്പോൾ വിഷ്ണു മരിക്കുന്നെങ്കിലോ? മരിക്കുന്നെങ്കിലും നീ എന്നോടൊപ്പം ഉണ്ടാകും. വിഷ്ണു, ഈ വാക്ക് കേൾക്കാനാണ് ഞാൻ കാത്തിരുന്നത്. അവിടെ നിശ്ചയദാർഢ്യമായി മുന്നോട്ട് പാഞ്ഞു പോകുന്നു. ഇതാ ഈ സമയത്ത് ആദിരാത്രിയുടെ മാദകത്വത്തിൽ മയങ്ങിക്കിടക്കുന്ന തമ്പിയുടെ വിരുമാറു നോക്കി താൻ നേരത്തെ കരുതി വെച്ചിരുന്ന കഠാര പിടിയോളം ഇതാ അയാളുടെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നു. കലി സഹിക്കാതെ വീണ്ടും വീണ്ടും അവൾ അഞ്ഞ് അഞ്ഞ് അഞ്ഞു കുത്തുന്നു. അലറി വിളിക്കുന്നവൾ രക്തരക്ഷസിനെ പോലെ അവൾ പുറത്തേക്ക് പാഞ്ഞു വരുന്നു. വിഷ്ണു, ആ ദുഷ്ടൻ തമ്പിയെ ഞാൻ കൊന്ന്, ഇനി നമ്മളെ രണ്ടുപേരെയും വേർപെടുത്താൻ ലോകത്തിൽ ആർക്കും കഴിയില്ല വിഷ്ണു എന്ന് പറഞ്ഞവൾ വിഷ്ണുവിന്റെ അടുത്തേക്ക് നടന്നടുക്കുമ്പോൾ എവിടെ നിന്ന് അറിഞ്ഞില്ല തമ്പിയോടെത്തി തന്റെ വിരുമാറിൽ കുത്തി കയറ്റിയിരുന്ന കഠാര വലിച്ചൂരിയെടുത്ത് സകല ശക്തിയും ആർജിച്ച് ഇതാ തമ്പി രാധയുടെ വിരുമാറിൽ കുത്തി ഇറക്കുന്നു. ആ ഉദ്യമത്തിൽ കാലുവഴുതി ഇതാ തമ്പിയും നിലത്ത് വീണു. തന്റെ പ്രിയപ്പെട്ട വിഷ്ണുവിന്റെ മാറിൽ അലറി വിളിച്ചു വേദന കൈക്കവയ്യാതെ അവൾ വീണുപോയി. തന്റെ പ്രിയപ്പെട്ട രാധയെ വാരിക്കോരിയെടുത്ത് തന്റെ മടിയിൽ കിടത്തി വിഷ്ണു. അയാൾ ആ കടാര വലിച്ചൂരിയെടുത്തു. രാധ, നിന്നോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വിഷ്ണു, ഈ മടിയിൽ കിടന്ന് മരിക്കാൻ കഴിഞ്ഞത് ഈ രാധയുടെ മഹാഭാഗ്യം. വേദന സഹിക്കാൻ കഴിയുന്നില്ല. രാധ പോവുക. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. ആ കണ്ണുകൾ പാതി അടഞ്ഞു. തന്റെ പ്രിയപ്പെട്ട രാധയുടെ നേത്രങ്ങൾ തിരുമ്മി അടച്ച് ആ രക്തം പുരണ്ട മാറിടത്തിൽ വീണവൻ പൊട്ടിക്കരയുന്നു. രാധേ, നിന്റെ അന്ത്യാഭിലാഷം മരിക്കുന്നെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് തന്നെ എന്ന് പറഞ്ഞതാ വിഷ്ണു ആ കടായ സ്വന്തം മാറിൽ സ്വയം കുത്തിയിറക്കുന്നു. ചോര ചീറ്റുന്നു, പിഴയ്ക്കുന്നു. അലറി വിളിച്ച് ഇതാ വിഷ്ണുവും രാധയുടെ മാറിൽ പതിച്ചു.
1: ഒരു പെണ്ണിന്റെ കഥ. കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കായംകുളം പ്രസാദ്, രാധാകൃഷ്ണൻ വള്ളിക്കാവ്, ശൂരനാട് ഗ്രേഷ്യസ്, മുരളി കായംകുളം, വള്ളിക്കാവ് ചന്ദ്രൻ.
2: ഇപ്പോൾ സമയം 10 മണി.
3: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം ഹൈദരലിയും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയിട്ടുള്ളത് നെടുമ്പുള്ളി രാമമോഹൻ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം 3-ാം ദിവസം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. ഏറെ അലച്ചിലിനു ശേഷം സുപിതാവിന്റെ അടുത്തെത്തിയ ദമയന്തി, കാട്ടിലലയവേ തന്നിൽ നിന്നും വേർപെട്ട

ഇത്രമാത്രം. ബാഹുവിനും നളനും ഒരാളാണ് എങ്കിൽ ആ വ്യക്തി ഉടൻ തന്നെ കുണ്ടിനത്തിൽ എത്തും. അശ്വഹൃദയം വശമാക്കിയിട്ടുള്ള നളന് ഈ വലിയ ദൂരം താണ്ടുവാൻ ഏറെ സമയം വേണ്ട എന്നതും ദമയന്തി കണക്കിലെടുക്കുന്നുണ്ട്. അയോധ്യയിലെത്തിയ സുദേവൻ തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നു. ദമയന്തിയുടെ രണ്ടാം സ്വയംവരം ഒരുപക്ഷെ നാളെ തന്നെ നടന്നേക്കും എന്ന സൂചനയാണ് അയാളുടെ വാക്കുകളിലുള്ളത്. ധന്യാസിരാഗത്തിലുള്ള പദം.

ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനാലാണ് ഈ അനിശ്ചിതത്വം എന്ന് സുദേവൻ പറയുന്നുണ്ട്. മുൻപ് തന്നെ ദമയന്തിയെ മോഹിച്ചിരുന്ന ഋതുപർണൻ ആ ഒരാൾ താനാണ് എന്നുറപ്പിച്ച് തേരൊരുക്കുവാൻ ബാഹുവിന് നിർദ്ദേശം നൽകുന്നു. വരിക ബാഹുക എന്ന പദം രാഗം കല്യാണി.

എന്നാൽ ആ ഒരാൾ മറ്റാരുമല്ല, താൻ തന്നെയെന്ന് ബാഹുകന് വ്യക്തമായി. അതേസമയം താൻ ജീവിച്ചിരിക്കെ തന്റെ പത്നിയുടെ രണ്ടാം സ്വയംവരം നടക്കുന്നു എന്ന വൃത്താന്തം അതിന് സന്നദ്ധനായി പുറപ്പെടുന്ന മറ്റൊരാൾക്ക് താൻ തന്നെ തേരുതെളിക്കേണ്ടി വരുന്ന അവസ്ഥ, ആകെ തളരുന്ന ബാഹുവിന്റെ ചിന്തകൾ, മറിമാൻകണ്ണി എന്ന് തുടങ്ങുന്ന പദം, രാഗം ദ്വിജാവന്തി, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മറികടക്കുവാനാകും എന്നുള്ള കാർക്കോടകന്റെ വാക്കുകളാണ് ബാഹുവിന് അല്പം പ്രതീക്ഷ നൽകുന്നത്. അപ്പോഴേക്കും യാത്രാസജ്ജനായി ഋതുപർണൻ തേരിനടുത്തെത്തുന്നു.

ഋതുപർണനും മറ്റൊരു സാരഥി വാഷ്ണേയനുമൊപ്പം ബാഹുകൻ കുണ്ടിനത്തിലേക്ക് യാത്ര തിരിക്കുന്നയിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം മൂന്നാം ദിവസം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുന്നു. പാടിയത് കലാമണ്ഡലം ഹൈദരലി, നെടുമ്പുള്ളി രാമമോഹൻ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സംഗീത സംവിധായകൻ ജോൺസന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം ഈണം നൽകിയ ഏതാനും ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ഭാസ്കരന്റെ രചന, യേശുദാസും സംഘവും പാടിയത്. ചിത്രം ഇത് ഞങ്ങളുടെ കഥ.

ജോൺസൺ ഈണം നൽകിയ ഏതാനും ഗാനങ്ങളാണ് ശ്രോതാക്കൾ ചലച്ചിത്രഗാനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മധുസൂദനൻ നായരുടെ വരികൾക്ക് പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം സന്താന ഗോപാലം.

0: സംഗീത സംവിധായകൻ ജോൺസന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം ഈണം നൽകിയ ഏതാനും ഗാനങ്ങളാണ് ശ്രോതാക്കൾ ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടത്. ഇപ്പോൾ സമയം 11 മണി.
1: ആകാശവാണി, നമസ്കാരം. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ജുക് ജുക് ജിയോ ദേശീയ ബോധവൽക്കരണ പരിപാടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യജീവിതം അവസാനിച്ചതിനു ശേഷവും ആ വ്യക്തിയുടെ അവയവങ്ങളിലൂടെ മറ്റൊരു ജീവിതത്തിൽ പ്രതീക്ഷ പകരാൻ കഴിയുന്ന മഹത്തായ മനുഷ്യസ്നേഹത്തിന്റെ പേരാണ് അവയവദാനം. മരണത്തിനു ശേഷവും ഒരു ഹൃദയത്തിന് മറ്റൊരു വ്യക്തിയിൽ ജീവന്റെ സ്പന്ദനം തുടരാൻ കഴിയും. കണ്ണുകൾക്ക് കാഴ്ചശക്തി വീണ്ടെടുത്ത് നൽകാനാകും. വൃക്കയോ കരളോ ഒരു രോഗിക്ക് പുതുജീവൻ നൽകിയേക്കാം. അതുകൊണ്ട് അവയവദാനത്തെ അതുല്യമായ കാരുണ്യ പ്രവൃത്തിയായി വേണം കരുതാൻ.

0: ധരിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ അവയവദാന പദ്ധതി ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതായിരുന്നു പരിപാടി. സേവനത്തിന്റെയും മാനവികതയുടെയും ആഘോഷമാണ് അവയവദാന ദിനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. മരണാനന്തരം അവയവദാനം നടത്തിയവരുടെ കുടുംബങ്ങളോട് അവർ അഗാധമായ നന്ദി അറിയിച്ചു. ഈ മേഖലയിൽ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച ശ്രീമതി അനുപ്രിയ പട്ടേൽ രാജ്യത്തുടനീളം അവയവദാന സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി മികച്ച പ്രവർത്തന രീതികൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും നിർദ്ദേശിച്ചു.
1: മെഡിക്കൽ സയൻസ് ഇൻ ദി പാസ്റ്റ് ഡെക്കേഡ്സ് ഹാസ് സീൻ മെനി അഡ്വാൻസ്മെന്റ്സ്. ഇറ്റ് ഹാസ് ദി പവർ ടു ഇംപ്രൂവ് ലൈഫ്സ്, എക്സ്റ്റെൻഡ് ലൈഫ്സ്, ചേഞ്ച് ലൈഫ്സ്. ബട്ട് ദെൻ ദി പവർ ഓഫ് ഹ്യൂമാനിറ്റി, ദാറ്റ്സ് ദി ബിഗ്ഗസ്റ്റ് പവർ ടു മേക്ക് ദാറ്റ് സെക്കൻഡ് ചാൻസ് അറ്റ് ലൈഫ് പോസിബിൾ. സോ ഐ'ഡ് ലൈക്ക് ടു ഫസ്റ്റ് എക്സ്പ്രസ് മൈ പ്രൊഫൗണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ദി ഫാമിലീസ് ഓഫ് ദി ഓർഗൻ ഡോണേഴ്സ് ഹു ആർ പ്രസന്റ് ഹിയർ ടുഡേ. സോ ഐ സല്യൂട്ട് ഈച്ച് ആൻഡ് എവറി ഫാമിലി ഹൂസ് പ്രസന്റ് ഹിയർ ടുഡേ. ദി ഗിഫ്റ്റ് ഓഫ് ലൈഫ് ഇസ് ദി ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് that we can give to anyone. I'd also like to congratulate all the doctors, medical professionals, hospitals, NGOs, volunteers and different institutions who make tireless efforts to make organ donation and organ transplant possible. And I also acknowledge the good work that has been done by many of our state governments. We really cannot do much without the support of the state machinery.
0: അവയവദാനത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. 2023 ദേശീയ ഡിജിറ്റൽ പ്രതിജ്ഞാ പോർട്ടൽ ആരംഭിച്ചതിനു ശേഷം ആധാർ സ്ഥിരീകരണത്തോടെയുള്ള 500,000+ അവയവദാന പ്രതിജ്ഞകൾ രാജ്യത്ത് നടന്നതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ അറിയിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2025 രാജ്യത്ത് ഏകദേശം 60,000+ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. രാജ്യത്ത് ഒരു വർഷത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കണക്കാണിത്. മരണാനന്തര അവയവദാനത്തിലൂടെയുള്ള ശസ്ത്രക്രിയകളുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. 2013 837 മരണാനന്തര അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നപ്പോൾ 2025 ആ സംഖ്യ 3,526 ഉയർന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നാണ്. എന്നാൽ ഈ പുരോഗതിക്കിടയിലും നിരവധി വെല്ലുവിളികളും രാജ്യം നേരിടുന്നുണ്ട്. അവയവമാറ്റ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികളുടെ എണ്ണം ലഭ്യമായ അവയവങ്ങളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ്. കൂടുതൽ അവബോധം, കൂടുതൽ അവയവദാതാക്കൾ, ശക്തമായ വൈദ്യശാസ്ത്ര അടിസ്ഥാന സൌകര്യങ്ങൾ, മികച്ച ഏകോപനം, അവയവങ്ങൾ ശേഖരിക്കുന്നതിനും മാറ്റിവയ്ക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ സംവിധാനങ്ങൾ എന്നിവയിലൂടെ മാത്രമേ ഈ അന്തരം പരിഹരിക്കാൻ കഴിയൂ. ഇവിടെയാണ് ജുക് ജുക് ജിയോ പോലുള്ള പ്രചാരണ പരിപാടികളുടെ പ്രാധാന്യം. രാജ്യത്തുടനീളം അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധവും ജനപങ്കാളിത്തവും വർദ്ധിപ്പിക്കുക എന്നത് ജുക് ജുക് ജിയോ പ്രചാരണത്തിന്റെ സുപ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യയിലെ അവയവദാന മുന്നേറ്റത്തിന്റെ കേന്ദ്രബിന്ദുവായി ദാതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും പ്രതിഷ്ഠിക്കാനാണ് ജുക് ജുക് ജിയോ പ്രചാരണം ലക്ഷ്യമിടുന്നത്. അവയവദാനത്തിൽ നിരവധി മികച്ച മാതൃകകളാണ് കേരളത്തിൽ നിന്നുള്ളത്. മരണാനന്തര അവയവദാനത്തിനായി ശക്തവും ചിട്ടയായതുമായ സംവിധാനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇതിനുള്ള പ്രധാന സംരംഭമാണ് മൃതസഞ്ജീവനി. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോ ആണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. മരണാനന്തര അവയവദാതാക്കളെ കണ്ടെത്തുന്നതിനും ദാനം ചെയ്യപ്പെട്ട അവയവങ്ങൾ അർഹരായ രോഗികൾക്ക് വിതരണം ചെയ്യുന്നതിനും മൃതസഞ്ജീവനി സഹായിക്കുന്നു. കേസോട്ടോയുടെ കണക്കുകൾ പ്രകാരം 2012 മുതൽ 2026 June 29 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ 400+ മരണാനന്തര അവയവദാതാക്കളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വൃക്ക, കരൾ, ഹൃദയം, പാൻക്രിയാസ്, കൈ, ചെറുകുടൽ, ശ്വാസകോശം, സ്വനപേടകം എന്നിവയുൾപ്പെടെ 1227 അവയവങ്ങളാണ് ഇവർ സംഭാവന ചെയ്തത്. ഇതിനു പുറമെ കോർണിയ, ഹൃദയവാൽവുകൾ, ചർമ്മം എന്നിവയുൾപ്പെടെ 562 ടിഷ്യൂകളും ദാനം ചെയ്യപ്പെട്ടു. ഈ കണക്കുകൾക്ക് പിന്നിലെല്ലാം ദുഃഖാർത്തരായ കുറച്ച് കുടുംബങ്ങളുണ്ട്. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ആകാശവാണിയോട്.
2: കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ പൂർണ്ണമായ ഭരണനിയന്ത്രണം ഉറപ്പാക്കുന്ന ഒരു കേന്ദ്രീകൃത സ്ഥാപനമാണ് കേസോട്ടോ. 2021 കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗിനെ പരിഷ്കരിച്ചാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഈ സ്ഥാപനം ഗവൺമെന്റ് സ്ഥാപിച്ചത്. തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേസോട്ടോ 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ടിന്റെ വ്യവസ്ഥകൾ പ്രകാരം നിയമപരമായ അധികാരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവയവ ടിഷ്യൂ ദാനം, വീണ്ടെടുക്കൽ, വിതരണം എന്നിവ ഏകോപിപ്പിക്കുക എന്നതാണ്. അതാണ് ഇതിന്റെ പ്രധാന ദൗത്യം.

0: ദൗത്യം. കൂടാതെ ട്രാൻസ്പ്ലാന്റ് സെന്ററുകൾക്ക് ലൈസൻസ് നൽകുക, അവയെ നിരീക്ഷിക്കുക, ഓഡിറ്റ് ചെയ്യുക, അവരുടെ പ്രവർത്തന കാര്യക്ഷമതയും അവരുടെ പ്രവർത്തന രീതിയും ഒക്കെ പരിശോധിച്ച് വിലയിരുത്തുക, അവയവം ആവശ്യമുള്ള രോഗികൾക്ക് നീതിയുക്തമായി അത് ലഭ്യമാക്കും എന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി നമുക്കൊരു കേന്ദ്രീകൃത വെബ്സൈറ്റ് തന്നെ ഉണ്ട്, അതിലൂടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ശസ്ത്രക്രിയ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പൊതുജന മധ്യേ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുക, ചർച്ചാ ക്ലാസുകൾ സംഘടിപ്പിക്കുക, ഇതുകൂടാതെ നമ്മൾ മസ്തിഷ്ക നിർണയത്തിനുള്ള ട്രെയിനിങ്, ഓർഗൻ എടുക്കുന്നതിനുള്ള ട്രെയിനിങ്, ഓർഗൻ പാക്ക് ചെയ്യുന്നതും ഓർഗൻ സമയബന്ധിതമായി എത്തിക്കുക, പിന്നെ അതിന്റെ മെഡിക്കോ ലീഗൽ വശങ്ങൾ, ഇതെല്ലാം നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്ക്, പോലീസിന്, ആംബുലൻസ് ഡ്രൈവേഴ്സിന് ട്രെയിൻ ചെയ്യുക, അതിന്റെ നടപടിക്രമങ്ങൾ വിശദമായി പഠിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കേസോട്ടോയുടെ ഉത്തരവാദിത്വം. കൂടാതെ തന്നെ മസ്തിഷ്ക മരണം നിർണയിക്കുന്നതിനുള്ള ശാസ്ത്രീയ പരിശീലനം, അതും കേസോട്ടോ വഴി നടത്തുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 500 ഡോക്ടർമാർക്ക് ഈ പരിശീലനം പൂർത്തിയാക്കി നൽകി. കാരണം ഗവൺമെന്റ് എംപാനൽ ചെയ്ത ഡോക്ടർമാർക്ക് മാത്രമേ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ ജില്ലയിലും ഇപ്പൊ എംപാനൽ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് അവയവദാനത്തിൽ ഇടപെടൽ എന്തെന്ന് വെച്ചാൽ, ബന്ധുവേദന അവയവദാനം അംഗീകാരം നൽകുന്ന കമ്മിറ്റിയാണ് ഓതറൈസേഷൻ കമ്മിറ്റി. ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ടിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക, പിന്നെ ആക്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാണ് കമ്മിറ്റി പ്രാവർത്തികമാക്കേണ്ടത്, എന്തെല്ലാം നിബന്ധനകൾ വെച്ച് വേണം നമ്മൾ ബന്ധുവേദന അവയവദാനത്തിന് അംഗീകരിക്കാൻ, ഈ ഇതെല്ലാം പഠിപ്പിക്കുകയും ഇതിന്റെ ഓഡിറ്റ് നടത്തുക. അപ്പീലും കൂടെ നോക്കുന്നുണ്ട്. അതായത് ഓതറൈസേഷൻ കമ്മിറ്റി റിജക്ട് ചെയ്യുന്നത്, കേസോട്ടോ ആണ് അതിന്റെ ഒരു അപ്പീൽ പരിശോധിക്കുന്നത്. അപ്പീൽ ഗവൺമെന്റ് സെക്രട്ടറിയാണ് അപ്പീൽ അധികാരി. ഗവൺമെന്റ് സെക്രട്ടറിക്ക് വേണ്ടി കേസോട്ടോയുടെ ഒരു വിദഗ്ധ സമിതിയാണ് ഈ അപ്പീലുകൾ പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കുന്നത്. എല്ലാ രീതിയിലും കേസോട്ടോ അവയവദാന പ്രക്രിയയിൽ ഇടപഴകിയാണ് ഈ ഒരു സംവിധാനത്തിനെ കൊണ്ടുപോകുന്നത്. സുതാര്യത നിലനിർത്താനും നിഷ്പക്ഷമായി അവയവ സ്വീകർത്താക്കൾ അവയവം ലഭിക്കണം. ഒരാളെയും അവയവദാനത്തിനായി ചൂഷണം ചെയ്ത് അവയവദാതാവ് ആക്കാൻ ശ്രമിക്കാതിരിക്കാനും ആണ് കേസോട്ടോയുടെ പ്രധാന ഉത്തരവാദിത്വം.
1: കേരളത്തിലെ അവയവദാന മുന്നേറ്റങ്ങൾക്ക് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊപ്പം ശക്തമായ പിന്തുണ നൽകുന്ന സന്നദ്ധ സംഘടനയാണ് ലിഫോക് അഥവാ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. കരൾ രോഗബാധിതരായ രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിനൊപ്പം കേസോട്ടോ വഴി അവയവ മാറ്റത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പമാക്കാനും ലിഫോക് മുന്നിൽ നിൽക്കുന്നു. മസ്തിഷ്ക മരണത്തെക്കുറിച്ചും മരണാനന്തര അവയവദാനത്തെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ ഭയവും അന്ധവിശ്വാസവും മാറ്റി സമൂഹത്തിൽ കൃത്യമായ അവബോധം വളർത്തുന്നതിലും ദുരന്തമുഖത്തും അവയവദാനത്തിന് സന്നദ്ധരാകുന്ന ദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിച്ച് സമൂഹത്തിന് മാതൃകയായി ഉയർത്തിക്കാട്ടുന്നതിലും ലിഫോക് സുപ്രധാന പങ്കുവഹിക്കുന്നു. ലിഫോക് ചെയർമാൻ ബാബു കുരുവിള ആകാശവാണിയോട്.
2: അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലിഫോക് പ്രധാനമായും ചെയ്യുന്നത് അവബോധം സൃഷ്ടിക്കുക, തെറ്റിദ്ധാരണകൾ മാറ്റുക, കൂടുതൽ ആളുകളെ അവയവദാനത്തിന് സന്നദ്ധരാക്കുക എന്നിവയാണ്. സ്കൂളുകൾ, കോളേജുകൾ, വിവിധ സംഘടനകൾ, പൊതുസമൂഹം എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും അവയവദാന പ്രതിജ്ഞ ക്യാമ്പയിനുകളും ഞങ്ങൾ നടത്തിവരുന്നു. ലിഫോക് നേരിട്ട് ഒരു ദാതാവിന്റെ അവയവം രോഗിക്ക് അനുവദിക്കുന്നതോ ലഭ്യമാക്കുന്നതോ ആയ ഒരു സംവിധാനമല്ല. മരണാനന്തര അവയവദാനത്തിന്റെ മെഡിക്കൽ പരിശോധന, അവയവങ്ങളുടെ ലഭ്യത, അനുയോജ്യത, അവയുടെ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ അംഗീകൃത സംവിധാനങ്ങളായ കേസോട്ടോ, നോട്ടോ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലൂടെയാണ് നടക്കുന്നത്. അത് തികച്ചും സുതാര്യമായ രീതിയിലാണ് തന്നെ. ലിഫോക്കിന്റെ പ്രധാന പങ്ക് ഈ മഹത്തായ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുകയും ആവശ്യമുള്ള രോഗികളെയും കുടുംബങ്ങളെയും ശരിയായ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലാണ്. ഇന്നും അവയവദാനത്തെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. മരണം സ്ഥിരീകരിച്ചാൽ ശരീരം മുഴുവൻ കേടാക്കുമോ, മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അവയവങ്ങൾ പണം വാങ്ങി കൈമാറ്റം ചെയ്യുമോ, ഡോക്ടർമാർ ചികിത്സയിൽ വീഴ്ച വരുത്തുമോ തുടങ്ങിയ ആശങ്കകൾ ചിലർക്കുണ്ട്. ഇവയിൽ പലതും അടിസ്ഥാനരഹിതമായ ഭയങ്ങളാണ്. അവയവദാനം കർശനമായ നിയമങ്ങളും മെഡിക്കൽ പ്രോട്ടോക്കോളുകളും പാലിച്ചാണ് നടക്കുന്നത്. മസ്തിഷ്ക മരണം ഉറപ്പാക്കുന്നത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം പല ആവർത്തി ഉള്ള പരിശോധനകൾക്ക് ശേഷമാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ സാമ്പത്തിക നിലയുടെയോ സ്വാധീനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഒരു അവയവം മറ്റൊരാൾക്ക് ലഭ്യമാക്കുന്നത്. ഈ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ലിഫോക് തുടർച്ചയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ആത്മതാളം പോലുള്ള ക്യാമ്പയിനുകളിലൂടെ മരണാനന്തര അവയവദാനത്തിന്റെ മഹത്വം സമൂഹത്തിലെത്തിക്കുന്നു.
1: കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ എബ്രഹാമിനെ ആരും മറന്നിട്ടുണ്ടാകില്ല. ഈ വർഷം ഫെബ്രുവരിയിൽ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം വാഹന അപകടത്തെ തുടർന്നാണ് മരിച്ചത്. പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖത്തിനിടയിലും കുഞ്ഞുമകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ധീരമായ തീരുമാനമാണ് മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണും എടുത്തത്. കരൾ, വൃക്കകൾ, ഹൃദയവാൽവ്, കണ്ണുകൾ എന്നിവ ആലിൻ ദാനം ചെയ്യുകയുണ്ടായി. ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞെങ്കിലും ആ തീരുമാനത്തിലൂടെ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞുമാലാഖയുടെ കഥ ഇന്നും തുടരുന്നു. ഇതിനോടൊപ്പം ചേർത്തുവയ്ക്കാവുന്ന മറ്റൊരു മാതൃകാപരമായ സംഭവമാണ് തമിഴ്നാട് സ്വദേശി ശിവകുമാറിന്റെ അവയവദാനം. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 8 രാത്രിയാണ് ശിവകുമാറിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്ന് കുടുംബം തീരാ ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. കേസോട്ടോയുടെ ഏകോപനത്തിലൂടെ 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളും ദാനം ചെയ്തതുവഴി 5 പേർക്കാണ് പുതുജീവൻ ലഭിച്ചത്. 11 വർഷം മുൻപ് ഭർത്താവിന് കരൾ പകുത്തു നൽകി മാതൃകയായ രശ്മി ശ്രീധർ ആകാശവാണി വാർത്തകളോട്.
3: ഞാനൊരു ലിവർ ഡോണർ ആകാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിന്തയായിരുന്നു. എൻ്റെ ഒരു അവയവം കൊണ്ട് മറ്റൊരാൾക്കൊരു പുതിയ ജീവിതം ലഭിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണ്? ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കുടുംബത്തോടൊപ്പം വീണ്ടും ചിരിക്കാനും സ്വപ്നം കാണാനും സാധിക്കുന്നത്, അതിനൊരു ചെറിയ പങ്കെങ്കിലും വഹിക്കാൻ കഴിയുക എന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും ചില പേടികളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷനെ കുറിച്ച്, ഭാവിയിൽ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അതിനേക്കാളെല്ലാം വലുതായിരുന്നു മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയും ഈ തീരുമാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുടുംബത്തിൻ്റെ സമ്മതവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഇല്ലാതെ ഇത്തരമൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നിപ്പോൾ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, അവയവദാനം എന്നത് ഒരു മഹത്തായ കാര്യമാണെങ്കിലും അത് ഒരു വികാരത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. ശരിയായ മെഡിക്കൽ പരിശോധനകളും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും അതുകൂടാതെ തന്നെ നിയമപരമായിട്ടുള്ള നടപടികൾ എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഡൊണേഷൻ നടത്തേണ്ടത്.
1: ഇത്തരത്തിൽ നമ്മൾ ഈ ലോകത്ത് എന്താണ് ബാക്കി വെച്ചു പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചർച്ചയ്ക്കാണ് ജുക് ജുക് ജിയോ പ്രചാരണ പരിപാടിയിലൂടെ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ദുഃഖം പ്രത്യാശയായി മാറട്ടെ, നഷ്ടങ്ങൾ സമ്മാനങ്ങളായി മാറട്ടെ, ഒരു ജീവൻ മറ്റൊരു ജീവന്റെ തുടർച്ചയ്ക്ക് കാരണമാകട്ടെ. ഒരൊറ്റ തീരുമാനം പലരുടെയും ജീവിതം മാറ്റിമറിച്ചേക്കാം. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ജുക് ജുക് ജിയോ ദേശീയ ബോധവൽക്കരണ പരിപാടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
4: ആകാശവാണി ഇപ്പോൾ കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. സമയം 11:15:23. ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ തുടർന്ന് കേൾക്കാം FM ഗോൾഡ് ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.
5: सेंसेक्स और निफ्टी की बात करते हैं तो दोनों सूचकांक दबाव में रहते हुए ज्यादातर समय तक एक सीमित दायरे में कारोबार करते रहे, लेकिन कारोबार के आखिरी सत्र में निफ्टी फ्यूचर्स और ऑप्शंस कॉन्ट्रैक्ट्स की साप्ताहिक एक्सपायरी से पहले बिकवाली के दबाव के कारण बाजार में गिरावट देखी गई. और साथ में अगर हम पिछले 2 हफ्ते की बाजार की चाल देखें, कारोबार देखें, तो गिरावट का जो रुख है वो क्या कहानी कहता है हमारे श्रोताओं को बताएं.
6: देखिए, बात यह है कि ये जो हमारा हमारे स्टॉक मार्केट्स जो हैं, मैं हमेशा कहती हूँ वो सेंटिमेंट ड्रिवन है. और इस वक्त सेंटिमेंट जो है वो इसके ऊपर जो जो कॉन्फ्लिक्ट चल रहा है वेस्ट एशिया में US और ईरान के बीच में, उसके बारे में सेंटिमेंट जो सारे इन्वेस्टर्स स्टॉक मार्केट में है उनकी सोच उनके ऊपर है. और सबसे बड़ी चीज ये है कि जो तेल के दाम है वो ऊपर नीचे होते जा रहे हैं, वो वॉलिटिलिटी बहुत हो रही है. आज के दौर में एकदम से वो तेल के दाम, कच्चे तेल के दाम जो है वो बढ़ गए हैं, दे हैव रीच्ड $91. तो ہمارے دیش کی جو آرتھک استھتی ہے, ہماری 85% آف آر فیول ریکوائرمنٹ ہم باہر سے ہی منگواتے ہیں, تو اس سے جو انویسٹرز کی تھوڑا سا وہ رخ بدل گیا ہے یہ پچھلے دو تین ہفتوں سے, تو یہ ایک بہت بڑی وجہ ہے یہ جو ویسٹیجر کانسیپٹ ہے. اور تیل کے علاوہ بھی باقی ساری جو کافی ساری پروڈکٹ جو وہاں سے آتی ہے ویسٹیجر سے, کیونکہ اسٹیٹ آف ہارمونز کا تو بلاکڈ ہے, باقی ریڈ سی میں سے کے بیچ میں سے مرچنٹ شپنگ کے بھی وہاں پر تکلیفیں آ رہی ہیں کیونکہ یمن میں سے وہاں اٹیک ہو رہے ہیں. تو ایک تو ویسٹیجر کانفلکٹ ہے, اور دوسرا یہ ہے کہ سارے فورن پورٹفولیو انویسٹرز جو ہیں وہ ایمرجنگ مارکیٹس کو چھوڑ کے امریکہ کی طرف جا رہے ہیں, وہ وہاں کے بانڈ ییلڈز بڑھ رہے ہیں اور ان کے جو ریٹرنز ہیں وہاں پر زیادہ بہتر ہیں. تو یہ کافی ساری چیزیں ہیں, مطلب اور بھی میں چیزیں گنا سکتی ہوں لیکن بہت ٹائم لگے گا.
5: منافع وصولی کا کیسا رخ دیکھنے کو ملا ہے ان دنوں کے دوران, خاص طور پہ اگر ڈی آئی ایس کی ہم بات کرتے ہیں تو,
6: خاص کر ہاں جی
5: ڈی آئی ایس کی گھریلو نویشکوں کی بات کرتے ہیں تو.
6: ہاں بالکل, تو پروفٹ بکنگ کی بھی بات ہے لیکن ہمارے جو گھریلو نویشک ہیں وہ زیادہ تر اس وقت وہ ابھی بھی ان کی جو فیتھ ہے ہماری مارکیٹ میں وہ جاری ہے, اور اسی وجہ سے حالانکہ فار ایف آئی آئیز ہمیں چھوڑ کے جاری ہیں بڑے دبا دب اس وقت جاری ہیں, لیکن بیچ میں ابھی حال ہی میں تو واپس بھی آ رہی تھی فورن پورٹفولیو انویسٹرز, کیونکہ یہاں کی جو اسسمنٹ یہ تھا کہ ویلیویشن اب بالکل ٹھیک ہو گئے ہیں تو اب ہم واپس آ سکتے ہیں, لیکن اب پھر جو رخ بدل گیا ہے اور وہ چلے گئے ہیں. ڈومیسٹک انویسٹرز کی جو بات کر رہے ہیں بالکل اس وقت تو خیر پروفٹ بکنگ تو ہو ہی رہی ہے, لیکن ویسے وہ اتنا زیادہ وہ بیئرش ٹرینڈز نہیں ہے ڈومیسٹک انویسٹرز کے.
7: Sushma, IT was among the biggest laggards today. So is the weakness linked to valuations, US demand concerns, or the currency factors or profit booking?
6: I would say these are long-term issues as far as IT services are concerned. The perception that, you know, IT services are not going to be able to match the, you know, match the kind of AI technology that has sprung up in the United States. So I think that it is linked to that. The fact that, of course, that in America things, the stock markets are rebounding just now at a time when ours are going down. We have to remember that for America, for the U.S., when oil prices go up, while it might be uncomfortable to consumers, the fact is that they, as an exporting nation, producing an exporting nation, for them it comes as a benefit. So the situation is very different. And coming back to IT services, the perception has been for quite some time that there is going to be a problem with the IT services industry because of the introduction of AI. And I think that's not really so. You're going to have so many more applications of AI, and it's going to be these IT services companies which are going to be doing that kind of work on applications.
7: Okay. Auto and pharma, Sushma, showed relative resilience today. Is this defensive positioning or evidence of sector-specific strength?
6: I would say it's sector-specific strength because, you know, pharma is definitely one of our strongest exports, one of our strongest sectors. And auto, of course, as, you know, you must have read the reports, the demand has risen exponentially. And even in rural areas, that was the area that people were worried about, two-wheelers. There also the demand has gone up. So auto is an area that is certainly doing well. Even in exports, auto is doing well. So certainly I think that is a strength for both these areas.
7: Okay. And also the Indian equities, as you very rightly pointed out, they came in under pressure today with the Sensex falling 493 points and the Nifty extending its losing streak. Now, is this a temporary bout of risk aversion, or is the market signaling a more meaningful change in trend?
6: Well, that's very difficult to say right now. because we would have to see the market for a while. I know, of course, the market has been going down in the last few weeks. There has been a bearish trend, but I think more of what is happening in the market is a reaction to external developments and the perception that what is happening between US and Iran could have an adverse effect on our growth.
5: सुषमा, थोड़ा सा अगर पीछे जाकर के हम आपसे बात करें तो जो भारत का फॉरेन एक्सचेंज रिजर्व है उसमें हमें बढ़ोतरी देखने को मिली, 707 अरब अमेरिकी डॉलर तक के हम पहुंच चुके हैं. लेकिन यहां पर फॉरेन करेंसी नॉन रेजिडेंट बैंक अकाउंट की जो बात है, विदेशी मुद्रा का एक इनफ्लो उसमें आया है, तो इससे आप किस तरह से देखते हैं, खासतौर पर ऐसे समय में जब लिक्विडिटी बढ़ाने की बात है और स्टेबिलिटी होनी चाहिए रुपए में और देश की एक्सटर्नल सेक्टर स्ट्रेंथ को भी मजबूत करने की लगातार बात हम कर रहे हैं.
6: देखिए, ये जो स्कीम बनाई है रिजर्व बैंक ऑफ इंडिया ने, उससे बहुत फायदा हुआ है. मतलब इनफ्लोज की बात आपने की, ये पीएनआरपी की वजह से हुई है, और लेकिन उससे इतना सपोर्ट रूपी को नहीं मिला जितना सोचा जा रहा था
5: जी.
6: और रूपी डिप्रिसिएशन, खैर हम समझ सकते हैं कि वो कम, मतलब हॉल्ट हो गई है, बंद हो गई है डिप्रिसिएशन, लेकिन वो स्ट्रेंथन नहीं हुआ है रूपी. तो ये थोड़ी सी शायद आरबीआई माइट बी लिटिल कंसर्न्ड अबाउट दैट. पर मेरे ख्याल में, क्योंकि हमारे एक तो हमारे रिजर्व्स बहुत अच्छे हैं इस वक्त, और दूसरी एक बहुत अच्छी बात है, हमारा जो करंट अकाउंट डिफिसिट है वो बहुत ही छोटा है इस वक्त. मेरे ख्याल ये जो जून के क्वार्टर में, अप्रैल में, जून क्वार्टर में, जिसमें ये अभी ये वॉर हुआ था और जिसमें इतना डर लग रहा था कि हम बहुत ज्यादा बहुत महंगा तेल इम्पोर्ट कर रहे हैं, इससे करंट अकाउंट डिफिसिट बढ़ जाएगा, लेकिन मेरे ख्याल 0.6% ही हुआ है हमारा करंट अकाउंट डिफिसिट इस वक्त.
5: सुषमा, इसमें एक चीज और पूछना चाहूंगा मैं आपसे, जो इस तरह के कदम उठाए गए हैं आरबीआई की तरफ से, सरकार जो भी प्रयास कर रही है उन्हें आप मतलब किस तरह से देखती हैं, क्या ये इस तरह के कदम आगे भी उठाए जाने की संभावना रहती है जहां पर स्टेबिलिटी देने की बात हम करते हैं तो?
6: हाँ, देखिये, आरबीआई ये वक्त वक्त पर ये कदम उठा देती है. अभी ये एफसीएनआरबी का जो ये इतने स्कीम्स आए हैं वो इसी वजह से थे, टू नॉट जस्ट टू स्ट्रेंथन द रूपी, इनका ये था टू गिव मोर कॉन्फिडेंस टू इन्वेस्टर्स, ये भी था कि इन्वेस्टर्स को भी थोड़ा कॉन्फिडेंस हो जाए और ये हम ये कि हमारे यहाँ रुपीस मतलब डॉलर्स डालने से उनको आराम से उनको निकाल भी सकते हैं, तो यहाँ डाल भी सकते हैं और निकाल भी सकते हैं, तो ये इन्वेस्टर्स को कॉन्फिडेंस हो जाता है. इसमें साइड इफेक्ट ये है कि मतलब रूपी की डिप्रिसिएशन कम हो गई, लेकिन जैसे मैंने कहा कि इतना वो अप्रिशिएट नहीं हुआ रूपी, लेकिन जो गिरने की जो तकलीफ हो रही थी वो तो कम हो गई है. हाँ, अगर आगे के दिनों में और कुछ कोई डिफिकल्टीज आती हैं तो आरबीआई ये वक्त वक्त पे ये चीज निकालती रहती है.
5: जी, बढ़ते हैं अगली खबर की ओर. क्षेत्रीय ग्रामीण बैंकों आरआरबी ने पिछले एक साल के दौरान ऋण वितरण में काफी बढ़ोतरी दर्ज की है. वित्त मंत्रालय ने बताया कि वर्ष 2025-26 के दौरान कुल बकाया ऋण में 10.3% की वृद्धि हुई है. छोटे शहरों और गांवों का कुल बकाया ऋण 2024-25 में लगभग 5,24,000 करोड़ रुपए से बढ़कर 2025-26 में 5,78,000 करोड़ रुपए से अधिक हो गया है. क्षेत्रीय ग्रामीण बैंकों ने ऋण वितरण की सुविधा का विस्तार किया है और जरूरतमंद तबकों पर अधिक ध्यान केंद्रित किया है. मंत्रालय ने यह भी कहा है कि क्षेत्रीय ग्रामीण बैंकों ने कमजोर वर्गों को 3,49,000 करोड़ रुपए का ऋण प्रदान किया है. सुषमा, इस तरह की जो खबर है, अगर आर्थिक मोर्चे के नजरिए से देखें तो क्या समझ सकते हैं इससे हम?
6: देखिए, मुझे असल में ये खबर अच्छी तरह से सुनाई नहीं. जी, थोड़ा सा आप संक्षेप में बता देंगे क्या बोले आप?
5: जी, मैंने ये बोला कि वित्त मंत्रालय ने ये कहा है कि 2025-26 के दौरान कुल बकाया ऋण में 10.3% की वृद्धि हुई है, जो कि क्षेत्रीय अच्छा, ग्रामीण बैंकों की तरफ से जारी किए गए हैं.
6: अच्छा अच्छा अच्छा, हाँ हाँ हाँ. तो ये जो क्रेडिट फ्लोज जो है ये एकदम से बहुत बढ़ गए, और रीजनल रूरल बैंक से ये क्रेडिट फ्लोज बढ़े हुए हैं. ये बहुत ही पॉजिटिव मेरे ख्याल डेवलपमेंट है, और यही एक इनफैक्ट काफी कमेंटेटर्स ने इसके ऊपर बात की है कि जो जो इस वक्त काफी काफी